പ്രഭാത ഗീതങ്ങളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ഇനി പ്രഭാത ചിന്ത തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ബീന അനന്തപുരി.

ശുദ്ധൻ, ക്ലീൻ പേഴ്സണാലിറ്റി ഇമേജ് കളിക്കുന്ന വ്യക്തികൾ. അവരെ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയില്ല. ഞാൻ പരമശുദ്ധൻ, നിഷ്കളങ്കൻ, പരോപകാരി എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ മറ്റൊരു വ്യക്തിയെ കരുവാക്കുന്നവരുണ്ട്. തനിക്ക് സാധിക്കേണ്ടതും പറയേണ്ടതും ചെയ്യേണ്ടതും എല്ലാം മറ്റുള്ളൊരാളെ കൊണ്ട് പറയിപ്പിക്കുക, ചെയ്യിപ്പിക്കുക, എന്നിട്ട് ആത്മസംതൃപ്തി അടയുക. സത്ഫലമാണെങ്കിൽ അതിൻ്റെ ഉടമസ്ഥാവകാശവും ക്രെഡിറ്റും എൻ്റേതും, ദോഷഫലങ്ങൾക്ക് ഉത്തരവാദിത്വം മറ്റുള്ളവരിലും അടിച്ചേൽപ്പിക്കുക. മറ്റുള്ളവർക്ക് മുന്നിലെ ക്ലീൻ ഇമേജ് സംരക്ഷിക്കാൻ എന്നെ ആരെങ്കിലും കരുവാക്കുന്നുണ്ടോ? ഞാൻ ആരെയെങ്കിലും കരുവാക്കുന്നുണ്ടോ? ചിന്തിക്കാം, ശ്രദ്ധിക്കാം, സൂക്ഷിക്കാം.

0: ബീന അനന്തപുരി തയ്യാറാക്കി അവതരിപ്പിച്ച പ്രഭാത ചിന്തയാണ് ഇപ്പോൾ കേട്ടത്.
1: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
0: റേഡിയോ മലബാറിന്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും മലബാർ ഡയറിയിലേക്ക് സ്വാഗതം.
1: മലബാർ ഡയറി

0: ജനശ്രദ്ധയ്ക്കായി ചില അറിയിപ്പുകൾ.
1: മലബാർ ഡയറിയിൽ ആദ്യം റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പിന് ശേഷം കവിതാരയിൽ വള്ളത്തോളിന്റെ എന്റെ ഗുരുനാഥൻ എന്ന കവിത, ആലപിക്കുന്നത് അമൃതരാജ്. തുടർന്ന് ചരിത്രപഥം വചനാമൃതം. 6:25 സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം. 6:45 ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്ന പ്രാദേശിക വാർത്തകളും തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകളും. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷമാണ് ഇതിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിലറിയിപ്പുകൾ, നാട്ടുവിശേഷം. 7:10 ഗാന്ധിലയം. 7:25 ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്ന മലയാളത്തിൽ വാർത്തകൾ. 7:35 കാവ്യസൗരഭം. 8:00 മധുരഗീതങ്ങൾ. 9:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം 9:05 സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം. 9:15 നാട്ടിലെ പാട്ട്. ഉച്ചയ്ക്ക് 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം നാട്ടുവിശേഷം. 12:50 വീണ്ടും ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്ന മലയാളത്തിൽ വാർത്തകൾ. 1:00 റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ ആസ്വദിക്കുവാനും അത് പ്രിയപ്പെട്ടവർക്കായി ഡെഡിക്കേറ്റ് ചെയ്യാനുമായിട്ട് 0902-970-896 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. 2:00 അതിഥിഭാഷാ ഗാനങ്ങൾ. 5:00 മലയാളം ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 ഗാന്ധിലയം. 5:45 ആർദ്രഗീതങ്ങൾ. 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പാണ്. 6:20 ആകാശവാണിയിൽ നിന്നും സംസ്കൃതത്തിൽ വാർത്തകളും 6:30 പ്രാദേശിക വാർത്തകളും. 6:40 സന്ധ്യാഗീതങ്ങൾ. രാത്രി 7:00 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു മലയാളത്തിൽ വാർത്തകൾ. 7:35 സർഗജാലകമാണ് ഇതിൽ രമ്യശ്രീ പ്രജിത്ത് എഴുതിയ കഥ എന്നിലേക്കൊരു യാത്ര, അവതരണം രജനി. ഇന്ദിരാ എസ് പിള്ള വള്ളിക്കുന്നം എഴുതിയ കവിത സ്നേഹിത. ആലാപനം ഉമാശങ്കർ. സത്യഭാമ ഈശാനമംഗലം എഴുതിയ കഥ ഒരു ഹർത്താൽ ദിനത്തിന്റെ തലേന്ന്, അവതരിപ്പിക്കുന്നത് ഷീനാനന്ദൻ കൊതേരി. വി ബൈജു കുറിഞ്ഞാലിയോട് എഴുതിയ കവിത ആരും അന്യരല്ല, ആലപിക്കുന്നു PK കൃഷ്ണദാസ്. 8:00 ചലച്ചിത്ര ഗാനങ്ങൾ. 8:30 റേഡിയോ എയ്റ്റ് സ്കൂൾ. 9:00 ഗാനലയം. 10:00 മധുരഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

കാവ്യധാര. നമസ്കാരം എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും, കാവ്യധാരയിലേക്ക് സ്വാഗതം. ഇന്ന് കാവ്യധാരയിൽ വള്ളത്തോളിന്റെ കവിത എന്റെ ഗുരുനാഥൻ ആലപിക്കുന്നു അമൃതരാജ്.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വള്ളത്തോളിൻ്റെ കവിത എൻ്റെ ഗുരുനാഥൻ, ആലപിച്ചത് അമൃതരാജ്. ഇതോടുകൂടി ഇന്നത്തെ കാവ്യധാര ഇവിടെ പൂർണ്ണമാകുന്നു.
1: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BIS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
2: ചേട്ടാ, മട്ടന്നൂരിൽ താമസിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം പറഞ്ഞുതരോ.
3: സ്ഥലം മാത്രമല്ല സർ, നല്ലൊരു അനുഭവം തന്നെ പറഞ്ഞുതരാം. ഒരൊറ്റ രാത്രി താമസിക്കാനാ പോയത്, പക്ഷേ ഒരായുസിന്റെ ഓർമ്മകളാ അരോമ സമ്മാനിച്ചത്.
4: കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും മട്ടന്നൂർ ടൗണിലൂടെ വെറും 10 മിനിറ്റ്. നിങ്ങളെ വരവേൽക്കുന്നത് അരോമ ആയുർ ഹെറിറ്റേജ് പ്രീമിയം റൂമുകൾ, ആഡംബര ബാങ്കറ്റ് ഹാളുകൾ, മൾട്ടി ക്വിസിൻ റെസ്റ്റോറന്റ്, ഗ്രിൽ നേഷൻ, ആയുർവേദിക് സ്പാ, ഹൈടെക് ജിം, വിശാലമായ പാർക്കിംഗ്. കണ്ണൂരിന്റെ ആതിഥേയത്വത്തിന് ഇനി പുതിയ നാമം അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുകുന്ന് മട്ടന്നൂർ. ഫോം 0492-471-4000, 7225-900-18.
5: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ.
6: ഇന്ന് ഒക്ടോബർ 2, ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം ഒക്ടോബർ 2 വർഷത്തിലെ 275-ാം ദിനമാണ്. ഇന്ന് ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിജിയുടെ ജന്മദിനം. ഒക്ടോബർ 2 നടന്ന പ്രധാന ചരിത്ര സംഭവങ്ങൾ. 1912 ഗാന്ധിജിയുടെ അഭ്യർത്ഥന പ്രകാരം ഗോപാലകൃഷ്ണ ഗോഖലെ ദക്ഷിണാഫ്രിക്കയിൽ എത്തി. 1958 ഗയാന ഫ്രാൻസിൽ നിന്ന് സ്വാതന്ത്ര്യം നേടി. 1959 ഇന്ത്യയിൽ പഞ്ചായത്തി രാജ് നിലവിൽ വന്നു. 1975 ICDS പദ്ധതി ആരംഭിച്ചു. 1980 IRDP പദ്ധതി ആരംഭിച്ചു. 1993 മഹിളാ സമൃദ്ധി യോജന ആരംഭിച്ചു. 1995 ത്രിതല പഞ്ചായത്ത് സമ്പ്രദായം നിലവിൽ വന്നു. 2014 സ്വച്ഛ് ഭാരത് മിഷൻ ആരംഭിച്ചു. ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ ശിഷ്യൻ സ്വാമി വിവേകാനന്ദന്റെ ആത്മീയ സഹോദരൻ അഭേദാനന്ദ സ്വാമികൾ, ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി ലാൽ ബഹാദൂർ ശാസ്ത്രി, ബംഗാളി ഹിന്ദി ചലച്ചിത്ര പ്രതിഭ തപാൻ സിൻഹ, ശിലാസാചന രചന, ഫലകലിഖിത വ്യാഖ്യാതാവ് എന്നീ നിരകളിൽ പ്രശസ്തൻ ഐരാവതം മഹാദേവൻ എന്നിവരുടെ ജന്മദിനവും 1776 USA സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന്റെ മുന്നണി പോരാളി സാമുവൽ ആഡംസ്, തലശ്ശേരിയിലെ ബ്രണ്ണൻ കോളേജ് സ്ഥാപകൻ എഡ്വേർഡ് ബ്രണ്ണൻ, രാജാക്കന്മാർക്കിടയിലെ ചിത്രകാരൻ രാജാ രവിവർമ്മ എന്നിവരുടെ ചരമദിനവും ഒക്ടോബർ 2.
5: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
0: മട്ടന്നൂരിന്റെ പ്രൌഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സിഎം വിസ്താര നെല്ലൂന്നി.
2: സിഎം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്.
0: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ. അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
2: ഫോൺ 9496420880 8111933600.
0: സിഎം വിസ്താര നെല്ലൂന്നി.

നിങ്ങൾ ചിന്തിക്കുന്നതും പറയുന്നതും പ്രവർത്തിക്കുന്നതും ഒരുപോലെയാകുമ്പോഴാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ സന്തുഷ്ടനാണ് എന്ന് പറയുന്നത് മഹാത്മാഗാന്ധി.

0: സമർത്ഥ് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഒക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ഥ് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400111 3030, 9496 974 141.
1: ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ പറ്റി ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിലിതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം.
0: ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം.
1: നിങ്ങൾ കേരളത്തിൽ എവിടെയായാലും ഒരു ഫോൺ കോളിൽ ഞങ്ങൾ വാഹന ആരോഗ്യ ഇൻഷുറൻസ് ചെയ്തു നൽകുന്നു.
0: സ്റ്റാർ ഹെൽത്ത്, കെ ഹെൽത്ത്, ടാറ്റ, നിവ ബുപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങി എല്ലാവിധ ഗവൺമെന്റ്, പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഗുണനിലവാരത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു.
1: ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം.
0: ഫോൺ 9961004648 9646 94 8321. റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ പോർട്ടിക്കൻ ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ.
2: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. സ്റ്റിച്ച് വെൽ ബൊട്ടീക്ക് ആൻഡ് ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ, പത്രവിശേഷം. രാജ്യത്ത് ലോക്സഭയിലേക്കും നിയമസഭകളിലേക്കും ഒരുമിച്ച് തെരഞ്ഞെടുപ്പ് നടത്തുന്നത് സംബന്ധിച്ച കേന്ദ്ര ബിൽ പരിശോധിക്കുന്ന സംയുക്ത പാർലമെന്ററി സമിതി സുപ്രീംകോടതി ജഡ്ജിമാരുമായി നടത്താൻ നിശ്ചയിച്ച ചർച്ച പ്രതിപക്ഷ എതിർപ്പിനെ തുടർന്ന് ഉപേക്ഷിച്ചു. ഡിജിറ്റൽ സർവേ പൂർത്തിയായ വില്ലേജുകളിൽ ഭൂവുടമകളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരവുമായി റവന്യൂ വകുപ്പ് സർവേയിൽ അധികമായി വരുന്ന ഭൂമിയിൽ 10 സെന്റ് വരെ ക്രമവൽക്കരിക്കുന്നതാണ് പ്രധാന നടപടി. അധികമായി വരുന്ന ഭൂമിയുടെ പോക്കുവരവ് രജിസ്ട്രേഷൻ നടപടികൾക്ക് തടസ്സമില്ലെന്ന് വ്യക്തമാക്കി സർക്കാർ പ്രത്യേകം ഉത്തരവിറക്കി. രജിസ്ട്രേഷൻ വകുപ്പ് മേധാവിക്കും ഇത് സംബന്ധിച്ച് പ്രത്യേക നിർദ്ദേശം നൽകി. വിദേശ സംഭാവന നിയന്ത്രണ ബില്ലിന്മേൽ സംയുക്ത പാർലമെന്ററി സമിതി അർത്ഥവത്തായ ചർച്ച നടത്തിയില്ലെന്ന് കോൺഗ്രസ് ദേശീയ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പറഞ്ഞു. മാലിന്യ ശേഖരണ സംസ്കരണ മേഖലയിലെ വിവിധ ഏജൻസികളെ ഒരു കുടക്കീഴിലാക്കുന്ന അതോറിറ്റിക്കായി നിയമം കൊണ്ടുവരുന്നു. നവംബറിൽ ആരംഭിക്കുന്ന നിയമസഭാ സമ്മേളനത്തിൽ ബിൽ അവതരിപ്പിക്കുന്നത് പരിഗണനയിലാണെന്ന് മന്ത്രി കെ എം ഷാജി പറഞ്ഞു. ഗതാഗത നിയമലംഘനത്തിന് പിഴ ചുമത്തിയിട്ടും പിഴ അടക്കാത്ത വാഹനങ്ങൾ കണ്ടുകെട്ടുന്നതുൾപ്പെടെ കർശന നടപടികൾ സ്വീകരിക്കാൻ സംസ്ഥാനങ്ങളോട് സുപ്രീംകോടതി ആവശ്യപ്പെട്ടു. ഇത്തരം വാഹനങ്ങൾക്കുള്ള ഓൺലൈൻ സേവനങ്ങൾ നിർത്തിവെക്കാനും തിങ്കളാഴ്ചത്തെ ഉത്തരവിൽ സുപ്രീംകോടതി ആവശ്യപ്പെട്ടു. ബംഗാളിലെ സർക്കാർ ഉടമസ്ഥതയിലുള്ള സർക്കിട്ട് ഹൗസിൽ നിന്ന് പുറത്താക്കിയത് ചോദ്യം ചെയ്ത് മഹുവ മൊയ്ത്ര എം പി നൽകിയ ഹർജിയിൽ സുപ്രീംകോടതി നോട്ടീസ് അയച്ചു. അയോധ്യ സംഭാവന കൊള്ളയിൽ ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് മുൻ ജനറൽ സെക്രട്ടറി ചമ്പത് റായ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ നിയമ നടപടി ആവശ്യപ്പെട്ട് അഖില ഭാരത ഹിന്ദു മഹാസഭ നൽകിയ ഹർജി നവംബർ 2 പരിഗണിക്കാമെന്ന് സുപ്രീംകോടതി. 4 വർഷമായി തടഞ്ഞുവെച്ച ഭക്ഷ്യ സബ്സിഡി തുകയിൽ 117.29 കോടി രൂപ കേന്ദ്ര സർക്കാർ അനുവദിച്ചു. മന്ത്രി അനൂപ് ജേക്കബ് ഇടപെട്ട് സാങ്കേതിക പിഴവ് പരിഹരിച്ച സപ്ലൈകോയുടെ പുതിയ റിപ്പോർട്ട് പരിഗണിച്ചാണ് ഇത്. സംസ്ഥാന സ്കൂൾ ഗെയിംസിനിടെ കനത്ത കാറ്റിലും മഴയിലും താൽക്കാലിക ഷെഡിന് മുകളിലെ അലുമിനിയം ഷീറ്റുകൾ പറന്നു വീണ് വിദ്യാർത്ഥികളടക്കം 10 പേർക്ക് പരിക്ക്. തൃശൂർ അക്വാട്ടിക് കോംപ്ലക്സിൽ ഇന്നലെ രാത്രി 7 മണിയോടെ നീന്തൽ മത്സരം നടക്കുന്നതിനിടെയായിരുന്നു അപകടം. സർക്കാർ ധനസഹായത്തോടെ പ്രവർത്തിക്കുന്ന ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒഴിവുള്ള തസ്തികകളിലേക്ക് മുൻകൂർ അനുമതി വാങ്ങാതെ നിയമനം നടത്താവുന്നതാണെന്ന് മദ്രാസ് ഹൈക്കോടതി വ്യക്തമാക്കി. യോഗ്യത പരിഗണിച്ചും നടപടിക്രമങ്ങൾ പാലിച്ചും നടത്തുന്ന നിയമനത്തിന് അംഗീകാരം നിഷേധിക്കാനാവില്ലെന്നും കോടതി നിരീക്ഷിച്ചു. യോഗ്യരായവരുടെ വോട്ടുകൾ തള്ളാൻ കൂട്ടമായി ഫോം 7 അപേക്ഷകൾ നൽകിയവരുടെ പേരിൽ കേസെടുക്കണം എന്നാവശ്യപ്പെട്ട് കർണാടക മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ ഓഫീസിനു മുൻപിൽ മുഖ്യമന്ത്രി ഡി കെ ശിവകുമാറും മന്ത്രിമാരും കുത്തിയിരിപ്പ് സമരം നടത്തി. US കാലിഫോർണിയയിൽ 18 വയസ്സിൽ താഴെയുള്ളവർ വിവാഹം കഴിക്കുന്നത് നിരോധിച്ചു. ബാലവിവാഹ നിരോധന നിയമത്തിൽ ഗവർണർ ഗാവിൻ ന്യൂസം ഒപ്പുവെച്ചു. കായിക മന്ത്രിയും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റുമായ ഒ ജെ ജനീഷിന്റെ വാഹനത്തിനു നേരെ തളിപ്പറമ്പിലും പയ്യന്നൂരിലും ആക്രമണം. തിരുവനന്തപുരം ജില്ലയിൽ ഇന്നലെ കനത്ത മഴ. വെള്ളറട കുന്നത്തുകാൽ കാലായിലിന് സമീപം മിന്നലേറ്റ് തൊഴിലാളി മരിച്ചു. ഒപ്പമുണ്ടായിരുന്ന രണ്ടു പേർക്ക് പരിക്കേറ്റു. റീജിയണൽ അഗ്രോ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോ ഓപ്പറേറ്റീവ് ഓഫ് കേരള ലിമിറ്റഡ് റീഡ്കോ സഹകരണ വകുപ്പിന്റെ മുൻകൂർ അനുമതിയില്ലാതെയും സർക്കുലർ ലംഘിച്ചും വിരമിച്ച ജീവനക്കാരെ പുനർനിയമിച്ച സംഭവം ഗുരുതര ക്രമക്കേടെന്ന് കണ്ടെത്തൽ. നിയമവിരുദ്ധമായി സർവീസിൽ തുടരുന്ന 4 ജീവനക്കാരുടെ സേവനം അടിയന്തിരമായി അവസാനിപ്പിക്കാനും ഇവർക്ക് ഇതുവരെ നൽകിയ ശമ്പളം ഭരണസമിതി അംഗങ്ങളിൽ നിന്ന് വ്യക്തിപരമായി ഈടാക്കാനും സഹകരണ സംഘം രജിസ്ട്രാർ ഉത്തരവിട്ടു. സ്വകാര്യ ആശുപത്രികൾ അമിത നിരക്ക് ഈടാക്കുന്നതും ബില്ലിലെ സുതാര്യതയില്ലായ്മയും തടയാനുള്ള നിയമത്തിന്റെ കരട് തയ്യാറാക്കാൻ ഉന്നതതല സമിതി രൂപവൽക്കരിക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. മലബാറിലെ ടൂറിസത്തിന് മാത്രമായി മലബാർ ട്രാവൽ മാർട്ട് സംഘടിപ്പിക്കുമെന്ന് ടൂറിസം മന്ത്രി പി സി വിഷ്ണുനാഥ്. മോട്ടോർ സൈക്കിളിൽ പോവുകയായിരുന്ന CPM പ്രവർത്തകന്റെ കാൽ ബോംബെറിഞ്ഞ് തകർത്ത കേസിൽ 5 BJP RSS പ്രവർത്തകർ കുറ്റക്കാരാണെന്ന് തലശ്ശേരി അഡീഷണൽ ജില്ലാ കോടതി കണ്ടെത്തി. പ്രതികൾക്കുള്ള ശിക്ഷ ജഡ്ജി റൂബി കെ ജോസ് ശനിയാഴ്ച വിധിക്കും. 2016 January 3 വൈകിട്ട് 5 ചെമ്പിലോട് കോവിൽ റോഡ് കവലയിലായിരുന്നു സംഭവം. കുടകിൽ താമസക്കാരിയായ ഇരിട്ടി സ്വദേശിനിയായ യുവതിക്ക് വിസ വാഗ്ദാനം ചെയ്ത് പണം തട്ടിയ കേസിലെ പ്രതിയെ 11 ശേഷം ഇരിട്ടി പോലീസ് പിടികൂടി. കണ്ണൂർ കാഞ്ഞിരോട് സ്വദേശി PP അബ്ബാസിനെയാണ് ഇരിട്ടി SI സനീത്തിന്റെ നേതൃത്വത്തിൽ പിടികൂടിയത്. കേരള ഫോക്ലോർ അക്കാദമിയുടെ പുതിയ ഭാരവാഹികൾ ചുമതലയേറ്റു. ചിറക്കലിലെ അക്കാദമി ആസ്ഥാനത്ത് സംഘടിപ്പിച്ച ചടങ്ങ് TO മോഹനൻ MLA ഉദ്ഘാടനം ചെയ്തു. ആറളം ഫാമിനെയും പുനരധിവാസ മേഖലയെയും വർഷങ്ങളോളം ഭീതിയിൽ നിർത്തിയ മോഴയാനയെ പിടികൂടി. മോഴയെ മയക്കുവെടിവെച്ചാണ് കൂട്ടിലാക്കിയത്. ഇന്നലെ ഉച്ചയ്ക്ക് 12 മോഴയെ മയക്കുവെടിവെച്ച് കൂട്ടിലാക്കിയത്. ആദ്യ ശ്രമം പരാജയപ്പെട്ടെങ്കിലും പിന്നീട് 2 കൂടി മയക്കുവെടി നൽകിയാണ് വനവകുപ്പ് സംഘം മോഴയെ പിടികൂടിയത്. മംഗളൂരു റെയിൽവേ മേഖല വിഭജിച്ചതോടെ തീവണ്ടികളുടെ എമർജൻസി ക്വാട്ടയിലും മാറ്റം. മംഗളൂരുവിൽ നിന്ന് പുറപ്പെടുന്ന വണ്ടികളിലെ എമർജൻസി ക്വാട്ട പാലക്കാട് ഡിവിഷന് പൂർണ്ണമായി ഇനി കിട്ടില്ല. അടിയന്തര യാത്രയ്ക്കായി റെയിൽവേ മാറ്റിവെച്ചിരിക്കുന്ന എമർജൻസി ക്വാട്ടയിൽ കേന്ദ്രമന്ത്രിമാർ, ജഡ്ജിമാർ, MPമാർ തുടങ്ങിയവർക്ക് മുൻഗണനയുണ്ട്. പാലക്കാട് ഡിവിഷന് ക്വാട്ട കുറഞ്ഞതോടെ കേരളത്തിലെ MPമാർക്കും അവരുടെ ശുപാർശകർക്കും കിട്ടാനുള്ള സാഹചര്യം കുറയുമെന്നും റിപ്പോർട്ട്. ലഹരി നിർമാർജ്ജനത്തിന് ആവിഷ്കരിച്ച തൂഫാൻ പദ്ധതിയുടെ ആശയങ്ങൾ ഫലപ്രദമായി കുടുംബങ്ങളിലും സമൂഹത്തിലും എത്തിക്കുന്നതിൽ NSS വോളണ്ടിയർമാർക്ക് ക്രിയാത്മകമായി ഇടപെടാൻ സാധിക്കുമെന്ന് കണ്ണൂർ ACP MP ആസാദ് പറഞ്ഞു. കണ്ണൂർ സിറ്റി ദീനുൽ ഇസ്ലാം സഭ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS വോളണ്ടിയർമാരെ തൂഫാൻ കമാൻഡോ ആയി പ്രഖ്യാപിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിലമ്പൂർ സ്വദേശിനിയെ തൃശൂർ ലോഡ്ജിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയി തമിഴ്നാട്ടിൽ ലൈംഗിക പീഡനത്തിനിരയാക്കിയ കേസിൽ സ്ത്രീയടക്കം 5 തമിഴ്നാട്ടുകാരെ സിറ്റി പോലീസ് അറസ്റ്റ് ചെയ്തു. ഇൻസ്റ്റഗ്രാം റീൽ കണ്ട് ടെലിഗ്രാം വഴി വ്യാജനോട്ട് നിർമ്മാണത്തിൽ പരിശീലനം നേടിയ പച്ചക്കറി വ്യാപാരി അറസ്റ്റിലായി. ഗുജറാത്തിലെ രാജ്കോട്ട് സ്വദേശിയായ കിഷൻ സോളങ്കിയാണ് രാജ്കോട്ട് സിറ്റി ക്രൈംബ്രാഞ്ചിന്റെയും സ്പെഷ്യൽ ഓപ്പറേഷൻസ് ഗ്രൂപ്പിന്റെയും സംയുക്ത നീക്കത്തിൽ അറസ്റ്റിലായത്. ഇയാളുടെ പക്കൽ നിന്ന് 200 കള്ളനോട്ടുകളും പ്രിന്റിംഗ് ഉപകരണങ്ങളും പിടിച്ചെടുത്തു. ഭക്തരുടെ പരാതികൾ പരിഹരിക്കാനും ഏകോപനത്തിനുമായി എരുമേലിയിൽ ഡെപ്യൂട്ടി കലക്ടറെ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റായി നിയമിക്കണമെന്ന മുൻ ഉത്തരവ് നടപ്പാക്കണമെന്ന് ഹൈക്കോടതി. ഫ്ളൈ ദുബായ് വിമാന സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഉൾപ്പെടെ രാജ്യത്തെ 8 വിമാനത്താവളങ്ങളിൽ സുരക്ഷ ശക്തമാക്കുന്നതിന് സംവിധാനം ഒരുക്കുന്നു. ഇതിന്റെ ഭാഗമായി മുഴുവൻ ശരീരപരിശോധനയ്ക്കുള്ള സ്കാനറുകൾ സ്ഥാപിക്കും. ഇതിന് കേന്ദ്ര വ്യോമയാന സുരക്ഷാ ബ്യൂറോ അനുമതി നൽകി. ഡൽഹി, മുംബൈ, കൊൽക്കത്ത, ചെന്നൈ, ബംഗളൂരു, ഹൈദരാബാദ്, അഹമ്മദാബാദ് എന്നിവയാണ് കൊച്ചിക്ക് പുറമെ ഈ സംവിധാനം ഏർപ്പെടുത്തുന്ന മറ്റ് വിമാനത്താവളങ്ങൾ. MPമാരുടെയും MLAമാരുടെയും തദ്ദേശ സ്ഥാപനങ്ങളുടെയും ഫണ്ട് ഉപയോഗിച്ച് സ്കൂളുകളിൽ ലാപ്ടോപ്പ് അടക്കമുള്ള ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്നതിന് 2023 സർക്കാർ ഉത്തരവ് തടസ്സമായി എന്ന് റിപ്പോർട്ടുകൾ. പ്രവർത്തനശേഷി, ഈടാക്കാവുന്ന പരമാവധി തുക, വിൽപ്പനാനന്തര സേവന വ്യവസ്ഥ തുടങ്ങിയവ സംബന്ധിച്ച് കർശന നിബന്ധനകൾ ഉത്തരവിലുണ്ട്. മാധ്യമപ്രവർത്തകൻ KM ബഷീർ വാഹനമിടിച്ച് കൊല്ലപ്പെട്ട കേസിൽ തിരുവനന്തപുരം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയിലെ വിചാരണ നടപടികൾ ഹൈക്കോടതി സ്റ്റേ ചെയ്തു. വന്യജീവി വാരാഘോഷത്തിന്റെ ഭാഗമായി 2 മുതൽ 8 വരെ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് തിരുവനന്തപുരം മൃഗശാലയിലും അക്വേറിയത്തിലും പ്രവേശനം സൗജന്യമായിരിക്കുമെന്ന് മ്യൂസിയം മൃഗശാലാ വകുപ്പ് ഡയറക്ടർ അറിയിച്ചു. മഴ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ മൂഴിയാർ ഗവി റോഡിലെ വാഹന ഇന്നലെ മുതൽ നിരോധിച്ചതായി കലക്ടർ അറിയിച്ചു. ഹോം സ്റ്റേകൾക്ക് കൂടുതൽ ഇളവുകളും സൗകര്യങ്ങളും നൽകുമെന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ്. ഹോം സ്റ്റേകൾക്ക് സമാന സ്വഭാവം കൊണ്ടുവരാനായി അത് നടത്തുന്നവർക്ക് ട്രെയിനിങ് നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. നാടുകാണിയിൽ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന സൂ സഫാരി പാർക്കുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കുമെന്ന് മന്ത്രി ഒ ജെ ജനീഷ് പറഞ്ഞു. പദ്ധതിയുമായി ബന്ധപ്പെട്ട് നടന്ന ആലോചനാ യോഗത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചന്ദനക്കാമ്പാറ ചെറുപുഷ്പം സ്കൂളിൽ നടന്ന ഇരിക്കൂർ ഉപജില്ലാ ശാസ്ത്രോത്സവത്തിൽ മണിക്കടവ് സെന്റ് തോമസ് സ്കൂൾ ഓവറോൾ ചാമ്പ്യന്മാരായി. മട്ടന്നൂർ ശിവപുരത്ത് നിർത്തിയിട്ട കാറിൽ പിക്കപ്പ് വാൻ ഇടിച്ച് രണ്ടു പേർക്ക് പരിക്ക്. ശിവപുരം പോസ്റ്റ് ഓഫീസിന് സമീപം ഇന്നലെ ഉച്ചയ്ക്കായിരുന്നു അപകടം. വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള പാചകവാതക വിലയിൽ വർധന. കൊച്ചിയിൽ 19 കിലോയുടെ സിലിണ്ടറിന് 65 രൂപയാണ് കൂട്ടിയത്. ഇതോടെ പുതിയ വില 2828 രൂപയായി. 2763 രൂപയായിരുന്നു ഇതിനു മുൻപത്തെ വില. അതേസമയം ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള പാചകവാതക വിലയിൽ മാറ്റമില്ല. 949 രൂപയായി തുടരും. നിങ്ങൾ കേട്ടത് സ്റ്റിച്ച്വൽ ബൊട്ടീക്ക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം.
0: സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു. സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്, എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച്വെൽ ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ 7999447-6836, 9447-371-836, 8078-502-836.
3: ഞാൻ ടി വി എസിന്റെ ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ എ കെ മോട്ടോഴ്സ് പോന്നെയാ.
4: ഏയ്, ആടുന്ന് വാങ്ങണ്ടേ, വേറെ ഏടത്തെങ്കിലും പോയി വാങ്ങിക്കോ.
5: അല്ല, അത് ആടുന്ന് വാങ്ങണ്ടെന്ന് ആടുന്ന് പ്രശ്നമുണ്ടോ?
4: ആടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ. ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം വലിയ അഹങ്കാരം, നമ്മളെ ഒരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്ത് നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
5: അതെ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
3: ശശിയേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറേ നാളായി അവരെ കണ്ടിട്ട്.
4: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി എ കെ മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിട്ട് വാ.
5: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു.
4: അല്ല, ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനമേ കൊണ്ടുപോകുള്ളൂ. ഇവന് നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
5: ഏയ്, എനിക്കെന്ത് പ്രശ്നം?
4: ആ പിന്നെന്നാ.
0: പെട്രോൾ, ഇലക്ട്രിക്, ടി വി എസ് വാഹനങ്ങൾക്ക് എ കെ മോട്ടോഴ്സ് കൊതേരി, മട്ടന്നൂർ. ഫോൺ 8281481555, 8281483555, 8547173810.
1: സ്വന്തം വാഹനത്തിന്റെ പുകപരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ ഒബി പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. ഒബി പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ ഒരു ഗവൺമെന്റ് അംഗീകൃത പുകപരിശോധനാ കേന്ദ്രം. പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
0: സാഹിത്യവും സംസ്കാരവും കലയും കായികവും അറിവുകളുടെ വലിയൊരു കലവറ നിങ്ങൾക്ക് മുൻപിൽ തുറക്കുന്നു. ഇത് റേഡിയോ മലബാർ 89.6 FM. ഗാനം വേലവനെ പരിപാലകനെ, ആലാപനം കുഞ്ഞുകൃഷ്ണൻ കൊതേരി, രചന സുനിൽ കല്ലൂർ, സംഗീതം ജിജോ മനോഹർ.

0: മൈക്രോബയോളജി, ഡയാലിസ് അത്യാധുനിക കാത്ലാബ്, എക്കോ ടി എം ടി, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: എ കെ ജി ഹോസ്പിറ്റൽ, തലാപ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. എ കെ ജി ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
2: അച്ഛനെന്നാ എത്ര സന്തോഷോ, ഹാള് കിട്ടിയ.
3: ഹാള് മാത്രല്ല മോളെ, എല്ലാം ഒരിടത്ത് ഒത്തു കിട്ടി, അതാ സന്തോഷം.
1: ആഘോഷങ്ങൾക്ക് മട്ട് കൂട്ടാൻ വേദിയും മാറട്ടെ. അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. 200+ പേർക്ക് സുഖമായിരിക്കാവുന്ന ലോട്ടസ് ബാങ്ക്വറ്റ് ഹാൾ. 100 പേർക്ക് അനുയോജ്യമായ ലില്ലി ബാങ്ക്വറ്റ് ഹാൾ. അരോമ ആയുർ ഹെറിറ്റേജ്, മനോഹരമായ സ്റ്റേജ്, മികച്ച സൗണ്ട് സിസ്റ്റം, പ്രൊജക്ടർ സൗകര്യവും മികച്ച ഡൈനിങ്ങും. വിവാഹ നിശ്ചയം, ജന്മദിനം, ആനിവേഴ്സറി, കോർപ്പറേറ്റ് മീറ്റിംഗ്, ഓരോ പരിപാടിയും ഇനി ഗംഭീരമാക്കൂ. അരോമ ആയുർ ഹെറിറ്റേജ്, ബാങ്ക്വറ്റ് ഹാളുകളുടെ പുതിയ വൈവിധ്യം.
4: സന്തോഷത്തിന് ഒരു നിമിഷം മതി, പക്ഷെ ആ ഓർമ്മ ജീവിതകാലം മുഴുവൻ നിലനിൽക്കണം.
1: അരോമ, ദ ബെസ്റ്റ് പ്ലേസ് ടു സെലിബ്രേറ്റ് ഹാപ്പിനെസ്.
0: മിലൻ ഒപ്റ്റിക്കൽസ്, മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. മിലൻ ഒപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ കണ്ണടകൾക്ക് മിലൻ ഒപ്റ്റിക്കൽസ്, മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. ഫോൺ 9747018037.
1: റേഡിയോ മലബാർ 89.6 FM, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകളും തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകളും കേൾക്കാം ആകാശവാണി റിലേ.

ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. ഇന്ന് ഗാന്ധി ജയന്തി. മഹാത്മാഗാന്ധിയുടെ 157-ാം ജന്മവാർഷിക ദിനം രാജ്യം സമുചിതമായി ആഘോഷിക്കുന്നു. യുദ്ധത്തിന്റെയും സംഘർഷത്തിന്റെയും സാഹചര്യത്തിൽ ഗാന്ധി സന്ദേശം കൂടുതൽ പ്രസക്തമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. നിർമ്മലം പുതുയുഗ ശുചിത്വ കേരളം ക്യാമ്പയിന് ഇന്ന് തുടക്കമാകും. പൊതുവിദ്യാഭ്യാസ ഗുണനിലവാരം വർദ്ധിപ്പിക്കാൻ സംസ്ഥാനത്ത് താരാബദ്ധം പദ്ധതി നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഏഷ്യൻ ഗെയിംസിൽ 66 മെഡലുകളുമായി ഇന്ത്യ 8-ാം സ്ഥാനത്ത്. വാർത്തകൾ വിശദമായി. ഇന്ന് ഗാന്ധി ജയന്തി. മഹാത്മാഗാന്ധിയുടെ 157-ാം ജന്മവാർഷിക ദിനം രാജ്യം ഇന്ന് സമുചിതമായി ആഘോഷിക്കുന്നു. ദിനത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും നിലനിൽക്കുന്ന യുദ്ധത്തിന്റെയും സംഘർഷത്തിന്റെയും സാഹചര്യത്തിൽ മഹാത്മാഗാന്ധിയുടെ സമാധാനത്തിന്റെയും അഹിംസയുടെയും സന്ദേശം കൂടുതൽ പ്രസക്തമായി മാറിയെന്ന് ദ്രൌപദി മുർമു പറഞ്ഞു. 2047-ഓടെ വികസിത ഭാരതം എന്ന ദേശീയ ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ മുന്നേറുകയാണെന്നും വികസനത്തിന്റെ നേട്ടങ്ങളിൽ നിന്ന് ഒരു പൌരനും ഒഴിവാക്കപ്പെടുന്നില്ലെന്ന് ഉറപ്പാക്കാൻ സഹാനുഭൂതി, എല്ലാവരെയും ഉൾക്കൊള്ളൽ തുടങ്ങിയ മൂല്യങ്ങൾക്ക് മുൻഗണന നൽകുന്നുണ്ടെന്നും രാഷ്ട്രപതി വ്യക്തമാക്കി. ഗാന്ധി ജയന്തിയോട് അനുബന്ധിച്ച് രാജ്യത്ത് ഇന്ന് പ്രത്യേക ഗ്രാമസഭകൾ ചേരും. പഞ്ചായത്തുകളെ ശക്തിപ്പെടുത്തുക, പൊതുസേവനങ്ങളും ഗ്രാമീണ ജീവിത നിലവാരവും മെച്ചപ്പെടുത്തുക എന്നിവ സംബന്ധിച്ച ചർച്ചകൾക്കാണ് ഗ്രാമസഭകൾ ചേരുന്നത്. സബ് കി യോജന, സബ് കാ വികാസ് എന്ന പരിപാടിക്ക് ഈ ഗ്രാമസഭകൾ തുടക്കം കുറിക്കുമെന്ന് കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയം അറിയിച്ചു. സംസ്ഥാനത്തെ സമ്പൂർണ്ണ ശുചിത്വത്തിലേക്ക് നയിക്കുന്നതിന് 5 വർഷം നീളുന്ന നിർമ്മലം പുതിയുഗ ശുചിത്വ കേരളം ക്യാമ്പയിനും ഇന്ന് തുടക്കമാകും. ക്യാമ്പയിൻ മുഖ്യമന്ത്രി വി ഡി സതീശൻ എറണാകുളത്ത് ഉദ്ഘാടനം ചെയ്യും. 2031 മാർച്ച് 30-ഓടെ കേരളത്തെ സമ്പൂർണ്ണ മാലിന്യ വിമുക്ത സംസ്ഥാനമാക്കി മാറ്റുക എന്നതാണ് ക്യാമ്പയിൻ ലക്ഷ്യം. ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് രാജ്യമെമ്പാടും ഇന്ന് വിപുലമായ ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കും. ആഘോഷങ്ങളുടെ സംസ്ഥാനതല പരിപാടികൾ തിരുവനന്തപുരം കിഴക്കേക്കോട്ട ഗാന്ധി പാർക്കിൽ മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും.

0: മന്ത്രി സി പി ജോൺ, മേയർ വി വി രാജേഷ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി പ്രിയദർശിനി തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുക്കും. ഗാന്ധി പ്രതിമയിൽ ഹാരാർപ്പണം, ഭിന്നശേഷി കുട്ടികളുടെ ചിത്രരചനാ മത്സരം എന്നിവ ഇതിന്റെ ഭാഗമായി സംഘടിപ്പിക്കും. നിയമസഭാ സമുച്ചയത്തിലെ ഗാന്ധി പ്രതിമയിൽ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഹാരാർപ്പണവും പുഷ്പാർച്ചനയും നടത്തും. മുൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ 122-ാം ജന്മവാർഷിക ദിനം ഇന്ന്. 1904 ഒക്ടോബർ 2 ഉത്തർപ്രദേശിലെ പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായ നഗറിലാണ് അദ്ദേഹം ജനിച്ചത്. കൌമാരപ്രായത്തിൽ തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യസമരത്തിൽ പങ്കുചേർന്ന അദ്ദേഹം 1921 നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെയും ഭാഗമായി. പൊതുവിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം വർദ്ധിപ്പിക്കാൻ സംസ്ഥാനത്ത് വിദ്യാലയങ്ങളിൽ താരാപഥം പദ്ധതി നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഇത് നടപ്പാക്കുകയെന്ന് മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. ഡിജിറ്റൽ സംവിധാനങ്ങൾ ഒരു കുടക്കീഴിൽ വരുമെന്നും കുട്ടികൾക്ക് കൂടുതൽ ലളിതവും കാര്യക്ഷമവുമായ ഡിജിറ്റൽ അനുഭവമാണ് താരാപഥത്തിലൂടെ കൈവരിക്കാൻ കഴിയുകയെന്നും വി ഡി സതീശൻ വ്യക്തമാക്കി. ഭരണപരിഷ്കാര കമ്മീഷൻ പദവി അലങ്കാരത്തിന് അല്ലെന്ന് നിയുക്ത ചെയർമാൻ ഡോക്ടർ എം കെ മുനീർ പറഞ്ഞു. സംസ്ഥാനത്തിന് ആവശ്യമായതും ഗുണകരവുമായ പരിഷ്കാരങ്ങൾ നടപ്പാക്കുമെന്ന് അറിയിച്ച അദ്ദേഹം വി എസ് അച്യുതാനന്ദന്റെ കാലത്ത് 14 റിപ്പോർട്ടുകൾ കമ്മീഷൻ സമർപ്പിച്ചിട്ടുണ്ടെന്നും പറഞ്ഞു. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഉൾപ്പെടെ നടപ്പാക്കിയത് വി എസിന്റെ കാലത്തെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണെന്നും ഡോക്ടർ എം കെ മുനീർ കോഴിക്കോട്ട് അറിയിച്ചു. കണ്ണൂർ തളിപ്പറമ്പ് നാടുകാണിയിൽ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന സൂ സഫാരി പാർക്കുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കുമെന്ന് മന്ത്രി ഒ ജെ ജനീഷ് അറിയിച്ചു. തളിപ്പറമ്പ് എം എൽ എ ചെയർമാനായും മൃഗശാലാ വകുപ്പ് സൂപ്രണ്ട് കൺവീനറായും പ്രാദേശിക സമിതിക്ക് രൂപം നൽകിയതായും മന്ത്രി അറിയിച്ചു. സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മപദ്ധതിയിൽ ഉൾപ്പെടുത്തി കാസർകോട് ജില്ലയിൽ സംസ്ഥാന പുരാവസ്തു വകുപ്പ് പുരാവസ്തു സർവേ ആരംഭിച്ചു. കൂടുതൽ വിവരങ്ങളുമായി കാസർകോട്ട് നിന്ന് പി ജഗന്നിവാസൻ.
1: സമ്പന്നമായ ചരിത്രവും സാംസ്കാരിക വൈവിധ്യവുമുള്ള കാസർഗോഡിന്റെ മണ്ണിൽ തെളിഞ്ഞും മറഞ്ഞും കിടക്കുന്ന പുരാവസ്തു ശേഷിപ്പുകളും ചരിത്ര തെളിവുകളും കണ്ടെത്തുക, അവ സമഗ്രമായി ഡോക്യുമെന്റ് ചെയ്യുക, തുടർ പഠനങ്ങൾ നടത്തുക എന്നിവയാണ് ഈ സർവേയുടെ പ്രധാന ലക്ഷ്യം. പ്രാചീന മനുഷ്യവാസത്തിന്റെ തെളിവുകളായ കുടക്കല്ലുകൾ, മുനിയറകൾ, ചെങ്കൽ നിലത്തെ ലിഖിതങ്ങൾ, ചരിത്രപ്രസിദ്ധമായ കോട്ടകൾ എന്നിവയാൽ സമ്പന്നമാണ് കാസർഗോഡ്. ബേക്കൽകോട്ട, ഉമിച്ചിപ്പൊയിൽ, ചീമേനി, അരിയിട്ടപാറ, ബന്തെടുക്ക, മാണിമൂല എന്നിവിടങ്ങളിൽ മുമ്പ് നടന്ന അന്വേഷണങ്ങളിൽ നിന്നും ലഭിച്ച തെളിവുകളാണ് ഇത്തരമൊരു സമഗ്ര പഠനത്തിന് വഴിയൊരുക്കിയത്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുപ്രവർത്തനത്തിൽ 25 വർഷം പൂർത്തിയാക്കുകയാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ 2047 ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കി മാറ്റുന്നതിന്റെ പ്രവർത്തനത്തിലാണ് കേന്ദ്ര ഗവൺമെന്റ്. ഇതിന്റെ ഭാഗമായി ആകാശവാണി തയ്യാറാക്കുന്ന പ്രത്യേക റിപ്പോർട്ട് ഇന്ന് രാമേശ്വരം പാമ്പൻ പാലത്തെക്കുറിച്ചാണ്. കഴിഞ്ഞ വർഷം ഏപ്രിൽ 6 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത രാമേശ്വരത്തെ നവീകരിച്ച പാമ്പൻപാലം ഇന്ത്യയിലെ ആദ്യത്തെ ലംബ ലിഫ്റ്റ് റെയിൽവേ കടൽപാലമാണ്. ശ്രീലങ്കയുമായി വ്യാപാര ബന്ധം വികസിപ്പിക്കാനാണ് പാമ്പൻപാലം നിർമ്മിച്ചത്. 1870 നിർമ്മാണത്തിന് തുടക്കം കുറിച്ച പാലത്തിന് 143 തൂണുകളുണ്ട്. 2.2 കിലോമീറ്ററാണ് നീളം. 1914 പാമ്പൻപാലം കമ്മീഷൻ ചെയ്തത്. പുതിയ പാലത്തിലെ ലംബ ലിഫ്റ്റിന് 72.5 മീറ്റർ സെൻട്രൽ സ്പാൻ ഉണ്ട്. 99 അപ്രോച്ച് ഗർഡർ നിർമ്മാണത്തിന് മാത്രം 3000-ലധികം ടൺ സ്റ്റീൽ ഉപയോഗിച്ചതായി മധുര ഡിവിഷനിലെ റെയിൽവേ ഉദ്യോഗസ്ഥർ ആകാശവാണിയോട് പറഞ്ഞു. രാജ്യരക്ഷാ വിഭാഗം PRO ആയും DD ന്യൂസ് മിസോറാമിന്റെ ഡയറക്ടറായും സേവനമനുഷ്ഠിച്ച നാംപി ബൌമാരിന്മായുടെ വിയോഗത്തിൽ രാജ്യരക്ഷാ മന്ത്രാലയം അനുശോചനം അറിയിച്ചു. ഐസ്വാളിന് സമീപമുണ്ടായ വാഹനാപകടത്തിലാണ് അദ്ദേഹവും മുതിർന്ന IAS ഉദ്യോഗസ്ഥനും PIB ഇംഫാൽ ADG ഡോക്ടർ ഇൻകം പാമയും മറ്റൊരു ഉദ്യോഗസ്ഥനും മരിച്ചത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഏഷ്യൻ ഗെയിംസിൽ 10 സ്വർണവും 23 വെള്ളിയും 33 വെങ്കലവും ഉൾപ്പെടെ 66 മെഡലുമായി ഇന്ത്യ മെഡൽ പട്ടികയിൽ 8-ാം സ്ഥാനത്ത്. ഹോക്കിയിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി ഇന്ത്യൻ പുരുഷ ടീം ഫൈനലിൽ കടന്നു. പുരുഷ ക്രിക്കറ്റിൽ ശ്രീലങ്കയെ പരാജയപ്പെടുത്തി ഇന്ത്യ ഫൈനലിൽ എത്തി. ഗ്രീക്കോ റോമൻ ഗുസ്തിയിൽ പുരുഷന്മാരുടെ 97 കിലോ വിഭാഗത്തിൽ നിതേഷ് സിവാജ് ഇന്ത്യക്കായി വെള്ളിമെഡൽ നേടി. 1962 ശേഷം ആദ്യമായാണ് ഗ്രീക്കോ റോമൻ ഗുസ്തിയിൽ ഒരു ഇന്ത്യൻ താരം ഏഷ്യൻ ഗെയിംസ് മെഡൽ നേടുന്നത്. സംസ്ഥാന ജൂനിയർ അത്ലറ്റിക് മീറ്റ് ഇന്ന് കൊല്ലത്ത് ആരംഭിക്കും. ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയത്തിൽ മന്ത്രി ഒ ജെ ജനീഷ് ഉദ്ഘാടനം ചെയ്യും. ജപ്പാൻ ഏഷ്യൻ ഗെയിംസിൽ ഇരട്ട വെള്ളിമെഡൽ കരസ്ഥമാക്കിയ തിരുവമ്പാടിയിലെ വിദർശ കെ വിനോദിന് ജന്മനാട്ടിൽ വൈകിട്ട് പൌരാവലി സ്വീകരണം നൽകും. തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെയും രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക സംഘടനകളുടെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിലാണ് വരവേൽപ്പ്. കണ്ണൂർ ആറളത്ത് മയക്കുവെടി വെച്ച് പിടികൂടിയ കണ്ണൂർ മക്ന എന്ന മോഴയാനയെ വയനാട്ടിലേക്ക് കൊണ്ടുപോയി. ദിവസങ്ങൾ നീണ്ട ശ്രമങ്ങൾക്കൊടുവിലാണ് ആനയെ തളച്ചത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
2: ആറളം ഫാമിലെയും പുനരധിവാസ മേഖലയിലെയും ജനങ്ങളെ വർഷങ്ങളായി വീതിയുടെ മുൾമുനയിൽ നിർത്തിയ KM1 എന്ന മോഴയാനയെ ശ്രമകരമായ ദൌത്യത്തിനൊടുവിലാണ് ഇന്നലെ മയക്കുവെടിവെച്ച് പിടികൂടിയത്. മയക്കുവെടിയേറ്റ ആനയെ റോഡിലെത്തിക്കുക അസാധ്യമായിരുന്നു. മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് പുതിയ റോഡ് നിർമ്മിച്ചാണ് കുങ്കിയാനകളുടെ സഹായത്തോടെ മോഴയാനയെ പുറത്തേക്കെത്തിച്ചത്. മുത്തങ്ങയിൽ പ്രത്യേകം തയ്യാറാക്കിയ ആനക്കുട്ടിലാണ് കണ്ണൂർ മക്കനയെ താമസിപ്പിക്കുക. ആനയുടെ ആരോഗ്യം ഉറപ്പുവരുത്തിയ ശേഷം ട്രാക്ക് ചെയ്യുന്നതിനായി റേഡിയോ കോളർ ഘടിപ്പിച്ച് വയനാട് മേഖലയിലെ വനത്തിൽ തുറന്നുവിടാനാണ് പദ്ധതി.
0: അഖില ഭാരതീയ വിശ്വകർമ്മ മഹാസഭ മാഹി ശാഖ ഗാന്ധിജയന്തി ദിനമായ ഇന്ന് വന്ദ്യമാതാക്കളെ ആദരിക്കൽ ചടങ്ങ് സംഘടിപ്പിക്കും. വൈകിട്ട് 5 ഷാഫി പറമ്പിൽ MP ഉദ്ഘാടനം ചെയ്യും. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് കണ്ണൂർ ജില്ലാ ജനറൽ ബോർഡ് യോഗവും പൊതുസമ്മേളനവും രാവിലെ തോട്ടടയിൽ ചേരും. ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ TO മോഹൻ MLA ഉദ്ഘാടനം ചെയ്യും. കണ്ണൂർ ജവഹർലാൽ നെഹ്റു പബ്ലിക് ലൈബ്രറി ആൻഡ് റിസർച്ച് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ 3rd കണ്ണൂർ ലിറ്റററി ഫെസ്റ്റ് ഇന്ന് ആരംഭിക്കും. വൈകിട്ട് 5 അടൂർ ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. രാവിലെ ആദ്യ സെഷനിൽ ഗാന്ധിജിയുടെ സമകാലിക പ്രസക്തി എന്ന വിഷയത്തിൽ MN കാരശ്ശേരി സംസാരിക്കും. 4th കോട്ടയത്ത് തമ്പുരാൻ കഥകളി മഹോത്സവം ഇന്ന് കണ്ണൂർ മുഴക്കുന്ന് മൃദംഗശൈലേശ്വരി ക്ഷേത്രത്തിൽ ആരംഭിക്കും. കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയത്തിന്റെ കീഴിലെ തഞ്ചാവൂർ സൌത്ത് സോൺ കൾച്ചറൽ സെന്ററിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന 8 ദിവസത്തെ പരിപാടിയിൽ കോട്ടയം രാജാവിന്റെ കഥകളാണ് പ്രധാനമായും ഉൾപ്പെടുത്തുക. ഇന്ന് ഗാന്ധിജയന്തി. മഹാത്മാഗാന്ധിയുടെ 157th ജന്മവാർഷിക ദിനം രാജ്യം സമുചിതമായി ആഘോഷിക്കുന്നു. യുദ്ധത്തിന്റെയും സംഘർഷത്തിന്റെയും സാഹചര്യത്തിൽ ഗാന്ധി സന്ദേശം കൂടുതൽ പ്രസക്തമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. നിർമ്മലം പുതുയുഗ ശുചിത്വ കേരളം ക്യാമ്പയിന് ഇന്ന് തുടക്കമാകും. പൊതുവിദ്യാഭ്യാസ ഗുണനിലവാരം വർദ്ധിപ്പിക്കാൻ സംസ്ഥാനത്ത് താരാപഥം പദ്ധതി നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഏഷ്യൻ ഗെയിംസിൽ 66 മെഡലുകളുമായി ഇന്ത്യ 8th സ്ഥാനത്ത്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിലേക്ക് സ്വാഗതം.
2: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
3: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആതുര ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
1: ആദ്യം തദ്ദേശീയ അറിയിപ്പുകൾ. 2026 മാർച്ചിലെ SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയത്തിലും A+ നേടി വിജയിച്ച കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ അഞ്ചരക്കണ്ടി സൗത്ത് യൂണിറ്റ് അംഗങ്ങളുടെ മക്കൾ, പേരമക്കൾ എന്നിവരിൽ നിന്ന് എൻറോൾമെന്റിന് അപേക്ഷ ക്ഷണിച്ചു. അവസാന തീയതി ഈ മാസം 15. ഫോൺ നമ്പർ 9446530559. 9895950385. ലൈബ്രറി കൗൺസിൽ ജില്ലാ സെക്രട്ടറിയായിരുന്ന GD മാസ്റ്ററുടെ സ്മരണയ്ക്കായി പയ്യന്നൂർ വേമ്പു സ്മാരക വായനശാല ഏർപ്പെടുത്തിയ പുരസ്കാരത്തിന് അപേക്ഷ ക്ഷണിച്ചു. 2025-26 വർഷം മികച്ച രീതിയിൽ പ്രവർത്തനം കാഴ്ചവെച്ച ലൈബ്രറിക്കാണ് പുരസ്കാരം. 10,000 രൂപ മുഖവിലയുള്ള പുസ്തകങ്ങൾ, പ്രശസ്തിപത്രം, ഫലകം എന്നിവയടങ്ങുന്നതാണ് പുരസ്കാരം. വിശദവിവരങ്ങളടങ്ങിയ അപേക്ഷ ജില്ലാ ലൈബ്രറി കൗൺസിൽ ഓഫീസിൽ ഈ മാസം 12 തീയതിക്കകം ലഭിക്കണം. അഗ്രി ഹോർട്ടി സൊസൈറ്റിയുടെ കാർഷിക വിജ്ഞാന വ്യാപന പദ്ധതിയുടെ ഭാഗമായുള്ള ബഡ്ഡിംഗ്, ഗ്രാഫ്റ്റിംഗ്, ലെയറിംഗ് എന്നിവയിൽ പ്രായോഗിക സൌജന്യ പരിശീലനം ഈ മാസം 10 തീയതി രാവിലെ 9 മണി മുതൽ 2 മണി വരെ കൂത്തുപറമ്പ് സിറ്റി ഓഡിറ്റോറിയത്തിലെ ചന്ദ്രൻ മാസ്റ്റേഴ്സ് ട്യൂഷൻ സെന്ററിലാണ് നടക്കുന്നത്. താല്പര്യമുള്ളവർക്ക് 9895-428-569 എന്ന നമ്പറിൽ രജിസ്റ്റർ ചെയ്യാം. തദ്ദേശീയ അറിയിപ്പുകളാണ് ഇപ്പോൾ കേട്ടത്.
2: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ അടുത്തതായി തൊഴിലറിയിപ്പുകൾ. പരിയാരം ഗവൺമെന്റ് ആയുർവേദ കോളേജ് ആശുപത്രിയിൽ വികസന സമിതിയുടെ കീഴിൽ ഒഴിവുള്ള ആയുർവേദ തെറാപ്പിസ്റ്റിന്റെ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നു. അഭിമുഖം ഈ മാസം 8 തീയതി രാവിലെ 10:30 ആശുപത്രി സൂപ്രണ്ടിന്റെ ഓഫീസിൽ. കുടുംബശ്രീ കണ്ണൂർ ജില്ലാ മിഷന്റെ ഭാഗമായി തളിപ്പറമ്പ് ബ്ലോക്കിൽ പുതുതായി നടപ്പിലാക്കുന്ന സ്റ്റാർട്ടപ്പ് വില്ലേജ് ഓൺടർപ്രണർഷിപ്പ് പ്രോഗ്രാമിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ അക്കൗണ്ടന്റിനെ ആവശ്യമുണ്ട്. കുടുംബശ്രീ അംഗങ്ങൾക്കും കുടുംബശ്രീ കുടുംബാംഗങ്ങൾക്കും ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങൾക്കുമാണ് അവസരം. അപേക്ഷയും സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പും CDS ചെയർപേഴ്സൺ, മെമ്പർ, സെക്രട്ടറി എന്നിവയുടെ സാക്ഷ്യപത്രം ഉൾപ്പെടെ ഈ മാസം 12 വൈകിട്ട് 5 മണിക്ക് മുൻപ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ, കുടുംബശ്രീ ജില്ലാ മിഷൻ, BSNL ഭവൻ, 3-ാം നില, കണ്ണൂർ, 670002 എന്ന വിലാസത്തിൽ സമർപ്പിക്കണം. ഫോൺ 0497-2702-080. ഫിഷറീസ് വകുപ്പ് ജല ആവാസ വ്യവസ്ഥ മത്സ്യസമ്പത്ത് സംരക്ഷണ പദ്ധതി നടപ്പാക്കുന്നതിന് പ്രൊജക്ട് കോർഡിനേറ്ററെ നിയമിക്കുന്നു. വോക്കിൻ ഇന്റർവ്യൂ ഈ മാസം 5-ാം തീയതി പകൽ 11 മണിക്ക് കണ്ണൂർ മാപ്പിള ബേ ഫിഷറീസ് കോംപ്ലക്സ് ഫിഷറീസ് ഡെപ്യൂട്ടറി ഡയറക്ടറുടെ കാര്യാലയത്തിൽ. ഫോൺ 0497-2731-081. ജൽജീവൻ മിഷന്റെ ഭാഗമായി സംസ്ഥാനത്ത് നടപ്പാക്കുന്ന കുടിവെള്ള വിതരണ പദ്ധതികളുടെ ഭാഗമായി കേരള വാട്ടർ അതോറിറ്റിയുടെ ഇരിക്കൂർ ഹെഡ്വർക്ക് സബ് ഡിവിഷൻ ഓഫീസിൽ വോളണ്ടിയർമാരെ നിയമിക്കുന്നു. BTech, ഡിപ്ലോമ, സിവിൽ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. അപേക്ഷകൾ ഇന്ന് വൈകിട്ട് 5 മണിക്ക് മുൻപ് aeehwsdikr@gmail.com എന്ന വിലാസത്തിൽ ഇമെയിലിൽ സമർപ്പിക്കണം. വള്ളിത്തോട് കുടുംബാരോഗ്യ കേന്ദ്രം സായാന ഒപിയിൽ താൽക്കാലിക ഡോക്ടറെ നിയമിക്കുന്നു. കൂടിക്കാഴ്ച ഈ മാസം 8-ാം തീയതി പകൽ 12 മണിക്ക് കലക്ട്രേറ്റ് ഹാളിൽ. ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഹാജരാകേണ്ടതാണ്. തൊഴിലറിയിപ്പുകളാണ് ഇപ്പോൾ കേട്ടത്.
2: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ ഇനി നാട്ടുവിശേഷം. തഞ്ചാവൂർ സൗത്ത് സോൺ കൾച്ചറൽ സെന്ററും മുഴക്കുന്ന് മൃദംഗശൈലേശ്വരി ക്ഷേത്രവുമായി സഹകരിച്ച് നടത്തുന്ന 4-ാമത് കോട്ടയത്ത് തമ്പുരാൻ കഥകളി ഉത്സവം ഇന്നു മുതൽ ഈ മാസം 9-ാം തീയതി വരെ ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ നടക്കും. എല്ലാ ദിവസവും വൈകിട്ട് 4 മണി മുതൽ 9:30 വരെയാണ് കഥകളി. കേരള ലോകായുക്ത ഈ മാസം 13-ാം തീയതി രാവിലെ 10 മണിക്ക് കണ്ണൂർ ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസ് കോൺഫറൻസ് ഹാളിലും 14-ാം തീയതി രാവിലെ 10 മണിക്കും 15-ാം തീയതി രാവിലെ 10:30 കോഴിക്കോട് ഗവൺമെന്റ് റെസ്റ്റ് ഹൌസ് കോൺഫറൻസ് ഹാളിലും ക്യാമ്പ് സിറ്റിംഗ് നടത്തും. ജവഹർ ലൈബ്രറി ലിറ്റററി ഫെസ്റ്റിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിക്കുന്ന ഏകദിന ഡിജിറ്റൽ സിനിമാ ശില്പശാല നാളെ നടക്കും. കണ്ണൂർ ജവഹർലാൽ നെഹ്റു പബ്ലിക് ലൈബ്രറി ആൻഡ് റിസർച്ച് സെന്ററിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ലിറ്റററി ഫെസ്റ്റ് 3-ാം പതിപ്പ് ഇന്നും നാളെയും മറ്റന്നാളുമായി നടക്കും. വേളം പൊതുജന വായനശാലയുടെ നേതൃത്വത്തിൽ നടക്കുന്ന നാടകാചാര്യൻ ഒ മാധവൻ സ്മാരക നാടകോത്സവം നവംബർ മാസം 1-ാം തീയതി മുതൽ 5-ാം തീയതി വരെ വേളം പൊതുജന വായനശാല ഓഡിറ്റോറിയത്തിൽ നടക്കും. കൂത്തുപറമ്പ് കോട്ടം കുറ്റിപ്രത്ത് ഭഗവതി ക്ഷേത്രത്തിൽ ഇന്ന് നേർച്ച കലശമുണ്ടായിരിക്കും. കേരള സീനിയർ സിറ്റിസൺസ് ഫോറം 7-ാം ലോഡ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വയോജന വാരാഘോഷത്തിന്റെ ഭാഗമായി പുറച്ചേരി കേശവതീരം ആയുർവേദ ഗ്രാമത്തിൽ ഇന്ന് കുടുംബസംഗമം നടക്കും. ഇപ്പോൾ കേട്ടത് നാട്ടുവിശേഷം.
2: എകെജി ഹോസ്പിറ്റൽ ജനസമക്ഷം.
1: നിങ്ങൾക്കായി അവതരിപ്പിച്ചത് എകെജി ഹോസ്പിറ്റൽ തള കണ്ണൂർ.
3: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി എകെജി ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം എകെജി ആശുപത്രി.
4: എകെജി ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
4: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, സിസിയു, ന്യൂറോ ഐസിയു, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: എകെജി ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
4: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. എകെജി ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ. ഫോൺ 0497276240.
5: ബിജുട്ടാ, നീ എങ്ങോട്ടാ?
6: ഞാൻ TVSന്റെ ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ AK മോട്ടോഴ്സ് പോന്നെയാ.
5: ഏയ്, ആടുന്ന് വാങ്ങണ്ടേ, വേറെ എവിടെത്തെങ്കിലും പോയി വാങ്ങിക്കോ. ഓട്.
7: അല്ല, എന്താ ആടുന്ന് വാങ്ങണ്ടെന്ന്? ആടൊന്നും പ്രശ്നമുണ്ടോ?
5: ആടൊന്നും പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ. ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം വലിയ അഹങ്കാരം, നമ്മളെ ഒരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്തു നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
7: അതാ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
6: ശശിയേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറേ നാളെ അവരെ കണ്ടിട്ട്.
5: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി AK മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിയിട്ട് പോ.
7: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു.
5: അല്ല, ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനമേ കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
7: ഏയ്, എനിക്കെന്ത് പ്രശ്നം?
5: ആ പിന്നെന്നാ?
1: പെട്രോൾ, ഇലക്ട്രിക്, TVS വാഹനങ്ങൾക്ക് AK മോട്ടോഴ്സ് കൊതേരി മട്ടന്നൂർ. ഫോൺ 8281481555 8281483555 8547173810.
4: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ 10 ആണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
8: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
4: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
8: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
4: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
8: കോക്കനട്ട്.
4: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
8: ഫോൺ 9188951780.
1: ഒരൊറ്റ ചോദ്യം: നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്ക് ആക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം: ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിംഗ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച് വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836.
9: ईश्वर के दरबार में मैं महात्मा हूँ कि मैं दुष्ट आदमी हूँ वो तो कोई नहीं जान सकता है. मुझको भी बुरा पता नहीं चलेगा कि मेरे में दुष्टता कितनी भरी है या तो मेरे में साधुता कितनी भरी है. वो तो साधु हृदय ही दुष्ट हृदय वो जानने वाला तो राम जी पड़ा है.
10: സഹസ്രാബ്ദത്തിന്റെ മഹാപുരുഷൻ ജീവിതം സന്ദേശമാക്കി
1: ലോകത്തിന് സമർപ്പിച്ച മഹാത്മജി.
0: ഗാന്ധി ചിന്തയുടെ നേർവഴി, ഗാന്ധിലയം.
1: റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ.

0: ഗാന്ധിജിയുടെ വാക്കുകൾ.
1: ഖേര സത്യാഗ്രഹ സമരം അപ്രതീക്ഷിതമായ നിലയിൽ അവസാനിച്ചു. ജനങ്ങൾ ക്ഷീണിച്ചു കഴിഞ്ഞു എന്ന് വ്യക്തമായി. നിശ്ചലരായി സമരം തുടർന്നു വരുന്നവർക്ക് തീരെ നാശമണയ്ക്കാൻ ഞാൻ മടിക്കുകയും ചെയ്തു. ഒരു സത്യാഗ്രഹിക്ക് സ്വീകാര്യമായ നിലയിൽ ഭംഗിയായ സമരം കലാശിപ്പിക്കാൻ വല്ല വഴിയുമുണ്ടോ എന്ന് ഞാൻ ആരായുകയായിരുന്നു. അപ്രകാരമുള്ള ഒരു ഉപായം അവിചാരിതമായി കൈവന്നു. നികുതി അടയ്ക്കാൻ കഴിവുള്ള പട്ടീദാർമാർ അതടക്കുന്ന പക്ഷം സാധുക്കളിൽ നിന്നുള്ള പിരിവ് നിർത്തിവെക്കാമെന്നും നടിയാട് താലൂക്കിലെ മാംലദ്ദാർ എന്നെ അറിയിച്ചു. ഈ സംഗതിക്ക് ഞാൻ രേഖാമൂലമുള്ള വാഗ്ദാനം ആവശ്യപ്പെടുകയും അത് കിട്ടുകയും ചെയ്തു. എന്നാൽ മാംലദ്ദാരുടെ ഉത്തരവാദിത്വം അദ്ദേഹത്തിൻ്റെ താലൂക്കിനെ സംബന്ധിച്ച് മാത്രമാകയാൽ ആ വാഗ്ദാനം ജില്ലയെ മുഴുവൻ സംബന്ധിച്ചും ശരിയാണോ എന്ന് ഞാൻ ജില്ലാ കലക്ടറോട് അന്വേഷിച്ചു. മാംലദ്ദാരുടെ എഴുത്തിലെ നിശ്ചയങ്ങൾക്കനുസരിച്ച് പിരിവ് നിർത്തിവെച്ചതായി പ്രഖ്യാപിച്ചു കൊണ്ടുള്ള കൽപ്പന അതിനു മുമ്പ് തന്നെ അയച്ചു കഴിഞ്ഞിരിക്കുന്നുവെന്ന് കലക്ടർ മറുപടി അയച്ചു. അത് ഞാൻ അറിഞ്ഞിരുന്നില്ല. എന്നാൽ അത് ശരിയാണെങ്കിൽ ജനങ്ങളുടെ പ്രതിജ്ഞ സഫലമായി കഴിഞ്ഞിരുന്നു. പ്രതിജ്ഞയുടെ ഉദ്ദേശം ഇതുതന്നെ ആയിരുന്നുവല്ലോ. അതുകൊണ്ട് ഞങ്ങൾ ഈ കൽപ്പനയിൽ തൃപ്തി പ്രദർശിപ്പിച്ചു. എങ്കിലും ഈ കലാശം എൻ്റെ മനസ്സിന് സുഖം നൽകിയില്ല. ഏതൊരു സത്യാഗ്രഹത്തിൻ്റെയും കാലത്തിൽ സഹജമായി കാണേണ്ടുന്ന മധുരഭാവം ഇതു സംബന്ധിച്ച് കണ്ടില്ല. കലക്ടർ താൻ ഒരു തീർപ്പെന്ന നിലയിൽ യാതൊന്നും ചെയ്തിട്ടേ ഇല്ലെന്ന വിധം ഭാവിച്ചു വന്നു. സാധുക്കളിൽ നിന്ന് പിരിവ് നിർത്തിവെക്കുമെന്നായിരുന്നു നിശ്ചയം. എന്നാൽ ഇതുകൊണ്ടുള്ള ഗുണം മിക്കവർക്കും അനുഭവപ്പെട്ടില്ല. ആരാണ് സാധു എന്ന് നിർണയിക്കുവാൻ ജനങ്ങൾക്കാണ് അധികാരം. എന്നാൽ അവർക്ക് ഈ അധികാരം ഉപയോഗിക്കുവാൻ കഴിഞ്ഞില്ല. അവർക്കതിന് തക്ക ബലമില്ലാതിരുന്ന സംഗതിയെപ്പറ്റി ഞാൻ വിഷാദിച്ചു. അതുകൊണ്ട് ആ കലാശം സത്യാഗ്രഹത്തിൻ്റെ ഒരു വിജയമെന്ന നിലയിൽ കൊണ്ടാടിയെങ്കിലും ഒരു പൂർണ്ണ വിജയത്തിൻ്റെ അവശ്യ ലക്ഷണങ്ങൾ അതിനല്ലാതിരുന്നതിനാൽ എനിക്കതിൽ ആഹ്ലാദിക്കുവാൻ കഴിഞ്ഞില്ല. സത്യാഗ്രഹികൾ ആരംഭത്തിലേക്കാളുമധികം ശക്തരും ധീരരുമായി തീരുന്നുവെങ്കിൽ മാത്രമേ ഒരു സത്യാഗ്രഹ സമരത്തിൻ്റെ കലാശം ശ്രേഷ്ഠമാണെന്ന് പറയാൻ പാടുള്ളൂ. ഏതു വിധത്തിലും ഇന്നും നാം അനുഭവിച്ചു വരുന്ന ദൃഢവും സ്ഥായിയുമായ ചില ഗുണങ്ങൾ ഈ സമരം കൊണ്ട് ഉണ്ടായിട്ടില്ലെന്ന് പറഞ്ഞുകൂടാ. ഈ സത്യാഗ്രഹം ഗുജറാത്തിലെ കർഷകരുടെ ഇടയിൽ ഒരു ഉണർച്ചയുടെ ആരംഭം കുറിക്കുന്നു. അവരുടെ ശരിയായ രാഷ്ട്രീയ വിദ്യാഭ്യാസം തുടങ്ങിയത് ഇതോടുകൂടിയാണ്. ഡോക്ടർ ബസന്തിൻ്റെ ഉജ്ജ്വലമായ ഹോം റൂൾ പ്രക്ഷോഭം തീർച്ചയായും കർഷകരെ സ്പർശിച്ചിട്ടുണ്ട്. എന്നാൽ യഥാർത്ഥ കർഷക ജീവിതവുമായി ബന്ധം സ്ഥാപിക്കുവാൻ വിദ്യാഭ്യാസം ശ്രദ്ധിച്ച പൊതുപ്രവർത്തകരെ നിർബന്ധരാക്കിയത് ഖേര സത്യാഗ്രഹമാണ്. തങ്ങളുടെയും കർഷകരുടെയും കാര്യങ്ങൾ ഒന്നാണെന്ന് അവർ മനസ്സിലാക്കാൻ തുടങ്ങി. തങ്ങളുടെ ശരിയായ പ്രവൃത്തി രംഗം ഏതെന്ന് അവർ കണ്ടു. ത്യാഗത്തിനുള്ള അവരുടെ ശക്തി വർദ്ധിച്ചു. താൻ എന്തിന് പോരുമെന്ന് സ്വയം കണ്ടറിയാൻ ഈ സമരമധ്യത്തിൽ വല്ലഭായിക്ക് സാധിച്ചു എന്നത് തന്നെ ലഘുവായൊരു നേട്ടമല്ല. അതെത്ര വലിയൊരു നേട്ടമാണെന്ന് കഴിഞ്ഞ കൊല്ലത്തെ വെള്ളപ്പൊക്ക സംബന്ധിച്ച സങ്കട നിവാരണ പരിശ്രമം കൊണ്ടും ഇക്കൊല്ലത്തെ ബാർഡോളി സത്യാഗ്രഹം കൊണ്ടും നമുക്ക് ഗ്രഹിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഗുജറാത്തിലെ പൊതുജീവിതത്തിൽ ഒരു പുതിയ ചൈതന്യവും ഉത്സാഹവും ആവേശിച്ചു. തൻ്റെ ശക്തിയെപ്പറ്റി പാട്ടീദാർ കർഷകന് അവിസ്മരണീയമായൊരു ബോധമുളവായി. ജനങ്ങളുടെ മോചനം അവരെ തന്നെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. സഹനത്തിനും ത്യാഗത്തിനുമുള്ള അവരുടെ ശക്തിയെയാണ് ആശ്രയിച്ചിരിക്കുന്നത് എന്ന പാഠം പൊതുജന ഹൃദയത്തിൽ അഗാധമായി പതിഞ്ഞു. ഖേര സമരം വഴിക്ക് സത്യാഗ്രഹം ഗുജറാത്ത് ഭൂമിയിൽ നല്ലവണ്ണം വേരൂന്നി. അതുകൊണ്ട് സത്യാഗ്രഹത്തിൻ്റെ കലാശം എനിക്ക് ആഹ്ലാദപ്രദമായെങ്കിലും തങ്ങളുടെ പരിശ്രമത്തിനൊത്ത നേട്ടം അതിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടെന്നറിഞ്ഞ ഖേര കർഷകന്മാർ അതുകൊണ്ട് ഉത്സാഹഭരിതരായി. തങ്ങളുടെ സങ്കടങ്ങൾക്ക് വിഹിതവും അമോഘവുമായ ഒരു നിവാരണ മാർഗം അവരിപ്പോൾ കണ്ടു. ഇതുതന്നെ അവരുടെ ആഹ്ലാദത്തിന് മതിയായ ന്യായമായിരുന്നു. എന്നിരിക്കലും സത്യാഗ്രഹത്തിൻ്റെ ആന്തരമായ അർത്ഥം ഖേര കർഷകന്മാർ പൂർണ്ണമായി ഗ്രഹിച്ചിരുന്നില്ല. അത് അവർക്ക് തന്നെ തീവ്രമായി അനുഭവപ്പെട്ടുവെന്ന് ഇനിയത്തെ അധ്യായങ്ങളിൽ കാണാം.
0: ഗാന്ധിഗീതം.

ആയുധത്തെക്കുറിച്ച് ഗാന്ധിജിയുടെ അഭിപ്രായം. നാം ഈ നിർഭാഗ്യരായ സഹോദരന്മാരോട് പെരുമാറിയിട്ടുള്ളത് രാക്ഷസനായി തീർന്ന ഒരുവൻ തൻ്റെ സഹോദരനോട് പെരുമാറുന്നതിനേക്കാളും ഒട്ടും തന്നെ ഭേദപ്പെട്ട നിലയിലല്ല. നാം നമ്മുടെ മുമ്പാകെ വച്ചിട്ടുള്ള ഈ ഐത്തോച്ചാടന പരിപാടി രാക്ഷസീയമായ ആ അപരാധത്തിനുള്ള ചുരുങ്ങിയ ഒരു പ്രായശ്ചിത്തം മാത്രമാണ്. കോൺഗ്രസ് പരിപാടിയുടെ മുൻപന്തിയിലേക്ക് ഈ ഇനം തള്ളിക്കയറ്റിയത് ഞാനാണെന്ന് ഞാൻ സമ്മതിക്കുന്നു. അതിനാൽ എന്നെ ശകാരിക്കാൻ പുറപ്പെട്ട ആർക്കും പറയാം, ഇതു ഞാൻ ഐത്തക്കാർക്ക് സൂത്രത്തിൽ എറിഞ്ഞുകൊടുത്ത ഒരു പ്രലോഭനമാണെന്ന്. ആ ആക്ഷേപം നിരർത്ഥകമാണെന്ന് ഞാൻ ഇതാ പറഞ്ഞുകൊള്ളട്ടെ. ഹിന്ദുക്കൾ എന്ന് സ്വയം വിശ്വസിക്കുന്നവർക്ക് ഹിന്ദുമതത്തെപ്പറ്റി അഭിമാനിക്കുവാൻ കഴിയണമെങ്കിൽ ഈ കളങ്കം തീർക്കുകയെന്ന പ്രായശ്ചിത്തം അവർ ചെയ്യണമെന്ന് ചെറുപ്പത്തിലേ എനിക്ക് തോന്നിയിട്ടുണ്ട്. കോൺഗ്രസുകാരിൽ ഭൂരിപക്ഷവും ഹിന്ദുക്കളായതുകൊണ്ടും അന്ന് രാജ്യത്തിൻ്റെ മുമ്പാകെ വച്ച പരിപാടി ആത്മശുദ്ധീകരണത്തിന് വേണ്ടിയുള്ള ഒന്നല്ലാതിരുന്നതുകൊണ്ടും ഞാനത് കോൺഗ്രസ് പരിപാടിയുടെ മുൻപന്തിയിൽ വെച്ചു. ഈ കളങ്കം നീക്കം ചെയ്യാൻ ഹിന്ദുക്കൾ സന്നദ്ധരല്ലെങ്കിൽ സ്വരാജിനർഹരായ തങ്ങളെ കരുതുവാൻ അവർക്ക് നിവൃത്തിയില്ലെന്ന വിശ്വാസം കൊണ്ട്. ആ വിശ്വാസം എന്നിലുദിച്ചത് സ്വയം വ്യക്തമായ ഒരു പ്രമേയമെന്ന നിലയ്ക്കാണ്. ഐത്തം നീക്കം ചെയ്യപ്പെടാതെ നാം അധികാരത്തിൽ വന്നാൽ ഐത്തക്കാരുടെ നില ആ സ്വരാജ്യത്തിന് കീഴിൽ ഇന്നത്തേക്കാൾ വളരെയധികം മോശമാകുമെന്ന് എനിക്കുറപ്പുണ്ട്. അധികാരപ്രാപ്തി കൊണ്ട് നമ്മുടെ കഴിവുകേടും കൊള്ളരുതായ്മകളും സുരക്ഷിതങ്ങളായി തീരും എന്നതു തന്നെ കാരണം. ചുരുക്കത്തിൽ അതാണ് എൻ്റെ നില. അതിനാൽ ഈ ആത്മശുദ്ധീകരണം സ്വരാജ്യത്തിൻ്റെ അനുപേക്ഷണീയമായ ഒരു ഉപാധിയാണെന്ന് ഇന്നും ഞാൻ വാദിച്ചു പോന്നിട്ടുണ്ട്. ഇത് ഞാൻ ഇന്ന് എത്തിച്ചേർന്ന ഒരു നിലപാടല്ല. സ്വരാജ്യത്തെപ്പറ്റി ഞാൻ ആലോചിക്കാൻ തുടങ്ങിയ കാലത്തോളം പഴക്കമുണ്ട് അതിന്.

0: ഇന്നത്തെ ഗാന്ധിലേയം ഇവിടെ സമാപിക്കുന്നു.
1: അമ്മേ, ഞാൻ സ്കൂളിൽ പോകുന്നില്ലേ?
2: നീ കളിക്കലേ?
1: പോകുന്നില്ല എന്ന് പറഞ്ഞാ പോകുന്നില്ല.
3: ആന്നാട് ഒരു ഒച്ചപ്പാടെല്ലാം കേക്കുന്നു.
2: മോള് സ്കൂളിൽ പോകുന്നില്ല പോലും.
3: പോകുന്നില്ലേ? എന്തിട്ട്?
2: ഇന്നലെ പരീക്ഷ പേപ്പർ എല്ലാം കിട്ടി. ഓക്കാണെങ്കിൽ എല്ലാത്തിലും മാർക്കും കുറവ്.
3: പരീക്ഷന്റെ തലേന്നെല്ലാം മോള് കുത്തിരുന്ന് പഠിക്കുന്നുണ്ടല്ലോ. പിന്നെന്നാ?
2: അതന്നെ ഞാനും വിചാരിക്കുന്നേ. പിന്നെ എന്നാന്നോളെ പ്രശ്നം?
3: നീ വിഷമിക്കാണ്ടിരിക്കേ, അതിനെല്ലാം പരിഹാരം കാണാം.
2: എന്ത്?
3: മോളെയും കൂട്ടിയിട്ട് നാളെ നമുക്കൊന്ന് സമർത്ത് പോവാം. പഠനത്തിലുള്ള മോളെ എല്ലാ വിഷമങ്ങളും കണ്ടെത്തി അവര് പരിഹാരം നിർദ്ദേശിച്ചോളൂ.
2: ശരിക്കോ?
3: ആന്ന്.
4: സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഒക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400 3030 9496 974 1.
5: സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
6: വിമാനയാത്ര കഴിഞ്ഞു, ഇനിയൊന്ന് നന്നായി വിശ്രമിക്കണം.
7: 10 മിനിറ്റ് വേണ്ട സാർ, ആരോമയിലെത്താം.
4: അതെ, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം. സൗകര്യവും സുരക്ഷയും ശാന്തതയും ഒത്തുചേർന്ന ഇടം. അരോമ ആയുർ ഹെറിറ്റേജിലെ പ്രീമിയം റൂമുകൾ. ബിസിനസ് യാത്രകൾക്കും കുടുംബ അവധിക്കാലത്തിനും സുഖകരമായ താമസത്തിന്റെ പുതിയ അനുഭവം. കൂടാതെ ഓരോ ദിവസവും പുതിയതായി തുടങ്ങാൻ അരോമ ആയുർ ഹെറിറ്റേജിലെ ആധുനിക ഫിറ്റ്നസ് ജിം, ടൂ വീലർ, ഫോർ വീലർ, വിശാലവും സുരക്ഷിതവുമായ പാർക്കിംഗ് സൗകര്യം. എന്നാൽ ഇനി വൈകണ്ട, അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടംകുന്ന്, മട്ടന്നൂർ. കംഫർട്ട്, കൺവീനിയൻസ്, കംപ്ലീറ്റ് എക്സ്പീരിയൻസ്.
8: इन ईश्वर के दरबार में मैं महात्मा हूँ कि मैं दुष्ट आदमी हूँ, वो तो कोई नहीं जान सकता है. मुझको भी बुरा पता नहीं चलेगा कि मेरे में दुष्टता कितनी भरी है, या तो मेरे में साधुता कितनी भरी है. वो तो साधु हृदय है, दुष्ट हृदय वो जानने वाला तो राम जी पड़ा है.
0: സഹസ്രാബ്ദത്തിന്റെ മഹാപുരുഷൻ ജീവിതം സന്ദേശമാക്കി ലോകത്തിന് സമർപ്പിച്ച മഹാത്മജി.
9: ഗാന്ധി ചിന്തയുടെ നേർവഴി, ഗാന്ധിലയം.
0: റേഡിയോ മലബാർ 89.6 FM, കമ്മ്യൂണിറ്റി റേഡിയോ.
4: റേഡിയോ മലബാർ 89.6 FM, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. ഇനി മലയാളത്തിൽ വാർത്തകൾ, ആകാശവാണി റിലേ.

0: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. ഗാന്ധി സ്മരണയിൽ രാജ്യം. മഹാത്മാഗാന്ധിയുടെ 157-ാം ജന്മവാർഷിക ദിനത്തിൽ രാജ്യമെമ്പാടും വിപുലമായ പരിപാടികൾ. മഹാനദി ജലതർക്കം പരിഹരിക്കുന്നതിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ യോഗം ചേർന്നു. യുകെ ഓസ്ട്രേലിയ രാജ്യങ്ങളുമായുള്ള വ്യാപാര ബന്ധം കൂടുതൽ വിപുലീകരിക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ദിവ്യാംഗർക്ക് ടോൾ പ്ലാസകളിൽ നൽകുന്ന സൌജന്യ ഫാസ്ടാഗുകളുടെ കാലാവധി 5 വർഷം വരെയായി ദീർഘിപ്പിച്ച് കേന്ദ്ര സർക്കാർ. നിർമ്മലം പുതിയുഗ ശുചിത്വ കേരളം ക്യാമ്പയിൻ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് എറണാകുളത്ത് ഉദ്ഘാടനം ചെയ്യും. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ കുതിപ്പ് തുടർന്ന ഇന്ത്യ, മെഡൽ നേട്ടം 66-ആയി. വാർത്തകൾ വിശദമായി. ഇന്ന് ഗാന്ധിജയന്തി. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ 157-ാം ജന്മവാർഷികത്തിൽ രാജ്യം അദ്ദേഹത്തിന് ശ്രദ്ധാഞ്ജലി അർപ്പിക്കുന്നു. 1869 ഒക്ടോബർ 2 ജനിച്ച മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ഇന്ത്യയ്ക്ക് മാത്രമല്ല ലോകത്തിനാകെ മാർഗദീപമായിരുന്നു. സമാധാനത്തിന്റെയും അഹിംസയുടെയും സന്ദേശം ലോകത്തിന് സമ്മാനിച്ച ഗാന്ധിജിയോടുള്ള ആദര സൂചകമായി ഐക്യരാഷ്ട്രസഭ ഇതേ ദിവസം അന്താരാഷ്ട്ര അഹിംസാ ദിനമായി ആചരിക്കുന്നു. അഹിംസയുടെ പാതയിലൂടെ സഞ്ചരിച്ച് സമാനതകളില്ലാത്ത സഹന സമര മാതൃക തീർത്ത് ലോകരാജ്യങ്ങൾക്ക് മാതൃകയായി മാറിയ വ്യക്തിത്വമാണ് ഗാന്ധിജി. ഒരു റിപ്പോർട്ട്.
1: സമാധാനത്തിന്റെയും അഹിംസയുടെയും സന്ദേശം ലോകത്തിന് സമ്മാനിച്ച മഹാത്മാഗാന്ധിയുടെ സ്മരണയിൽ രാജ്യം ഇന്ന് ഗാന്ധിജയന്തി ആഘോഷിക്കുന്നു. ഗാന്ധിജയന്തിയോടനുബന്ധിച്ച് രാജ്യമെമ്പാടും വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഗാന്ധിജിയുടെ സമാധിസ്ഥലമായ രാജ്ഘട്ടിൽ സർവധർമ്മ പ്രാർത്ഥനായോഗം നടക്കും. ഗാന്ധിജയന്തിയോടനുബന്ധിച്ച് രാജ്യത്തുടനീളം പ്രത്യേക ഗ്രാമസഭകളും ചേരും. സബ് കി യോജന സബ് കാ വികാസ് പരിപാടിയുടെ ഉദ്ഘാടനം നടക്കുമെന്നും ഗ്രാമവികസന മന്ത്രാലയം അറിയിച്ചു. പഞ്ചായത്തുകളുടെ ശാക്തീകരണം, പൊതുസേവനങ്ങൾ കൂടുതൽ ലഭ്യമാക്കൽ, ഗ്രാമീണ ജീവിത നിലവാരം മെച്ചപ്പെടുത്തൽ എന്നിവ സംബന്ധിച്ച ചർച്ചകളും നടത്തും. രാജ്യത്തുടനീളവും വിദേശത്തുമുള്ള ഇന്ത്യൻ നയതന്ത്ര കാര്യാലയങ്ങളിലും ഗാന്ധിജയന്തി ദിനത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. രാഷ്ട്രപതി ദ്രൌപദി മുർമു ഗാന്ധിജയന്തി സന്ദേശം നൽകി. ഗാന്ധിജി മുന്നോട്ടുവച്ച സമാധാനത്തിന്റെയും അഹിംസയുടെയും സന്ദേശം എക്കാലവും പ്രസക്തമാണെന്ന് രാഷ്ട്രപതി അഭിപ്രായപ്പെട്ടു. ഗാന്ധിജയന്തി ആഘോഷങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് തിരുവനന്തപുരം കിഴക്കേക്കോട്ട ഗാന്ധി പാർക്കിൽ മന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: മുൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ 122-ാം ജന്മവാർഷികത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാജ്യം. 1904 ഒക്ടോബർ 2 ഉത്തർപ്രദേശിൽ ജനിച്ച അദ്ദേഹം കൌമാരപ്രായത്തിൽ തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കുചേർന്നു. 1921 നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ സജീവ പങ്കാളിയായിരുന്നു. 1965 യുദ്ധത്തിൽ രാജ്യത്തെ നയിച്ച ജയ് ജവാൻ ജയ് കിസാൻ എന്ന അദ്ദേഹത്തിന്റെ മുദ്രാവാക്യം ഏറെ പ്രശസ്തമാണ്. ഗാന്ധിജയന്തിയോടനുബന്ധിച്ച് രാജ്ഘട്ടിലും മുൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ ജന്മദിനാഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് വിജയഘട്ടിലും നടക്കുന്ന പരിപാടികളുടെ പശ്ചാത്തലത്തിൽ ഡൽഹി പോലീസ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. രാവിലെ 11 മണിവരെ രാജ്ഘട്ട് റിംഗ് റോഡ് മേഖലകളിൽ ഗതാഗതം നിയന്ത്രിക്കുമെന്ന് പോലീസ് അറിയിച്ചു. രാജ്യം പരിവർത്തനത്തിന്റെ പാതയിൽ അതിവേഗം വളരുകയാണെന്നും പരീക്ഷാ നടത്തിപ്പ് ചുമതലയുള്ള സ്ഥാപനങ്ങൾ രാഷ്ട്രത്തിന്റെ ആവശ്യങ്ങൾക്കനുസൃതമായ പരിഷ്കരണ നടപടികൾ സ്വീകരിക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ശതാബ്ദി ആഘോഷത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. 21-ാം നൂറ്റാണ്ടിലെ ഇന്ത്യ പുതിയ തൊഴിൽ സംസ്കാരവുമായി മുന്നേറുകയാണെന്നും ജനക്ഷേമം മുൻനിർത്തിയുള്ള കാര്യക്ഷമമായ ഭരണ നിർവഹണമാണ് അതിന്റെ അടിസ്ഥാന തത്വമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഛത്തീസ്ഗഡും ഒഡീഷയും തമ്മിൽ ദീർഘകാലമായി നിലനിൽക്കുന്ന മഹാനദി ജലതർക്കം പരിഹരിക്കുന്നതിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ യോഗം ചേർന്നു. ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണുദേവ് സായിയും ഒഡീഷ മുഖ്യമന്ത്രി മോഹൻ ചരൺ മാജിയും പങ്കെടുത്തു. മഴയില്ലാത്തപ്പോൾ ഒഡീഷയിലേക്കുള്ള ജലത്തിന്റെ ഒഴുക്കിനെ ഛത്തീസ്ഗഡിൽ മഹാനദിയുടെ ഉപരിഭാഗത്ത് നിർമ്മിക്കുന്ന ജലപദ്ധതികൾ ബാധിക്കുമെന്ന് ഒഡീഷ വാദിച്ചു. അതേസമയം തങ്ങളുടെ വെള്ളത്തിന്റെ വിഹിതം കൃഷി, വ്യവസായം, ഗാർഹിക ജോലികൾ എന്നിവയ്ക്കായി ആവശ്യമുണ്ടെന്നാണ് ഛത്തീസ്ഗഡിന്റെ നിലപാട്. എന്നാൽ കേന്ദ്ര ജലകമ്മീഷൻ എടുക്കുന്ന ഏതു തീരുമാനവും അംഗീകരിക്കുമെന്നും ഇരു സംസ്ഥാനങ്ങളും കമ്മീഷന് രേഖാമൂലം ഉറപ്പു നൽകി. യുകെ ഓസ്ട്രേലിയ രാജ്യങ്ങളുമായുള്ള ഇന്ത്യൻ വ്യാപാര ബന്ധം കൂടുതൽ വിപുലീകരിക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. അമേരിക്കയിൽ നടക്കുന്ന G20 വ്യാപാര മന്ത്രിമാരുടെ യോഗത്തോടനുബന്ധിച്ച് ഇരുരാജ്യങ്ങളിലെയും വാണിജ്യ മന്ത്രിമാരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. യുകെ വ്യാപാര പ്രതിനിധി ജോനാഥൻ റെയ്നോൾസുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ ശ്രീ ഗോയൽ അവലോകനം ചെയ്തു. ഇന്ത്യ ഓസ്ട്രേലിയ സമഗ്ര സാമ്പത്തിക സഹകരണ കരാർ സംബന്ധിച്ചും ഉഭയകക്ഷി ചർച്ചകൾ നടന്നു. ദിവ്യാംഗർക്ക് ടോൾ പ്ലാസുകളിൽ നൽകുന്ന സൌജന്യ ഫാസ്ടാഗുകളുടെ കാലാവധി ഒരു വർഷത്തിൽ നിന്ന് 5 വർഷം വരെയായി ദീർഘിപ്പിച്ച് കേന്ദ്ര സർക്കാർ. ദിവ്യാംഗർക്ക് ഫാസ്ടാഗുകൾ നൽകുന്നതിനും പുതുക്കുന്നതിനുമുള്ള പുതുക്കിയ മാർഗനിർദ്ദേശങ്ങൾ ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരും. പുതുക്കിയ ചട്ടങ്ങൾ പ്രകാരം ശാരീരിക വൈകല്യമുള്ളവർക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത വാഹനങ്ങൾക്കും ദിവ്യാംഗരുടെ ഉടമസ്ഥതയിൽ രജിസ്റ്റർ ചെയ്ത വാഹനങ്ങൾക്കും സൌജന്യ ഫാസ്ടാഗ് അനുവദിക്കും. വൈകല്യ സർട്ടിഫിക്കറ്റിലോ UDID കാർഡിലോ രേഖപ്പെടുത്തിയിട്ടുള്ള വൈകല്യത്തിന്റെ ശതമാനം അടിസ്ഥാനമാക്കിയായിരിക്കും ഇത് നൽകുക. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും ജൻ സേവ് സേ ദേശ്സേവ അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. രാമേശ്വരത്തെ നവീകരിച്ച പാമ്പൻ പാലത്തെക്കുറിച്ചാണ് ജൻ സേവ് സേ ദേശ്സേവ അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. വിശദാംശങ്ങളിലേക്ക്.
1: ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് റെയിൽവേ കടൽപാലമായ നവീകരിച്ച പാമ്പൻ പാലം കഴിഞ്ഞ വർഷം April 6 പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രത്തിന് സമർപ്പിച്ചത്. ശ്രീലങ്കയുമായുള്ള വ്യാപാര ബന്ധം വിപുലീകരിക്കുന്നതിനായി 1870 നിർമ്മാണം ആരംഭിച്ച് 1914 കമ്മീഷൻ ചെയ്ത പഴയ ചരിത്രപ്രസിദ്ധമായ പാലത്തിനു പകരമാണ് അത്യാധുനിക സൌകര്യങ്ങളോടെ ഈ പുതിയ എഞ്ചിനീയറിംഗ് അത്ഭുതം യാഥാർത്ഥ്യമാക്കിയത്. 143 പിയറുകളിലായി 2.2 കിലോമീറ്റർ നീളമുണ്ടായിരുന്ന പഴയ പാലം ധനുഷ്കോടിയെ തകർത്ത വലിയ ചുഴലിക്കാറ്റുകളെപ്പോലും അതിജീവിച്ച ഒന്നായിരുന്നു. വെർട്ടിക്കൽ ലിഫ്റ്റ് സംവിധാനമാണ് പുതിയ പാലത്തിന്റെ പ്രധാന ആകർഷണം. ഇതിലുള്ള 72.5 മീറ്റർ നീളമുള്ള സെൻട്രൽ സ്പാൻ കടലിലൂടെ വലിയ കപ്പലുകൾ വരുമ്പോൾ അവയ്ക്ക് കടന്നുപോകാനായി ലംബമായി മുകളിലേക്ക് ഉയരും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കേരളത്തെ സമ്പൂർണ്ണ ശുചിത്വത്തിലേക്ക് നയിക്കുന്നതിന് 5 വർഷം നീണ്ടുനിൽക്കുന്ന നിർമ്മലം പുതിയുഗ ശുചിത്വ കേരളം ക്യാമ്പയിന് ഇന്ന് തുടക്കം. ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ എറണാകുളത്ത് നിർവഹിക്കും. 2031 മാർച്ച് 30 കേരളത്തെ സമ്പൂർണ്ണ മാലിന്യ വിമുക്ത സംസ്ഥാനമാക്കി മാറ്റുക എന്നതാണ് ക്യാമ്പയിന്റെ ലക്ഷ്യം. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ വേട്ട തുടർന്ന് ഇന്ത്യ. 10 സ്വർണം, 23 വെള്ളി, 33 വെങ്കലം ഉൾപ്പെടെ 66 മെഡലുകളാണ് ഇന്ത്യ ഇതുവരെ സ്വന്തമാക്കിയത്. ഹോക്കി സെമിഫൈനലിൽ ഇന്ത്യൻ പുരുഷ ടീം പാകിസ്ഥാനെ പരാജയപ്പെടുത്തി ഫൈനലിൽ കടന്നു. പുരുഷ ക്രിക്കറ്റിലും ശ്രീലങ്കയെ പരാജയപ്പെടുത്തി ഇന്ത്യ ഫൈനലിൽ പ്രവേശിച്ചു. അമ്പെയ്ത്ത് വനിതകളുടെ റീകർവ് ഇനത്തിൽ സെമിഫൈനലിൽ ഇന്ത്യ വിജയിച്ചു. ഏഷ്യൻ ഗെയിംസിലെ മികച്ച പ്രകടനത്തിന് ഇന്ത്യൻ താരങ്ങൾക്ക് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ അഭിനന്ദനം അറിയിച്ചു. സംസ്ഥാന ജൂനിയർ അത്ലറ്റിക് മീറ്റ് ഇന്ന് കൊല്ലത്ത് ആരംഭിക്കും. ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയത്തിൽ മന്ത്രി OJ ജനീഷ് ഉദ്ഘാടനം ചെയ്യും. Under-14, Under-16, Under-18, Under-20, Under-23 എന്നീ വിഭാഗങ്ങളിലെ പുരുഷ വനിതാ കായിക താരങ്ങൾ പങ്കെടുക്കും. 4 ദിവസം കൊണ്ട് പൂർത്തിയാകുന്ന അത്ലറ്റിക് മീറ്റിൽ 3000 കായിക താരങ്ങൾ മാറ്റുരയ്ക്കും. ഫ്ളൈ ദുബായ് വിമാനത്തിൽ സഹപൈലറ്റിന്റെ ആക്രമണത്തെ ധീരമായി പ്രതിരോധിച്ച് യാത്രക്കാരുടെ ജീവൻ രക്ഷിച്ച ഇന്ത്യൻ പൈലറ്റ് ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറിന്റെ ആരോഗ്യനില സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് വിദേശകാര്യ മന്ത്രാലയം. സൌദി അറേബ്യയിലെ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം വിദഗ്ധ പരിചരണത്തിനായി അദ്ദേഹത്തെ അബുദാബിയിലേക്ക് മാറ്റി. UAEയിലെ ഇന്ത്യൻ സ്ഥാനപതി ആശുപത്രിയിലെത്തി ക്യാപ്റ്റനെ സന്ദർശിച്ചു. ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറിന്റെ ധീരതയെയും സമയോചിതമായ ഇടപെടലിനെയും വിദേശകാര്യ മന്ത്രാലയം അഭിനന്ദിച്ചു. ഐസ്വാളിന് സമീപമുണ്ടായ വാഹനാപകടത്തിൽ ഇംഫാൽ PIB ADG ഡോക്ടർ എങ്കാം പാം, പ്രതിരോധ വകുപ്പ് PRO ദൂരദർശൻ മിസോറാം ഡയറക്ടറുമായിരുന്ന നാംബിപ്പോ ബാർമെ, മറ്റൊരു ഉദ്യോഗസ്ഥനായ HLIANWALA എന്നിവർ മരിച്ച സംഭവത്തിൽ കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ വകുപ്പ് മന്ത്രി അശ്വിനി വൈഷ്ണവ് അനുശോചനം രേഖപ്പെടുത്തി. ഇന്ത്യയും കാനഡയും തമ്മിലുള്ള സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിനായുള്ള 5ാം ഘട്ട ചർച്ചകൾ തിങ്കളാഴ്ച കാനഡയിലെ ഒട്ടാവയിൽ ആരംഭിക്കും. ഇന്ത്യയുമായുള്ള വ്യാപാരം അടുത്ത 5 വർഷത്തിനുള്ളിൽ $7,000 കോടി ഉയർത്താൻ ലക്ഷ്യമിടുന്നതായി കാനഡയുടെ വ്യാപാരമന്ത്രി മനീന്ദർ സിദ്ധു അറിയിച്ചു. കഴിഞ്ഞ വർഷം നവംബറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണിയും നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് വ്യാപാര കരാർ ചർച്ചകൾ പുനരാരംഭിച്ചത്. ഗാന്ധി സ്മരണയിൽ രാജ്യം. മഹാത്മാഗാന്ധിയുടെ 157ാം ജന്മവാർഷിക ദിനത്തിൽ രാജ്യമെമ്പാടും വിപുലമായ പരിപാടികൾ. മഹാനദി ജലതർക്കം പരിഹരിക്കുന്നതിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ യോഗം ചേർന്നു. UK ഓസ്ട്രേലിയ രാജ്യങ്ങളുമായുള്ള വ്യാപാര ബന്ധം കൂടുതൽ വിപുലീകരിക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ദിവ്യാംഗർക്ക് ടോൾ പ്ലാസുകളിൽ നൽകുന്ന സൌജന്യ ഫാസ്ടാഗുകളുടെ കാലാവധി 5 വർഷം വരെയായി ദീർഘിപ്പിച്ച് കേന്ദ്ര സർക്കാർ. നിർമ്മലം പുതിയുഗ ശുചിത്വ കേരളം ക്യാമ്പയിൻ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് എറണാകുളത്ത് ഉദ്ഘാടനം ചെയ്യും. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ കുതിപ്പ് തുടർന്ന ഇന്ത്യ മെഡൽ നേട്ടം 66. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: കാവ്യശകലങ്ങളിലെ അക്ഷര സൗരഭം തേടി അനശ്വര കാവ്യങ്ങളിലൂടെ ഒരു യാത്ര. കവന കൗതുകങ്ങളിലെ കാവ്യസൗഗന്ധികങ്ങൾ വിടരുകയായി. കാവ്യസൗരഭം
2: തയ്യാറാക്കി അവതരിപ്പിക്കുന്നു മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ മുൻ പ്രധാന അധ്യാപികയും മലയാളം അധ്യാപികയുമായിരുന്ന ശ്രീമതി എൻ സുധാമണി.

ഒരു ഗാന്ധി ജയന്തി ദിനം കൂടി കടന്നു പോകവേ എന്റെ തറവാട് ലോകം മുഴുവനുമാണെന്ന് ജീവിതം കൊണ്ട് കാട്ടിത്തന്ന മഹാത്മജിയിലേക്ക്, വള്ളത്തോൾ നാരായണ മേനോന്റെ എന്റെ ഗുരുനാഥനിലേക്ക് ഒന്നെത്തി നോക്കാം. ആബാലവൃന്ദം ജനങ്ങൾ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന, ആസ്വദിക്കുന്ന കവിത.

ജാതി മത വിദ്വേഷങ്ങൾ പടർന്നു പന്തലിക്കുന്ന വർത്തമാന കാലത്ത് ലോകമേ തറവാട് എന്ന ചിന്ത ഒരു മരുന്നാണ്. വസുദൈവ കുടുംബകം എന്ന ഭാരതീയ ദർശനം. വള്ളത്തോൾ തന്റെ ഗുരുനാഥനായി ഗാന്ധിയെ കാണുന്നു. മഹാത്മജിയുടെ ഗുണഗണങ്ങളെ പ്രകീർത്തിച്ചാണ് കവിത മുന്നോട്ടു പോകുന്നത്. ഗാന്ധിജിയുടെ അഹിംസ, സത്യനിഷ്ഠ, ലാളിത്യം, ത്യാഗം, സ്നേഹം, സമത്വബോധം ഇവയിൽ കവി ആകൃഷ്ടനാകുന്നു.

വിരോധാഭാസം കൊണ്ട് കവി ഗാന്ധിയെ വരക്കുന്ന ഈ ചിത്രം എത്രമാത്രം മെഴിവാണ് കവിതയ്ക്ക് നൽകുന്നത്.

ക്രിസ്തുദേവന്റെ ത്യാഗം, ശ്രീകൃഷ്ണന്റെ ധർമ്മരക്ഷ, ബുദ്ധന്റെ അഹിംസ, ശങ്കരാചാര്യരുടെ ബുദ്ധിശക്തി, രന്തിദേവന്റെ ദയാവായ്പ്, ഹരിശ്ചന്ദ്രന്റെ സത്യം, മുഹമ്മദ് നബിയുടെ സ്ഥൈര്യം, ഇവയെല്ലാം ഗാന്ധിജിയിൽ സംഗമിക്കുന്നു. സർവഗുണ സമ്പന്നനായ ഗാന്ധിജി, ഗാന്ധിജിയുടെ മഹത്തായ വ്യക്തിത്വത്തെയും അജയ്യമായ ധൈര്യത്തെയും ആത്മശുദ്ധിയെയും ലോകത്തിന് നൽകിയ ധാർമ്മിക നേതൃത്വത്തെയും വാഴ്ത്തിക്കൊണ്ട് ആദരപൂർവം നമസ്കരിക്കുന്നതോടെ കവിത അവസാനിക്കുന്നു.

0: ഗാന്ധിജി ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി മാത്രമല്ല മനുഷ്യന്റെ ധാർമ്മികവും ആത്മീയവുമായ ഉയർച്ചയ്ക്ക് വേണ്ടിയും പ്രവർത്തിച്ച മഹാത്മാവാണ്. സത്യവും അഹിംസയും ആയുധങ്ങളാക്കി ജനങ്ങളെ ഉണർത്തിയ ഗാന്ധിജിയുടെ ജീവിതം നമുക്ക് മാതൃകയാണ്. സംക്ഷിപ്തമായി പറയുകയാണെങ്കിൽ ഗാന്ധിയെ വ്യക്തിയായി അല്ല, മൂല്യങ്ങളുടെ സംഗമമായി, ആദർശമായി കവി കാണുന്നു. അഹിംസയും സത്യവും ത്യാഗവും മങ്ങിക്കൊണ്ടിരിക്കുന്ന ഇക്കാലത്ത് എൻ്റെ ഗുരുനാഥൻ ഒരോർമ്മപ്പെടുത്തലാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് എല്ലാ ശ്രോതാക്കൾക്കും നേരുന്നു ഗാന്ധി ജയന്തി ദിനാശംസകൾ.
1: കാവ്യശകലങ്ങളിലെ അക്ഷര സൗരഭം തേടി അനശ്വര കാവ്യങ്ങളിലൂടെ ഒരു യാത്ര, കവന കൗതുകങ്ങളിലെ കാവ്യസൗഗന്ധികങ്ങൾ വിടരുകയായി കാവ്യസൗരഭം.

ജനിമൃതികളിൽ ഒരു വരമൊഴിയായി വിജയശംഖമുണരുകയാണ്.

പൊരുളിലും ഒരു പൊരുൾ പല തിരിയായി അരുചൊരിഞ്ഞു പുലരുകയാ.

0: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും, തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര, പുരളിമല.
1: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM. റേഡിയോ മലബാർ 89.6 FM. സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
2: മധുര ഗീതങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം.
3: മധുര ഗീതങ്ങൾ.
2: പ്രിയ ശ്രോതാക്കളെ, സൗന്ദര്യത്തിന്റെ, സൗമ്യതയുടെ, മനോഹാരിതയുടെ സംഗീത ഭാഷ കേൾക്കാൻ റെഡിയാണോ? മുഖഭാവങ്ങളിലും വാക്കുകളിലും സുമുഖി എന്ന സൗന്ദര്യ സങ്കല്പം നിറഞ്ഞു നിൽക്കുന്ന മധുര ഗാനങ്ങളുമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. മധുര ഗീതങ്ങളിൽ നിങ്ങളോടൊപ്പം ഞാൻ, ബൈജു സുന്ദരൻ മട്ടന്നൂർ. നിർമാല്യം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. പനിമതിയുടെ തിളക്കവും മുഖത്തിന്റെ ശോഭയും ചേർന്ന് പിറക്കുന്ന ഒരു സുന്ദര ചിത്രം. മുഖി എന്ന പദം തന്നെ ഒരു ദിവ്യ സൗന്ദര്യത്തിന്റെ പ്രതീകം. ഭാവസമ്പന്നമായ സംഗീതാനുഭവം നൽകുന്ന ഈ പാട്ടിലേക്ക്, പനിമതി മുഖി ഭാലെ. 1973 MT വാസുദേവൻ നായരുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിനു വേണ്ടി പരമ്പരാഗതമായ സ്വാതി തിരുനാളിന്റെ വരികൾക്ക് കെ രാഘവൻ മാസ്റ്ററാണ് സംഗീതം പകർന്നിരിക്കുന്നത്. സുകുമാരി, നരേന്ദ്രമേനോനും സംഘവുമാണ് ഈ ഗാനം പാടിയിരിക്കുന്നത്.

പേരിൽ തന്നെ സുമുഖി, ചിരിയിൽ തന്നെ സൗന്ദര്യം, സുന്ദരിയും സുഹാസിനിയുമായ സ്ത്രീ സൗന്ദര്യത്തിന്റെ ആഘോഷം. കേൾക്കുമ്പോൾ മനസ്സ് നൃത്തം ചെയ്യുന്ന ഒരു ക്ലാസിക് ഗാനം. സുമുഖി, സുന്ദരി, സുഭാഷിണി. 1974 ക്രോസ്ബെൽറ്റ് മണിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ നടീനടന്മാരെ ആവശ്യമുണ്ട് എന്ന ചിത്രത്തിലെ ഗാനമാണിത്. വയലാർ രാമവർമ്മയുടെ ഗാനരചനയ്ക്ക് ആർ കെ ശേഖറിന്റെ സംഗീതം. ആലാപനം കെ ജെ യേശുദാസ്.

മധുരഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. 1977 ബാബു നന്ദൻകോടിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ കർണപർവം എന്ന ചിത്രത്തിലെ ഗാനം. ചിത്രത്തിനു വേണ്ടി മങ്കൊമ്പ് ഗോപാലകൃഷ്ണനാണ് വരികൾ എഴുതിയിരിക്കുന്നത്. സംഗീതം ജി ദേവരാജൻ. സുഗന്ധം പോലെ പടർന്നു പിടിക്കുന്ന സംഗീതം, ഒരു സുമുഖിയുടെ സാന്നിധ്യം പോലെ മനസ്സ് നിറയ്ക്കുന്ന പാട്ട്, ഓഹോ എന്ന് പറഞ്ഞു പോകുന്ന മാധുര്യം. ഗാനം കേൾക്കാം ഭാവഗായകൻ പി ജയചന്ദ്രന്റെ സ്വരമാധുരിയിൽ.

0: ഒരു സ്ഥലം ഒരു ടേസ്റ്റ്, നേരെ അരോമ ഗ്രിൽ നേഷനിലേക്ക്. തീയുടെ ചൂടിൽ രുചിയുടെ മാജിക്. അരോമ ഗ്രിൽ നേഷൻ, നെടുവോട്ടുകുന്ന്, മട്ടന്നൂർ. ബർഗർ, സാൻഡ്വിച്ചസ്, തന്തൂരി ചിക്കൻ, തന്തൂരി പ്ലേറ്റ്, ചിക്കൻ ടിക്ക, പെരി പെരി, കാന്താരി, കാലിമിർച്ചി, അൽഫാം. അരോമ സ്പെഷ്യൽ ബാർബിക്യൂ ബീഫ് റിബ്സ്. ഫോർ ഹോം ഡെലിവറി ആൻഡ് ടേക്ക് അവേ 7025-9000-17. ഓരോ വിഭവവും യഥാർത്ഥ രുചിയോടെ ഒരിക്കൽ രുചിച്ചാൽ വീണ്ടും തേടിയെത്തും. അതാണ് അരോമ ഗ്രിൽ നേഷൻ.
1: എസ്കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേ സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000 9446242000. എസ് കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
2: മധുരഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മധുരഗീതങ്ങളിൽ സുമുഖി എന്ന പദം വരികളിൽ സ്ഥാനം പിടിച്ചിട്ടുള്ള ഗാനങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 1980 ബേബിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ലവ് ഇൻ സിംഗപ്പൂർ എന്ന ചിത്രത്തിലെ ഗാനം ഋതുലയമുണർന്നു പുളകാവേശം പൂന്തന്നൽ പെയ്യുന്നുവോ. ഗാനമാലപിച്ചിരിക്കുന്നത് പി ജയചന്ദ്രനും എസ് ജാനകിയും ചേർന്ന്. ഏറ്റുമാനൂർ ശ്രീകുമാറിന്റെ ഗാനരചനയ്ക്ക് ശങ്കർ ഗണേഷാണ് സംഗീതം പകർന്നിരിക്കുന്നത്. ഋതുക്കളുടെ ലയത്തിലുണരുന്ന പ്രണയസ്പന്ദനം, പ്രകൃതിയും പ്രണയവും ചേർന്ന് പാടുന്ന ഈ ഗാനം സുന്ദരമായ മുഖഭാവങ്ങളിലൂടെ കഥ പറയുന്ന ഒരു സംഗീതയാത്ര.

ഇനി കേൾക്കാം റൗഡി രാമു എന്ന ചിത്രത്തിലെ ഗാനം. പുരാണത്തിലെ പ്രണയകഥകൾക്ക് എന്നും ഒരു പ്രത്യേക മാധുര്യമുണ്ട്. ദമയന്തിയുടെ സൗന്ദര്യം ഒരു യഥാർത്ഥ സുമുഖിയുടെ പ്രതീകം. ആ കഥകളുടെ സംഗീതാവിഷ്കാരമിതാ. നളദമയന്തി കഥയിലെ അരയന്നം പോലെ കെ ജെ യേശുദാസ് പാടിയ ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയിരിക്കുന്നത് ബിച്ചു തിരുമലയാണ്. സംഗീതം ശ്യാം. 1978 എം കൃഷ്ണൻ നായരുടെ സംവിധാനത്തിലാണ് ചിത്രം പുറത്തിറങ്ങിയത്.

മധുര ഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. 1981 ജോഷിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു രക്തം. ഈ ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസും വാണി ജയറാമും പാടിയ ഗാനം കേൾക്കാം, അയ്യപ്പൻ്റെ അമ്മ നെയ്യപ്പൻ ചുട്ടു. ആർ കെ ദാമോദരന്റെ ഗാനരചനയ്ക്ക് ജോൺസണാണ് ഈണം പകർന്നിരിക്കുന്നത്. ഭക്തിയും ഗ്രാമീണതയും ചേർന്നൊരു സുന്ദര മനോഹര കാഴ്ച, സ്നേഹവും ലാളിത്യവും നിറഞ്ഞൊരു സുമുഖിയുടെ ഭാവം ഇവിടെ നിറഞ്ഞു നിൽക്കുന്നു. നമുക്ക് കേൾക്കാം ഈ മധുര ഗാനം.

0: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ് അത്യാധുനിക, കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
2: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, CM വിസ്താര നെല്ലൂന്നി.
1: CM വിസ്താര, our products, tiles, sanitary ware, kitchen sink, jali, wooden flooring, roofing tiles, water heater, pressure pump.
2: Big exclusive studio Kannur of Simbolo and Collar. Other brands, Grand Force, Hootic, Vox Lanet.
1: Phone 9496420880.
2: 8111-933-600.
1: CM Vistara.
2: CM Vistara, Nilluni.
3: സുമുഖി എന്ന പദം വരികളിൽ സ്ഥാനം പിടിച്ചിട്ടുള്ള ഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മധുരഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ശാസ്ത്രീയ സംഗീതത്തിന്റെ താളത്തിലൊഴുകുന്ന ദിവ്യ സൗന്ദര്യം, ഒരു സുമുഖിയുടെ ആത്മീയ ഭാവം, കേൾക്കുമ്പോൾ മനസ്സ് ശാന്തമാകുന്ന ഒരു അമൂല്യകൃതി. സാമജ സഞ്ചാരിണി, സരസീരുഹ മധുവാദിനി, യൂസഫ് അലി കേച്ചേരിയുടെ വരികൾക്ക് ബോംബെ രവിയുടെ സംഗീതം. ചിത്രം 1994 ടി ഹരിഹരന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ പരിണയം. ഗാനഗന്ധർവൻ പാടി മനോഹരമാക്കിയ ഈ ഗാനം കേൾക്കാം മധുരഗീതങ്ങളിലൂടെ.

പുതുതായി പൂക്കുന്ന തളിരാമ്പൽ പോലെ ഒരു സുന്ദരമുഖം, യൗവനത്തിന്റെ നിറങ്ങൾ നിറഞ്ഞ ഒരു പാട്ട്, ഒരു സുമുഖിയുടെ ചിരി പോലെ മനസ്സിൽ വിരിയുന്ന സംഗീതം. തെക്കേക്കര സൂപ്പർഫാസ്റ്റ് എന്ന ചിത്രത്തിനു വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരി വരികൾ എഴുതി ഔസേപ്പച്ചൻ സംഗീതം പകർന്ന് എം ജി ശ്രീകുമാറും കെ എസ് ചിത്രയും ആലപിച്ച ഗാനം. 2004 താഹയുടെ സംവിധാനത്തിലാണ് ചിത്രം പുറത്തിറങ്ങിയത്.

മധുര ഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. 2002 ഗസൽമാല എന്ന ആൽബത്തിനു വേണ്ടി യൂസഫ് അലി കേച്ചേരി രചന നിർവഹിച്ച് ഗായകൻ ഉമ്പായി ഈണം പകർന്നു പാടിയ സുനയനെ സുമുഖി സുമവദനെ സഖി എന്ന ഗാനം മലയാളികളെന്നും നെഞ്ചോട് ചേർത്ത ഗാനങ്ങളിലൊന്നാണ്. ഈ ഒരു ഗാനം മധുര ഗീതങ്ങളിലൂടെ നമുക്ക് ആസ്വദിക്കാം.

0: നീ എന്നാടോ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നു?
1: ഇതുവരെ സ്കൂളുണ്ടേനല്ലോ, മോനെ കുറിച്ച് വേറെ ഒന്നും ചിന്തിക്കും വേണ്ടേനും.
0: അതുകൊണ്ട് നമുക്കൊരു ധൈര്യം.
1: ഇതിപ്പോ പ്ലസ് ടു കഴിഞ്ഞ്,
0: ഇനിയിപ്പന്ന ചെയ്യ.
1: ഓനെ മനസ്സിലാക്കുന്ന ടീച്ചർമാരില്ലേനുവാ ആടെയുള്ളത്. മോന്റെ കഴിവ് എന്നാന്ന് പോലും നമുക്ക് ശരിക്കും അറിയില്ലല്ലോ. ഓനാങ്കിലും ഒന്നും പറയുന്നുമില്ല.
0: എല്ലാ കാര്യത്തിനും നമ്മളെ കൂടെ വേണ്ടി വരൂലേ?
1: ശരിക്കും പറഞ്ഞാല് മോന്റെ ഉള്ളിലെ കഴിവ് കണ്ടെത്തിയിട്ട് ഓനെ സ്വന്തം കാലില് നിർത്തുവല്ലേ വേണ്ടത്. അതല്ലേ മോന് വേണ്ടിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം.
0: നീ പറഞ്ഞതാ ശരി.
2: സ്കൂളിന് ശേഷം കുഞ്ഞുങ്ങളുടെ സാധ്യതകൾ നിലയ്ക്കുന്നില്ല. കൂടെയുണ്ട് സമർത്ത് ട്രാൻസിഷൻ ടു അഡൾട്ട് ലൈഫ് പ്രോഗ്രാം. കഴിവുകൾ തിരിച്ചറിയാനും ജീവിത നൈപുണ്യങ്ങളും തൊഴിൽ നൈപുണ്യങ്ങളും വളർത്താനും ആത്മവിശ്വാസത്തോടെ സ്വതന്ത്ര ജീവിതത്തിലേക്ക് മുന്നേറാനും സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ. കുഞ്ഞുങ്ങളുടെ കഴിവുകൾ കണ്ടെത്താം, നാളെയെ അവർക്കൊപ്പം സുരക്ഷിതമാക്കാം. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ.
3: സ്വന്തം വാഹനത്തിന്റെ പുകപരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുകപരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
4: സുമുഖി എന്ന പദം വരികളിൽ സ്ഥാനം പിടിച്ചിട്ടുള്ള ഗാനങ്ങൾ തേടിയുള്ള യാത്രയിൽ 1990 പുറത്തിറങ്ങാത്ത ചിത്രമായ വെക്കേഷൻ എന്ന ചിത്രത്തിനു വേണ്ടി യൂസഫ് അലി കേച്ചേരി ഗാനരചന നിർവഹിച്ച് രവീന്ദ്രൻ ഈണം പകർന്ന് ഉണ്ണിമേനോനും സംഘവും പാടിയ ഗാനം ഇനി കേട്ടാലോ. പ്രേമിക്കാനറിയാത്ത പെൺകിടാവും കാട്ടിൽ പൊഴിയുന്ന പൂനിലാവും.

0: മധുരഗീതങ്ങളിൽ ഇനി കേൾക്കാം. കാവാലം നാരായണ പണിക്കർ ഗാനരചന നിർവഹിച്ച് വി ദക്ഷിണാമൂർത്തി ഈണം നൽകിയ ഒരു ക്ലാസിക്കൽ ടച്ചുള്ള ഗാനം. ഗാനം ആലപിച്ചിരിക്കുന്നത് അമ്പിളി രാജശേഖരനാണ്. 1981 ഹരികുമാറിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ആമ്പൽപ്പൂവ് എന്ന ചിത്രത്തിലെ ഗാനമാണിത്.
1: ഹരി

മധുരഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈസ്റ്റ് കോസ്റ്റ് വിജയൻ സംവിധാനം ചെയ്ത് വിഷ്ണു ഉണ്ണികൃഷ്ണൻ നായകനായ കള്ളനും ഭഗവതിയും എന്ന ചിത്രത്തിലെ മനോഹരമായ ഒരു ക്ലാസിക്കൽ മെലഡിയാണ് സുമുഖി നളിനി. ഭക്തിയും ഫാന്റസിയും ഒന്നുചേരുന്ന സുന്ദരമായൊരു ദൃശ്യവിരുന്ന് ഈ ചിത്രത്തിലെ ഏറ്റവും ഭാവസാന്ദ്രമായ ഗാനം. സന്തോഷ് വർമ്മയുടെ വരികൾക്ക് രഞ്ജിൻ രാജ സംഗീതം പകർന്ന് മധു ബാലകൃഷ്ണൻ ആലപിച്ച ഈ ഗാനം ഭഗവതിയുടെ ദിവ്യമായ മുഖസൗന്ദര്യത്തെയും ശാന്തമായ ഭാവത്തെയും പ്രകീർത്തിക്കുന്നു. കർണാടക സംഗീതത്തിന്റെ ഈണവും പ്രകൃതിയുടെ വശ്യതയും സമന്വയിക്കുന്ന ഈ ഗാനം കേൾവിക്കാരിലേക്ക് ഒരു പ്രത്യേക ശാന്തത പകർന്നു നൽകുന്നു.

പ്രിയ ശ്രോതാക്കളെ, സുമുഖി എന്ന സൗന്ദര്യഭാവം സംഗീതത്തിലൂടെ അനുഭവിച്ച ഒരു സംഗീതയാത്ര. ഇന്നത്തെ മധുരഗീതങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വീണ്ടും കേൾക്കാം കൂടുതൽ മധുരമുള്ള ഗാനങ്ങളുമായി. ഇതുവരെ നിങ്ങളോടൊപ്പം ഞാൻ ബൈജു സുന്ദരൻ മട്ടന്നൂർ. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
2: കേൾവിയുടെ സുഗന്ധം റേഡിയോ മലബാർ 89.6 FM.

റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പിന് ശേഷം 9:05 സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം, 9:15 നാട്ടിലെ പാട്ട്, ഉച്ചയ്ക്ക് 12:30 പ്രാദേശിക വാർത്തകൾ, 12:40 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്, അറിയിപ്പിന് ശേഷം നാട്ടുവിശേഷം, 12:50 വീണ്ടും ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്ന മലയാളത്തിൽ വാർത്തകൾ, 1:00 റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ ആസ്വദിക്കുവാനും അത് പ്രിയപ്പെട്ടവർക്കായി ഡെഡിക്കേറ്റ് ചെയ്യാനുമായിട്ട് 0902-970-896 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. 2:00 അതിഥിഭാഷാ ഗാനങ്ങൾ, 5:00 മലയാളം ചലച്ചിത്രഗാനങ്ങൾ, 5:30 ഗാന്ധിലയം, 5:45 ആർദ്രഗീതങ്ങൾ, 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പാണ്, 6:20 ആകാശവാണിയിൽ നിന്നും സംസ്കൃതത്തിൽ വാർത്തകളും, 6:30 പ്രാദേശിക വാർത്തകളും, 6:40 സന്ധ്യാഗീതങ്ങൾ, രാത്രി 7:00 ഹരിതസമൃദ്ധി, 7:25 ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു മലയാളത്തിൽ വാർത്തകൾ, 7:35 സർഗചാലകമാണ്. ഇതിൽ രമ്യശ്രീ പ്രജിത്ത് എഴുതിയ കഥ എന്നിലേക്കൊരു യാത്ര, അവതരണം രജനി, ഇന്ദിര എസ് പിള്ള വള്ളിക്കുന്നം എഴുതിയ കവിത സ്നേഹിത, ആലാപനം ഉമാശങ്കർ, സത്യഭാമ ഈശാനമംഗലം എഴുതിയ കഥ ഒരു ഹർത്താൽ ദിനത്തിന്റെ തലേന്ന്, അവതരിപ്പിക്കുന്നത് ഷീന നന്ദൻ കൊതേരി, വി ബൈജു കുറിഞ്ഞാലിയോട് എഴുതിയ കവിത ആരും അന്യരല്ല, ആലപിക്കുന്നു പി കെ കൃഷ്ണദാസ്. 8:00 ചലച്ചിത്ര ഗാനങ്ങൾ, 8:30 റേഡിയോ എയ്റ്റ് സ്കൂൾ, 9:00 ഗാനലയം, 10:00 മധുരഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ പറ്റി ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിൽ ഇതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
1: ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
0: നിങ്ങൾ കേരളത്തിൽ എവിടെയായാലും ഒരു ഫോൺ കോളിൽ ഞങ്ങൾ വാഹന ആരോഗ്യ ഇൻഷുറൻസ് ചെയ്തു നൽകുന്നു.
1: സ്റ്റാർ ഹെൽത്ത്, കെ ഹെൽത്ത്, ടാറ്റ, നിവബുപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങി എല്ലാവിധ ഗവൺമെന്റ്, പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഗുണനിലവാരത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു.
0: ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
1: ഫോൺ 9961004648,
0: 9656948321.
2: ഞാൻ TVS ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ AK മോട്ടോർസ് പോന്നെയാ.
3: ഏയ്, ആടുന്ന് വാങ്ങണ്ടേ, വേറെ എവിടെത്തെങ്കിലും പോയി വാങ്ങിക്കോ. ഓട്,
4: അല്ല എന്താ ആടുന്ന് വാങ്ങണ്ടെന്ന്? ആടുന്ന് പ്രശ്നമുണ്ടോ?
3: ആടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന്റെ ശേഷം വല്യ അഹങ്കാരം, നമ്മുടെ ഒരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്ത് നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
4: അതാ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
2: ശശിയേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറേ നാളെ അവരെ കണ്ടിട്ട്.
3: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി AK മോട്ടോർസ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിയിട്ട്.
4: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു?
3: അല്ല, ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനമേ കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
4: ഏയ്, എനിക്കെന്ത് പ്രശ്നം?
3: ആ പിന്നെന്നാ?
1: പെട്രോൾ, ഇലക്ട്രിക്, TVS വാഹനങ്ങൾക്ക് AK മോട്ടോഴ്സ്, കൊതേരി, മട്ടന്നൂർ. ഫോൺ 8281481555, 8281483555, 8547173810.
5: മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM.

0: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ പോർട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ.
1: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. സ്റ്റിച്ച് വെൽ ബൊട്ടീക്ക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം. രാജ്യത്ത് ലോക്സഭയിലേക്കും നിയമസഭകളിലേക്കും ഒരുമിച്ച് തെരഞ്ഞെടുപ്പ് നടത്തുന്നത് സംബന്ധിച്ച കേന്ദ്ര ബിൽ പരിശോധിക്കുന്ന സംയുക്ത പാർലമെന്ററി സമിതി സുപ്രീംകോടതി ജഡ്ജിമാരുമായി നടത്താൻ നിശ്ചയിച്ച ചർച്ച പ്രതിപക്ഷ എതിർപ്പിനെ തുടർന്ന് ഉപേക്ഷിച്ചു. ഡിജിറ്റൽ സർവേ പൂർത്തിയായ വില്ലേജുകളിൽ ഭൂവുടമകളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരവുമായി റവന്യൂ വകുപ്പ് സർവേയിൽ അധികമായി വരുന്ന ഭൂമിയിൽ 10 സെന്റ് വരെ ക്രമവൽക്കരിക്കുന്നതാണ് പ്രധാന നടപടി. അധികമായി വരുന്ന ഭൂമിയുടെ പോക്കുവരവ് രജിസ്ട്രേഷൻ നടപടികൾക്ക് തടസ്സമില്ലെന്ന് വ്യക്തമാക്കി സർക്കാർ പ്രത്യേകം ഉത്തരവിറക്കി. രജിസ്ട്രേഷൻ വകുപ്പ് മേധാവിക്കും ഇത് സംബന്ധിച്ച് പ്രത്യേക നിർദ്ദേശം നൽകി. വിദേശ സംഭാവന നിയന്ത്രണ ബില്ലിന്മേൽ സംയുക്ത പാർലമെന്ററി സമിതി അർത്ഥവത്തായ ചർച്ച നടത്തിയില്ലെന്ന് കോൺഗ്രസ് ദേശീയ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പറഞ്ഞു. മാലിന്യ ശേഖരണ സംസ്കരണ മേഖലയിലെ വിവിധ ഏജൻസികളെ ഒരു കുടക്കീഴിലാക്കുന്ന അതോറിറ്റിക്കായി നിയമം കൊണ്ടുവരുന്നു. നവംബറിൽ ആരംഭിക്കുന്ന നിയമസഭാ സമ്മേളനത്തിൽ ബിൽ അവതരിപ്പിക്കുന്നത് പരിഗണനയിലാണെന്ന് മന്ത്രി കെ എം ഷാജി പറഞ്ഞു. ഗതാഗത നിയമലംഘനത്തിന് പിഴ ചുമത്തിയിട്ടും പിഴ അടക്കാത്ത വാഹനങ്ങൾ കണ്ടുകെട്ടുന്നതുൾപ്പെടെ കർശന നടപടികൾ സ്വീകരിക്കാൻ സംസ്ഥാനങ്ങളോട് സുപ്രീംകോടതി ആവശ്യപ്പെട്ടു. ഇത്തരം വാഹനങ്ങൾക്കുള്ള ഓൺലൈൻ സേവനങ്ങൾ നിർത്തിവെക്കാനും തിങ്കളാഴ്ചത്തെ ഉത്തരവിൽ സുപ്രീംകോടതി ആവശ്യപ്പെട്ടു. ബംഗാളിലെ സർക്കാർ ഉടമസ്ഥതയിലുള്ള സർക്കിട്ട് ഹൌസിൽ നിന്ന് പുറത്താക്കിയത് ചോദ്യം ചെയ്ത് മഹുവ മൊയ്ത്ര എം പി നൽകിയ ഹർജിയിൽ സുപ്രീംകോടതി നോട്ടീസ് അയച്ചു. അയോധ്യ സംഭാവന കൊള്ളയിൽ ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് മുൻ ജനറൽ സെക്രട്ടറി ചമ്പത് റായ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ നിയമ നടപടി ആവശ്യപ്പെട്ട് അഖില ഭാരത ഹിന്ദു മഹാസഭ നൽകിയ ഹർജി നവംബർ 2 പരിഗണിക്കാമെന്ന് സുപ്രീംകോടതി. 4 വർഷമായി തടഞ്ഞുവെച്ച ഭക്ഷ്യ സബ്സിഡി തുകയിൽ 117.29 കോടി രൂപ കേന്ദ്ര സർക്കാർ അനുവദിച്ചു. മന്ത്രി അനൂപ് ജേക്കബ് ഇടപെട്ട് സാങ്കേതിക പിഴവ് പരിഹരിച്ച സപ്ലൈകോയുടെ പുതിയ റിപ്പോർട്ട് പരിഗണിച്ചാണ് ഇത്. സംസ്ഥാന സ്കൂൾ ഗെയിംസിനിടെ കനത്ത കാറ്റിലും മഴയിലും താൽക്കാലിക ഷെഡിന് മുകളിലെ അലുമിനിയം ഷീറ്റുകൾ പറന്നു വീണ് വിദ്യാർത്ഥികളടക്കം 10 പേർക്ക് പരിക്ക്. തൃശൂർ അക്വാട്ടിക് കോംപ്ലക്സിൽ ഇന്നലെ രാത്രി 7 മണിയോടെ നീന്തൽ മത്സരം നടക്കുന്നതിനിടെയായിരുന്നു അപകടം. സർക്കാർ ധനസഹായത്തോടെ പ്രവർത്തിക്കുന്ന ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒഴിവുള്ള തസ്തികകളിലേക്ക് മുൻകൂർ അനുമതി വാങ്ങാതെ നിയമനം നടത്താവുന്നതാണെന്ന് മദ്രാസ് ഹൈക്കോടതി വ്യക്തമാക്കി. യോഗ്യത പരിഗണിച്ചും നടപടിക്രമങ്ങൾ പാലിച്ചും നടത്തുന്ന നിയമനത്തിന് അംഗീകാരം നിഷേധിക്കാനാവില്ലെന്നും കോടതി നിരീക്ഷിച്ചു. യോഗ്യരായവരുടെ വോട്ടുകൾ തള്ളാൻ കൂട്ടമായി ഫോം 7 അപേക്ഷകൾ നൽകിയവരുടെ പേരിൽ കേസെടുക്കണം എന്നാവശ്യപ്പെട്ട് കർണാടക മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ ഓഫീസിന് മുൻപിൽ മുഖ്യമന്ത്രി ഡി കെ ശിവകുമാറും മന്ത്രിമാരും കൂത്തിയിരിപ്പ് സമരം നടത്തി. US കാലിഫോർണിയയിൽ 18 വയസ്സിൽ താഴെയുള്ളവർ വിവാഹം കഴിക്കുന്നത് നിരോധിച്ചു. ബാലവിവാഹ നിരോധന നിയമത്തിൽ ഗവർണർ ഗാവിൻ ന്യൂസം ഒപ്പുവെച്ചു. കായിക മന്ത്രിയും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റുമായ OJ ജനീഷിന്റെ വാഹനത്തിന് നേരെ തളിപ്പറമ്പിലും പയ്യന്നൂരിലും ആക്രമണം. തിരുവനന്തപുരം ജില്ലയിൽ ഇന്നലെ കനത്ത മഴ. വെള്ളറട കുന്നത്തുകാൽ കാലായിലിന് സമീപം മിന്നലേറ്റ് തൊഴിലാളി മരിച്ചു. ഒപ്പമുണ്ടായിരുന്ന 2 പേർക്ക് പരിക്കേറ്റു. റീജിയണൽ അഗ്രോ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോ ഓപ്പറേറ്റീവ് ഓഫ് കേരള ലിമിറ്റഡ് റെയ്ഡ്കോ സഹകരണ വകുപ്പിന്റെ മുൻകൂർ അനുമതിയില്ലാതെയും സർക്കുലർ ലംഘിച്ചും വിരമിച്ച ജീവനക്കാരെ പുനർനിയമിച്ച സംഭവം ഗുരുതര ക്രമക്കേടെന്ന് കണ്ടെത്തൽ. നിയമവിരുദ്ധമായി സർവീസിൽ തുടരുന്ന 4 ജീവനക്കാരുടെ സേവനം അടിയന്തിരമായി അവസാനിപ്പിക്കാനും ഇവർക്ക് ഇതുവരെ നൽകിയ ശമ്പളം ഭരണസമിതി അംഗങ്ങളിൽ നിന്ന് വ്യക്തിപരമായി ഈടാക്കാനും സഹകരണ സംഘം രജിസ്ട്രാർ ഉത്തരവിട്ടു. സ്വകാര്യ ആശുപത്രികൾ അമിത നിരക്ക് ഈടാക്കുന്നതും ബില്ലിലെ സുതാര്യതയില്ലായ്മയും തടയാനുള്ള നിയമത്തിന്റെ കരട് തയ്യാറാക്കാൻ ഉന്നതതല സമിതി രൂപവൽക്കരിക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. മലബാറിലെ ടൂറിസത്തിന് മാത്രമായി മലബാർ ട്രാവൽ മാർട്ട് സംഘടിപ്പിക്കുമെന്ന് ടൂറിസം മന്ത്രി PC വിഷ്ണുനാഥ്. മോട്ടോർ സൈക്കിളിൽ പോവുകയായിരുന്ന CPM പ്രവർത്തകന്റെ കാൽ ബോംബെറിഞ്ഞു തകർത്ത കേസിൽ 5 BJP RSS പ്രവർത്തകർ കുറ്റക്കാരാണെന്ന് തലശ്ശേരി അഡീഷണൽ ജില്ലാ കോടതി കണ്ടെത്തി. പ്രതികൾക്കുള്ള ശിക്ഷ ജഡ്ജി റൂബി കെ ജോസ് ശനിയാഴ്ച വിധിക്കും. 2016 ജനുവരി 3 വൈകിട്ട് 5 മണിക്ക് ചെമ്പിലോട് കോവിൽ റോഡ് കവലയിലായിരുന്നു സംഭവം. കുടകിൽ താമസക്കാരിയായ ഇരിട്ടി സ്വദേശിനിയായ യുവതിക്ക് വിസ വാഗ്ദാനം ചെയ്ത് പണം തട്ടിയ കേസിലെ പ്രതിയെ 11 വർഷത്തിനുശേഷം ഇരിട്ടി പോലീസ് പിടികൂടി. കണ്ണൂർ കാഞ്ഞിരോട് സ്വദേശി PP അബ്ബാസിനെയാണ് ഇരിട്ടി SI സനീത്തിന്റെ നേതൃത്വത്തിൽ പിടികൂടിയത്. കേരള ഫോക്ലോർ അക്കാദമിയുടെ പുതിയ ഭാരവാഹികൾ ചുമതലയേറ്റു. ചിറക്കലിലെ അക്കാദമി ആസ്ഥാനത്ത് സംഘടിപ്പിച്ച ചടങ്ങ് ടി ഒ മോഹനൻ MLA ഉദ്ഘാടനം ചെയ്തു. ആറളം ഫാമിനിയെയും പുനരധിവാസ മേഖലയെയും വർഷങ്ങളോളം ഭീതിയിൽ നിർത്തിയ മോഴയാനയെ പിടികൂടി. മോഴയെ മയക്കുവെടിവെച്ചാണ് കൂട്ടിലാക്കിയത്. ഇന്നലെ ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് മോഴയെ മയക്കുവെടിവെച്ച് കൂട്ടിലാക്കിയത്. ആദ്യ ശ്രമം പരാജയപ്പെട്ടെങ്കിലും പിന്നീട് 2 തവണ കൂടി മയക്കുവെടി നൽകിയാണ് വനവകുപ്പ് സംഘം മോഴയെ പിടികൂടിയത്. മംഗളൂരു റെയിൽവേ മേഖല വിഭജിച്ചതോടെ തീവണ്ടികളുടെ എമർജൻസി ക്വാട്ടയിലും മാറ്റം. മംഗളൂരുവിൽ നിന്ന് പുറപ്പെടുന്ന വണ്ടികളിലെ എമർജൻസി ക്വാട്ട പാലക്കാട് ഡിവിഷന് പൂർണ്ണമായി ഇനി കിട്ടില്ല. അടിയന്തര യാത്രക്കായി റെയിൽവേ മാറ്റിവെച്ചിരിക്കുന്ന എമർജൻസി ക്വാട്ടയിൽ കേന്ദ്രമന്ത്രിമാർ, ജഡ്ജിമാർ, MPമാർ തുടങ്ങിയവർക്ക് മുൻഗണനയുണ്ട്. പാലക്കാട് ഡിവിഷന് ക്വാട്ട കുറഞ്ഞതോടെ കേരളത്തിലെ MPമാർക്കും അവരുടെ ശുപാർശകർക്കും കിട്ടാനുള്ള സാഹചര്യം കുറയുമെന്നും റിപ്പോർട്ട്. ലഹരി നിർമാർജ്ജനത്തിന് ആവിഷ്കരിച്ച തൂഫാൻ പദ്ധതിയുടെ ആശയങ്ങൾ ഫലപ്രദമായി കുടുംബങ്ങളിലും സമൂഹത്തിലും എത്തിക്കുന്നതിൽ NSS വോളണ്ടിയർമാർക്ക് ക്രിയാത്മകമായി ഇടപെടാൻ സാധിക്കുമെന്ന് കണ്ണൂർ ACP MP ആസാദ് പറഞ്ഞു. കണ്ണൂർ സിറ്റി ദീനുൽ ഇസ്ലാം സഭ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS വോളണ്ടിയർമാരെ തൂഫാൻ കമാൻഡോ ആയി പ്രഖ്യാപിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിലമ്പൂർ സ്വദേശിനിയെ തൃശൂർ ലോഡ്ജിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയി തമിഴ്നാട്ടിൽ ലൈംഗിക പീഡനത്തിനിരയാക്കിയ കേസിൽ സ്ത്രീയടക്കം 5 തമിഴ്നാട്ടുകാരെ സിറ്റി പോലീസ് അറസ്റ്റ് ചെയ്തു. ഇൻസ്റ്റഗ്രാം റീൽ കണ്ട് ടെലിഗ്രാം വഴി വ്യാജനോട്ട് നിർമ്മാണത്തിൽ പരിശീലനം നേടിയ പച്ചക്കറി വ്യാപാരി അറസ്റ്റിലായി. ഗുജറാത്തിലെ രാജ്കോട്ട് സ്വദേശിയായ കിഷൻ സോളങ്കിയാണ് രാജ്കോട്ട് സിറ്റി ക്രൈംബ്രാഞ്ചിന്റെയും സ്പെഷ്യൽ ഓപ്പറേഷൻസ് ഗ്രൂപ്പിന്റെയും സംയുക്ത നീക്കത്തിൽ അറസ്റ്റിലായത്. ഇയാളുടെ പക്കൽ നിന്ന് 200-ലധികം കള്ളനോട്ടുകളും പ്രിന്റിംഗ് ഉപകരണങ്ങളും പിടിച്ചെടുത്തു. ഭക്തരുടെ പരാതികൾ പരിഹരിക്കാനും ഏകോപനത്തിനുമായി എരുമേലിയിൽ ഡെപ്യൂട്ടി കലക്ടറെ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റായി നിയമിക്കണമെന്ന മുൻ ഉത്തരവ് നടപ്പാക്കണമെന്ന് ഹൈക്കോടതി. ഫ്ളൈ ദുബായ് വിമാന സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഉൾപ്പെടെ രാജ്യത്തെ 8 വിമാനത്താവളങ്ങളിൽ സുരക്ഷ ശക്തമാക്കുന്നതിന് സംവിധാനം ഒരുക്കുന്നു. ഇതിന്റെ ഭാഗമായി മുഴുവൻ ശരീരപരിശോധനയ്ക്കുള്ള സ്കാനറുകൾ സ്ഥാപിക്കും. ഇതിന് കേന്ദ്ര വ്യോമയാന സുരക്ഷാ ബ്യൂറോ അനുമതി നൽകി. ഡൽഹി, മുംബൈ, കൊൽക്കത്ത, ചെന്നൈ, ബംഗളൂരു, ഹൈദരാബാദ്, അഹമ്മദാബാദ് എന്നിവയാണ് കൊച്ചിക്ക് പുറമെ ഈ സംവിധാനം ഏർപ്പെടുത്തുന്ന മറ്റ് വിമാനത്താവളങ്ങൾ. MPമാരുടെയും MLAമാരുടെയും തദ്ദേശ സ്ഥാപനങ്ങളുടെയും ഫണ്ട് ഉപയോഗിച്ച് സ്കൂളുകളിൽ ലാപ്ടോപ്പ് അടക്കമുള്ള ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്നതിന് 2023 സർക്കാർ ഉത്തരവ് തടസ്സമായി എന്ന് റിപ്പോർട്ടുകൾ. പ്രവർത്തനശേഷി ഈടാക്കാവുന്ന പരമാവധി തുക, വിൽപ്പനാനന്തര സേവന വ്യവസ്ഥ തുടങ്ങിയവ സംബന്ധിച്ച് കർശന നിബന്ധനകൾ ഉത്തരവിലുണ്ട്. മാധ്യമപ്രവർത്തകൻ KM ബഷീർ വാഹനമിടിച്ച് കൊല്ലപ്പെട്ട കേസിൽ തിരുവനന്തപുരം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയിലെ വിചാരണ നടപടികൾ ഹൈക്കോടതി സ്റ്റേ ചെയ്തു. വന്യജീവി വാരാഘോഷത്തിന്റെ ഭാഗമായി 2ാം തീയതി മുതൽ 8ാം തീയതി വരെ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് തിരുവനന്തപുരം മൃഗശാലയിലും അക്വേറിയത്തിലും പ്രവേശനം സൗജന്യമായിരിക്കുമെന്ന് മ്യൂസിയം മൃഗശാല വകുപ്പ് ഡയറക്ടർ അറിയിച്ചു. മഴ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ മൂഴിയാർ ഗവി റോഡിലെ വാഹന ഗതാഗതം ഇന്നലെ മുതൽ നിരോധിച്ചതായി കലക്ടർ അറിയിച്ചു. ഹോം സ്റ്റേകൾക്ക് കൂടുതൽ ഇളവുകളും സൗകര്യങ്ങളും നൽകുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ്. ഹോം സ്റ്റേകൾക്ക് സമാന സ്വഭാവം കൊണ്ടുവരാനായി അത് നടത്തുന്നവർക്ക് ട്രെയിനിങ് നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. നാടുകാണിയിൽ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന സൂ സഫാരി പാർക്കുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കുമെന്ന് മന്ത്രി OJ ജനീഷ് പറഞ്ഞു. പദ്ധതിയുമായി ബന്ധപ്പെട്ട് നടന്ന ആലോചനാ യോഗത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചന്ദനക്കാമ്പാറ ചെറുപുഷ്പം സ്കൂളിൽ നടന്ന ഇരിക്കൂർ ഉപജില്ലാ ശാസ്ത്രോത്സവത്തിൽ മണിക്കടവ് സെന്റ് തോമസ് സ്കൂൾ ഓവറോൾ ചാമ്പ്യന്മാരായി. മട്ടന്നൂർ ശിവപുരത്ത് നിർത്തിയിട്ട കാറിൽ പിക്കപ്പ് വാൻ ഇടിച്ച് 2 പേർക്ക് പരിക്ക്. ശിവപുരം പോസ്റ്റ് ഓഫീസിന് സമീപം ഇന്നലെ ഉച്ചയ്ക്കായിരുന്നു അപകടം. വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള പാചകവാതക വിലയിൽ വർധന. കൊച്ചിയിൽ 19 കിലോയുടെ സിലിണ്ടറിന് 65 രൂപയാണ് കൂട്ടിയത്. ഇതോടെ പുതിയ വില 2728 രൂപയായി. 2763 രൂപയായിരുന്നു ഇതിന് മുൻപത്തെ വില. അതേസമയം ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള പാചകവാതക വിലയിൽ മാറ്റമില്ല. 949 രൂപയായി തുടരും. നിങ്ങൾ കേട്ടത് സ്റ്റിച്ച്വെൽ ബൊട്ടീക്ക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം.
0: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
2: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
0: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
2: യെസ്
0: യെസ്, നമ്മുടെ ലിങ്ക്സ് മോളിൽ 2nd ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
2: അപ്പോ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
0: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7994476836.
2: 9447371836.
0: 8078502836.
3: മധുര ശബ്ദങ്ങളുടെ, ഇഷ്ട സ്വരങ്ങളുടെ ഉത്സവകാലം. റേഡിയോ മലബാർ 89.6 FM.

0: നാട്ടിലെ പാട്ട്. നാട്ടിലെ പാട്ട് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കെ ബാലൻ നമ്പ്യാർ ആൻഡ് സൺസ് ഹോം അപ്ലയൻസസ് മട്ടന്നൂർ.
1: റേഡിയോ മലബാറിന്റെ നാട്ടിലെ പാട്ടിലേക്ക് പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വീണ്ടും വീണ്ടും സ്വാഗതം. അടുത്തതായിട്ട് നമുക്കൊരാളെ പരിചയപ്പെടാം.
2: എന്റെ ഒരു ജംഷീർ.
1: ഈ സ്ഥലം എക്സാക്ട്?
2: ഇത് കളറോട് മുണ്ടിയോട് റോഡ്.
1: ആരൊക്കെയാണ് വീട്ടിലുള്ളത്?
2: ഉമ്മയുണ്ട്, ഉപ്പയുണ്ട്, പെങ്ങളുണ്ട്, ഭാര്യയുണ്ട്. ഉമ്മന്റെ പേര് റംല, വൈഫിന്റെ പേര് സഹല, പെങ്ങളുടെ പേര് ഷൈദ. ഞാൻ പുറത്താണ്, ഖത്തറിലാണ്.
1: ഞാൻ
2: ഈ മാസം ലാസ്റ്റ് പോകും.
1: സാധാരണ ഗൾഫുകാർ നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ചോദിക്കുന്ന ഒരു ചോദ്യം, നിങ്ങൾ എപ്പോഴാ തിരിച്ചു പോകുന്നതാണല്ലോ.
2: അത് എവിടെ കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ ചോദിക്കും.
1: അപ്പൊ പറയൂ, ആരെങ്കിലും ചോദിച്ചിട്ടാകുമ്പോ നിങ്ങൾക്ക് വേറെ ഒന്നും ചോദിക്കാനില്ലേ?
2: ഇല്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞ ഒഴിവാക്കും. അത്ര തന്നെ ചന്ദ്ര, നമുക്ക് ചെറിയൊരു ഫീൽ ഉണ്ടാവും, പക്ഷെ നമ്മളത് പറഞ്ഞ ഒഴിവാക്കും. മാസം ലാസ്റ്റ് നേരം പറഞ്ഞിട്ട് അങ്ങനെ അങ്ങനെ ഒഴിവാക്കും.
1: നാട്ടിലേക്ക് എത്താനുള്ള ആഗ്രഹം കണ്ടായിരിക്കില്ല അവിടെ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടാവുക.
2: യെസ്.
1: അവിടെയാണോ ഇവിടെയാണോ കൂടുതൽ കംഫർട്ട്?
2: നമ്മുടെ നാട്. നമ്മുടെ നാട് പോലെ ഒരിക്കലും വേറൊരു നാടാവില്ലല്ലോ.
1: പഠിക്കുന്ന കാലത്തെ മനസ്സിൽ വിദേശം എന്നുള്ളൊരു സ്വപ്നം ഉണ്ടായിരുന്നോ?
2: ചന്ദ്ര, ഒരു പൂതി ഉണ്ടായിരുന്നു, എങ്ങനെ ഇങ്ങനെ പുറത്തെല്ലാം പോകണമെന്നുള്ളൊരു പൂതിയായിരുന്നു. പക്ഷെ പോയപ്പോ മനസ്സിലാകുന്നു നമ്മുടെ നാട്ടിന്റെ വിലയും.
1: പഠിച്ചൊക്കെ എവിടെയായിരുന്നു?
2: ഞാൻ പഠിച്ചത് മട്ടേ ഹൈസ്കൂളില്, പിന്നെ പഠിച്ചത് യൂണിവേഴ്സൽ കോളേജ്.
1: നാട്ടില് വേറെ ജോലിയും കാര്യങ്ങളൊന്നും അന്വേഷിച്ചിട്ടില്ല?
2: ഇല്ല, പുറത്ത് തന്നെ ഉണ്ടായിരുന്നു.
1: നാട്ടില് വന്നിട്ടുള്ള പരിപാടി എന്താ? എത്ര ദിവസത്തെ ലീവ് ആയിരുന്നു?
2: ഞാൻ ഒരു മാസത്തേക്ക് വന്നത്.
1: ഈ ഒരു മാസം എങ്ങനെയാ സ്പെൻഡ് ചെയ്യുന്നത് ഇവിടെ?
2: ഇവിടെ നല്ല ചൂടാണ്, ഒരു രക്ഷയില്ല. ഒരു മഴയിലും കിട്ടും നേരിച്ച വന്നത്. പക്ഷെ ഇവിടെ വന്ന് നോക്കുമ്പോ മനസ്സിലാകുന്നത് കാലാവസ്ഥ.
1: അവിടുന്ന് മഴ ഉണ്ടെന്ന് കേട്ടിട്ടായിരിക്കാം മേബി ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടാവും.
2: അതെ അതെ അതെ.
1: അപ്പോഴത്തേക്ക് മഴയും ഇല്ല, വല്ലാത്തൊരവസ്ഥ ആയില്ലേ?
2: വല്ലാത്തൊരവസ്ഥ, ഭയങ്കര ചൂട്. അപ്പൊ ചൂട് ആ സമയത്തിന് എന്താവെന്ന് പറയാൻ പറ്റില്ല. കാരണം ഇപ്പൊ ഇങ്ങനെ ആണെങ്കിൽ ഒരു മഴ പോലും വന്നിട്ട് കിട്ടിയില്ല. ഇനി പഠിച്ചവനിക്കറിയാം വരുന്ന കാലാവസ്ഥ എങ്ങനെയായിരിക്കും എന്നുള്ളത്. കാരണം വെള്ളത്തിന് ബുദ്ധിമുട്ടായിരിക്കും തോന്നുന്നുണ്ട് ഇപ്രാവശ്യത്തെ എനിക്കൊന്ന് വേനൽക്കാലത്ത്.
1: ഇനി വരുന്ന സമയങ്ങളിൽ ചൂട് കൂടുതലായിരിക്കും, വെള്ളം കുറവായിരിക്കും എന്നൊക്കെയാണ് പൊതുവെ പറയുന്നത്.
2: അതെ അതെ, അധികാളും പറയുന്നുണ്ട്. പക്ഷെ അത് ശരിക്കും നമുക്ക് മനസ്സിലാകുന്നുണ്ട്. കാരണം കാലാവസ്ഥ കാണുമ്പോൾ തന്നെ നല്ലൊരു ചൂട്, വല്ലാത്തൊരു ചൂട്.
1: നാട്ടിലേക്ക് വരുമ്പോ ഫ്രണ്ട്സ് വരുമോ ഇങ്ങോട്ടേക്ക്?
2: ഉണ്ട്, നമ്മള് കുറച്ച് ആൾക്കാരുണ്ട് ഇവിടെ. ഉണ്ട്.
1: എന്താ അവരുടെ കൂടെയുള്ള പരിപാടി, കറങ്ങാൻ പോവോ?
2: ഇല്ല ഇല്ല, ജസ്റ്റ് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു, പക്ഷെ ഇല്ല, വന്നിട്ട് കണ്ടിട്ടില്ല. കാണണം.
1: സിനിമ കാണാൻ പോവോ?
2: ടീമായിട്ട് പോക്കുണ്ടായിരുന്നു, ഇപ്പൊ വന്നിട്ട് പോയിട്ടില്ല.
1: ശരിക്കും എന്തായി ഒരു എന്റർടൈൻമെന്റ് പർപ്പസ് എന്ന് പറഞ്ഞാൽ എന്താ? ഫോൺ, ചില ആൾക്കാർക്ക് ഫോൺ നോക്കുന്നതായിരിക്കാം, റീൽ കാണുന്നതായിരിക്കാം, ചിലവർക്ക് ട്രാവലിംഗ് ആയിരിക്കാം, പാട്ട് കേൾക്കുന്നതായിരിക്കാം.
2: ഫാമിലി ആയിട്ട് കറങ്ങാൻ പോവോ? അത്ര തന്നെ.
1: ഈ തവണത്തെ ലീവിന് പോയോ?
2: ഇല്ല ഇല്ല, ഞാൻ വന്നിട്ട് ഇപ്പൊ ഒരാഴ്ച ആയിട്ടുള്ളൂ. ഇനിയിപ്പോ പോണം.
1: പ്ലാൻ ചെയ്തോ?
2: ബന്ധുക്കളെ വീട്ടിലെല്ലാം പോയി വന്ന്. ഇനിയിപ്പം പുറത്ത് ഇനിയിപ്പം പോണം.
1: എവിടെയാ സ്ഥലം മനസ്സിൽ ഉദ്ദേശിക്കുന്നത്?
2: വയനാടുണ്ട്. എന്റെ മരുവാൻ അതിന്റെ ആള്, അവനോട് ഇല്ല, അവൻ പറയും നമ്മൾ പോകും.
1: ആള് പ്ലാൻ ചെയ്യണോ?
2: അതന്നെ തന്നെ.
1: എന്താ ചെയ്യുന്നത് മരുവൻ? എന്താ ചെയ്യുന്നത്?
2: അവൻ പഠിക്കുന്നുണ്ട്, പ്ലസ് ടു ആണ് ഷൂർ ഹൈസ്കൂളില്.
1: ആള് പറഞ്ഞിട്ടാണ് ഇനി അടുത്ത നീക്കം.
2: അതെ അതെ, തീർച്ചയായും.
1: സിനിമ കണ്ടിട്ടുണ്ടോ ഈ അടുത്ത്? ഞാൻ റീസെന്റ് ആയിട്ട്
2: കുറച്ചായി കണ്ടിട്ട്.
1: പാട്ട് പാടുവോ?
2: പാട്ടില്ല.
1: ശബ്ദം കേൾക്കുമ്പോ പൊതുവെ നമ്മുടെ നാടകത്തിലൊക്കെയുള്ള കേൾക്കുന്ന ഗാംഭീര്യമുള്ള ഒരു ശബ്ദം ഉണ്ട്. അപ്പൊ
2: ആരെങ്കിലും
1: പറഞ്ഞിട്ടുണ്ടോ
2: അങ്ങനെ? ഇല്ല, സൗണ്ട് ഉണ്ടെന്ന് പറയും. പക്ഷെ
1: നല്ല സൗണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്.

0: അങ്ങനെ പറയാറുണ്ട്. ചിലപ്പോൾ പൊതുവെ എൻ്റെ ശബ്ദം ഒരു സൗണ്ട് കൂടുതലാണ്.
1: അപ്പോൾ ഒരു പാട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലെ പാട്ടിൽ കൂടെ ഞങ്ങൾ അത് കേൾപ്പിച്ചു തരും.
0: ഏതാ പറയാ, എല്ലാം നല്ല പാട്ടെന്നെ, ഞാൻ നിങ്ങൾക്ക് കിട്ടാന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പാട്ട് കൊടുത്തു.
1: ഓക്കെ, എന്നാൽ എനിക്ക് ഇഷ്ടമുള്ളൊരു പാട്ട് ഞാൻ കേൾപ്പിച്ചു തരാം. അത് ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്?
0: എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, അവർക്കെല്ലാം വേണ്ടിയിട്ട്.
1: ഫ്രണ്ട്സ് കേൾക്കുന്നുണ്ടാവും, നമുക്ക് വിചാരിക്കാം. അവർക്കൊക്കെ വേണ്ടിയിട്ടൊരു നല്ല പാട്ട് കൂടെ കേൾപ്പിക്കാം. ഇത്രയും നേരം സംസാരിച്ചാലും ഒത്തിരി സന്തോഷം.
0: ഓക്കെ ഓക്കെ, താങ്ക് യു. ഓക്കെ.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM.

0: റേഡിയോ മലബാറിന്റെ നാട്ടിലെ പാട്ടാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നാട്ടിലെ പാട്ടിൽ നമ്മോടൊപ്പം ഒരാൾ കൂടി ചേരുകയാണ്. നമുക്ക് അവരെ നേരിട്ടൊന്ന് പരിചയപ്പെടാം. ചേച്ചി നമസ്കാരം.
1: നമസ്കാരം. എന്റെ പേര് ലളിത. എന്റെ സ്വന്തം നാട് കാക്കയങ്ങാട് പാല.
2: കല്യാണം കഴിച്ചു വന്നതാണ് ഇങ്ങോട്ട്.
1: ആ മട്ടൺ.
2: വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്?
1: ഇവിടെ ഭർത്താവും നമ്മൾ മൂന്ന് മക്കളും അമ്മയും.

0: ഭർത്താവിൻ്റെ പേര് രാജീവൻ, മകന്റെ പേര് രഞ്ജിത്ത്, രാഹുൽ, രോഹിത്ത്, അമ്മേന്റെ പേര് നാരായണി.
1: എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ജോലി?
0: ഒന്നും ചെയ്യുന്നില്ല.
1: അപ്പോ രാവിലത്തെ തിരക്കൊക്കെ ഉണ്ടാവും, ജോലി തിരക്ക്, ഇതൊക്കെ കഴിഞ്ഞിട്ടാകുമ്പോൾ ഒഴിവ് സമയങ്ങളൊക്കെ ഉണ്ടാവില്ലേ?
0: ഒഴിവ് സമയങ്ങളേ ഉള്ളൂ.
1: അപ്പൊ ആ സമയത്ത് എങ്ങനെയാണ് ചെലവഴിക്കുന്നത്? പാട്ട് കേൾക്കുകയാണോ അല്ലെങ്കിൽ സിനിമ കാണാൻ?
0: കുറച്ച് സമയം ടി വി എല്ലാം കണ്ടിങ്ങനെ പോവും. അതെ,
1: പാട്ട് കേൾക്കും.
0: പാട്ട് കേൾക്കും.
1: പഴയകാലത്ത് പാട്ടുകൾ,
0: പഴയകാലത്തതും വെക്കും, പിന്നെ ടി വിയിലുള്ള പാട്ടെല്ലാം അങ്ങനെ വെച്ച്.
1: ടി വി തന്നെയാണ് മെയിൻ ആശ്രയം അല്ലേ? സിനിമക്ക് എങ്ങനെ പുറത്തു പോയിട്ട്?
0: പുറത്ത് അങ്ങനെ സിനിമക്ക് പോകും.
1: എപ്പോഴെങ്കിലും പോയ ഓർമ്മകളുണ്ടോ?
0: ഓ, പിന്നെ പോക്കണ്ട്. അങ്ങനെ
1: സിനിമ കാണാൻ പോയ പഴയ കാലത്തുള്ള ഓർമ്മകൾ എന്തെങ്കിലും ഉണ്ടോ?
0: ഇല്ല, സിനിമ കാണാൻ പോയ അങ്ങനെ ഒരു ഓർമ്മയ്ക്കലില്ല. സിനിമയോട് അത്ര വലിയ ഇഷ്ടമൊന്നുമല്ല, അതുകൊണ്ട് താല്പര്യമില്ല.
1: ഹസ്ബൻഡ് എന്താ ചെയ്യുന്നത്?
0: കല്ലിന്റെ പണിയാ.
1: കല്ലിന്റെ പണി. അങ്ങനെ
0: വിഷങ്ങല്ലിൽ ഓടിങ്.
1: മകനോ?
0: മകൻ മൂത്തവൻ ഗൾഫിലാണ്, രണ്ടാമത്തെ മകൻ ഓട്ടോ എടുക്കുന്നത്.
1: ഓട്ടോ എടുക്കുന്നു.
0: മൂന്നാമത്തവനും ഗൾഫിലാണ്.
1: ഗൾഫിലാണ്. അവരൊക്കെ ലീവിന് വന്ന് പോയോ?
0: ഇല്ല, രണ്ടാളും ഇവിടെ ഉണ്ട്.
1: രണ്ടാളും നാട്ടിലുണ്ട്. ഓണത്തിനായിട്ട് അങ്ങനെ വന്നതാണോ?
0: ഒരാൾ ഓണത്തിന് മുമ്പ് വന്ന്, ഒരാൾ ഓണം കഴിഞ്ഞാൽ ഇപ്പൊ ഒരാഴ്ച കഴിഞ്ഞു വന്നിട്ട്.
1: അവരൊക്കെ കല്യാണം കഴിഞ്ഞ് സെറ്റിൽ ആയതാണോ?
0: ആ, രണ്ടാളും സെറ്റിലായി. ഒരാളെ ഉള്ളു ഇനി.
1: ഇളയ ആളാണോ?
0: ആ, ഇളയാളെ ബാക്കിയുള്ള.
1: ഓട്ടോ എടുക്കുന്ന ആളാണോ?
0: അല്ല അല്ല, അത് രണ്ടാമത്തവനാ.
1: ഇപ്പൊ വീട്ടിൽ പറഞ്ഞല്ലോ ഒരുപാട് സമയം കിട്ടാറുണ്ട്. ഒരുപാട്
0: സമയം കിട്ടലില്ല. ഇപ്പൊ മക്കളെല്ലാം വന്നോണ്ട് പുറത്തു പോവുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും, അല്ല അവരുള്ളത് കാരണം ഒരു മാസം. അല്ലാതെ ഞാനും അമ്മയും പിന്നെ ഭർത്താവും പണിക്ക് പോയി, മോനും പോവും, നമ്മള് മൂന്ന് പെണ്ണുങ്ങളും മാത്രമേ
1: ഉള്ളൂ.
0: ഇങ്ങനെ ചെടികളോ അങ്ങനെ എന്തെങ്കിലും കൃഷി നട്ടിട്ട് കാര്യമില്ല. കുരങ്ങ ഭയങ്കര ശല്യം, ഒന്നുമില്ല. അതാ വാഴയിൽ ഒടിച്ചിട്ട് വന്നില്ല, ഒന്നും വെക്കൂല കുരങ്ങ വന്നില്ല.
1: അപ്പൊ അതിന് പോകാനുള്ള എന്തെങ്കിലും പ്രതിവിധി കൊടുത്ത ആൾക്കാരെന്തെങ്കിലും
0: ഒന്നും ചെയ്യുന്നില്ല.
1: പടക്കം പൊട്ടി,
0: പടക്കം പൊട്ടിട്ട് പോകുന്നില്ല. പടക്കം പൊട്ടിക്കലുണ്ട്, പക്ഷെ അങ്ങ് പടക്കം പൊട്ടിച്ചാലും പോകുന്നില്ല.
1: അതുകൊണ്ട് നമുക്ക് കൃഷി അങ്ങനെ വിജയകരമായിട്ട് വരാം.
0: ചെടി അമ്മ ഇങ്ങനെ നടു,
1: അത് കാണുമ്പോ നമുക്ക് രസമല്ലേ? നല്ല നല്ല പൂക്കൾ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുമ്പോ കാണുമ്പോ തന്നെ മനസ്സിന്റെ സന്തോഷല്ലേ?
0: അമ്മേന്റെ ഭയങ്കര ഇഷ്ടം ചെടി.
1: ഇപ്പൊ പാട്ടുകളൊക്കെ കേൾക്കുമ്പോ എത്തരം പാട്ടുകളാണ്? അങ്ങനെ അടിച്ചുപൊളി പാട്ടോടാണോ താല്പര്യം, അല്ലെങ്കിൽ എന്താ പറയാ മെലഡി ഉണ്ടാവും ചിലപ്പോ അടിച്ചുപൊളി പാട്ടോടെ ഇഷ്ടമാണ്?
0: മണിന്റെ പോലത്തെ
1: പാട്ടുകളൊക്കെ, നാടൻ പാട്ടുകളൊക്കെ ഇഷ്ടമാണ്. അപ്പൊ നമ്മുടെ ഇത് നാട്ടിലെ പാട്ട് എന്നുള്ളൊരു പ്രോഗ്രാമാണ്. നാട്ടിലെ പാട്ടിലൂടെ ചേച്ചിയുടെ ഇപ്പൊ വിശേഷങ്ങളൊക്കെ നമ്മളോട് പങ്കുവെച്ചല്ലോ. അപ്പൊ അതോടൊപ്പം ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറയുകയാണെങ്കിൽ അതും കൂടി നമ്മൾ ഇതിലൂടെ പ്രക്ഷേപണം ചെയ്യും. അപ്പൊ ഏത് പാട്ട് കേൾക്കാനാണ് ഇപ്പൊ ആഗ്രഹം? കലാഭവണിയുടെ നല്ല ഏതെങ്കിലും ഒരു നാടൻ പാട്ട് വെച്ചാൽ മതി, അടിച്ചുപൊളി പാട്ട്. ഓക്കെ, എന്തായാലും ചേച്ചിയെ പരിചയപ്പെടാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം. നമുക്ക് നമ്മുടെ റേഡിയോ മലബാറിന്റെ നാട്ടിലെ പാട്ടിലൂടെ കലാഭവൻ മണി പാടി മനോഹരമാക്കിയൊരു നല്ലൊരു പാട്ട് കേൾക്കാം. താങ്ക് യു.
0: താങ്ക് യു.

0: ബാലൻ നമ്പ്യാർ ആൻഡ് സൺസ് ഹോം അപ്ലയൻസസ് നാട്ടിലെ പാട്ടാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്.
1: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BIS HUID ഹാൾമാർക്ക് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
0: റേഡിയോ മലബാറിന്റെ നാട്ടിലെ പാട്ടിൽ നമ്മോടൊപ്പം മറ്റൊരു അതിഥി കൂടി ചേരുന്നുണ്ട്. നമുക്ക് അവരുടെ വിശേഷങ്ങൾ നേരിട്ട് ചോദിച്ചറിയാം. ചേട്ടാ നമസ്കാരം.
2: നമസ്കാരം.
0: ഒന്ന് പേരൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തൂ.
2: പേര് ശശി, തലം പൊറോറ.
0: എന്താ ചെയ്യുന്നത്?
2: മട്ടന്നൂർ ഹൈസ്കൂൾ ക്യാൻറ്റീനാണ്.
0: ക്യാൻറ്റീനിൽ വർക്ക് ചെയ്യാണ്.
2: വർക്ക് ചെയ്യാം.
0: എത്ര വർഷമായി ഇവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങി?
2: ഇവിടെ വർഷമായിട്ട് ഒരു 10-20 വർഷമായി.
0: 10-20 വർഷമായിട്ട് ഇവിടെ തന്നെ ഉണ്ട്.
2: ഇവിടെ തന്നെ ഉണ്ട്.
0: എങ്ങനെയുണ്ട് നമ്മുടെ സ്കൂളിലെ കുട്ടികളൊക്കെ വന്ന്?
2: സ്കൂളിൽ ഇന്നപ്പോൾ നല്ല ഇതാണ്, എല്ലാവരും നല്ല അഭിപ്രായമുള്ളൊരു സ്കൂളാണ് മട്ടന്നൂർ സ്കൂൾ.
0: ഒരുപാട് തിരക്കായിരിക്കും രാവിലെ മുതലേ അല്ലേ? എപ്പോഴാണ് ഒരു ഫ്രീ ടൈം ഒക്കെ കിട്ടുന്നത്?
2: ഫ്രീ ടൈം ഒരു 5 മണി കഴിയും.
0: അപ്പോൾ ഈ സമയങ്ങളൊക്കെ എങ്ങനെയാണ് ഒന്ന് മാനേജ് ചെയ്ത് കൊണ്ടുവന്ന്? എങ്ങനെയാ
2: അങ്ങനെ ഒപ്പിച്ച് കൊണ്ടുവന്ന്, കുട്ടികളായിട്ട് സഹകരിച്ചിട്ട് അങ്ങനെ പോകുന്നു.
0: വീട്ടിലാരൊക്കെ ഉള്ളത്?
2: വീട്ടിൽ ഭാര്യ, 2 മക്കൾ.
0: പിന്നെ പേരൊക്കെ ഒന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുന്നു.
2: മോളെ പേര് സ്നേഹ, ഓള് കമ്പ്യൂട്ടറിന് പോകുന്നുണ്ട്. പിന്നെ മോയെ ആർമിയിലാണ്, അളിയാണ്, അഭിനവ്.
0: എത്ര വർഷമായി ആർമിയിൽ കയറിയിട്ട്?
2: ആർമിയില്ല, ഇപ്പോൾ ട്രെയിനിങ് ആണ്.
0: ട്രെയിനിങ് എവിടെയാണുള്ളത്?
2: ഇപ്പോൾ തെലങ്കാനയല്ല ഉള്ളത്.
0: തെലങ്കാന. ഇനിയിപ്പോൾ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് പോസ്റ്റിംഗ് ഒക്കെ ആയിട്ടാകുമ്പോഴായിരിക്കും
2: ഇനി നാട്ടിലേക്ക് വരും.
0: നാട്ടിലേക്ക് വരും അല്ലേ? വൈഫ് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ?
2: വൈഫ് ഒരു കടയിൽ ജോലി ചെയ്യുന്നു.
0: എവിടെയാണ്?
2: അവിടെ തന്നെ, നാട്ടിൽ തന്നെ.
0: നാട്ടിൽ തന്നെ. ഇവിടുന്ന് ജോലിയൊക്കെ കഴിഞ്ഞിട്ട് എപ്പോഴാണ് തിരിച്ച് വീട്ടിലെത്താറ്?
2: വീട്ടിലെത്താറ് വെച്ചാൽ നമ്മളെ നാടെന്ന് വെച്ചാൽ കുറേ യാത്രാ പ്രശ്നമുള്ള ഒരു സ്ഥലമാണ്.
0: വാഹന
2: പ്രതിസന്ധി ഉണ്ട്. പിന്നെ വെച്ചാൽ ചിലപ്പോൾ മട്ടന്നൂരിൽ ജീപ്പ് ഉണ്ടാവും, ബസ് ഇല്ല. എന്തായാലും ബസ്, ഒരു KSRTC ഉണ്ടായിരുന്നു, അതെല്ലാം പോയി. ഇപ്പോൾ പിന്നെ ജീപ്പിന് ഒരു 10-11 നാളായിട്ടാകുമ്പോൾ നാട്ടിലേക്ക് പോകും.
0: എന്തുകൊണ്ടായിരിക്കും ആ ഒരു സർവീസ് നിർത്താൻ കാരണം? യാത്രക്കാരുടെ ലഭ്യത കുറവാണോ?
2: അല്ലല്ല, യാത്രക്കാരുടെ ഇഷ്ടം പോലെ ഉണ്ടാകും. പക്ഷേ ജീപ്പുകാർ സർവീസ് കൊണ്ട് ബസ്സുകാർ നിർത്തിയിട്ട് പോകുന്നതാണ്. ജീപ്പുകാർ കണ്ടമാനം എല്ലാം അവിടെയുള്ള ജീപ്പുകാരാണ്, 5-6 ജീപ്പുകാരുണ്ട്. അവരിങ്ങനെ സ്ഥിരമായിട്ട് ട്രിപ്പ് അടിച്ചോണ്ട്,
0: ഷട്ടിൽ ട്രിപ്പ് അടിക്കുന്ന ബസ്സിന് ആൾക്കാരില്ലാതെ.
2: അപ്പോൾ പിന്നെ ബസ്സുകാർ നഷ്ടത്തിനോടില്ലല്ലോ, അവർ നിർത്തിയിട്ട് അങ്ങനെ പോകുന്നതാണ്.
0: ജോലി തിരക്കൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ പാട്ടൊക്കെ കേൾക്കാനുള്ളൊരു സമയം അല്ലെങ്കിൽ സിനിമ കാണാനൊക്കെ ഉള്ള സമയം കിട്ടാറുണ്ടോ?
2: സിനിമ കാണാനല്ല, വീട്ടിൽ പോയിട്ടാകുമ്പോൾ ഇങ്ങനെ ടി വി കണ്ടിട്ട് അത്യാവശ്യം ഇങ്ങനെ വാർത്ത ഇതെല്ലാം കേൾക്കും. അങ്ങനെ സിനിമയൊന്നും കാണില്ല, സിനിമയെല്ലാം കാണുന്നുണ്ട്.
0: പാട്ട് കേൾക്കാറ്?
2: പാട്ട്, ആ പാട്ട് കേൾക്കും.
0: പഴയ പാട്ടോടാണോ താല്പര്യം, അല്ല ഇപ്പോഴത്തെ അടിച്ചുപൊളി പാട്ടോടാണ്?
2: അങ്ങനെയൊന്നും ഇല്ല. ഏത് വെച്ചാൽ നല്ലൊരു പാട്ട് ഇപ്പോൾ
0: ഏത് പാട്ടായാലും ആസ്വദിക്കില്ലേ?
2: ആസ്വദിക്കും. അങ്ങനെയാണ്
0: പണ്ട് ചെറുപ്പകാലത്ത് നമ്മൾ സിനിമയൊക്കെ കാണാൻ പോയ അനുഭവങ്ങളൊക്കെ ഉണ്ടാവില്ലേ? അങ്ങനെ എന്തെങ്കിലും മനസ്സിൽ ഓർമ്മയിൽ
2: കാണാ? സിനിമ കാണാൻ പോയ അനുഭവമേ ഉള്ളൂ. കാരണം എന്ന് വെച്ചാൽ നമ്മളെ, എൻ്റെ വീട് തറവാട് കല്ലൂരാണ്. അപ്പോൾ നമ്മൾ രാത്രി സൈക്കിളിൽ എടുത്തിട്ട് സിനിമ ആണ് സെക്കൻഡ് ഷോ കാണാൻ പോകും. അപ്പോൾ അന്നേരം പിന്നെ പൈസയൊന്നും ഉണ്ടാവില്ല, പൈസ ഒന്നും ഇല്ലാതെ ചിലപ്പോൾ വീട്ടിൽ നിന്ന് അന്നത്തെ കാലമാണ്. അപ്പോൾ നമ്മൾ ചങ്ങായിമാരിലും പറഞ്ഞത്തേന് ഒരു 5-10 അണ്ടി ഇതെല്ലാം പൊറുക്കി വിറ്റ് ഇതെല്ലാം ഇത് അന്ന് സിനിമക്ക് പോവുക, സെക്കൻഡ് ഷോ കാണാൻ പോവുക.
0: അന്ന് ഇതുപോലെ വീട്ടിലറിയാതെ സിനിമയൊക്കെ കണ്ടുവന്നിട്ട് വഴക്ക് കിട്ടിയ അനുഭവങ്ങളൊക്കെ ഉണ്ടോ?
2: ഓ, വഴക്കിട്ട് അടി എന്ന് വെച്ചാൽ ഭയങ്കര അടിയാണ്. അപ്പോൾ വീട്ടിൽ നിന്ന് പോകുമ്പോൾ പറയും ഇങ്ങനെ സിനിമക്ക് പോകുന്നുണ്ട് എന്ന് പറയും.
0: കൂട്ടുകാരൊക്കെ കൂടിയിട്ടാണോ പോവാറ് അല്ലെങ്കിൽ ഒറ്റയ്ക്കാണോ?
2: കൂട്ടുകാരുണ്ട്. ഇപ്പോൾ എൻ്റെ കൂട്ടുകാരനാണ് ഇപ്പോൾ നമ്മളെ മട്ടന്നൂരിലെ ശശി, അതായത് CMP ശശി എന്ന് പറയുന്നില്ലേ, ആ എൻ്റെ മെയിൻ സുഹൃത്താണ്. നമ്മൾ കുടുംബക്കാരനാണ്, നമ്മൾ ഒന്നിച്ച് കിടന്നുറങ്ങിയ ആളാണ്, എല്ലാം ഉണ്ടാവും. അത് നമ്മളെ അധികം സിനിമക്കെല്ലാം രാത്രി പോകുന്നത് സെക്കൻഡ് ഷോ. സെക്കൻഡ് ഷോ തന്നെ അധികം. പക്ഷേ അന്നേരം പിന്നെ നല്ല ഇതാണ് വെച്ചാൽ നമ്മൾ ഈ ഗാന്ധി റോഡിലോട്ട് നടന്നിട്ട്
0: അങ്ങനെ
2: ക്രോസ് ചെയ്തിട്ട്. ആ സഹീന, പ്രിയ,
0: പ്രിയ
2: ആനന്ദ്. അതെ, പിന്നെ ഒറ്റ തെയ്യൊന്നും ഒഴിവാക്കൂല. അന്ന്
0: എവിടെ
2: എവിടെ എവിടെ ചണ്ട മുട്ടുന്നുണ്ടെങ്കിലും അവിടെ എത്തും ഞങ്ങൾ. അതാണ് നമ്മളിത്. പിന്നെന്ന് വെച്ചാൽ വണ്ടിൻ്റെ ഇതൊന്നും ഇല്ലല്ലോ, കാൽനാണി തന്നെ കുറേ നടത്തുന്നുണ്ട്. കാരണം ചില സമയത്ത് തെയ്യ സ്ഥലത്ത് അവിടെ തന്നെ കിടന്നുറങ്ങും. അങ്ങനെയുള്ള
0: നമ്മള്
2: തെയ്യത്തെല്ലാം പോകുമ്പോ അവര് കൈമേലെ 1000-1500 രൂപയിലേണ്ട് പോകില്ലല്ലോ. നമുക്ക് അന്ന് ഒന്നും വേണ്ട, പൈസ ഒന്നും വേണ്ട കയ്യില്, നമ്മളങ്ങനെ പോകും.
0: പിന്നെ
2: 500 വേണം
0: ടൗണിൽ ഇറങ്ങാൻ പറ്റും.
2: പിന്നെ പിന്നെ വെച്ചാല് ഏറ്റവും പ്രയാസം എന്ന് വെച്ചാല് പോയി വരാനുള്ള ഒരു ഇതാന്ന്. രാവിലെയും വണ്ടിയില്ല. ഇപ്പോൾ മോനാന്ന് ഇവിടുത്തെ വരെ കൊണ്ടാക്കുക. അപ്പോൾ ആ ഓ പിന്നെ അങ്ങ് പോയതുകൊണ്ട്, ജോലിക്ക് പോയതുകൊണ്ട് വണ്ടി വീട്ടിലുണ്ട്. ഇല്ല വണ്ടി എടുക്കാൻ.
0: ഡ്രൈവിംഗ് പഠിച്ചിട്ടില്ല?
2: ഇല്ല. ഇത് സ്കൂട്ടിയല്ല, വലിയ വെയിറ്റ് ഉള്ള വണ്ടിയാണ് ഈ ബൈക്ക്. അതാണ് എങ്ങനെ വീട്ടിലവിടെ വെച്ചിട്ടുള്ളത്.
0: ഇനിയിപ്പോൾ ഈ ഒരു പ്രായത്തിൽ ഇനി വണ്ടിയൊക്കെ പഠിച്ചിട്ട് വരിക എന്ന്
2: പറയുന്നത് 10-75 വയസ്സൊന്നും ഇല്ല, ചെറിയ വയസ്സുള്ളൂ, തലയ മുടിയില്ല.
0: അത് ശരി, പെട്ടെന്ന് ആള് കാണുമ്പോഴായിരിക്കും ഒരുപാട് വയസ്സായിരിക്കും. അല്ലേ,
2: അതില്ല, ഒരു 10-54 വയസ്സേ ഉള്ളൂ.
0: ചെറുപ്പമാണ് ഇപ്പോൾ.
2: പിന്നെ ചെറിയൊരു ഷുഗറിൻ്റെ ചെറിയൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ട്
0: അതിപ്പം എല്ലാം നമ്മുടെ മലയാളികളിലെ എല്ലാവരും എന്താ പറയുക, ഒരു ട്രേഡ് മാർക്ക് പോലെയാണ് ഷുഗർ പ്രഷർ, ഇതൊക്കെ നമ്മൾ മനുഷ്യൻ്റെ കൂടെ തന്നെ എപ്പോഴും ഉണ്ടാവും.
2: പിന്നെ നമുക്ക് ഇവിടെ പണിയായതുകൊണ്ട് വെച്ചാൽ ഇതൊന്ന് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ കഴിയില്ല. കിട്ടുന്ന ഭക്ഷണം കഴിക്കൂ, ചില സമയത്ത് കൃത്യ ടൈമിന് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, അങ്ങനെയുള്ള
0: ഇതാണ്. മാത്രമല്ല എപ്പോഴും ചൂട്, ശരീരം ചൂടായിട്ടുള്ള, അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നങ്ങളും ഉണ്ടാവും.
2: ഉച്ച സമയത്തല്ലോ നിങ്ങളെല്ലാം ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇറങ്ങി ഓടും.
0: അപ്പോൾ ഈ ഒരു അടുത്ത കാലത്തായിട്ട് ചൂട് ഭയങ്കര
2: കൂടിയിട്ടുണ്ട്.
0: ഈ ഒരു ചൂട് കാണുമ്പോൾ നമുക്ക് ഇനി മാർച്ച് മാസം എന്തായിരിക്കും എന്നുള്ള ഒരു ദേവലാതി ഉണ്ട്.
2: അതെ അതെ, വെള്ളം കിട്ടൂല.
0: തുലാമഴ കിട്ടിയാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ഒരു ആശ്വാസം എന്ന് പറയാൻ പറ്റുള്ളൂ.
2: സംശയമാണ്, തുലാമഴയെല്ലാം ഇങ്ങനെ കൂടെ കൂടെ കിട്ടുമോ എന്നുള്ള കാര്യം സംശയം.
0: കാലാവസ്ഥ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്, അപ്പം അതിൻ്റെ പ്രശ്നങ്ങൾ വേറെ, അസുഖങ്ങൾ
2: കൂടിക്കൂടി വരും.
0: മൊത്തം നോക്കിയാൽ ചിലവ് തന്നെയാണ് നമുക്ക് അല്ലേ.
2: ഇപ്പം ഈ മഞ്ഞപ്പിത്തത്തിൻ്റെ സീസണാണ്, ചില ഏരിയയിൽ ഈ മഞ്ഞപ്പിത്തുണ്ട്. എൻ്റെ ഭാര്യ വീടിയുടെ വേളന്നൂരായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ താമസം മാറി തന്നെ ഇവിടെ പൊറോറ ആസ്പത്രി കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. അതിൻ്റെ അടുത്താണ് എൻ്റെ വീട്. എൻ്റെ അമ്മയും അനിയന്മാരുടെ ഇവിടെ കല്ലൂരാണ്, അമ്പലത്തിൻ്റെ അവിടെ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുള്ളത്.
0: പാട്ട് കേൾക്കാന്ന് പറഞ്ഞു, പഴയ പാട്ടോടായിരിക്കുമല്ലോ കൂടുതലും താല്പര്യം. അപ്പോൾ നമ്മുടെ നാട്ടിലെ പാട്ട് എന്നുള്ളൊരു പ്രോഗ്രാമാണിത്. ഈ പരിപാടിയിലൂടെ ചേട്ടന് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറയുകയാണെങ്കിൽ ഞങ്ങളത് റേഡിയോയിലൂടെ വെച്ചിരുന്നായിരിക്കും.
2: അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ജയേന്ദ്രൻ പാടിയ ഒരു പാട്ടില്ലേ, മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി എന്നുള്ളൊരു പാട്ട്. മഞ്ഞലയിൽ മുങ്ങിത്തോത്തി ധനുമാസ ചന്ദ്രിക വന്നിൽ
0: നിന്നെ മാത്രം കണ്ടില്ലല്ലോ, നീ മാത്രം വന്നില്ലല്ലോ, പ്രേമ ചകോരി ചകോരി ചകോരി. മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി ധനുമാസ ചന്ദ്രിക വന്നു നിന്നെ മാത്രം കണ്ടില്ലല്ലോ, നീ മാത്രം വന്നില്ലല്ലോ, പ്രേമ ചകോരി ചകോരി ചകോരി. എന്തായാലും ചേട്ടൻ്റെ വിശേഷങ്ങൾ നമ്മുടെ റേഡിയോ മലബാറിലൂടെ പങ്കുവെച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ചേട്ടൻ ആവശ്യപ്പെട്ട ഈ മനോഹര ഗാനം നമുക്ക് നമ്മുടെ ശ്രോതാക്കളോടൊപ്പം ആസ്വദിക്കാം. നന്ദി, നമസ്കാരം.
2: നമസ്കാരം. ഓക്കെ.

0: കേൾവിയുടെ കേളികൊട്ടിന് ശബ്ദവീജികളാൽ സർഗഭാവനയുണർത്തി ജനഹൃദയങ്ങളെ കീഴടക്കുവാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.
1: നാട്ടിലെ പാട്ട് തുടരുകയാണ്. അത് അമ്മമ്മ നമ്മുടെ മുന്നിലുണ്ട്. അമ്മമ്മ എന്ന് പറയുമ്പോ പേര് ചോദിച്ചിട്ടില്ല ഞാൻ. പേരെന്താ?
2: പേര് ഗൗരി.
1: ഗൗരി എന്ന് മാത്ര?
2: പി ഗൗരി.
1: പി ഗൗരി. പി എന്ന് പറഞ്ഞാല്?
2: പി എന്ന് പറഞ്ഞാൽ പാലങ്ങാടൻ തൈരോട്ടാണ്. പിന്നെ ഇടയില്ലു.
1: ആരെല്ലാം ഉള്ളു ഇവിടെ വീട്ടില്?
2: ഇവിടെ കുട്ടികളെ അച്ഛനും ഞാനും മാത്രം.
1: എന്നാ പേര് അവരെല്ലോ?
2: അവരെ പേര് കുഞ്ഞിരാമൻ.
1: ഇപ്പൊ എവിടെ പോയത് കാണുന്നില്ലല്ലോ.
2: ഇവിടെ കിടക്കുവായിന്. എന്നും കയ്യല്ല.
1: ഉള്ളിലുണ്ടാ?
2: ആ ഉള്ളിലുണ്ട്.
1: ഭക്ഷണം കഴിച്ചാ?
2: ഭക്ഷണം കുറേശം കഴിക്കൂ.
1: അമ്മമ്മ ഭക്ഷണം കഴിച്ചാ?
2: ഇല്ല, കഴിക്കുന്നില്ല.
1: ഇന്നെന്നാ ചോറിന് കറി?
2: ചോറിന് കറി വെക്കണം.
1: എന്നാ വെക്കുന്നത്?
2: ഇന്നാണ് പിന്നെ വെള്ളയരിക്കുണ്ട്, ഓലം വെക്കണം.
1: പിന്നെയോ?
2: പിന്നെയൊന്നും വറവിനുണ്ട്, കോട്ട പയരി വറവ്, അതാക്കണം.
1: ശരിക്കും വീട് എവിടെയാ? അമ്മമ്മന്റെ വീട് എവിടെയാ?
2: എന്റെ വീട് അങ്ങ് മുണ്ടോറപ്പൊയിലെന്ന് പറയും.
1: മുണ്ടോറപ്പൊയിൽ ഇങ്ങോട്ടേക്ക് കല്യാണം കഴിച്ചു കൊണ്ടുവന്നതാ?
2: ആ.
1: ഏത് കൊല്ലാ കല്യാണം കഴിഞ്ഞാ? ഓർമ്മയുണ്ടോ?
2: ആ, ഓർമ്മയില്ലപ്പ. കൊറേ കൊല്ലായി.
1: കൊറേ കൊല്ലായി. എത്ര വയസ്സുണ്ടായിരുന്നു? ഓർമ്മയുണ്ടോ?
2: വയസ്സ് 80 വയസ്സിനടുത്തായി.
1: ഇപ്പോ കല്യാണം കഴിയുമ്പോ എത്ര വയസ്സുണ്ടായിരുന്നു? ഓർമ്മയുണ്ടോ?
2: ആ, കല്യാണം കഴിക്കുമ്പോ 19 വയസ്സേനു.
1: 19 വയസ്സല്ലേ കഴിച്ചിട്ടുള്ളൂ? മുണ്ടോറപ്പൊയിലി പാരുള്ള
2: ആടെ അനിയത്തി മാറേയുള്ളൂ.
1: എല്ലാരും ഉണ്ടാ?
2: ഒരനിയത്തിക്ക് കിടപ്പില്ല, കാറ് മുട്ടിയിട്ട് ഒരേച്ചിന്റെ അടുത്ത് പോന്നതേനു. അപ്പാട് കരയേറ്റ റോഡുമെന്ന് കാറ് മുട്ടിയിട്ട് ആക്സിഡന്റ് ആയിട്ട് കിടപ്പിലായി. ഇപ്പൊ ഓക്ക് എണ്ണീട്ടൂടാ. മിഞ്ഞാനാടെ പോയി കണ്ടിട്ടാ വന്നിന്.
1: ഭർത്താനം പറയുന്നുണ്ടാ?
2: ഭർത്താനെല്ലാം പറയൂ. ഈ അരക്ക് ചോറ് എടുത്തൂടാ, കാലും കൈ എടുത്തൂടാ, കൈ ഇങ്ങനെ മടക്കി പിടിച്ചെടുത്താ, കൈ നീരൂല, ഭക്ഷണം വാരി കൊടുക്കണം, എല്ലാം ചെയ്യണം. എന്നും പറയണ്ട. അതിന 4 ആമത്തെ കൊല്ലായി മോളെ. അനിയത്തിക്കാരുമില്ല മക്കള്. എളി അനിയത്തിന്റെ മക്കളാണ് നോക്കുന്നത്. അനിയത്തി അങ്ങനെയാണ് ഉള്ളത്.
1: ചികിത്സ നടക്കുന്നുണ്ടോ ഇപ്പോ?
2: ആ, ചികിത്സ എന്താ, ഗുളികയെല്ലാം കൊടുക്കുന്നുണ്ട്. കൊറേ കാലം ഈ ഫിസിയോതെറാപ്പി ചെയ്തിന്. ഇത് 4 കൊല്ലായി. എന്ന വേണ്ട, ഒരു മാറ്റവും ഇല്ല ഇപ്പൊ.
1: ബാക്കിയുള്ള അനിയത്തിമാരോ?
2: ബാക്കിയുള്ള അനിയത്തിമാര് പിന്നെ അനിയത്തിമാരില്ല വേറെ. അനിയത്തി അതിന്റെ ഇളയോളെ അനിയത്തിന്റെ മക്കളാണ് ഇപ്പൊ നോക്കുന്ന.
1: അല്ല, നിങ്ങളെല്ലാരും പെമ്മക്കളേനുവാ?
2: ആ, ഞങ്ങളെല്ലാരും പെമ്മക്കളേ.
1: എത്ര മക്കളുണ്ടേനു?
2: 5 മക്കളുണ്ടേനു. പിന്നെ ഏർത്തിമാരാ. അനിയത്തി കമല എന്ന് പറഞ്ഞ ഓളെ ഇത് കടുപ്പിലായോള് കാർത്തിയായിനി. ഏർത്തി ജാനകി. രോഹിണി എന്ന് പറഞ്ഞ ഏച്ചി മരിച്ചു, അതേ ഉള്ളു.
1: അച്ഛന്റെയും അമ്മേന്റെയും പേര്?
2: അച്ഛൻ ഗോപാലെ, അമ്മ പാർവതി.
1: ഇവിടെ കല്യാണം കഴിച്ചു കൊണ്ടുവരുമ്പോ ഇവിടെ കൊറേ ആൾക്കാരുണ്ടേനുവാ?
2: ഇല്ലപ്പ, ഇവിടെ ഇവരെ അമ്മയോ അച്ഛനില്ല, അമ്മ മാത്രം. അമ്മയും ഏട്ടനും, ഏട്ടന്റെ ഭാര്യയോ, ഇത്രേ ഉള്ളു ആള്.
1: അവരെവിടെ ഇപ്പൊ ഉള്ളത്?
2: അവരെല്ലാം മരിച്ചു പോയപ്പ.
1: ഇവിടെ വെറുതെ ഇരിക്കുമ്പല്ലോ എന്നാ ചെയ്യാ? എന്നാ പണിയെടുക്കുക?
2: എന്തെന്ന് പണിയെടുക്കണ്ട്?
1: ഒന്നും ചെയ്യൂല.
2: ചോറ് വെക്കൂ, അതിനെന്തെങ്കിലും ഒരു കറി വെക്കൂ. ഇത് തന്നെ.
1: അപ്പുറം ഇപ്പുറം ഒന്നും പോക്കില്ല?
2: അപ്പറേ കറിയെല്ലാം വെച്ചാത്തരും മക്കള്. ഇത് ആടത്തെ ഒരു മോനാണ്, മോനും കൊണ്ട തരൂ. ഇവള് ഇരുന്ന് കറി വെച്ചാ തരും.
1: എന്നാലും ഉച്ച സമയമെല്ലാവുമ്പോ അപ്പുറത്തിപ്പുറത്തൊന്നും പോയി ഇരിക്കലൊന്നുമില്ലേ?
2: ഇരിക്കലൊന്നുമില്ല. എടി, ഇരിക്കാനൊന്നും നേരം ഉണ്ടാവില്ല. 2 ദിവസമായി വല്ലാതെ ക്ഷീണം, പനിയും കൊരിയും തൊണ്ടവേദനയല്ലേ.
1: അനങ്ങാൻ
2: കഴിയില്ല.
1: കാണിച്ചിനാ?
2: കാണിച്ചിന്. ഈനടെ ഇങ്ങനെ പനി വന്നേരം കാണിച്ചു.

0: എന്നാ വേണ്ട വേണ്ടാഞ്ഞാല്
1: ക്ഷീണം പിടിച്ചാൽ പിന്നെ നമുക്ക് കൂടുതലൊന്നും കഴിക്കാൻ പറ്റൂലല്ലോ. ഇവിടെ ഒറ്റക്കിരിക്കുന്നല്ലേ, എന്നാലും ആരോടെങ്കിലും വർത്താനം പറയണ്ടേ?
0: അതെ,
1: ഇവിടെ വന്ന ശേഷം ചങ്ങായിമാരൊന്നുമില്ല.
0: ചങ്ങായിമാര് അപ്പുറം ഇപ്പുറം ഉള്ളാളും വെട്ടിണ്ടേ. ഇപ്പൊ ഞാൻ അങ്ങ് പോയി വന്നേരെ ആരും വന്നിട്ടും കാണുന്നില്ല.
1: ആരല്ല ചങ്ങായിമാരാരല്ലാന്ന്?
0: ചങ്ങായിമാരാര് ആടത്തെ പെണ്ണുങ്ങൾ വരൂ, ഈ അപ്പുറത്തുള്ള ഒരു പെണ്ണുങ്ങൾ വരൂ. ആരും ഇപ്പം വന്നില്ല. രണ്ടു ദിവസമായിട്ട് ഞാനിവിടെ കിടന്നേരം മോന്റെ വീട്ടിൽ നിന്നാണ് ചോറ് വെച്ച് കൊണ്ട് തന്നെ രണ്ടു ദിവസവും. ഇന്ന് ഞാൻ കുറച്ച് അരി അടുപ്പത്തിട്ടിനെ, അതവിടെ വാർത്തു.
1: മുണ്ടോറപ്പൊയിലുണ്ടാ? മുണ്ടോറപ്പൊയില് പണ്ടത്തെ ചങ്ങായിമാരിൽ ഇപ്പൊ ഉണ്ടാ?
0: അതൊന്നും പോയില്ലപ്പാ.
1: ആരെങ്കിലും ഓർമ്മയുണ്ടാ?
0: ഓർമ്മയെല്ലാം ഉണ്ട്, ഓരോരുത്തരും ഓർമ്മയെല്ലാം ഉണ്ട്.
1: അവരെ കല്യാണം കഴിഞ്ഞതിന് ശേഷം പിന്നെ അവരെ കണ്ടിനാ?
0: ഇല്ല, പിന്നെ ആരും കണ്ടിട്ടില്ല.
1: സങ്കടം ഉണ്ടാവൂലേ, സുഹൃത്തുക്കളെല്ലാം ആടെ ആക്കിയിട്ട് ഇങ്ങോട്ടേക്ക് കല്യാണം കഴിച്ചു വരുമ്പോ
0: എന്ത് സങ്കടോ?
1: അല്ലപ്പാ, അവരെ കാണാണ്ടിരിക്കുമ്പോ വിഷമാവൂലേ?
0: എന്ത് വിഷമം?
1: ഒരു വിഷമില്ല.
0: ഇല്ലപ്പാ, വിഷമൊന്നുമില്ല. ഒക്കെ പഠിച്ച കുട്ടികളെല്ലാം ഉണ്ട്. അക്കുടിയെല്ലാം വിചാരിക്കുമ്പോ ഒരു വിഷമാണ്. മറ്റ് വീടുകളിലുള്ള നാടില്ലാളിയൊന്നും വിഷമവുമില്ല. ഒക്കെ പഠിച്ച കുട്ടികളെല്ലാം ഉണ്ടേനു കുറെ. അക്കുടിയെല്ലാം വിചാരിക്കുമ്പോ എനിക്കൊരു വിഷമം ഉണ്ടാവും. അക്കുടിയൊന്നും കണ്ടിട്ടില്ലല്ലോ.
1: അവരെ പിന്നെ കണ്ടിട്ടേ ഇല്ലേ?
0: ഇല്ലപ്പാ, ആരും കാണില്ല. പിന്നെ അല്ല, ഓരോ നാട്ടിലേക്ക് പോയിട്ടുണ്ടാവില്ലേ കല്യാണം കഴിച്ചിട്ട്?
1: അല്ല, കല്യാണം കഴിച്ചതിന് ശേഷം മുണ്ടോറപ്പൊയിലേക്ക് പോയിട്ടുണ്ടാവൂല അമ്മ?
0: ആ, അതുപോലെ ഉണ്ടപ്പാ. അന്നേരം അച്ഛനും അമ്മയിലും ഉള്ളവരെ എപ്പോ പോലുണ്ട്.
1: അന്നേരം അവരെ കാണില്ല?
0: അന്നേരം ഒക്കെ പഠിച്ച കുട്ടിയൊന്നും കാണൂല. അപ്പറോ ഇപ്പറോ ഉള്ളയാളെല്ലാം കാണുമപ്പാ.
1: എന്താ പണിക്ക് പോക്കണ്ടേനോ പണ്ട്?
0: ആ, പണിക്കെല്ലാം പോലുണ്ടേനു. ഇപ്പൊ ഈട വന്നേരോ അങ്ങനെ എടിയും പോയില്ല.
1: എന്തോ പണിക്ക് പോക്ക്?
0: ഈ നെല്ലെല്ലാം മൂരാനും അത് നാട്ടിൽ നടാനെല്ലാം പോയിണ്ടേനു.
1: പശു ഉണ്ടാ?
0: പശു ഉണ്ടേനു. കൊറേ കാലം പശുവിനെ പോറ്റലിനും പണി. ഇപ്പം പശുവില്ല, കയ്യെല്ലായിട്ട്. അച്ഛനും കയ്യല്ല, അമ്മക്കും കയ്യല്ല.
1: അതുകൊണ്ട് പശുവില്ല.
0: പശുവിനെല്ലാം വിറ്റു. പാലിയെല്ലാം അവിടെ പൊളിഞ്ഞ് വീഴാനായി.
1: കൊറേ വിറ്റിട്ട്?
0: ആ, രണ്ടു മൂന്ന് കൊല്ലായി വിറ്റിട്ട്. പശുവിനെ കറന്ന് പാലെല്ലാം കൊടുക്കുവേനു. നമ്മക്കും കഴിക്കാൻ പാലുണ്ടാവുകയാണ്. ഇപ്പൊ ഒന്നും കയ്യല്ലാതുകൊണ്ട് ഒന്നുമില്ല.
1: ഇപ്പൊ മേടിക്കോ പാല്?
0: പാലിപ്പോ ഇല്ലേ കൊണ്ടോ സൊസൈറ്റി പാല്. ഇപ്പൊ രണ്ടു ദിവസമായി മേടിക്കാതെ. എന്നിട്ട് ഇന്ന് മേടിച്ചിന് കുറച്ച്.
1: നിർബന്ധ പാൽ ചായ? നിർബന്ധ?
0: ആ, പാൽ ചായ നിർബന്ധൊന്നും ഇല്ലപ്പാ.
1: ടി വി കാണുവാ?
0: ആ, ടി വി കാണു. രാത്രിയല്ല.
1: എന്നാ കാണുവാ? സീരിയലാ?
0: ആ, സീരിയല് തന്നെ.
1: ഏത് സീരിയലാ കാണുവാ?
0: ഏതാ ഏരിയായിട്ടുള്ള സീരിയലാ കാണുക.
1: അതിൽ ആരും ഏറ്റവും ഇഷ്ടോ സീരിയല്?
0: സീരിയല് എന്നാ ഇപ്പൊ ഇഷ്ടം പറഞ്ഞു.
1: അല്ല, ആരെങ്കിലും ഇഷ്ടം ഉണ്ടാവില്ലേ സീരിയല് കാണുമ്പോ?
0: ആ കിളിക്കൂട്ടിലെ പെണ്ണിനെ.
1: കിളിക്കൂട്ടിലെ പെണ്ണിനാ? അത് വെറും പാവം പെണ്ണാന്ന് തോന്നല്ലേ. അതിലൊരു ദുഷ്ടത്തി ഇല്ലേ? ആരേനു അത്?
0: ആര്?
1: കിളിക്കൂട്ടിലൊരു ദുഷ്ടത്തി ഇല്ലേ? ആരേനു അത്?
0: അത് ഓന്റെ അമ്മയായിട്ടല്ലേ.
1: അല്ലേ, അവരെപ്പോ അടിയല്ലേ. പാവം അല്ലേ. സാരമില്ല, പാട്ട് കേക്കലുണ്ടാ?
0: പാട്ട് കേക്കലുണ്ടപ്പ, കൊറേ പാട്ടും കേക്കലുണ്ട്.
1: പാട്ട് പാടുവാ?
0: അരി
1: അമ്മമ്മ പാട്ട് പാടുവാ?
0: ഞാൻ കയ്യല്ലേ. ഇപ്പ
1: പണ്ട് പാടലുണ്ടേനു?
0: പണ്ടാലും പാടലുണ്ട്, ഇപ്പൊ ഒന്നും കയ്യല്ല.
1: സാരമില്ല പോട്ടെ, എന്നാ ഞാൻ ഒരു പാട്ട് വെച്ചുതരാം, അത് കേക്കൂലേ.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കെ ബാലൻ നമ്പ്യാർ ആൻഡ് സൺസ് ഹോം അപ്ലയൻസസ് മട്ടന്നൂർ നാട്ടിലെ പാട്ട്.
1: മിലൻ ഒപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. മിലൻ ഒപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ കണ്ണടകൾക്ക് മിലൻ ഒപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഫോൺ 9747018037.
0: റേഡിയോ മലബാറിന്റെ നാട്ടിലെ പാട്ടുമായി കാര എന്ന പ്രദേശത്താണുള്ളത്. കാര എന്ന പ്രദേശത്ത് വെച്ച് നമുക്കൊരു ചേട്ടനെ കണ്ടുമുട്ടിയിട്ടുണ്ട്. നമുക്ക് അവരുടെ വിശേഷങ്ങൾ നേരിട്ട് കേട്ടറിയാം. നമസ്കാരം.
2: നമസ്കാരം.
0: ഒന്ന് പേരൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തൂ.
2: എന്റെ പേര് ആദർശ്. ഞാനിവിടെ മട്ടന്നൂരിലെ കര എന്ന പ്രദേശത്താണ്. എന്റെ വീട്ടിലിപ്പോ അച്ഛൻ, അമ്മ, അമ്മൂമ്മ. അപ്പൊ ഞാനിപ്പോ കറന്റ്ലി ബികോം ബിരുദം കഴിഞ്ഞിപ്പോ മറ്റു കോഴ്സുകളെല്ലാം നോക്കിയിരിക്കുകയാണ്. അപ്പോ
0: നല്ലൊരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്.
2: പിന്നെ ഒന്ന് രണ്ട് കോഴ്സിന്റെ എല്ലാം നോക്കുന്നുണ്ട്. അതൊന്നും തീരുമാനമായില്ല.
0: ഏതൊരു മേഖലയിലേക്കാണ് ഇപ്പൊ നോക്കിക്കൊണ്ടിരിക്കുന്നത്?
2: ഞാൻ ഇതിനു മുമ്പ് CA ചാർട്ടേഡ് അക്കൗണ്ടിന്റെ ഫീൽഡിലേക്ക് പോയിട്ടുണ്ട്. അതിന്റെ രണ്ട് എക്സാം എഴുതിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ റിസൾട്ട് വരാനുണ്ട്. അപ്പോൾ അതും കൂടി വന്നിട്ട് ഇനിയൊരു ആ ഫീൽഡിലേക്ക് തന്നെ പോകണോ, അല്ല പിന്നെ മാനേജ്മെന്റ് മേഖലകളിലേക്ക് പോകാനാണ് താല്പര്യം. അപ്പോൾ അങ്ങനത്തെ എല്ലാം ഇപ്പൊ ആലോചിക്കുന്നത്.
0: അപ്പം ശരിക്കും പറഞ്ഞിപ്പോ ഒരു ഫ്രീ ടൈം ആണ്.
2: ഫ്രീ ടൈം ആണ് വെച്ചാണ്, പക്ഷേ ഏറ്റവും കൂടുതൽ സ്ട്രെസ് ആയിട്ട് കടന്നു പോകുന്ന സമയമാണ്.
0: ഒന്നും ആവാത്തുണ്ട്.
2: അതായത് എല്ലാവരും ഒരു ഡിഗ്രിയോ അല്ലെങ്കിൽ പ്ലസ് ടുവോ കഴിഞ്ഞ് ഒരു തീരുമാനം എടുക്കേണ്ട സമയം എന്ന് പറയുന്നത് അത്രയും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സമയമാണ്. അപ്പൊ ആ തീരുമാനം തന്നെയായിരിക്കും നമ്മള് ജീവിതത്തിൽ ഏതാണ് നമ്മുടെ ഭാഗത്ത് നിന്ന് തീരുമാനിക്കുക. ഈ ഒരു തീരുമാനം തന്നെയാകും. അപ്പോ അതൊരു ടൈം എടുത്ത് തീരുമാനിക്കാന്നുള്ള രീതിയിൽ നിൽക്കുന്നു.
0: വീട്ടിലെ ആരൊക്കെയുള്ള നേരത്തെ പറഞ്ഞു, അച്ഛൻ, അമ്മ ഒക്കെ പറഞ്ഞു. അവരുടെ പേരൊക്കെ ഒന്ന് പറഞ്ഞു പരിചയപ്പെടുത്തു.
2: അച്ഛൻ ചന്ദ്രൻ, കൂലിപ്പണിയാണ്. ഏട്ടൻ സോളാറിന്റെയും CCTVന്റെയും ഒക്കെ ടെക്നീഷ്യൻ ആണ്. ഇപ്പോ സിറ്റുവേഷനിൽ സോളാറിന്റെ ഒക്കെ എന്തായാലും ആവശ്യമുള്ള ഒരു സിറ്റുവേഷൻ ആണ്.
0: പേരെന്തേരും ചേട്ടൻ?
2: അശ്വിൻ. അമ്മ ഗീത, വായന്തോട് ടൈലറിംഗ് ആണ്. അച്ഛമ്മയാണുള്ളത്. അച്ഛമ്മ പ്രായാധിക്യ അസുഖങ്ങളിലായി വീട്ടിൽ തന്നെ.
0: പഠിക്കുന്ന ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഒരു സുവർണ കാലഘട്ടമെന്ന് പറയാം. കാരണം ഒരിക്കലും നമുക്ക് തിരിച്ചു കിട്ടാത്ത ഒരു കാലഘട്ടം. എങ്ങനെയായിരുന്നു അതൊക്കെ ആസ്വദിച്ചത്?
2: ഡിഗ്രി ചേർന്ന തന്നെ, ഞാൻ CA കോഴ്സ് ചെയ്തുകൊണ്ട് തന്നെ, ഒരു ഡിഗ്രി എന്ന് പറയുന്നത് വെറും ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് സംഭവമാണ്. അപ്പോൾ നമുക്കതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. അത്തരം മേഖലകളിലേക്ക് പോകുന്നത് അനാവശ്യമായ സമയം കളയലാണ് എന്നെല്ലാം വിചാരിച്ചിട്ട് ആദ്യത്തെ എൻ്റെ പ്ലസ് ടു കഴിഞ്ഞ് ആദ്യത്തെ 2 വർഷം ഞാൻ ഡിഗ്രിക്ക് ചേർന്നിട്ടില്ല. അപ്പോൾ ചങ്ങാതി നീ വന്ന് ചേർന്നോ. ചേർന്നതിന് ശേഷം കോളേജിൽ നിന്ന് പിന്നെ 3 കൊല്ലം കഴിഞ്ഞു പോയതോ, അതെങ്ങനെയാണ് അവസാനിച്ചത് പോലും എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. ശരിക്കും കോളേജ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച സമയവും നമ്മളെ നമ്മളല്ലാതാക്കുന്ന അല്ലെങ്കിൽ നമ്മളെ മറ്റൊരു തലത്തിലേക്ക് വളർത്തിയെടുക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് കോളേജ് കാലഘട്ടം.
0: തീർച്ചയായിട്ടും ആ സമയത്തൊക്കെ എന്റർടൈൻമെന്റ് ഒക്കെ ഉണ്ടാവുമല്ലോ. എന്തൊക്കെയായിരുന്നു കൂടുതലായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്?
2: കോളേജിൽ എത്തിയാൽ തന്നെ നമുക്ക് സുഹൃത്തുക്കളും കൂട്ടുകാരും അവരൊക്കെ തന്നെ നമ്മളെ സമയം പോകാനുള്ള ഒരു മാർഗമാണ്. പിന്നെ എന്ന് വെച്ചാൽ കളരി കോമ്പറ്റീഷനിലൊക്കെ പങ്കെടുക്കുമായിരുന്നു. അപ്പോൾ യൂണിവേഴ്സിറ്റി തലത്തിലെല്ലാം സമ്മാനങ്ങളും
0: കിട്ടിയിട്ടുണ്ട്. അത് ശരി.
2: അത് കൂടാതെ ഫസ്റ്റ് ഇയർ കോളേജ് ചേർമ്പോൾ തന്നെ കോളേജിന്റെ ജനറൽ സെക്രട്ടറി ആയി. കോളേജിന്റെയും വിദ്യാർത്ഥികളുടെയും പ്രത്യാശകൾക്കും ആഗ്രഹങ്ങൾക്കും അനുസരിച്ച് പരിപാടി നടത്താനും അവർക്ക് വേണ്ടി സമയം കണ്ടെത്താനും ഒരുപാട് നടക്കാനും സാധിച്ചിട്ടുണ്ട്. അതൊക്കെ ഓർമ്മിക്കാൻ ആ കാലഘട്ടത്ത് യൂണിവേഴ്സിറ്റി യൂണിയൻ കലോത്സവങ്ങളിൽ വിദ്യാർത്ഥികളുമായി പോകുന്നതും ആ വിദ്യാർത്ഥികളെ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി കോളേജിന് നമ്മുടെ അവരുടെ കലാപരമായ കാര്യങ്ങൾക്ക് വേണ്ടി യൂണിവേഴ്സിറ്റി യൂണിയന്റെ ഉറക്കമൊഴിച്ച രാത്രികളൊക്കെ എത്രയോ നല്ല ഓർമ്മകളാണ്.
0: കാരണം അതൊന്നും ഇനി നമുക്ക് തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. കാരണം നമ്മൾ പടിപടിയായിട്ട് മുന്നോട്ടുള്ള യാത്രയിലാണുള്ളത്. ഇനി ഏതൊക്കെ മേഖലയിലേക്ക് കടന്നു ചെല്ലാൻ പറ്റും അല്ലെങ്കിൽ എവിടെ എത്തും എന്നുള്ളത് ഒന്നും പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല.
2: ഡിഗ്രി കഴിയും തോറും അക്കാലത്തിലേക്ക് നമുക്ക് തിരിച്ചു പോകണം എന്ന് തോന്നുക. പക്ഷെ അത് ഒരിക്കലും പ്രായോഗികമായിട്ട് വേണമെങ്കിൽ പോവാം, വേണമെങ്കിൽ ആദ്യം ഡിഗ്രിക്ക് അഡ്മിഷൻ എടുക്കാം. പക്ഷെ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ ആ ഓർമ്മകളെ മനോഹരമായ ഓർമ്മകളായി കണ്ട് ജീവിതത്തിലേക്ക് മുന്നേറാൻ വേണ്ടിയുള്ള രീതിയിലേക്ക് നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കണം.
0: എങ്ങനെയാ സിനിമയൊക്കെ കാണുന്ന കൂട്ടത്തിലാണോ?
2: സിനിമയൊക്കെ കാണുന്ന കൂടുതലാണ്, ഇഷ്ടമുള്ളതാണ്. ഈ OTT ഒക്കെ വന്ന കാലത്ത് അഡിക്ഷൻ എന്ന രീതി പോലെ തന്നെ ഒരു 3-4 സിനിമകൾ ഡെയിലി ഇരുന്ന് കണ്ട് സീരീസുകൾ കാണുന്നൊരു പ്രവണതയിലുണ്ടായിരുന്നുണ്ട്. അതായത് ആ കൊറോണ കാലം നമ്മളെ മാറ്റിയെടുത്തത് അത്തരത്തിലേക്ക്.
0: മൊബൈലിന് അഡിക്റ്റ് ആവുന്ന ഒരു രീതി വന്നത് തന്നെ അഡിക്റ്റ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ നമുക്കത് ഉപയോഗിച്ച് മതിയാകുമെന്നുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണ് നമ്മൾ ആ ഒരു
2: മൊബൈലിനേക്കാൾ ഉപരി സീരീസുകൾക്ക് ആ സീരീസിന്റെ ആ ഒരു എപ്പിസോഡ് നമുക്ക് എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളൊരു ക്യൂരിയോസിറ്റി വളരെ വളർത്തിയിരുന്ന ഒരു സമയമുണ്ടായിരുന്നു.
0: പാട്ട് കേൾക്കുക അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഹോബി?
2: പാട്ടുകളൊക്കെ എൻ്റെ ഒരു ക്യൂരിയോസിറ്റിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ, അതായത് ഇതുവരെ ദൈവവിശ്വാസം അങ്ങനത്തെ ഒന്നും ഇല്ലാത്തൊരു വ്യക്തിയായിരുന്നു. അപ്പോൾ കഴിഞ്ഞ വർഷം എങ്ങനെയായിരിക്കും ആ അനുഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ട് ശബരിമലയ്ക്ക് വേണ്ടി മാറിയിടുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് MG ശ്രീകുമാറിൻ്റെയും യേശുദാസിൻ്റെയൊക്കെ ഈ ഭക്തിഗാനങ്ങൾ നമുക്ക് വളരെ മൈൻഡിനെയും എങ്ങനെയല്ലോ റിലാക്സ് ചെയ്യാൻ വളരെ നല്ല രീതിയിൽ അതൊക്കെ സഹായിക്കുന്നുണ്ട്.
0: അതുപോലെ തന്നെ നമ്മുടെ ദാസേട്ടന്റെ പാട്ടുകളൊക്കെ എത്ര കേട്ടാലും മതി വരാത്ത
2: കാലഘട്ടത്തിന് അതീതമായിട്ടുള്ള.
0: തീർച്ചയായിട്ടും ഇനി അങ്ങനെ ഒരു ഗായകൻ ഉണ്ടാവുമോ എന്നൊരു ശരിക്കു പറഞ്ഞല്ലേ നമുക്കത് പറയാൻ പറ്റില്ല.
2: ഇല്ലേ, കാരണം എന്താ വെച്ചാ മലയാളമല്ല തമിഴല്ല ഭാഷകൾക്ക് അതീതമായി കേരളത്തിനെയും അല്ലെങ്കിൽ മലയാളികളുടെയും ഒരു അഭിമാനമായി
0: മാറി ലോകം
2: സംസ്ഥാനങ്ങളെ വെച്ച് താരതമ്യപ്പെടുത്താതെ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ചൊരു
0: ഗായകൻ നമുക്ക് പറയാം. അത് നമുക്ക് മലയാളികൾക്ക് എന്നും അഭിമാനിക്കാവുന്ന ഒരു അല്ലേ.
2: അതെ അതെ,
0: ദാസേട്ടൻ എന്ന ഒരു പേര് നമ്മൾ നെഞ്ചോട് ചേർത്ത് മലയാളികൾ കൊണ്ട് നടക്കുകയാണ്. എത്തരം പാട്ടുകളാണ് സാധാരണ കേൾക്കാറ്? അടിച്ചുപൊളിയാണോ അല്ലെങ്കിൽ മെലഡിയാണോ എങ്ങനെയാണ്, എന്താണ് ആ ഒരു താല്പര്യം?
2: പാട്ടുകളെ പറ്റി സംസാരിക്കുമ്പോൾ നമ്മുടെ മാനസികമായിട്ടുള്ള അവസ്ഥയും പാട്ടും നമ്മൾ ഒത്തിരി റിലേറ്റ് ചെയ്യും. സന്തോഷത്തിലിരിക്കുമ്പോഴാണെങ്കിൽ അത്തരത്തിലുള്ള പാട്ട് കേട്ടിനായിരിക്കും. ഇനി അഥവാ നമ്മൾ കുറച്ച് സങ്കടത്തിലോ അല്ലെങ്കിൽ മാനസിക പിരിമുറുക്കത്തിലുള്ള അല്ലെങ്കിൽ നമ്മളൊരു സങ്കടത്തിലൊക്കെ പോകുന്ന വക്കീലാണെങ്കിൽ അത്തരം പാട്ടുകൾ കേട്ട് സ്വയം സങ്കടപ്പെടുകയും അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന ഒരു ആളാണ് ഞാൻ. അപ്പോൾ പാട്ടുകൾ നമ്മുടെ സാഹചര്യവും സന്ദർഭവും അനുസരിച്ച്
0: അപ്പൊ
2: മാറി മാറി.
0: ഇത് നമ്മുടെ റേഡിയോ മലബാറിന്റെ നാട്ടിലെ പാട്ട് എന്നൊരു പ്രോഗ്രാമാണ്. ആദർശന്റെ ഒരുപാട് വിശേഷങ്ങളൊക്കെ നമ്മുടെ ശ്രോതാക്കളെ കേൾപ്പിച്ചു. അപ്പോൾ ആദർശന് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറയുകയാണെങ്കിൽ അത് ഞങ്ങൾ റേഡിയോയിലൂടെ വെച്ച് തരുന്നതായിരിക്കും. ഈ ഒരു അവസരത്തിൽ കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ട് ഏതാണ്?
2: ഇന്ന പാട്ട് എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ട പാട്ടല്ല, പക്ഷെ മനസ്സിലേക്ക് ഇപ്പോൾ ഓടി വന്ന പാട്ട് എന്ന് പറയുമ്പോൾ പൂക്കിരി രാജയിലെ മണിക്കിനാവിൻ കുതുമ്പുളും ആ ഒരു പാട്ട് ഇപ്പോൾ മനസ്സിലേക്ക് ഓടി വന്നത്.
0: നല്ലൊരു പാട്ടാണ് അല്ലേ?
2: അതെ, അത് ആ വിഷ്വൽസ് അടക്കം നമുക്ക് ആ മനസ്സിലേക്ക് ഓടി വരുന്ന തരത്തിലുള്ള നല്ലൊരു.
0: ഈ പാട്ട് ആർക്കെങ്കിലും ഡെഡിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ?
2: എല്ലാവർക്കും കൂടി
0: കേൾക്കുന്ന
2: ശ്രോതാക്കൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാൻ.
0: പാട്ട് പാടാറുണ്ടോ?
2: പാട്ട് പാടാറുണ്ടോ വെച്ചാൽ പഴയ കാലത്ത് കഴിവില്ലാത്ത സമയത്ത് പാടും, പിന്നെ കഴിവില്ലാന്ന് മനസ്സിലാക്കിയപ്പോ പാട്ട് നിർത്തും.
0: എന്നാലും നമുക്ക് നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഏതെങ്കിലും ഒരു രണ്ട് വരി.
2: പൂമര

0: ஏ പൂമരം പുത്തുലഞ്ഞ് പൂവാകയിൽ പുത്തുമ്പി പാടി വന്നേ, ഇന്നെന്റെ നെഞ്ചകത്തിൽ തേനൂറും പൂവായി നീ വിരിഞ്ഞേ.
1: അടിപൊളി, നല്ലൊരു നാടൻ പാട്ടാണല്ലേ.
0: അതെ അതെ, അവള് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് മുട്ടി പാടുന്ന ഒരു പാട്ടാ. ബെഞ്ചിലൊക്കെ
1: ഡെസ്കിലൊക്കെ അടിച്ചിട്ട് പാടിയിരുന്ന ഒരു അല്ലേ, കൂട്ടായിട്ട് കുട്ടികളൊക്കെ വട്ടത്തിലിരുന്ന് ആ ഉച്ച സമയത്ത് അല്ലെ, ഇന്റർവെൽ സമയമൊക്കെ ഉണ്ടാവല്ലോ, ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ടിരിക്കുന്ന ഒരു സമയം,
0: ആ സമയം ടീച്ചർ വരാതിരിക്കുന്ന സമയം, ആ സമയങ്ങളിലും.
1: ഏതായാലും ഇത്രയും വിശേഷങ്ങൾ നമ്മുടെ റേഡിയോ മലബാറിലൂടെ പങ്കുവച്ചതിൽ ആദർശിനോട് ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം ആദർശ് ആവശ്യപ്പെട്ട പോക്കിരി രാജയിലെ

0: റേഡിയോമില് ബാറിലെ നാട്ടിലെ പാട്ടില് ഒരുപാട് ആൾക്കാരെ, പുതിയ പുതിയ ആൾക്കാരെ പരിചയപ്പെടുത്താൻ സാധിക്കുന്നുണ്ട്. അത് ആരാണ് സംസാരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. പേര്
1: അഷിത.
0: അഷിത, അഷിത ഫുൾ നെയിം
1: അഷിത ഓയ.
0: ഈ സ്ഥലത്തിന് എന്താ പറയാ,
1: ഇവിടെ കാര
0: കാര എന്ന് പറയുമ്പോ കുറെ വൈഡായ സ്ഥലമാണ് അല്ലേ? ഇതിപ്പം മട്ടന്നൂർ നിയർ തന്നെ.
1: അതെ, കാര പേരാവൂരുണ്ട്, കാരയുണ്ട്. ഇത് പണിശപ്പാറയുടെ അടുത്തുള്ള കാര.
0: ഇവിടെ തന്നെയാണോ ജനിച്ചു വളർന്നത്?
1: ആ, ഇവിടെ തന്നെ ജനിച്ചു.
0: പഠിച്ചതൊക്കെ?
1: പഠിച്ചതൊക്കെ ഇവിടെ തന്നെ, മഹാത്മാഗാന്ധി കോളേജ് ഇരിട്ടി, അവിടെ
0: പഠിച്ചിട്ടുണ്ട്. സ്കൂള്?
1: സ്കൂള് കൂടാളി പഠിച്ചിട്ടുണ്ട്, മട്ടന്നൂർ പഠിച്ചിട്ടുണ്ട്.
0: മട്ടന്നൂർ പ്ലസ് വൺ പഠിച്ച?
1: പ്ലസ് വൺ പ്ലസ് ടു.
0: ഏത് വർഷം പാസ് ഔട്ടായേ?
1: 2017 പ്ലസ് വൺ പ്ലസ് ടു.
0: ഇപ്പോൾ എന്താ ചെയ്യുന്നത്?
1: ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യാം.
0: എന്താ?
1: കാക്കനാട് കൊച്ചി ഇൻഫോ പാർക്കിൽ.
0: ഇൻഫോ പാർക്കിൽ
1: സോഫ്റ്റ്വെയർ
0: എഞ്ചിനീയറിംഗ്.
1: 3 ദിവസം ഓഫീസ് പോകണം, 2 ഡേയ്സ് വീട്ടിൽ നിന്ന് ചെയ്യാം. അപ്പൊ ഞാൻ തേഴ്സ്ഡേ വന്ന് വെനസ്ഡേ പോകും. അങ്ങനെ
0: ഇവിടെ വീട്ടിലിങ്ങനെ ലിങ്ക് ആകും.
1: അതെ, അതുകൊണ്ട്.
0: അതെന്താ ഒരു ജോബിന്റെ ഇത് അങ്ങനെയാണോ സ്വഭാവം?
1: അതെ, ഹൈബ്രിഡ് ആണ് വർക്ക് മോഡ്. അതുകൊണ്ട് എപ്പോഴും വരാനാവില്ല. കണ്ണൂരിൽ നിന്ന് എറണാകുളത്തേക്ക് അത്രയും ദൂരം ഉണ്ടല്ലോ, അപ്പോ വൺസ് ഇൻ എ മന്ത് വരും. അങ്ങനെ
0: അതിനെക്കാട്ടും എനിക്ക് തോന്നുന്നു കണ്ണൂരിൽ നിന്ന് മട്ടന്നൂർ എത്താനാണ് പാട് അല്ലേ? അങ്ങനെയല്ല ട്രാഫിക് കാര്യങ്ങൾ.
1: അതെ.
0: എങ്ങനെ ജോബ് എൻജോയ് ചെയ്യുന്നുണ്ടോ?
1: കൊള്ളാം, നല്ല ഫ്രണ്ട്സ് ഒക്കെ ഉള്ളതുകൊണ്ട് കൊള്ളാം. അധികം സ്ട്രെസ് ഒന്നും ഇല്ല ഇപ്പോ. അതുകൊണ്ട്
0: ജോലിക്ക് കയറിയേ?
1: ഞാനൊരു ഇപ്പൊ 3 വർഷമായി.
0: അവിടെ തന്നെ എന്താ ഓപ്റ്റ് ചെയ്യാൻ കാരണം?
1: അല്ല, അത് ക്യാമ്പസ് പ്ലേസ്മെന്റ് കിട്ടി അങ്ങനെ വന്നതാ.
0: എവിടുന്നാണ് ക്യാമ്പസ്? ഇന്റർവ്യൂ?
1: അത് ട്രിവാൻഡ്രം സി ടി.
0: സി ടി ഏതാ ശരിക്കും മേഖല? ഏതാണ് ബ്രാഞ്ച്?
1: സോഫ്റ്റ്വെയർ എഞ്ചിനീയർ.
0: ഡെവലപ്മെന്റ് ആണ് മെയിൻ ആയിട്ട്. ഏത് ഏരിയയിലേക്കാ പോകുന്നത്? നിങ്ങളെ സോഫ്റ്റ്വെയർ ഏത് ഡെവലപ്മെന്റ്?
1: ഇപ്പൊ ഞാൻ ചെയ്യുന്നത് ബ്രിട്ടീഷ് എയർവേസ്, എന്റെ ക്ലയന്റ് വരുന്നത്.
0: അങ്ങനെയാണ്. കുറച്ച് ട്രെയിനി ആയിട്ട് എവിടെയെങ്കിലും കേറിയിട്ടുണ്ടായിരുന്നോ?
1: ഇത് തന്നെയായിരുന്നു ഇന്റേൺഷിപ്പ്. ഇവിടെ ഇന്റേൺഷിപ്പ് ഉണ്ടായിരുന്നു, അത് അങ്ങനെ ചെയ്തിട്ട് ഇവിടത്തേക്ക്.
0: വീട്ടിലാർക്കുള്ളത്?
1: വീട്ടിൽ അച്ഛനമ്മ അനിയനുണ്ട്, അവൻ കോഴിക്കോട് പഠിക്കാം.
0: എന്തിനാ പഠിക്കുന്നത്?
1: ബി പി ആയിട്ട്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറാണ്.
0: താല്പര്യം
1: സ്പോർട്സ് ആണ്.
0: നല്ല, ഇപ്പൊ എനിക്ക് തോന്നുന്നു സ്കോപ്പ് ഉണ്ടെന്നോ?
1: ആ, സ്കോപ്പ് ഉണ്ട്. ഇപ്പൊ മസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു ഫിസിക്കൽ ടീച്ചേഴ്സ്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചേഴ്സ് ഒക്കെ മസ്റ്റാണ്.
0: കാരണം എന്താ, ഫിസിക്കൽ ഡെവലപ്മെന്റ് ഇപ്പോഴും കുറച്ചും കൂടി ഇമ്പോർട്ടൻസ്
1: കൊടുത്തോണ്ടാണ്.
0: അവന് ഏത് കഴിഞ്ഞിട്ടാ പോയത്?
1: അവൻ ബി പി ആയിരുന്നു, ഇപ്പം അതിന്റെ എം പി ആയിട്ട് ചെയ്യുന്നത്, മാസ്റ്റേഴ്സ് ചെയ്യുന്നു. ഡിഗ്രി എടുക്കണം, എന്നിട്ടാണ്.
0: അത് കഴിഞ്ഞിട്ട് ഒന്നുകിൽ പി എസ് സി കയറാം, അല്ലെങ്കിൽ
1: സ്കൂള്
0: നോക്കി വെച്ചിട്ടുണ്ട്.
1: ഇപ്പൊ പഠിച്ചോണ്ടിരിക്കും, ഇനി 2 കൊല്ലം കൂടെ ഉണ്ട്.
0: അച്ഛൻ എന്തായിരുന്നു? ഇപ്പൊ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ?
1: അല്ല, ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ല. മുന്നേ ബാങ്കില് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു.
0: ഏത് ബാങ്കിലായിരുന്നു?
1: മട്ടന്നൂർ കോഓപ്പറേറ്റീവ് ബാങ്കിൽ.
0: അമ്മയോ?
1: അമ്മ ഇപ്പൊ കോഓപ്പറേറ്റീവ് ബാങ്കിൽ തന്നെ വർക്ക് ചെയ്യുന്നു.
0: അവിടെ ഉണ്ട്. അമ്മയുടെ പേര്
1: ഷീല.
0: അച്ഛന്റെ പേര്
1: രാജീവൻ.
0: ഇനിയിപ്പോ കുഞ്ഞാവിനെ കണ്ടു.
1: അതെന്റെ അച്ഛന്റെ അനിയന്റെ മോനാണ്.
0: അച്ഛന്റെ അനിയൻ. അപ്പൊ ഇവിടെ നിന്നോളും?
1: ഇവിടെ അടുത്ത് തന്നെ നമ്മുടെ
0: കുടുംബക്കാരുള്ളത്. അവിടെ എങ്ങനെ താമസം? എങ്ങനെ ക്യാമ്പസ് തന്നെയാണോ?
1: അല്ല, അവിടെ ഹോസ്റ്റൽ പി ജി പോലെ. അങ്ങനെ
0: എന്താണ് ഇനി അടുത്ത പരിപാടി? അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യാനാണോ? വേറെ
1: മാറാൻ നോക്കുന്നുണ്ട്. നോക്കണം.
0: പുറത്തേക്ക് പോകാൻ താല്പര്യമുണ്ടോ?
1: പുറത്തേക്കില്ല, ഇവിടെ തന്നെ.
0: അമ്മയുടെ അച്ഛനെ എപ്പോഴും നമുക്ക് അടുത്ത് കിട്ടണം അല്ലേ? നാട്ടിൽ തന്നെയാണ് താല്പര്യം. കല്യാണത്തിന്റെ കാര്യങ്ങളൊക്കെ ആയോ? വരുന്നുണ്ട്. എന്താണ്, നമുക്കൊരു ഇതുണ്ടാവില്ലേ, എന്താ പറയുക, കണ്ടീഷൻസ് ഒക്കെ ഉണ്ടാവില്ലേ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ?
1: അങ്ങനെ
0: നാട്ടില് തന്നെ ഉള്ള ആളായിരിക്കണം.
1: പിന്നെ സെയിം ഫീൽഡ് ആയാൽ നല്ലത്.
0: അച്ഛനും അമ്മക്കും അങ്ങനെ എന്തെങ്കിലും
1: ഇല്ല? എന്റെ ഇഷ്ടം പോലെ.
0: ഈ ജോബ് ഇഷ്ടത്തോടു കൂടി തന്നെ?
1: ഇഷ്ടത്തോടുകൂടി.
0: ഇങ്ങനെയാണ്, വർക്ക് ലോഡ് ഇല്ല എന്ന് പറഞ്ഞതുകൊണ്ട് കുഴപ്പമില്ല. എന്നാലും നമുക്ക് ഇടയ്ക്കൊരു എന്റർടൈൻമെന്റും കാര്യങ്ങളൊക്കെ എന്തായാലും ആവശ്യമാണല്ലോ. എന്താണ് പരിപാടി?
1: അതെന്ന് വെച്ചാൽ ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് ഓഫീസിൽ, അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടെ ട്രിപ്പ് പോകും. ഇപ്പൊ അടുത്താഴ്ച ട്രിപ്പ് ഉണ്ട് ആലപ്പുഴയ്ക്ക്, സ്റ്റേക്കേഷൻ. അതാണ് ഇടയ്ക്കുള്ള എൻജോയ്മെന്റ്.
0: നല്ല വൈബായിരിക്കും.
1: വൈബായിരിക്കും. നമ്മളൊരു 10-15 പേരുണ്ട്.
0: അപ്പൊ 15 പേരുണ്ട്.
1: സെയിം ബാച്ച് ആയിരുന്നു നമ്മൾ കേറിയത്. സെയിം വൈബ്. അങ്ങനെ
0: പല കോളേജിലുള്ളവരായി,
1: പല കോളേജായി,
0: എല്ലാരും നല്ല ഇതാണ്.
1: അതെ അതെ, പല ഭാഗത്തുനിന്നുള്ളവരുണ്ട് എല്ലാരും കൂടെ.
0: എല്ലാ ഏരിയയിലും നല്ലതായിരിക്കും. യാത്രയാണ് കൂടുതൽ ഇഷ്ടം?
1: യാത്രയാണ്
0: ഏറ്റവും, എന്താ പറയാ, നമ്മള് യാത്ര, ചില യാത്ര പറയില്ലേ ഭയങ്കരായിട്ട് എൻജോയ് ചെയ്ത് പോയിട്ടുണ്ടാവില്ലേ, അതെവിടെയാണ്?
1: അത് ഈയിടെ കഴിഞ്ഞ വർഷം പോയത് അഗുംബൈ. അഗുംബൈ കർണാടക. അവിടെ നല്ല മഴയുള്ള ഒരു സമയം പോയി, ഒരു ജൂലൈ ആഗസ്റ്റ് സമയമാണ് കഴിഞ്ഞ വർഷം പോയത്. അത് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. മഴക്കോട്ടൊക്കെ ഇട്ടിട്ട്.
0: അവിടുത്തെ സ്ഥലത്തിന്റെ പ്രത്യേകത ഒന്ന് പറയാൻ പറ്റുമോ?
1: മെയിൻ ആയിട്ട് മഴ, പിന്നെ കുറെ പാലസുകളുണ്ട് പൊട്ടി പൊളിഞ്ഞ്, അങ്ങനെ അതുപോലത്തെ സ്ഥലങ്ങള്.
0: ഈ നമ്മളെ ഹംപി എല്ലാം പോലത്തെ സ്ഥലമാണോ?
1: ഹംപി
0: കുറെ ഇങ്ങനെ,
1: ഹംപി കുറച്ചുകൂടെ ഡ്രൈ, ഐ മീൻ അങ്ങനെ നാച്ചുറായിട്ടുള്ളതല്ല ഇത്. നാച്ചുറലി ഭയങ്കര പച്ചപ്പ് അങ്ങനത്തെ സ്ഥലങ്ങൾ. അഗുംബെ നല്ല സ്ഥലമാണ്. അഗുംബെ
0: അഗുംബെ തീർച്ചയായിട്ടും പോകണം. നമ്മളെ റേഡിയോ മലബാർ ടീം എന്നെ മിക്കവാറും അങ്ങോട്ടേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്.
1: എനിക്ക് തോന്നുന്നു മഴക്കാലം പോകുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ല വൈബ് കിട്ടാൻ.
0: എങ്ങനെയാ കോടയാണോ എങ്ങനെയാണ്?
1: കോട അതായത് ആ മഴ നല്ല രസമാണ്. അധികം ഇല്ല മഴ, അങ്ങനെ കോട മഴ തണുപ്പ് എല്ലാം കൂടെ മിക്സ് ആയിട്ട് നല്ല രസമായിരിക്കും.
0: പ്രത്യേക ഒരു മൂഡായിരിക്കും. പിന്നെ അവിടെ മെയിൻ ആയിട്ട് ഈ ഇതുപോലെയുള്ള ബിൽഡിംഗ്,
1: കുറെ മലകളുണ്ട്, പിന്നെ വെള്ളച്ചാട്ടം ഉണ്ട്,
0: കുന്ന് കയറാനുണ്ടോ?
1: ട്രക്കിംഗ് ഉണ്ട്. അതാണ് എന്റെ ഭംഗി. ട്രക്കിംഗ് ചെയ്ത് പോയി അവിടെ കാണുമ്പോഴുള്ളൊരു.
0: എത്ര ദിവസം അവിടെ സ്റ്റേ ചെയ്തു?
1: നമ്മളൊരു ഇവിടുന്ന് നമ്മള് കണ്ണൂരിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. നമ്മളൊരു ട്രാവലർ എടുത്തിട്ട് അങ്ങനെ പോയത്. അവിടെ തോന്നുന്നു രണ്ടു ദിവസമായിരിക്കും.
0: അവിടെ നിയർ താമസ സൗകര്യം ഒക്കെ ഉണ്ടോ?
1: ആ അവിടെ നിങ്ങള് നോക്കി അങ്ങനെ ചെയ്തായിരുന്നു, ഓൺലൈൻ വഴി ചെയ്ത്. അങ്ങനെ
0: എങ്ങനെയുണ്ട്, മറ്റേ ഇവരൊക്കെ ഉണ്ടോ നമ്മളെ സഹായം, ഗൈഡ് ഒക്കെ ഉണ്ടോ?
1: ഇല്ല നമ്മളെ നമ്മുടെ കൂടെ തന്നെ ട്രിപ്പ് പ്ലാനേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അവർ എല്ലാവരും കൂടെ സെറ്റ് ആക്കി. അങ്ങനെ
0: എല്ലാരും ട്രിപ്പ് മാത്രം ഇഷ്ടപ്പെടുന്ന ഓരോ ഭക്ഷണ പ്രിയറിലൊക്കെ ഉണ്ടാവില്ലേ?
1: ഇത് രണ്ടാണ് മെയിൻ, ഫുഡും ട്രിപ്പും.
0: എവിടെയാണോ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നത്
1: കണക്ട് ചെയ്ത സംഭവം തന്നെ
0: അതായിരുന്നു. ഇത് ശരി. അപ്പൊ എല്ലാരും ഒരേ ടേസ്റ്റ്.
1: അതെ.
0: ഏറ്റവും ഇപ്പൊ നമ്മള് കേരളം വിട്ടു കഴിഞ്ഞാല് പുറത്തു പോയി കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ നന്നായി എൻജോയ് ചെയ്ത് ഫുഡ് കഴിച്ച ഏത് ഫുഡാ?
1: കേരളം വിട്ടു കഴിഞ്ഞാൽ എനിക്ക് കോയമ്പത്തൂർ പോയപ്പോ അവിടെ ഒരു ഇതുണ്ടായിരുന്നു, വെജ് ഫ്രൈഡ് റൈസ്. അങ്ങനെ അവരുടെ മെയിൻ സാധനം വെജ് ആണല്ലോ. അപ്പൊ അവിടുത്തെ ഇവിടത്തേക്കാളും കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ആയിട്ട് തോന്നി എനിക്ക്. ഞാൻ മറ്റേ ഇഷയിൽ പോയായിരുന്നു കോയമ്പത്തൂർ. അപ്പൊ ആ ഫുഡ് എനിക്ക് ഇഷ്ടമായിരുന്നു. പക്ഷെ ബാക്കി വെച്ച് നോക്കുമ്പോ കേരളത്തിലെ ഫുഡ് തന്നെയാണ്. നമുക്ക് ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ അതെ വല്ലാതെ മിസ് ചെയ്യും.
0: യാത്ര പറഞ്ഞു, ഫുഡ് പറഞ്ഞു, ഇതല്ലാതെ വേറെ എന്താ ഹോബി?
1: പാട്ട് കേൾക്കും, ബുക്ക് വായിക്കും. അങ്ങനെയൊക്കെ
0: നന്നായിട്ട് വായിക്കുന്ന ആളാണ്.
1: നന്നായിട്ടില്ല,
0: അത്യാവശ്യം
1: അത്യാവശ്യം. ഒരു ഗ്യാപ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തുടരാനൊരു ബുദ്ധിമുട്ടുണ്ട്.
0: അപ്പൊ അതിങ്ങനെ പോയില്ലെങ്കിൽ,
1: ഇല്ലെങ്കിൽ ഒരു ബുക്ക് ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് വായിച്ചു കഴിയും, ഇല്ലെങ്കിൽ കുറച്ച് ഗ്യാപ്പ് എടുക്കും. അങ്ങനെ
0: പാട്ട് കേൾക്കും എന്ന് പറഞ്ഞു. എങ്ങനത്തെ പാട്ടുകളാണ് കൂടുതൽ ഇഷ്ടം?
1: ഞാൻ എല്ലാ തരം പാട്ട് എല്ലാ റേഞ്ചിലും കേൾക്കാറുണ്ട്. എന്നാലും കുറച്ചുകൂടെ അത് ഓരോ മൂഡ് പോലെയാണ്. ട്രെയിനിലൊക്കെ വരുമ്പോഴാണെങ്കിൽ കുറച്ച് മെലഡി. അങ്ങനെ ട്രെയിൻ വരുമ്പോഴാണ് അധികം പാട്ട് കേൾക്കുന്നത്. സമയം പോണല്ലോ, അതും അത്രയും 6 hours ജേണിയാ.
0: ഒരുപാട് അങ്ങനെ പാട്ട് കേട്ടിട്ടുണ്ട്. അല്ല, പാട്ട് കേൾക്കാൻ താല്പര്യം ഇല്ലെങ്കിലും കേൾപ്പിക്കും.
1: അതെ അതെ, അങ്ങനെയാണ് കൊറേ പാട്ട് കേൾക്കുന്നത്. ഇല്ലെങ്കിൽ ഇപ്പം രാത്രി കിടക്കുമ്പോഴങ്ങനെ എപ്പോഴില്ല അങ്ങനെ ആ മൂഡ് പോലെ.
0: എന്നാലും പാടുവോ ചെറുതായിട്ട്? പഠിക്കുമ്പോ ഒക്കെ പാടാറില്ല. നമ്മൾ ഈ ഒരു പരിപാടിയിലെ കൂടി ഇഷ്ടപ്പെട്ട ഒരു പാട്ട് കേൾപ്പിക്കാം. ഏത് പാട്ടാന്ന്
1: പറഞ്ഞു? എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള രണ്ട് പാട്ടുണ്ട്. ഒന്ന് വെട്ടത്തിലെ മഴത്തുള്ളികൾ, രണ്ടാമത് മറ്റേ ദേവാങ്കണ് ഞാൻ ഗന്ധർവൻ എന്നുള്ളത്.
0: ശരി, പ്രകൃതിയോടടുത്തിട്ടുള്ള കുറച്ച് സ്നേഹമാണെന്ന് തോന്നുന്നു. ഇപ്പൊ ഏതാ കേക്കണ്ട? രണ്ടെണ്ണം ഉണ്ട്, നമുക്ക് ഒന്നല്ലേ വെച്ചുതരാൻ പറ്റും.
1: ദേവാങ്കണങ്ങൾ,
0: ഡെഡിക്കേഷനും കൂടി ഒരു അവസരമുണ്ട്. ആർക്കാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്?
1: ഫാമിലി, ഫ്രണ്ട്സ് എല്ലാവർക്കും വേണ്ടിട്ട്.
0: തീർച്ചയായിട്ടും ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, അവരോടൊക്കെ നമ്മൾ റേഡിയോനെ കുറിച്ച് പറയാം. കാരണം ഞങ്ങള് ഒരുപാട് അറിയാത്ത ഇടങ്ങളിലേക്ക് നമ്മൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് സന്തോഷം ഇത്രയും സമയം സംസാരിച്ചതിൽ. അപ്പൊ പാട്ട് കേൾക്കാം.
1: താങ്ക് യു.

0: നാട്ടിലെ പാട്ടാണ് ഇതുവരെ കേട്ടത്. നാട്ടിലെ പാട്ട്. റേഡിയോ മലബാർ നാട്ടിലെ പാട്ട് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കെ ബാലൻ നമ്പ്യാർ ആൻഡ് സൺസ് ഹോം അപ്ലയൻസസ് മട്ടന്നൂർ.
1: ജോലി ടെൻഷൻ ഓർക്കൂല, എനിക്കിനി ഒന്ന് റിലാക്സ് ചെയ്യണം.
2: മാഡം, അരോമ ആയുർ ഹെറിറ്റേജിലേക്ക് സ്വാഗതം. ശരീരത്തിന്റെ ക്ഷീണത്തിനും മനസ്സിന്റെ സമ്മർദ്ദത്തിനും ആയുർവേദത്തിന്റെ കരുതൽ. അഭ്യംഗം, ശിരോധാര, ഡീപ് ടിഷ്യൂ മസാജ്, ഫുഡ് തെറാപ്പി, ഫേസ് മസാജ്, സ്റ്റീം ബാത്ത്, ഓരോ ട്രീറ്റ്മെന്റും നിങ്ങളെ പുതുജീവനിലേക്ക് നയിക്കുന്നു. റിലാക്സ്, ഹീൽ, റിജുവനേറ്റ്. അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ. ഫോൺ 04902471400, 7025900118.

ഇത് റേഡിയോ മലബാർ 89.6 FM സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, ഞങ്ങളുടെ ഇന്നത്തെ ഭൂതല പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത ഭൂതല പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. നമസ്കാരം.

0: ബിജുട്ടാ നീ എങ്ങോട്ടാ?
1: ഞാൻ ടി വി എസിന്റെ ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കോതേരിയിലെ എ കെ മോട്ടോഴ്സ് പോന്നെയാ.
2: ഏയ് ആടുന്ന് വാങ്ങണ്ടേ, വേറെ എവിടെത്തെങ്കിലും പോയി വാങ്ങിക്കോ. പൊടു
0: അല്ല അത് ആടുന്ന് വാങ്ങണ്ടെന്ന്. ആടുന്ന് പ്രശ്നമുണ്ടോ?
2: ആടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ. ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം വലിയ അഹങ്കാരം, നമ്മുടെ ഒരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്ത് നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
0: അതാ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
1: ശശിയേട്ടാ നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ, ഞാൻ കുറേ നാളെ അവരെ കണ്ടിട്ട്.
2: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി എ കെ മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിയിട്ട്
0: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന്.
2: അല്ല ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനം കൊണ്ടുപോകുള്ളൂ. ഇവന് നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
0: ഏയ് എനിക്കെന്ത് പ്രശ്നം?
2: ആ പിന്നെന്നാ?
3: പെട്രോൾ ഇലക്ട്രിക് ടി വി എസ് വാഹനങ്ങൾക്ക് എ കെ മോട്ടോഴ്സ് കൊതേരി മട്ടന്നൂർ. ഫോൺ 8281481555 8281483555 8547173810

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ് അത്യാധുനിക, കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 04972 762400.

0: ചേട്ടാ മട്ടന്നൂരിൽ താമസിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം പറഞ്ഞുതരുമോ?
1: സ്ഥലം മാത്രമല്ല സാർ, നല്ലൊരു അനുഭവം തന്നെ പറഞ്ഞുതരാം. ഒരൊറ്റ രാത്രി താമസിക്കാനാ പോയത്, പക്ഷേ ഒരായുസിന്റെ ഓർമ്മകളാ അരോമ സമ്മാനിച്ചത്.
2: കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും മട്ടന്നൂർ ടൗണിലൂടെ വെറും 10 മിനിറ്റ് നിങ്ങളെ വരവേൽക്കുന്നത് അരോമ ആയുർ ഹെറിറ്റേജ് പ്രീമിയം റൂമുകൾ, ആഡംബര ബാങ്ക്വറ്റ് ഹാളുകൾ, മൾട്ടി ക്വിസിൻ റെസ്റ്റോറന്റ്, ഗ്രിൽ നേഷൻ, ആയുർവേദിക് സ്പാ, ഹൈടെക് ജിം, വിശാലമായ പാർക്കിംഗ്. കണ്ണൂരിന്റെ ആതിഥേയത്വത്തിന് ഇനി പുതിയ നാമം അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന് മട്ടന്നൂർ. ഫോം 0490247140007225900018.

0: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
1: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
0: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558185356.
1: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സി എം വിസ്താര നെല്ലൂന്നി.
1: സി എം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്.
0: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ. അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
1: ഫോൺ 9496420880
0: 8111-933-600.
1: സി എം വിസ്താര,
0: സി എം വിസ്താര നെല്ലൂന്നി.

0: ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ പറ്റി ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിലിതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
1: ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
0: നിങ്ങൾ കേരളത്തിൽ എവിടെയായാലും ഒരു ഫോൺ കോളിൽ ഞങ്ങൾ വാഹന ആരോഗ്യ ഇൻഷുറൻസ് ചെയ്തു നൽകുന്നു.
1: സ്റ്റാർ ഹെൽത്ത്, കെ ഹെൽത്ത്, ടാറ്റ, നിവ ബുപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങി എല്ലാവിധ ഗവൺമെന്റ് പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഗുണനിലവാരത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു.
0: ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
1: ഫോൺ 9961004648
0: 9656948321.
2: ഒരു സ്ഥലം, ഒരു ടേസ്റ്റ്, നേരെ അരോമ ഗ്രിൽ നേഷനിലേക്ക്. തീയുടെ ചൂട്, രുചിയുടെ മാജിക്, അരോമ ഗ്രിൽ നേഷൻ. നെടുവോട്ടുകുന്ന് മട്ടന്നോഴ്, ബർഗർ, സാൻഡ്വിച്ചസ്, തന്തൂരി ചിക്കൻ, തന്തൂരി പ്ലേറ്റ്, ചിക്കൻ ടിക്ക, പെരി പെരി, കാന്താരി, കാലിമിർച്ചി, അൽഫാം. അരോമ സ്പെഷ്യൽ ബാർബിക്യൂ ബീഫ് റിബ്സ്. ഫോർ ഹോം ഡെലിവറി ആൻഡ് ടേക്ക് അവേ 7025900017 7025900015. ഓരോ വിഭവവും യഥാർത്ഥ രുചിയോടെ ഒരിക്കൽ രുചിച്ചാൽ വീണ്ടും തേടിയെത്തും. അതാണ് അരോമ ഗ്രിൽ നേഷൻ.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു. ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.

മിലൻ ഓപ്റ്റിക്കൽസ്, മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. മിലൻ ഓപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ, കണ്ണടകൾക്ക് മിലൻ ഓപ്റ്റിക്കൽസ്, മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഫോൺ 9747018037.

സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075 1756 47.

0: അമ്മേ, ഞാൻ ഇന്ന് സ്കൂളിൽ പോകുന്നില്ലേ?
1: നീ കളിക്കലേ?
0: പോന്നില്ല എന്ന് പറഞ്ഞാ പോന്നില്ല.
2: ആനാട് ഒരു ഒച്ചപ്പാടെല്ലാം കേക്കുന്നു.
1: മോള് സ്കൂളിൽ പോകുന്നില്ല പോലും.
2: പോകുന്നില്ലേ? എന്തിട്ട്?
1: ഇന്നലെ പരീക്ഷ പേപ്പർ എല്ലാം കിട്ടി. ഓക്കാണെങ്കിൽ എല്ലാത്തിലും മാർക്കും കുറവ്.
2: പരീക്ഷന്റെ തലേന്നെല്ലാം മോള് കുത്തിരുന്ന് പഠിക്കുന്നുണ്ടല്ലോ. പിന്നെന്നാ?
1: അതന്നെ ഞാനും വിചാരിക്കുന്നേ. പിന്നെ എന്നാന്നോളെ പ്രശ്നം?
2: നീ വിഷമിക്കാണ്ടിരിക്കേ, അതിനെല്ലാം പരിഹാരം കാണാം.
1: എന്ത്?
2: മോളെയും കൂട്ടിയിട്ട് നാളെ നമുക്കൊന്ന് സമർത്ത് പോവാം. പഠനത്തിലുള്ള മോളെ എല്ലാ വിഷമങ്ങളും കണ്ടെത്തി അവര് പരിഹാരം നിർദ്ദേശിച്ചോളൂ.
1: ശരിക്കോ?
2: ആന്ന്.
3: സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഒക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400 1 3030 9496 974 141.

0: തുള നിറഞ്ഞ കീറക്കുട, വെയിലത്തും മഴയതും ഒരുപോലെ തകരാത്.
1: അയ്യോ, ഇന്നിത്ര കൂടുതൽ

എസ്കേ ഡോർസ്, എല്ലാവിധ ഡോർസ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോർസ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോർസ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോർസ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോർസ്, എഫ് ആർ പി ഡോർസ്, പി വി സി ആൻഡ് യു പി വി സി ഡോർസ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോർസ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000 9446242000 SK Doors, Talisheri Road, Mattanur.

ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BIS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.

ഒരൊറ്റ ചോദ്യം, നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്ക് ആക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിങ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച് വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7999447-6836, 9447-371-836, 8078-502-836.

റേഡിയോ മലബാർ, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല മധ്യാന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 12 മണി.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിക്കും മുൻ പ്രധാനമന്ത്രി ലാൽ ബഹാദൂർ ശാസ്ത്രിക്കും ജന്മവാർഷിക ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാജ്യം. രാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ പുഷ്പാഞ്ജലി അർപ്പിച്ചു. സംസ്ഥാനത്തും വിപുലമായ പരിപാടികൾ. ഗാന്ധിജയന്തി ആഘോഷങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മന്ത്രി കെ മുരളീധരൻ നിർവഹിച്ചു. SIR നടപടികൾക്ക് ശേഷം വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാതെ പോയവരെ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിന് പ്രത്യേക യജ്ഞം നടത്താൻ സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. നിർമ്മലം പുതുയുഗ ശുചിത്വ കേരളം ക്യാമ്പയിന് സംസ്ഥാനത്ത് തുടക്കമായി. സംസ്ഥാന പിന്നാക്ക വിഭാഗ വികസന കോർപ്പറേഷന്റെ വികസന പദ്ധതികളുടെ പ്രചാരണ പരിപാടി സമഗ്ര 2026 രണ്ടാം പതിപ്പ് നാളെ പാലക്കാട് മന്ത്രി KA തുളസി ഉദ്ഘാടനം ചെയ്യും. ഏഷ്യൻ ഗെയിംസ് ബോക്സിംഗിൽ ഇന്ത്യയുടെ ലവ്ലിന ബോർഗോഹെയ്ന് സ്വർണം. മെഡൽ പട്ടികയിൽ 6 സ്ഥാനത്തേക്ക് ഉയർന്ന് ഇന്ത്യ. വാർത്തകൾ വിശദമായി. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ 157 ജന്മവാർഷിക ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച രാജ്യം. ഗാന്ധിജിയുടെ സമാധിസ്ഥലമായ രാജ്ഘട്ടിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ലോക്സഭാ സ്പീക്കർ ഓം ബിർള തുടങ്ങിയവർ പുഷ്പാഞ്ജലി അർപ്പിച്ചു. രാജ്ഘട്ടിൽ നടന്ന സർവധർമ്മ പ്രാർത്ഥനയിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു പങ്കെടുത്തു. മഹാത്മാഗാന്ധി നൽകിയ സമാധാനത്തിന്റെയും അഹിംസയുടെയും സന്ദേശം എക്കാലവും പ്രസക്തമാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു അഭിപ്രായപ്പെട്ടു. മഹാത്മാഗാന്ധിയുടെ സത്യത്തിലും അഹിംസയിലുമുള്ള അചഞ്ചലമായ വിശ്വാസവും നീതിയോടുള്ള ഉറച്ച പ്രതിജ്ഞാബദ്ധതയും മാനവരാശിക്ക് എന്നും പ്രചോദനമാണെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ പറഞ്ഞു. ബാപ്പുവിന്റെ ആദർശങ്ങൾ എല്ലാ കാലഘട്ടത്തിലും മാനവരാശിക്ക് വഴികാട്ടിയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഗാന്ധിജയന്തി ദിനത്തിൽ രാജ്യത്തുടനീളം വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഗാന്ധിജയന്തിയോടനുബന്ധിച്ച് ഇന്ന് രാജ്യത്തുടനീളം പ്രത്യേക ഗ്രാമസഭകൾ ചേരുന്നുണ്ട്. ഗാന്ധിജയന്തി ആഘോഷങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം കിഴക്കേക്കോട്ട ഗാന്ധി പാർക്കിൽ മന്ത്രി കെ മുരളീധരൻ നിർവഹിച്ചു. നിയമസഭാ സമുച്ചയത്തിലെ ഗാന്ധി പ്രതിമയിൽ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഹാരാർപ്പണവും പുഷ്പാർച്ചനയും നടത്തി. ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാൻ, നിയമസഭാ സെക്രട്ടേറിയറ്റ് ഉദ്യോഗസ്ഥർ, ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. മുൻ പ്രധാനമന്ത്രി ലാൽ ബഹാദൂർ ശാസ്ത്രിയുടെ 122 ജന്മവാർഷിക ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച രാഷ്ട്രം. ന്യൂഡൽഹിയിലെ വിജയ്ഘട്ടിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമുവും ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും പുഷ്പാർച്ചന നടത്തി. പാർലമെന്റിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ലോക്സഭാ സ്പീക്കർ ഓം ബിർള, കേന്ദ്രമന്ത്രിമാർ, BJP അധ്യക്ഷൻ നിതിൻ നബിൻ, കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തുടങ്ങിയവർ പുഷ്പാഞ്ജലി അർപ്പിച്ചു. സംസ്ഥാനത്തെ സമ്പൂർണ്ണ ശുചിത്വത്തിലേക്ക് നയിക്കുന്നതിന് 5 നീണ്ടുനിൽക്കുന്ന നിർമ്മലം പുതുയുഗ ശുചിത്വ കേരളം ക്യാമ്പയിന് തുടക്കമായി. ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ എറണാകുളത്ത് അല്പം മുമ്പ് നിർവഹിച്ചു. 2031 മാർച്ച് 30 കേരളത്തെ സമ്പൂർണ്ണ മാലിന്യ വിമുക്ത സംസ്ഥാനമാക്കി മാറ്റുക എന്നതാണ് ക്യാമ്പയിന്റെ ലക്ഷ്യം. ഗാന്ധിജയന്തി ദിനാഘോഷങ്ങളുടെ ഭാഗമായി ലക്ഷദ്വീപിലും വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചു. കവരത്തിയിൽ സംഘടിപ്പിച്ച പ്രഭാതഭേരി മാർച്ചിൽ വിദ്യാർത്ഥികൾ, സൈനികർ, ഉദ്യോഗസ്ഥർ, സന്നദ്ധ സംഘടനകൾ ഉൾപ്പെടെ നിരവധി ആളുകൾ പങ്കെടുത്തു. കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിന്റെ ഭാഗമായി സംസ്ഥാനത്തുടനീളം ഇന്നലെ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. റബ്ബർ ബോർഡിന്റെ നേതൃത്വത്തിൽ കോട്ടയത്ത് വിപുലമായ ശുചീകരണ പ്രവർത്തനങ്ങളും ശുചിത്വ ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിച്ചു. ആലപ്പുഴ ബീച്ചിലും പരിസര പ്രദേശങ്ങളിലും ശുചീകരണ യജ്ഞം നടന്നു. മറൈൻ പ്രോഡക്ട്സ് എക്സ്പോർട്സ് ഡെവലപ്മെന്റ് അതോറിറ്റി, അർത്തുങ്കൽ തീരദേശ പോലീസ് സ്റ്റേഷൻ, ആലപ്പുഴ ടൂറിസം പോലീസ്, ആലപ്പുഴ മുനിസിപ്പാലിറ്റി, ബീച്ചിലെ ചെറുകിട കച്ചവടക്കാർ എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടിയിൽ പ്രദേശവാസികൾ പങ്കാളികളായി. സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിന്റെ ഭാഗമായി ആകാശവാണി തിരുവനന്തപുരം നിലയത്തിൽ നടന്ന ശുചീകരണ യജ്ഞത്തിന് നിലയം മേധാവി AG ബൈജു, വാർത്താവിഭാഗം മേധാവി ലെമി ജി നായർ എന്നിവർ നേതൃത്വം നൽകി. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾ പൂർത്തിയായതിനുശേഷം വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാതെ പോയവരെയും ആദ്യമായി വോട്ട് രേഖപ്പെടുത്തുന്ന യുവാക്കളെയും ഉൾപ്പെടുത്തുന്നതിനായി പ്രത്യേക വോട്ടർ ചേർക്കൽ യജ്ഞം നടത്താൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എല്ലാ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർമാർക്ക് നിർദ്ദേശം നൽകി. നിലവിലുള്ള വോട്ടർ പട്ടികയും SIRന് മുൻപുള്ള വോട്ടർ പട്ടികയും താരതമ്യം ചെയ്ത് നിലവിലെ പട്ടികയിൽ ഉൾപ്പെടാതെ പോയ വോട്ടർമാരെ ബൂത്ത് ലെവൽ ഓഫീസർമാർ കണ്ടെത്തി പട്ടിക തയ്യാറാക്കണമെന്നും നിർദ്ദേശമുണ്ട്. സംസ്ഥാന പിന്നാക്ക വിഭാഗ വികസന കോർപ്പറേഷന്റെ വിവിധ വികസന പദ്ധതികളുടെ പ്രചാരണ പരിപാടിയായ സമഗ്രയുടെ 2 നാളെ പാലക്കാട് പറളിയിൽ മന്ത്രി KA തുളസി ഉദ്ഘാടനം ചെയ്യും. പിന്നാക്ക വിഭാഗ വികസന വകുപ്പിന്റെ 100 കർമ്മ പരിപാടിയുടെ സമാപന പരിപാടിയും നടക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
1: വനിതകൾക്കായുള്ള പലിശരഹിത പ്രിയദർശിനി സ്വയം തൊഴിൽ വായ്പ, മുതിർന്ന പൗരന്മാർക്കുള്ള ജീവൻധാര സീനിയർ സെക്യൂർ വായ്പ എന്നിവയുടെ വിതരണോദ്ഘാടനവും ചടങ്ങിൽ നടക്കും. അന്നേ ദിവസം 10,000 ഗുണഭോക്താക്കൾക്കായി 100 കോടിയോളം രൂപയുടെ വായ്പാ വിതരണമാണ് ലക്ഷ്യമിടുന്നത്. പിന്നോക്ക മത ന്യൂനപക്ഷങ്ങളുടെ സമഗ്രമായ പുരോഗതിയും സാമ്പത്തിക ഭദ്രതയും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സമഗ്രയ്ക്ക് രൂപം നൽകിയിരിക്കുന്നത്. ഗുണഭോക്താക്കളുടെ ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കുന്നതിനും വിറ്റഴിക്കുന്നതിനുമായി 10 ഡിസംബർ വാരം കോട്ട മൈതാനത്ത് 7 ദിവസത്തെ വിപുലമായ പ്രദർശനവും സംഘടിപ്പിക്കുന്നുണ്ട്.
0: ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും ജൻ സേവാ സേ ദേശ് സേവ അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. ചരക്ക് സേവന നികുതിയെക്കുറിച്ചാണ് ജൻ സേവ സേ ദേശ് സേവ അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. വിവിധ കേന്ദ്ര സംസ്ഥാന നികുതികൾ, നികുതിക്കുമേലുള്ള നികുതി തുടങ്ങിയ അവസ്ഥയിലായിരുന്ന ആഭ്യന്തര വിപണിയെ ഏകീകരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് 2017 GST നടപ്പാക്കിയത്. GST യിലൂടെ 17 നികുതികളെയും 13 സെസ്സുകളെയും ഒരു പൊതുചട്ടക്കൂടിന് കീഴിൽ കൊണ്ടുവന്നു ിലൂടെ ഒരു രാജ്യം ഒരു നികുതി ഒരു വിപണി യാഥാർത്ഥ്യമായി മാറി. പെരിയാർ കടുവ സങ്കേതത്തിൽ നടത്തിയ 4 ദിവസം നീണ്ട ജന്തുജാല സർവേയിൽ 6 ഇനം ജീവജാലങ്ങളെ കൂടി കണ്ടെത്തി. ഒരു പുതിയ ഇനം പക്ഷി, ഒരു പൂമ്പാറ്റ, 4 ഇനം തുമ്പികൾ എന്നിവയാണ് പുതുതായി തിരിച്ചറിഞ്ഞത്. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്.
3: പെരിയാർ വനമേഖലയിലെ ആകെ പക്ഷിയിനങ്ങൾ 347, പൂമ്പാറ്റകൾ 284, തുമ്പികൾ 111 എന്നിങ്ങനെയായി ഉയർന്നു. വനംവകുപ്പ്, പെരിയാർ ടൈഗർ കൺസർവേഷൻ ഫൗണ്ടേഷൻ, ട്രാവൻകൂർ നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റി എന്നിവ സംയുക്തമായാണ് സർവേ സംഘടിപ്പിച്ചത്. 75 പ്രതിനിധികളും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും 4 ദിവസത്തെ സർവേയിൽ പങ്കാളികളായി. പുതുതായി കണ്ടെത്തിയ തുമ്പിയിനങ്ങൾ പെരിയാറിലെ ശുദ്ധജല അരുവികളുടെയും തണ്ണീർത്തടങ്ങളുടെയും മികച്ച ആവാസ വ്യവസ്ഥയെയാണ് സൂചിപ്പിക്കുന്നതെന്ന് വിലയിരുത്തി അന്തിമ ഡാറ്റാബേസ് വനംവകുപ്പിന്റെ ദീർഘകാല ജൈവ വൈവിധ്യ നിരീക്ഷണത്തിനായി കൈമാറി.
0: ഏഷ്യൻ ഗെയിംസിൽ മെഡൽ കുതിപ്പ് തുടർന്ന് ഇന്ത്യ. 12 സ്വർണം, 24 വെള്ളി, 34 വെങ്കലം ഉൾപ്പെടെ 70 മെഡലുകളുമായി ഇന്ത്യ മെഡൽ പട്ടികയിൽ 6 സ്ഥാനത്താണ്. ബോക്സിംഗിൽ വനിതകളുടെ 75 കിലോഗ്രാം വിഭാഗത്തിൽ ലവ്ലിന ബോർഗോഹൈൻ സ്വർണമണിഞ്ഞു. 2014 മേരി കോം സ്വർണം നേടിയതിനു ശേഷം ഏഷ്യൻ ഗെയിംസ് ബോക്സിംഗിൽ ഇന്ത്യ നേടുന്ന 2nd സ്വർണ്ണ മെഡലാണിത്. വനിതകളുടെ അംബൈത്ത് റീകർവ് ടീം ഇനത്തിൽ ലോക ചാമ്പ്യന്മാരായ ദക്ഷിണ കൊറിയയെ തകർത്ത് ഇന്ത്യ ആദ്യ ഗെയിംസ് സ്വർണം നേടി ചരിത്രം സൃഷ്ടിച്ചു. ഇതേ ഇനത്തിൽ മിക്സഡ് ഇനത്തിൽ ഇന്ത്യ വെള്ളി മെഡലും നേടി. സെയിലിംഗിൽ വനിതകളുടെ ഡിങ്കി ഇനത്തിൽ നേത്രാകുമാരൻ വെങ്കല മെഡൽ നേടി. 4th കോട്ടയത്ത് തമ്പുരാൻ കഥകളി മഹോത്സവം ഇന്ന് കണ്ണൂർ മുഴക്കുന്ന് മൃദംഗ ശൈലേശ്വരി ക്ഷേത്രത്തിൽ ആരംഭിക്കും. 8 ദിവസത്തെ പരിപാടിയിൽ കോട്ടയം രാജാവിന്റെ കഥകളാണ് പ്രധാനമായും ഉൾപ്പെടുത്തുക. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
4: കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയത്തിന് കീഴിലുള്ള തഞ്ചാവൂർ സൗത്ത് സോൺ കൾച്ചറൽ സെന്ററിന്റെ നേതൃത്വത്തിലാണ് കഥകളി മഹോത്സവം അരങ്ങേറുന്നത്. കോട്ടം തീർന്ന കോട്ടയം കഥകൾ എന്ന കോട്ടയത്ത് തമ്പുരാന്റെ 4 കഥകളും സമ്പൂർണമായി ഓരോ കഥകളുമാണ് അവതരിപ്പിക്കുക. ഉദ്ദേശം 16th ഉടലെടുത്ത രാമനാട്ടം കഥകളിയായി രൂപാന്തരപ്പെടുന്നത് കോട്ടയം തമ്പുരാൻ മഹാഭാരത കഥകളെ അടിസ്ഥാനമാക്കി ആട്ടക്കഥകൾ രചിച്ച് അരങ്ങേറിയതോടെയാണ്. ഭഗവധം, കിർമീരവധം, കല്യാണ സൗഗന്ധികം, നിവാദ കവച കാലകേയവധം എന്നിവയാണ് കോട്ടം തീർന്ന കോട്ടയം കഥകൾ.
0: കോഴിക്കോട് കോർപ്പറേഷൻ ഹെൽത്ത് ഓഫീസർ ഡോക്ടർ മുനവർ റഹ്മാൻ അന്തരിച്ചു. 45 വയസ്സായിരുന്നു. കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. അഴക് പദ്ധതി ഉൾപ്പെടെ കോഴിക്കോട് കോർപ്പറേഷനിൽ നിരവധി ശുചിത്വ പദ്ധതികൾക്ക് നേതൃത്വം നൽകിയിട്ടുണ്ട്. പാഴ്വസ്തുക്കളിൽ നിന്ന് പുനരുപയോഗത്തിലൂടെ പാർക്ക് യാഥാർത്ഥ്യമാക്കിയതിലും ഡോക്ടർ മുനവർ റഹ്മാൻ മുഖ്യ പങ്ക് വഹിച്ചിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിക്കും മുൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിക്കും ജന്മവാർഷിക ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാജ്യം. രാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ പുഷ്പാഞ്ജലി അർപ്പിച്ചു. സംസ്ഥാനത്തും വിപുലമായ പരിപാടികൾ. ഗാന്ധിജയന്തി ആഘോഷങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മന്ത്രി കെ മുരളീധരൻ നിർവഹിച്ചു. SIR നടപടികൾക്ക് ശേഷം വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാതെ പോയവരെ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിന് പ്രത്യേക യജ്ഞം നടത്താൻ സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. നിർമ്മലം പുതുയുഗ ശുചിത്വ കേരളം ക്യാമ്പയിന് സംസ്ഥാനത്ത് തുടക്കമായി. സംസ്ഥാന പിന്നാക്ക വിഭാഗ വികസന കോർപ്പറേഷന്റെ വികസന പദ്ധതികളുടെ പ്രചാരണ പരിപാടി സമഗ്ര 2026 2nd നാളെ പാലക്കാട് മന്ത്രി KA തുളസി ഉദ്ഘാടനം ചെയ്യും. ഏഷ്യൻ ഗെയിംസ് ബോക്സിംഗിൽ ഇന്ത്യയുടെ ലവ്ലിന ബോർഗോഹൈൻ സ്വർണം. മെഡൽ പട്ടികയിൽ 6 സ്ഥാനത്തേക്ക് ഉയർന്ന ഇന്ത്യ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പിന് ശേഷം നാട്ടുവിശേഷം. 12:50 ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്ന മലയാളത്തിൽ വാർത്തകൾ. 1 മണിക്ക് റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ ആസ്വദിക്കുവാനും അത് പ്രിയപ്പെട്ടവർക്കായി ഡെഡിക്കേറ്റ് ചെയ്യാനുമായിട്ട് 0402 970 896 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. 2 മണിക്ക് അതിഥിഭാഷാ ഗാനങ്ങൾ, വൈകിട്ട് 5 മണിക്ക് മലയാളം ചലച്ചിത്രഗാനങ്ങൾ, 5:30 ഗാന്ധിലയം, 5:45 ആർദ്രഗീതങ്ങൾ. 6 മണിക്ക് റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പാണ്. 6:20 ആകാശവാണിയിൽ നിന്നും സംസ്കൃതത്തിൽ വാർത്തകളും 6:30 പ്രാദേശിക വാർത്തകളും, 6:40 സന്ധ്യാഗീതങ്ങൾ, രാത്രി 7 മണിക്ക് ഹരിത സമൃദ്ധി, 7:25 ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു മലയാളത്തിൽ വാർത്തകൾ, 7:35 സർഗചാലകമാണ്. ഇതിൽ രമ്യശ്രീ പ്രജിത്ത് എഴുതിയ കഥ എന്നിലേക്കൊരു യാത്ര, അവതരണം രജനി. ഇന്ദിരാ എസ് പിള്ള വള്ളിക്കുന്നം എഴുതിയ കവിത സ്നേഹിത. ആലാപനം ഉമാശങ്കർ. സത്യഭാമ ഈശാനമംഗലം എഴുതിയ കഥ ഒരു ഹർത്താൽ ദിനത്തിന്റെ തലേന്ന്, അവതരിപ്പിക്കുന്നത് ഷീന നന്ദൻ കൊതേരി. വി ബൈജു കുറിഞ്ഞാലിയോട് എഴുതിയ കവിത ആരും അന്യരല്ല, ആലപിക്കുന്നു പി കെ കൃഷ്ണദാസ്. 8 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ, 8:30 റേഡിയോ 8 സ്കൂൾ, 9 മണിക്ക് ഗാനലയം, 10 മണിക്ക് മധുരഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. മഹാത്മാഗാന്ധിയുടെയും മുൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയുടെയും ജന്മവാർഷിക ദിനത്തിൽ രാജ്യത്തിന്റെ പ്രണാമം. പുഷ്പാഞ്ജലി അർപ്പിച്ച് രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. ഗാന്ധിജിക്ക് ആദരമായി സ്വദേശി ഉൽപ്പന്നങ്ങൾ പ്രോത്സാഹിപ്പിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗ്രാമീണ മേഖലകളുടെ വികസന ലക്ഷ്യങ്ങളോടെ രാജ്യത്തുടനീളം ഇന്ന് പ്രത്യേക ഗ്രാമസഭകൾ. SIR നടപടികൾക്ക് ശേഷം വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാത്ത അർഹരായവരെയും പുതിയ വോട്ടർമാരെയും ചേർക്കുന്നതിനായി പ്രത്യേക പ്രചാരണ പരിപാടി സംഘടിപ്പിക്കാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം. സംസ്ഥാനത്തെ സമ്പൂർണ്ണ ശുചിത്വത്തിലേക്ക് നയിക്കുന്നതിന് 5 വർഷം നീണ്ടു നിൽക്കുന്ന നിർമ്മലം പുതുയുഗ ശുചിത്വ കേരളം ക്യാമ്പയിന് ഇന്ന് തുടക്കം. ഫ്ലൈ ദുബായ് വിമാനത്തിൽ ആക്രമണ ശ്രമം തടഞ്ഞ ഇന്ത്യൻ പൈലറ്റ് ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറുമായി സംസാരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആരോഗ്യനില തൃപ്തികരമെന്ന് അധികൃതർ. ഏഷ്യൻ ഗെയിംസ് ബോക്സിംഗിൽ ഇന്ത്യയുടെ ലവ്ലിന ബോർഗോഹയ്ക്ക് സ്വർണം.

0: മെഡൽ പട്ടികയിൽ 6-ാം സ്ഥാനത്തേക്ക് ഉയർന്ന ഇന്ത്യ. വാർത്തകൾ വിശദമായി. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ 157-ാം ജന്മവാർഷിക ദിനത്തിൽ അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമമർപ്പിച്ച് രാജ്യം. ദിനാചരണത്തിന്റെ ഭാഗമായി ഡൽഹി രാജ്ഘട്ടിൽ സർവധർമ്മ പ്രാർത്ഥനാ സഭ സംഘടിപ്പിച്ചു. രാഷ്ട്രപതി ദ്രൗപദി മുർമു സർവധർമ്മ പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയും രാഷ്ട്രപിതാവിന്റെ സമാധിയിൽ പുഷ്പാർച്ചന നടത്തുകയും ചെയ്തു. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ലോക്സഭാ സ്പീക്കർ ഓം ബിർള, കേന്ദ്രമന്ത്രി മനോഹർ ലാൽ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തുടങ്ങിയവർ രാജ്ഘട്ടിലെത്തി രാഷ്ട്രപിതാവിന് പുഷ്പാഞ്ജലി അർപ്പിച്ചു. ഗാന്ധിജയന്തി ദിനത്തിൽ രാഷ്ട്രപിതാവിന് ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ലോകമെമ്പാടും യുദ്ധവും സംഘർഷങ്ങളും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഗാന്ധിജിയുടെ സമാധാനത്തിന്റെയും അഹിംസയുടെയും സന്ദേശത്തിന് ഏറെ പ്രസക്തിയുണ്ടെന്ന് രാഷ്ട്രപതി തന്റെ സന്ദേശത്തിൽ പറഞ്ഞു. മഹാത്മാഗാന്ധിയുടെ ജന്മവാർഷികത്തിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ അദ്ദേഹത്തിന് പ്രണാമമർപ്പിച്ചു. സത്യത്തിലും അഹിംസയിലുമുള്ള ഗാന്ധിജിയുടെ അചഞ്ചലമായ വിശ്വാസവും നീതിയോടുള്ള പ്രതിബദ്ധതയും മാനവികതയ്ക്ക് എന്നും പ്രചോദനമായി തുടരുന്നുവെന്ന് ഉപരാഷ്ട്രപതി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. മഹാത്മാഗാന്ധിയുടെ ജീവിതം സത്യത്തിന്റെയും അഹിംസയുടെയും കരുണയുടെയും സേവനത്തിന്റെയും വെളിച്ചമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബാപ്പുവിന്റെ ആശയങ്ങൾ എല്ലാ കാലഘട്ടത്തിലും മാനവികതയ്ക്ക് വഴികാട്ടിയായി തുടരുമെന്ന് ശ്രീ മോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. 2 ഒക്ടോബർ കുറഞ്ഞത് ഒരു ഖാദി ഉൽപ്പന്നമെങ്കിലും വാങ്ങണമെന്നും സ്വദേശി ഉൽപ്പന്നമെന്ന നിലയിൽ അതിനെ അഭിമാനത്തോടെ കാണണമെന്നും ശ്രീ മോദി ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. ഗാന്ധിജയന്തി ദിനമായ ഇന്ന് ഗ്രാമീണ മേഖലകളുടെ വികസന ലക്ഷ്യങ്ങളോടെ രാജ്യത്തുടനീളം പ്രത്യേക ഗ്രാമസഭകൾ ചേരുന്നു. ഭരണപരിഷ്കാരം, പഞ്ചായത്തുകളുടെ ശാക്തീകരണം, ഗ്രാമീണ മേഖലയിലെ പൊതുസേവനം മെച്ചപ്പെടുത്തൽ എന്നിവ ചർച്ച ചെയ്യും. മുൻ പ്രധാനമന്ത്രി ലാൽ ബഹാദൂർ ശാസ്ത്രിയുടെ 122-ാം ജന്മവാർഷിക ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാഷ്ട്രം. ന്യൂഡൽഹിയിലെ വിജയ്ഘട്ടിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമുവും ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും പുഷ്പാർച്ചന നടത്തി. പാർലമെന്റിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ലോക്സഭാ സ്പീക്കർ ഓം ബിർള, കേന്ദ്രമന്ത്രിമാർ, ബി ജെ പി അധ്യക്ഷൻ നിതിൻ നബിൻ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തുടങ്ങിയവർ പുഷ്പാഞ്ജലി അർപ്പിച്ചു. ഫ്ളൈ ദുബായ് വിമാനത്തിൽ സഹ പൈലറ്റ് നടത്തിയ ആക്രമണ ശ്രമം തടയുകയും 180 പേരുടെ ജീവൻ രക്ഷിക്കുകയും ചെയ്ത ഇന്ത്യൻ പൈലറ്റ് ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിച്ചു. സംഭവത്തെക്കുറിച്ച് ക്യാപ്റ്റൻ മച്ചാർ പ്രധാനമന്ത്രിയോട് വിവരിച്ചു. പൈലറ്റിന്റെ ധീരമായ നടപടിയെ അഭിനന്ദിച്ച പ്രധാനമന്ത്രി അദ്ദേഹം വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെയെന്ന് ആശംസിച്ചു.
1: देखिए पूरा देश आपके लिए प्रार्थना कर रहा है. महामृत्युंजय का जाप सब दूर चल रहे हैं. आपकी हिम्मत ने, आपके धैर्य ने और आपकी सूझबूझ ने यानी फ्रिक्शन ऑफ सेकंड में इतने निर्णय कर लिए आपने और इतने लोगों की जान बचाई और आज पूरा देश गर्व से कह सकता है कि हम हिंदुस्तानी जान लेने वाले लोग नहीं है, जान बचाने वाले लोग.
0: അതേസമയം ഫ്ളൈ ദുബായ് വിമാനത്തിലെ ഇരു പൈലറ്റുമാരെയും അബുദാബിയിലേക്ക് എത്തിച്ചതായി സൌദി പ്രസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു. UAE സുരക്ഷാ സംഘവുമായി സഹകരിച്ച് സൌദി അധികൃതർ നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ സഹ പൈലറ്റ് ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറിനെ ആക്രമിച്ചതായി കണ്ടെത്തിയിരുന്നു. ക്യാപ്റ്റൻ മച്ചാറിനെയും കുടുംബത്തെയും നേരിൽ കണ്ടതായും അദ്ദേഹത്തിന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്നും UAEയിലെ ഇന്ത്യൻ അംബാസഡർ ദീപക് മിത്തൽ പ്രസാർ ഭാരതിക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്തെ സമ്പൂർണ്ണ ശുചിത്വത്തിലേക്ക് നയിക്കുന്നതിന് 5 വർഷം നീണ്ടു നിൽക്കുന്ന നിർമ്മലം പുതുയുഗ ശുചിത്വ കേരളം ക്യാമ്പയിന് ഇന്ന് തുടക്കം. ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ എറണാകുളത്ത് നിർവഹിക്കും. 2031 മാർച്ച് 30 കേരളത്തെ സമ്പൂർണ്ണ മാലിന്യ വിമുക്ത സംസ്ഥാനമാക്കി മാറ്റുക എന്നതാണ് ക്യാമ്പയിന്റെ ലക്ഷ്യം. ഗാന്ധിജയന്തി ആഘോഷങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം കിഴക്കേക്കോട്ട ഗാന്ധി പാർക്കിൽ മന്ത്രി കെ മുരളീധരൻ നിർവഹിച്ചു. നിയമസഭാ സമുച്ചയത്തിലെ ഗാന്ധി പ്രതിമയിൽ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഹാരാർപ്പണവും പുഷ്പാർച്ചനയും നടത്തി. കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിന്റെ ഭാഗമായി സംസ്ഥാനത്തുടനീളം വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. റബ്ബർ ബോർഡിന്റെ നേതൃത്വത്തിൽ കോട്ടയത്ത് വിപുലമായ ശുചീകരണ പ്രവർത്തനങ്ങളും ശുചിത്വ ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിച്ചു. സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിന്റെ ഭാഗമായി ആകാശവാണി തിരുവനന്തപുരം നിലയത്തിൽ നടന്ന ശുചീകരണ യജ്ഞത്തിന് നിലയ മേധാവി എ ജി ബൈജു, വാർത്താ വിഭാഗം മേധാവി ലമി ജി നായർ എന്നിവർ നേതൃത്വം നൽകി. ഗാന്ധിജയന്തി ദിനാഘോഷങ്ങളുടെ ഭാഗമായി ലക്ഷദ്വീപിലും വിവിധ ദ്വീപുകളിലുമായി വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചു. കവരത്തിയിലെ സെക്രട്ടേറിയറ്റിൽ നിന്ന് ആരംഭിച്ച് ഗാന്ധി സ്ക്വയറിൽ സംഗമിച്ച മാർച്ചിൽ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു. ശുചീകരണ പരിപാടികളും ആരോഗ്യ അവബോധ ക്ലാസുകളും സംഘടിപ്പിച്ചു. എസ് ഐ ആർ നടപടികൾക്ക് ശേഷം വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാത്ത അർഹരായവരെയും പുതിയ വോട്ടർമാരെയും ചേർക്കുന്നതിനായി പ്രത്യേക പ്രചാരണ പരിപാടി സംഘടിപ്പിക്കാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകി. സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ചീഫ് ഇലക്ടറൽ ഓഫീസർമാർക്കാണ് കമ്മീഷന്റെ നിർദ്ദേശം. ഇതിന്റെ ഭാഗമായി ബൂത്ത് ലെവൽ ഓഫീസർമാർ നിലവിലെ വോട്ടർ പട്ടിക മുൻപത്തെ വോട്ടർ പട്ടികയുമായി താരതമ്യം ചെയ്യും. പുതിയ പട്ടികയിൽ ഉൾപ്പെടാതെ പോയ വോട്ടർമാരെ കണ്ടെത്തി പ്രത്യേക പട്ടിക തയ്യാറാക്കും. ഇങ്ങനെ കണ്ടെത്തുന്ന വോട്ടർമാരുടെ വീടുകൾ ബി എൽ ഒ മാർ നേരിട്ട് സന്ദർശിച്ച് വിവരങ്ങൾ ശേഖരിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനം എന്ന പ്രത്യേക പരമ്പരയിൽ അടൽ ടണലിനെക്കുറിച്ചാണ് ഇന്ന്. ലോകപ്രശസ്തമായ റോക്താങ് ചുരത്തിൽ അതീവ ദുഷ്കരമായ ഭൂമിശാസ്ത്ര സാഹചര്യത്തിൽ നിർമ്മിച്ച അടൽ ടണൽ ആധുനിക എഞ്ചിനീയറിംഗിന്റെയും ബോർഡ് റോഡ്സ് ഓർഗനൈസേഷന്റെ സാങ്കേതിക വൈദഗ്ധ്യത്തിന്റെയും മികച്ച ഉദാഹരണമാണ്. മേഖലയുടെ വികസനം, ടൂറിസം, തന്ത്രപ്രധാനമായ ഗതാഗത ബന്ധം എന്നിവയിൽ പ്രധാന നാഴികക്കല്ലായി മാറിയ അടൽ ടണൽ 2020 ഒക്ടോബർ 3 പ്രധാനമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്തത്.
1: अटल टनल हिमाचल प्रदेश के एक बड़े हिस्से के साथ साथ नए केंद्र शासित प्रदेश लेह लद्दाख की भी लाइफलाइन बनने वाला है. अब सही मायनों में हिमाचल प्रदेश का ये बड़ा क्षेत्र और लेह लद्दाख देश के बाकी हिस्सों से हमेशा जुड़े रहेंगे, प्रगति पथ पर तेजी से आगे बढ़ेंगे.
0: ഐസ്വാളിന് സമീപമുണ്ടായ വാഹനാപകടത്തിൽ ഇംഫാൽ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ അഡീഷണൽ ഡയറക്ടർ ജനറൽ ഡോക്ടർ എംഗാംപാം, പ്രതിരോധ വകുപ്പ് പി ആർ ഒയും ദൂരദർശൻ മിസോറാം ഡയറക്ടറുമായിരുന്ന നാംപിബോ മാർമൈ, മറ്റൊരു ഉദ്യോഗസ്ഥനായ എച്ച് ലിയാൻവാല എന്നിവർ മരിച്ച സംഭവത്തിൽ കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ വകുപ്പ് മന്ത്രി അശ്വിനി വൈഷ്ണവ് അനുശോചനം രേഖപ്പെടുത്തി. ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ മികച്ച പ്രകടനം തുടർന്ന് ഇന്ത്യൻ കായിക താരങ്ങൾ. വനിതകളുടെ 75 കിലോഗ്രാം ബോക്സിംഗിൽ ചൈനീസ് താരത്തെ ഏകപക്ഷീയമായ 5-0 എന്ന സ്കോറിന് പരാജയപ്പെടുത്തി ലവ്ലിന ബോർഗോഹെയ്ൻ സ്വർണം നേടി. വനിതാ റിക്കർവ് ആർച്ചറിയിൽ അങ്കിത ഭഗത്, കീർത്തി ശർമ്മ, കുങ്കും മോഹോദ് എന്നിവരടങ്ങുന്ന ടീം കന്നി ഏഷ്യൻ ഗെയിംസ് സ്വർണമെഡൽ നേടി ചരിത്രം കുറിച്ചു. 12 സ്വർണവും 24 വെള്ളിയും 34 വെങ്കലവും ഉൾപ്പെടെ മെഡൽ പട്ടികയിൽ ഇന്ത്യ 6-ാം സ്ഥാനത്തേക്ക് ഉയർന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. മഹാത്മാഗാന്ധിയുടെയും മുൻ പ്രധാനമന്ത്രി ലാൽ ബഹാദൂർ ശാസ്ത്രിയുടെയും ജന്മവാർഷിക ദിനത്തിൽ രാജ്യത്തിന്റെ പ്രണാമം. പുഷ്പാഞ്ജലി അർപ്പിച്ച് രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. ഗാന്ധിജിക്ക് ആദരമായി സ്വദേശി ഉൽപ്പന്നങ്ങൾ പ്രോത്സാഹിപ്പിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗ്രാമീണ മേഖലകളുടെ വികസന ലക്ഷ്യങ്ങളോടെ രാജ്യത്തുടനീളം ഇന്ന് പ്രത്യേക ഗ്രാമസഭകൾ. എസ് ഐ ആർ നടപടികൾക്ക് ശേഷം വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാത്ത അർഹരായവരെയും പുതിയ വോട്ടർമാരെയും ചേർക്കുന്നതിനായി പ്രത്യേക പ്രചാരണ പരിപാടി സംഘടിപ്പിക്കാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം. സംസ്ഥാനത്തെ സമ്പൂർണ്ണ ശുചിത്വത്തിലേക്ക് നയിക്കുന്നതിന് 5 വർഷം നീണ്ടു നിൽക്കുന്ന നിർമ്മലം പുതിയുഗ ശുചിത്വ കേരളം ക്യാമ്പയിന് ഇന്ന് തുടക്കം. ഫ്ളൈ ദുബായ് വിമാനത്തിൽ ആക്രമണ ശ്രമം തടഞ്ഞ ഇന്ത്യൻ പൈലറ്റ് ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറുമായി സംസാരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആരോഗ്യനില തൃപ്തികരമെന്ന് അധികൃതർ. ഏഷ്യൻ ഗെയിംസ് ബോക്സിംഗിൽ ഇന്ത്യയുടെ ലവ്ലിന ബോർഗോഹിക്ക് സ്വർണം. മെഡൽ പട്ടികയിൽ 6-ാം സ്ഥാനത്തേക്ക് ഉയർന്ന് ഇന്ത്യ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ശ്രോതാക്കൾക്ക് ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ വിളിക്കാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0490029708 96. ഇഷ്ടഗാനങ്ങളിൽ ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ ബൈജു സുന്ദരൻ മട്ടന്നൂർ. നമുക്ക് നമ്മുടെ ആദ്യത്തെ കോളർ ലൈനിലുണ്ട്, അതാരാണെന്ന് നോക്കാം. ഹലോ.
2: ഹലോ
1: ഹലോ, നമസ്കാരം. ഇഷ്ടഗാനങ്ങളിലേക്ക് സ്വാഗതം. ഇതാരാണ്?
2: ഇത് മനോജ.
1: മനോജ, എവിടുന്നാ വിളിക്കുന്നേ?
2: ഇവിടെ പനങ്കാവ്.
1: പനങ്കാവ്? പനങ്കാവ് എന്ന് പറയുമ്പം
2: പുതിയ തെരു അടുത്ത്.
1: പുതിയ തെരു? ആ, ആദ്യമായിട്ട് വിളിക്കുവാണോ?
2: ആദ്യമായിട്ട്
1: വിളിക്കുകയാണ്. ഓക്കെ, അപ്പോ വീട്ടിലാരൊക്കെ ഉള്ളത്?
2: വീട്ടിൽ എനിക്ക് രണ്ട് സിസ്റ്റേഴ്സ് ആണ് ഉള്ളത്.
1: ഓക്കെ, അവരുടെ പേരൊക്കെ ഒന്ന് പറയാവോ?
2: രണ്ടും എൽഡേഴ്സ് ആണ്. ഒരാള് മോഹിനി, ഒരാള് മഞ്ജുള.
1: ഓക്കെ ഓക്കെ. ആ, അവരെന്താ ചെയ്യുന്നേ?
2: ചേച്ചി, മൂത്ത ചേച്ചി മോഹിനി, അവര് ഒരു പ്രൈവറ്റ് ഫേമിൽ മാനേജറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഇല്ല, ഇപ്പൊ എന്താ പറയാ, ഇപ്പം ജോലി ചെയ്യുന്നില്ല,
1: വീട്ടിലുണ്ട്. അടുത്തയാള്?
2: അടുത്തയാളൊന്നും ചെയ്യുന്നില്ല, ഇവിടെ വീട്ടിലുണ്ട്.
1: വീട്ടിലുണ്ട്? ഓക്കെ ഓക്കെ. ഒന്നും ചെയ്യുന്നില്ല അല്ലേ? ഓക്കെ. അപ്പൊ ഇന്ന് നമ്മുടെ ഇഷ്ട ഗാനങ്ങളിൽ ഏത് പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്?
2: എനിക്കിഷ്ടമുള്ള ഒരു പാട്ട്, കുറി വരച്ചാലും കുരിശ് വരച്ചാലും കുമ്പിത്ത് നിസ്കരിച്ചാലും കാണുന്നതും ഒന്ന് കേൾക്കുന്നതും ഒന്ന് കരുണാമയനാം ദൈവം ഒന്ന് എന്നുള്ളൊരു പാട്ടില്ലേ,
1: ദാസേട്ടൻ പാടി മനോഹരമാക്കിയ ഒരു പാട്ടാണല്ലേ മൗനം എന്ന ചിത്രത്തിന് വേണ്ടിട്ട്. ഓക്കെ, ഈ പാട്ട് തിരഞ്ഞെടുക്കാൻ എന്തെങ്കിലും കാരണമുണ്ടോ?
2: എനിക്ക് കൊറേ ക്രിസ്ത്യൻ ഫ്രണ്ട്സും മുസ്ലിം ഫ്രണ്ട്സും ഒക്കെ ഉണ്ട്.
1: അത് ശരി, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഗാനം എടുത്തത് അല്ലേ. ഓക്കെ ഓക്കെ. എങ്ങനെയാണ് നമ്മുടെ പ്രോഗ്രാം ഒക്കെ എങ്ങനെയാണ് കേൾക്കുന്നത്?
2: കേൾക്കാറുണ്ട്.
1: ഫോണിലാണല്ലോ പ്രോഗ്രാം കേൾക്കുന്നത് അല്ലേ. ഓക്കെ ഓക്കെ. എങ്ങനെയാ, ഏത് പരിപാടിയാണ് കൂടുതലായിട്ട് ഇഷ്ടം? പാട്ടായിട്ടുള്ള പരിപാടികളാണോ അതോ
2: മറ്റുള്ള? പാട്ടാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം.
1: ഇങ്ങനെ പാട്ട് പാടുന്ന കൂട്ടത്തിലാണോ?
2: ഇല്ല ഇല്ല ഇല്ല, പാട്ട് പാടുന്ന ആളിന്റെ കൂടെ പാടും,
1: അത്രേ ഉള്ളൂ. എന്നാലും നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് ഒരു ശ്രമം നടത്തുന്നോ?
2: അയ്യോ അയ്യോ, ഇല്ല
1: ഇല്ല ഇല്ല. ഓക്കെ, പിന്നീട് വിളിക്കും. എന്തായാലും നല്ലൊരു പാട്ടൊക്കെ പഠിച്ച് നമുക്ക് നമ്മുടെ ശ്രോതാക്കളെ കേൾപ്പിക്കണം. ഓക്കെ ഓക്കെ. അപ്പോ വേറെ വിശേഷങ്ങൾ, നാട്ടിലെന്താണ് വിശേഷം? ഈ പുതിയ തെരു ഭാഗമാണല്ലോ അല്ലേ വരുന്നത്? കണ്ണൂര്
2: പുതിയ തെരുവാണ്.
1: എന്താണ് അവിടുത്തെ ഒരു പ്രത്യേകത? എങ്ങനെയാ അവിടെ?
2: ഇവിടത്തെ പ്രത്യേകത പറഞ്ഞാൽ അങ്ങനെ കാര്യമായിട്ട്
1: എങ്ങനെയാണ്
2: പറയാനുള്ളത്. ഇവിടെയൊക്കെ സാധാരണ ആൾക്കാരാണ് ജനങ്ങൾ എന്ന് പറയാൻ. കൂടുതലായിട്ടും അങ്ങനെ വലിയ എന്താ പറയാ, വലിയ ജോലികളൊന്നും അങ്ങനെയുള്ള
1: ആൾക്കാരല്ലാരാണ് ഉദ്യോഗസ്ഥരൊന്നും ഇല്ലാത്ത ഒരു വലിയ വലിയ ഉദ്യോഗസ്ഥരൊന്നും
2: അങ്ങനെ വലിയ ഉദ്യോഗസ്ഥന്മാരും ഇല്ല. പിന്നെ ഞാനൊരു നേഴ്സാണ്. ഞാനിപ്പോ വർക്ക് ചെയ്യണില്ല, മലപ്പുറത്തായിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ കുറച്ചായിട്ട് എനിക്ക് ഒരു ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു, അപ്പൊ പിന്നെ കുറച്ചു രണ്ടു വർഷത്തോളമായി ഞാൻ
1: അങ്ങനെ മാറി നിൽക്കുകയാണ്.
2: അപ്പൊ അങ്ങനെ ഇവിടെ അങ്ങനെ കുറച്ച് ഗവൺമെന്റ് ജോ സെക്ടറിൽ അങ്ങനെ ആരും ജോലി ചെയ്യണ ഇവിടെ അടുത്തൊന്നും ഇല്ല, എല്ലാരും
1: പ്രൈവറ്റ് ഫേം അങ്ങനെയൊക്കെ ആൾക്കാരാണ്. അപ്പൊ അവിടുത്തെ ആൾക്കാരൊക്കെ മിസ് ചെയ്യുന്നുണ്ടാവില്ലേ?
2: ഇവിടുത്തെ അവിടെ എന്നും എപ്പോഴും കോണ്ടാക്ട് ഉണ്ട്. അവിടെ ഇങ്ങോട്ട് വിളിക്കും അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിക്കും, അങ്ങനെ നല്ല കോണ്ടാക്ട് ആണ് എല്ലാവരും. ഇതുവരെ ഒരു വർക്ക് ചെയ്ത സ്ഥലത്തുള്ള എല്ലാവരുമായിട്ട് നല്ല കോണ്ടാക്ട് വെക്കാറുണ്ട്, ഒന്നും മിസ് ചെയ്തിട്ടില്ല.
1: നമ്മുടെ സമ്പത്ത് എന്ന് പറയുന്നതാണല്ലോ, സുഹൃത്ത് ബന്ധം, അതാണ് നമ്മുടെ ജീവിതത്തിൽ ഇന്ന് ഓർമ്മിക്കാൻ പറ്റുന്ന ഒരുപാട് അനുഭവങ്ങളൊക്കെ തരുന്നല്ലേ. ഒരു സുഹൃത്ത് വലയത്തിൽ നിന്നാണല്ലേ പല പല അനുഭവങ്ങളൊക്കെ നമുക്ക് കിട്ടുക. എന്തായാലും അത് കാത്തു സൂക്ഷിക്കുന്ന എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു വലിയൊരു എന്താ പറയാ അല്ലേ, എല്ലാവർക്കും അത് പറ്റണമെന്നില്ല.
2: പഠിച്ച കാലം മുതലുള്ള ആൾക്കാരുമായിട്ട് ഇപ്പോഴും കോണ്ടാക്ട് ഉണ്ട്.
1: അതെ അല്ലേ,
2: കോണ്ടാക്ട് ഞാൻ വിട്ടിട്ടില്ല ആരുടെയും.
1: ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും
2: സാറിന്റെ പേര്?
1: എന്റെ പേര് ബൈജു.
2: ബൈജു.
1: അപ്പോൾ നമുക്ക് ഏതായാലും പരിചയപ്പെടാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം. നമുക്ക് മൗനം എന്ന ഈ ഒരു ചിത്രത്തിന് വേണ്ടിയിട്ട് നമ്മൾ ദാസേട്ടൻ പാടി മനോഹരമാക്കി ഈ പാട്ട് നമുക്ക് എല്ലാവരും കേൾപ്പിക്കാം അല്ലേ. ഒരുപാട് ആൾക്കാർ ഇങ്ങനെ പാട്ടിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോൾ അപ്പോൾ പാട്ട് കേൾക്കാം. വിളിച്ചാൽ വളരെ സന്തോഷം. വീണ്ടും വിളിക്കണം കേട്ടോ, നമ്മളെ പ്രോഗ്രാമൊക്കെ കേട്ടിട്ട് അഭിപ്രായമൊക്കെ പറയണം.
2: ഓക്കെ ഓക്കെ.
1: ഇതാ പാട്ട് കേട്ടോളൂ.
2: ഓക്കെ.

0: ബിജുട്ടാ നീ എങ്ങോട്ടാ?
1: ഞാൻ ടി വി എസിന്റെ ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ എ കെ മോട്ടോഴ്സ് പോന്നിയാ.
2: ഏയ് ആടുന്ന് വാങ്ങണ്ടേ, വേറെ എവിടെത്തെങ്കിലും പോയി വാങ്ങിക്കോ. പൊടു.
0: അല്ല എന്താ ആടുന്ന് വാങ്ങണ്ടെന്ന്? ആടുന്ന് പ്രശ്നമുണ്ടോ?
2: ആടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം വലിയ അഹങ്കാരം, നമ്മളെ ഒരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്ത് നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
0: അതാ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
1: ശശിയേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറേ നാളെ അവരെ കണ്ടിട്ട്.
2: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി എ കെ മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിയിട്ട്
0: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു.
2: അല്ല, ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനമേ കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
0: ഏയ് എനിക്കെന്താ പ്രശ്നം?
2: ആ പിന്നെന്നാ?
3: പെട്രോൾ ഇലക്ട്രിക് ടി വി എസ് വാഹനങ്ങൾക്ക് എ കെ മോട്ടോഴ്സ് കൊതേരി മട്ടന്നൂർ. ഫോൺ 8281481555 8281483555 8547173810.
4: ആ വിമാനയാത്ര കഴിഞ്ഞു, ഇനിയൊന്ന് നന്നായി വിശ്രമിക്കണം.
5: 10 മിനിറ്റ് വേണ്ട സാർ, ആരോമയിലെത്താം.
3: അതെ, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം. സൗകര്യവും സുരക്ഷയും ശാന്തതയും ഒത്തുചേർന്ന ഇടം അരോമ ആയുർ ഹെറിറ്റേജിലെ പ്രീമിയം റൂമുകൾ. ബിസിനസ് യാത്രകൾക്കും കുടുംബ അവധിക്കാലത്തിനും സുഖകരമായ താമസത്തിന്റെ പുതിയ അനുഭവം. കൂടാതെ ഓരോ ദിവസവും പുതിയതായി തുടങ്ങാൻ അരോമ ആയുർ ഹെറിറ്റേജിലെ ആധുനിക ഫിറ്റ്നസ് ജിം, ടു വീലർ, ഫോർ വീലർ, വിശാലവും സുരക്ഷിതവുമായ പാർക്കിംഗ് സൗകര്യം. എന്നാൽ ഇനി വൈകണ്ട, അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടംകുന്ന്, മട്ടന്നൂർ. കംഫർട്ട്, കൺവീനിയൻസ്, കംപ്ലീറ്റ് എക്സ്പീരിയൻസ്.
6: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ തുടരുകയാണ്. ഇഷ്ടഗാനങ്ങളിൽ ഇഷ്ടഗാനവുമായിട്ട് അടുത്തയാൾ ലൈനിൽ എത്തിയിട്ടുണ്ട്. ആരാണെന്ന് നോക്കാം.
7: ഹലോ.
8: ഹലോ.
6: ഹലോ, നമസ്കാരം. ഇഷ്ടഗാനങ്ങളിലേക്ക് സ്വാഗതം. ഇതാരാണ്? പറയൂ. മെരുവമ്പായിൽ നിന്നും അനിതേച്ചിയാണ് വിളിക്കുന്നത്. എന്തൊക്കെയുണ്ട് ചേച്ചി വിശേഷങ്ങൾ? സുഖല്ലേ? അങ്ങനെ പോകുന്നു അല്ലേ? ഭക്ഷണൊക്കെ ആയോ? ഉച്ചക്കത്തെല്ലാം തയ്യാറാക്കി വെച്ചോ? അപ്പോ പാട്ടൊക്കെ കേട്ടിട്ട് ഒന്ന് കഴിക്കാൻ വിചാരിച്ചു അല്ലേ? ഓക്കെ, ഇന്ന് എന്തെങ്കിലും സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മുടെ ഇഷ്ട ഗാനങ്ങളിലെ ഏത് പാട്ട് കേൾക്കാൻ വേണ്ടിട്ടാണ് വിളിച്ചത്? നല്ല പാട്ടാണല്ലോ തിരഞ്ഞെടുത്തിരിക്കുന്നേ. രാക്കുയിലിൻ രാഗ സദസ്സിൽ എന്ന ചിത്രത്തിന് വേണ്ടിയിട്ട് ദാസന്റെ പാടിയ പാട്ടാണ്. നല്ലൊരു പാട്ടാണ്. ആർക്കാണ് ഇതിപ്പോ ഡെഡിക്കേറ്റ് ചെയ്യേണ്ടത്? എല്ലാവർക്കും വേണ്ടിയിട്ട് അല്ലേ? നമ്മുടെ ശ്രോതാക്കൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടും, അതുപോലെ തന്നെ ചേച്ചിയുടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടാവല്ലോ അല്ലേ? ആഹാ, എന്നിട്ടാ? ഓക്കെ, അവരൊക്കെ കേൾക്കുന്നുണ്ടാന്ന് വിചാരിക്കാം. അപ്പൊ അവർക്കൊക്കെ വേണ്ടിയിട്ടും കുടുംബാംഗങ്ങൾക്കെല്ലാം വേണ്ടിയിട്ടും നമുക്ക് പാട്ട് കേൾപ്പിച്ചു കൊടുക്കാം. അപ്പൊ പാട്ടൊക്കെ കേട്ട് നല്ല ഭക്ഷണൊക്കെ കഴിച്ചിരുന്നോളൂ കേട്ടോ. പാട്ട് കേക്കട്ടെ? പാട്ട് കേട്ടെ? ഇതാ പാട്ട്. ഓക്കെ, ഇതാ കേട്ടോളൂ.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
0: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
2: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൌകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
2: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276200.
3: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടഗാനങ്ങളിൽ ഇഷ്ടഗാനവുമായിട്ട് അടുത്തതാരാണെന്ന് നോക്കാം.
4: ഹലോ.
5: ഹലോ.
4: ഹലോ, നമസ്കാരം. ഇഷ്ടഗാനങ്ങളിലേക്ക് സ്വാഗതം. ഇതാരാണ്?
5: ഞാൻ ആയിത്തറയിൽ നിന്ന് വത്സനാണ്.
4: വത്സേട്ടാ, എന്തൊക്കെയുണ്ട് ആയിത്തറ വിശേഷം? സുഖല്ലേ?
5: വിശേഷമൊന്നുമില്ല. നല്ല ചൂടാണ്.
4: മഴ കിട്ടിയോ ഇന്നലെ?
5: ഇന്നലെ ചെറുതായിട്ടൊന്നും ചാറുകയില്ല. ഇന്നലെ അല്ല, മിന്നാന്നല്ലേ.
4: നമുക്ക് ഇന്നലെ കുറച്ച് മഴ കിട്ടി, ചെറുതായിട്ട്. ഭയങ്കര ചൂടാണ്, പുറത്തിറങ്ങാൻ പറ്റാത്തല്ലേ. ഇനിയിപ്പോ മാർച്ച് മാസൊക്കെ ആവുമ്പോ എന്താവും അല്ലേ അവസ്ഥ?
5: എന്തൊക്കെയാ ചൂട്? രാത്രിയും നല്ല ചൂടായിരിക്കും എന്നല്ലേ ന്യൂസിലൊക്കെ കാണും.
4: അതെ അതെ, ചിന്തിക്കാൻ പോലും കഴിയില്ല. ശരിക്കും നമുക്ക് എല്ലാ വർഷം ശരിക്കും കിട്ടിയില്ലെങ്കിലേ നമ്മൾ പെട്ടുപോകും അല്ലേ. വെള്ളത്തിനൊക്കെ അങ്ങോട്ട് കുറച്ച് ഹൈറ്റുള്ള സ്ഥലമാണോ ആ ഭാഗമൊക്കെ? ആ ഇത്ര ഭാഗമൊക്കെ
5: ഹൈറ്റ് ഉണ്ടെങ്കിലും ചിലയിടങ്ങളിൽ നല്ല ഉറവയും വെള്ളമുള്ള
4: കേന്ദ്രങ്ങളുണ്ട് അല്ലേ. ബുദ്ധിമുട്ടുണ്ടോ വെള്ളത്തിനും?
5: നമുക്ക് ഇതുവരെ ബുദ്ധിമുട്ടില്ല, പക്ഷെ എങ്കിൽ ഇനിഞ്ഞാന്ന് മുതൽ ചെറിയ ബുദ്ധിമുട്ടിന് ചാൻസ് ഉണ്ട്. അതായത് കിണറില് ഒരു എലി കംപ്ലീറ്റ് വറ്റിക്കേണ്ടി വന്നു.
4: അതല്ലേ,
5: അഞ്ചാറ് പോലെ
4: വെള്ളം സംഭവിച്ചാൽ വലിയ അല്ലേ, എന്താ പറയാ.
5: അതെ അതെ.
4: അയ്യോ, എന്നിട്ടിപ്പം വെള്ളം ഉണ്ട്? അത്യാവശ്യം വന്നു കേറി
5: തുടങ്ങിയില്ല, അതാ ചെറുതായി വരുന്നേ ഉള്ളൂ. ഇന്നൊക്കെ 3 ദിവസം ആയിട്ടുള്ളൂ.
4: അതെ അല്ലേ.
5: കുറച്ച്
4: നല്ലൊരു മഴ കിട്ടി ഫില്ലാവട്ടെ അല്ലേ. ഓക്കെ, അപ്പൊ വലിച്ചേട്ടാ, നമ്മുടെ ഈ ഒരു പരിപാടിയിൽ ഏത് പാട്ടാണ് കേൾക്കേണ്ടത്?
5: ഇന്ന് നമ്മുടെ ഗാന്ധി ജയന്തി അല്ലേ.
4: അതെ അതെ അതെ അതെ അതെ.
5: അതുകൊണ്ട് ഒരു ദേശഭക്തി ഗാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. മിനിമോൾ പറഞ്ഞ സിനിമയിൽ ഒരു പാട്ടുണ്ട്,
4: കേരളം കേരളം അല്ലേ. ഓക്കെ, ആ പാട്ട് നമുക്ക് നമ്മുടെ ശ്രോതാക്കളെ കേൾപ്പിക്കാം. എന്തായാലും വിളിച്ചതിൽ വളരെ സന്തോഷം.
5: ഇരട്ടി
4: മധുരമായല്ലോ ഇപ്പൊ, നല്ല അഭിപ്രായം വന്നു. നമ്മുടെ ആഭ്യന്തരമന്ത്രിയുടെ അഭിനന്ദനം കിട്ടിയിട്ടുണ്ട്, അപ്പൊ അതൊക്കെ കൊണ്ട് നമുക്ക് ഇരട്ടി മധുരമാണ്. ഓക്കെ
5: ശരി.
4: ഓക്കെ വലിച്ചേട്ടാ, നമുക്ക് പാട്ട് കേൾക്കാം. വിളിച്ചതിൽ വളരെ സന്തോഷം. പാട്ട് കേട്ടോളൂ. ഓക്കെ.

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സി എം വിസ്താര നെല്ലൂന്നി.
1: സി എം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്,
0: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ, അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
1: ഫോൺ 9496420880 8111 933 600. സി എം വിസ്താര,
0: സി എം വിസ്താര നെല്ലൂന്നി.
2: അമ്മേ, ഞാൻ സ്കൂളിൽ പോകുന്നില്ലേ.
3: നീ കളിക്കലേ.
2: പോകുന്നില്ല എന്ന് പറഞ്ഞാ പോകുന്നില്ല.
4: ആ നാട് ഒരു ഒച്ചപ്പാടലും കേക്കുന്നു.
3: മോള് സ്കൂളിൽ പോകുന്നില്ല പോലും.
4: പോകുന്നില്ലേ, എന്തിട്ട്?
3: ഇന്നലെ പരീക്ഷ പേപ്പർ എല്ലാം കിട്ടി. ഓക്കാണെങ്കിൽ എല്ലാത്തിലും മാർക്കും കുറവ്.
4: പരീക്ഷന്റെ തലേന്നല്ല മോള് കുത്തിരുന്ന് പഠിക്കുന്നുണ്ടല്ലോ, പിന്നെന്നാ?
3: അതന്നെ ഞാനും വിചാരിക്കുന്നേ. പിന്നെ എന്നാന്നോളെ പ്രശ്നം?
4: നീ വിഷമിക്കാണ്ടിരിക്കേ, അതിനെല്ലാം പരിഹാരം കാണാം.
3: എന്ത്?
4: മോളെയും കൂട്ടിയിട്ട് നാളെ നമുക്കൊന്ന് സമർത്ത് പോവാം. പഠനത്തിലുള്ള മോളെ എല്ലാ വിഷമങ്ങളും കണ്ടെത്തി അവര് പരിഹാരം നിർദ്ദേശിച്ചോളൂ.
3: ശരിക്കോ?
4: ആന്ന്.
1: സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഒക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400 1330 9496 974 141.
5: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ തത്സമയ ഫോണിംഗ് ചലച്ചിത്രഗാന പരിപാടിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ശ്രോതാക്കൾക്ക് ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ വിളിക്കാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്: 04902 9708 896. ഇഷ്ടഗാനങ്ങളിൽ അടുത്തത് ആരാണെന്ന് നോക്കാം. ഹലോ.
6: ഹലോ.
5: ഹലോ, നമസ്കാരം, ഇഷ്ടഗാനങ്ങളിലേക്ക് സ്വാഗതം. ഇതാരാണ്? പറയൂ സതിയേച്ചി, ഇന്ന് ഏത് പാട്ടുമായിട്ടാണ് വന്നിരിക്കുന്നേ?
6: ഇന്ന് ഗാന്ധി ജയന്തി അല്ലേ, അതുകൊണ്ട് കേരളമാണെന്റെ നാട് എന്നുള്ള പാട്ടാണ് വേണ്ടത്.
5: കേരളമാണെന്റെ നാട് ഉൾട്ട എന്ന സിനിമയിലെ പാട്ടാണ് കേട്ടോ, പുതിയൊരു പടത്തിലെ പാട്ടാണ്. അപ്പൊ ഈ പാട്ടാണ് ഇപ്പൊ കേൾക്കേണ്ടത്. ആർക്കൊക്കെയാണ് കേൾപ്പിക്കേണ്ടത്?
6: എല്ലാ
5: ശ്രോതാക്കൾക്കും വേണ്ടിട്ട് നമുക്ക് ഈ പാട്ടൊന്ന് കേൾക്കാം.
6: ചെറിയൊരു മോനുണ്ട്, മോന് വർത്താനം
5: പറയണോ? കൊടുക്കൂ കൊടുക്കൂ.
7: ഹലോ.
5: ഹലോ, മോന്റെ പേരെന്താ?
7: അലൻ.
5: അലൻ, അലൻ എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നേ?
7: 1A.
5: 1A ആണോ അല്ലേ? ആ, എങ്ങനെയുണ്ട് പഠിത്തമെല്ലാം? ഉഷാറാണോ? സൂപ്പറാ. ആഹാ, ആരാ മോന്റെ ക്ലാസ് ടീച്ചർ? ആരാ? നല്ല പാട്ടൊക്കെ പാടിത്തരുവോ? ആഹാ, ഏത് പാട്ടാ പാടിത്തരുന്നേ? ഒന്ന് പാടിത്തരാവോ? ഈച്ച മേലെ പോയി. ആഹാ, ഈച്ച ആരെ ഓടിച്ചു വിട്ടേ മേലോട്ടേക്ക്? ആനയെ ഓടിച്ചു വിട്ടേ അല്ലേ. കൊള്ളാം. ഇനിയും നല്ല നല്ല പാട്ടെല്ലാം പഠിപ്പിച്ച് തരാൻ പറയണം കേട്ടോ ടീച്ചറോട്. എന്നിട്ട് ഇതേപോലെ പാട്ടിന് വിളിക്കുമ്പോൾ പാടിത്തരണം. ഓക്കെ അല്ലേ? പാടിത്തരുവോ? പാടിത്തരൂലേ? ആ ഓക്കെ. അപ്പം നമുക്ക് നല്ലൊരു പാട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതാരാ, അമ്മമ്മയാണോ കൂടെ ഉള്ളത്? ആരാ?
6: അച്ഛമ്മ.
5: അച്ഛമ്മ, ഓക്കെ. അപ്പൊ അച്ഛമ്മ നല്ലൊരു പാട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് അലനെ നമുക്ക് ഈ പാട്ട് എല്ലാവരും കേൾപ്പിക്കാം അല്ലേ?
6: അലമ്പോ
5: സതീച്ച് നമുക്ക് പാട്ട് കേൾക്കാം. വിളിച്ചതിൽ സന്തോഷം. ഓക്കെ, താങ്ക് യു.

0: ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ പറ്റി ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിലിതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
1: ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
0: നിങ്ങൾ കേരളത്തിൽ എവിടെയായാലും ഒരു ഫോൺ കോളിൽ ഞങ്ങൾ വാഹന ആരോഗ്യ ഇൻഷുറൻസ് ചെയ്തു നൽകുന്നു.
1: സ്റ്റാർ ഹെൽത്ത്, കെ ഹെൽത്ത്, ടാറ്റ, നിവ ബുപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങി എല്ലാവിധ ഗവൺമെന്റ് പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഗുണനിലവാരത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു.
0: ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
1: ഫോൺ 9961004648,
0: 9656948321.
2: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
3: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
2: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558185356.
3: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
1: അരോമ മൾട്ടി ക്യുസിൻ റെസ്റ്റോറന്റ്, നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. രുചിയുടെ യഥാർത്ഥ വിലാസം, ഓരോ രുചിയിലും വിശ്വാസം. മട്ടന്നൂരിന്റെ ഹൃദയഭാഗത്ത് ഗുണമേന്മയും രുചിയും ഒരുപോലെ കാത്തു സൂക്ഷിക്കുന്ന അരോമ മൾട്ടി ക്യുസിൻ റെസ്റ്റോറന്റ്. നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ ഡിഷസ്, ചൈനീസ് വിഭവങ്ങൾ. റെസ്റ്റോറന്റിനോട് ചേർന്ന് തന്നെ 50 പേർക്ക് ഇരിക്കാവുന്ന സൗകര്യങ്ങൾ, 10 പേരെ ഉൾക്കൊള്ളാവുന്ന ബോർഡ് റൂം. അരോമ മൾട്ടി ക്യുസിൻ റെസ്റ്റോറന്റ്, നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. ഫോൺ 0490247140, 7229000118.
3: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ തുടരുകയാണ്. ഇഷ്ടഗാനങ്ങളിൽ അടുത്തത് ആരാണെന്ന് നോക്കാം. ഹലോ ഹലോ
4: ഹലോ
3: ഹലോ, നമസ്കാരം, ഇഷ്ടഗാനങ്ങളിലേക്ക് സ്വാഗതം. ഇതാരാണ്?
4: ഋതുപാർവൻ.
3: എവിടുന്നാ വിളിക്കുന്നേ?
4: മുണ്ടോർപൊയിൽ.
3: മോൻ എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നേ?
4: 4ാം ക്ലാസ്സിലാ.
3: ആഹാ, എങ്ങനെയുണ്ട് പഠിത്തമൊക്കെ? ഉഷാറാണോ? ഏതാ സ്കൂള്? കുഴിക്കൽ സ്കൂളില്. കുഴിക്കൽ എൽ പി സ്കൂളാണല്ലേ? ആഹാ, അടുത്ത് തന്നെയല്ലേ? പോയിട്ട് പെട്ടെന്ന് വരാലോ അല്ലേ? എങ്ങനെയാ പോകുന്നേ
4: വണ്ടി?
3: എങ്ങനെയാ പോകുന്നേ? ഓ, ബസ്സിൽ പോവും. ബസ് വരും, സ്കൂൾ ബസ് വരും അതിൽ അല്ലേ? ഓക്കെ. അപ്പോ വീട്ടില് വേറെ ആരൊക്കെയാ ഉള്ളത് ഋതുപാർവന്റെ? കൊറേ ആൾക്കാരുണ്ട്. വീട്ടിലാരൊക്കെയാ ഉള്ളത്?
4: വീട്ടില് അച്ഛൻ, അമ്മ, രണ്ടാട്ടനും,
3: അച്ചാച്ചനും അമ്മമ്മയും. അവരുടെ പേരൊക്കെ അറിയാവോ? ഒന്ന് പറഞ്ഞാട്ടെ.
4: അച്ഛന്റെ പേര് രജീഷ്.
3: ആ,
4: അമ്മേന്റെ പേര് ജസ്ന.
3: ജസ്ന. ആ,
4: ഒരാട്ടിന്റെ പേര് ഋതുനന്ദ്.
3: ഋതുനന്ദ്. ആ
4: ആ,
3: അടുത്ത ആള്? എന്താണ്? ദേവർഷ്. ആ, ദേവനന്ദ. ഓക്കെ. അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് ഇഷ്ടഗാനങ്ങളിലൂടെ കേൾക്കണ്ടേ? ഹലോ, നമ്മുടെ കോളർ ലൈനിൽ നിന്ന് കട്ടായി പോയിട്ടുണ്ട്. എന്തായാലും നമുക്ക് നല്ലൊരു പാട്ട് ഋതുപാർവണിന് വേണ്ടിയിട്ട് കേൾപ്പിച്ചു കൊടുക്കാം. ഇതാ പാട്ട് കേട്ടോളൂ.

0: ലഹരിക്കെതിരെയുള്ള ശക്തമായ സന്ദേശം ഉൾക്കൊള്ളിച്ചുകൊണ്ട് നെല്ലിക്ക എന്ന പേരിൽ നാടകം രചിച്ച് അവതരിപ്പിച്ചതായി അറിയുന്നു. ലഹരി മാഫിയയുടെ പിടിയിൽ അകപ്പെട്ടുപോയ ഒരു പെൺകുട്ടിയെ രക്ഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെയും ലഹരി മാഫിയക്കെതിരെ നടത്തുന്ന പോരാട്ടത്തിന്റെ കഥയാണ് ഈ നാടകത്തിന്റെ ഇതിവൃത്തമെന്ന് മനസ്സിലാക്കുന്നു. സമൂഹത്തെ ലഹരിയുടെ വിപത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിനായി ആരംഭിച്ച ഓപ്പറേഷൻ തുഫാൻ വിവിധ ഘട്ടങ്ങളിലൂടെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ റേഡിയോ മലബാർ പോലെയുള്ള സ്ഥാപനങ്ങളുടെ ഇത്തരം സാമൂഹ്യ ഇടപെടലുകൾ ഏറെ പ്രശംസനീയമാണ്. ജയ് ഹിന്ദ്.
1: സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647. മിലൻ ഓപ്റ്റിക്കൽസ്, മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. മിലൻ ഓപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ, കണ്ണടകൾക്ക് മിലൻ ഓപ്റ്റിക്കൽസ്, മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഫോൺ 9747018037.
2: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ തുടരുകയാണ്. ഇഷ്ടഗാനങ്ങളിൽ അടുത്തത് ആരാണെന്ന് നോക്കാം. ഹലോ.
3: ഹലോ, നമസ്കാരം.
2: ഹലോ, നമസ്കാരം, പറയൂ.
3: സുള്ളിയ.
2: ഇന്ന് ഏത് പാട്ടുമായിട്ടാണ് ദിനേശ് വന്നിരിക്കുന്നത്?
3: ഇന്ന് 777 ചാർലി ചിത്രത്തിലെ
2: 777 ചാർലി. അതിന്റെ മലയാളം വേർഷൻ ആണ് വേണ്ടല്ലേ? ഓക്കെ. എൻ സർവമേ, ആ പാട്ടാണ്. ആ പാട്ട് ഇഷ്ടപ്പെടാൻ കാരണം?
3: അത് അന്യത്തി ഭയങ്കര ഇഷ്ടമാണ്.
2: ആഹാ, അന്യത്തിയുടെ പേര് പറഞ്ഞോളൂ.
3: അന്യത്തി ലിഖിത ആണ്
2: പറഞ്ഞത്. എന്താണ്? അനിയത്തി ലിഖിതയ്ക്ക് വേണ്ടിയിട്ടാണ് ദിനേശ് ഈ പാട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. നല്ലൊരു പാട്ടാണ്. അപ്പൊ പാട്ട് നമുക്ക് കേൾപ്പിക്കാം അല്ലേ? ഓക്കെ. ഭക്ഷണമൊക്കെ കഴിച്ചിട്ടിരിക്കുവാണോ? ഇല്ല. ഓക്കെ, അപ്പോ പാട്ടൊക്കെ കേട്ടുമല്ല ഭക്ഷണമൊക്കെ കഴിക്കുക. നമുക്ക് ലിഖിത കുട്ടിക്ക് വേണ്ടിയിട്ട് ഈ പാട്ടങ്ങ് കേൾപ്പിക്കാം അല്ലേ? ഓക്കെ, ഇതാ പാട്ട് കേട്ടോളൂ.

0: ഒരൊറ്റ ചോദ്യം നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്ക് ആക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിങ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച് വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7999447-6836, 9447-371-836, 8078-502-836.
1: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BAS HUID ഹാൾമാർക്ക് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
2: അല്ല, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛനങ്ങോട്ടേക്ക് വരുന്നില്ലാന്ന്.
3: ആഹാ, അങ്ങനെ പറഞ്ഞ
2: അതെന്താ? പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
3: അതിപ്പോ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല, ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
4: മതി.
2: ദാ അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതെന്തൊരു അത്ഭുത.
3: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറുമില്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷനായിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നെന്ന് അറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
2: അതെന്താ?
3: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
0: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റു ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.
5: എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവീസ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ GI കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, WPC ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, FRP ഡോഴ്സ്, PVC ആൻഡ് UPVC ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. SK ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
6: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങളിലെ ലാസ്റ്റ് കോളർ വന്നിട്ടുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ.
7: ഹലോ
6: ഹലോ, നമസ്കാരം, ഇഷ്ടഗാനങ്ങളിലേക്ക് സ്വാഗതം. പറയൂ.
7: ശോഭേച്ചി,
6: ഇന്ന് ഏത് പാട്ടുമായിട്ടാണ് വന്നിരിക്കുന്നത്?
7: രാപ്പകൽ എന്ന സിനിമയിലെ തങ്ക മനസ്സ് അമ്മ മനസ്സ് എന്നൊരു പാട്ടില്ലേ.
6: പിന്നെ നമ്മുടെ ഭാവഗായകൻ ജയചന്ദ്രൻ പാടി മനോഹരമാക്കിയ പാട്ടല്ലേ. അപ്പൊ ഈ പാട്ട് ആർക്കൊക്കെ വേണ്ടിയിട്ടാണ്?
7: എന്റെ സുഹൃത്തുക്കൾക്കും ഈ പാട്ട് കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് നല്ല പാട്ട്.
6: ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാവർക്കും വേണ്ടി പാട്ട് കേൾപ്പിച്ചു കൊടുക്കാം. നമ്മുടെ സമയം ഏകദേശം തീരാറായിട്ടുണ്ട്, അപ്പൊ പാട്ട് കേട്ടോളൂ.

പ്രിയ ശ്രോതാക്കളെ, റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടിയാണ് ഇതുവരെ കേട്ടത്. ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ മലബാറിൻ്റെ സ്നേഹമറിയിക്കുന്നു. ഇഷ്ടഗാനങ്ങളിൽ ഇതുവരെ നിങ്ങളോടൊപ്പം ഞാൻ ബൈജു സുന്ദരൻ മട്ടന്നൂർ. സ്റ്റുഡിയോയിൽ സാങ്കേതിക സഹായവുമായി കൂടെയുണ്ടായിരുന്നത് സൂര്യ ഇടവനാണ്.

0: ലഹരി വിമുക്ത സമൂഹത്തിന്റെ സൃഷ്ടിക്കായി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ഓപ്പറേഷൻ തൂഫാന് ഐക്യദാർഢ്യം, ലഹരി വിരുദ്ധ പ്രമേയം ഇതിവൃത്തമാക്കിയ റേഡിയോ മലബാർ നെല്ലിക്ക നാടകത്തിന് ആഭ്യന്തര വകുപ്പിന്റെ അഭിനന്ദനം.
1: മുരുകന്റെ ഒരു ബാഗിൽ മയക്കുമരുന്ന്.
2: സർ, ഈ നാർക്കോട്ടിക് റാക്കറ്റ് വലിയതല്ലേ, ഇത്ര ഈസിയായി?
1: ഇറ്റ്സ് നോട്ട് ഈസി മിസ്റ്റർ സുരേഷ്. ഞങ്ങളൊരു 50 നമ്പർ ടീം ഇറങ്ങിയിട്ടുണ്ട്. എല്ലാം കോർഡിനേറ്റ് ചെയ്യാൻ ഹെഡ്ക്വാർട്ടേഴ്സ് ഉണ്ട്.
2: ഓ,
0: ശ്രീ രമേശ് ചെന്നിത്തലയുടെ വാക്കുകൾ.
3: കണ്ണൂരിലെ മട്ടന്നൂരിനടുത്ത് പ്രവർത്തിക്കുന്ന റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷൻ ലഹരിക്കെതിരെയുള്ള ശക്തമായ സന്ദേശം ഉൾക്കൊള്ളിച്ചുകൊണ്ട് നെല്ലിക്ക എന്ന പേരിൽ നാടകം രചിച്ച് അവതരിപ്പിച്ചതായി അറിയുന്നു. ലഹരി മാഫിയയുടെ പിടിയിൽ അകപ്പെട്ടുപോയ ഒരു പെൺകുട്ടിയെ രക്ഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെയും ലഹരി മാഫിയക്കെതിരെ നടത്തുന്ന പോരാട്ടത്തിന്റെ കഥയുമാണ് ഈ നാടകത്തിന്റെ ഇതിവൃത്തമെന്ന് മനസ്സിലാക്കുന്നു. സമൂഹത്തെ ലഹരിയുടെ വിപത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിനായി ആരംഭിച്ച ഓപ്പറേഷൻ തുഫാൻ വിവിധ ഘട്ടങ്ങളിലൂടെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ റേഡിയോ മലബാർ പോലെയുള്ള സ്ഥാപനങ്ങളുടെ ഇത്തരം സാമൂഹ്യ ഇടപെടലുകൾ ഏറെ പ്രശംസനീയമാണ്. ജയ്.
4: മാറ്റങ്ങളുടെ മാറ്റുകൂട്ടാൻ റേഡിയോ മലബാർ 89.6 FM.

അതിഥി ഭാഷാഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇത് റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, ഞങ്ങളുടെ ഭൂതല മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം വൈകിട്ട് 5 മണിക്ക് ആരംഭിക്കും. അല്പസമയത്തിനുള്ളിൽ ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കാം. നമസ്കാരം.

0: ജോലി ടെൻഷൻ ഉറക്കൂല, എനിക്കിനി ഒന്ന് റിലാക്സ് ചെയ്യണം.
1: മാഡം, അരോമ ആയുർ ഹെറിറ്റേജിലേക്ക് സ്വാഗതം. ശരീരത്തിന്റെ ക്ഷീണത്തിനും മനസ്സിന്റെ സമ്മർദ്ദത്തിനും ആയുർവേദത്തിന്റെ കരുതൽ. അഭ്യംഗം, ശിരോധാര, ഡീപ് ടിഷ്യൂ മസാജ്, ഫുഡ് തെറാപ്പി, ഫേസ് മസാജ്, സ്റ്റീം ബാത്ത്, ഓരോ ട്രീറ്റ്മെന്റും നിങ്ങളെ പുതുജീവനിലേക്ക് നയിക്കുന്നു. റിലാക്സ്, ഹീൽ, റിജുവനേറ്റ്. അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ. ഫോൺ 0490247140, 7025 9001 8.

0: ബിജുട്ടാ നീ എങ്ങോട്ടാ?
1: ഞാൻ TVSന്റെ ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കോതേരിയിലെ AK മോട്ടോഴ്സ് പോന്നിയാ.
2: ഏയ് ആടുന്ന് വാങ്ങണ്ടേ, വേറെ എടുത്തെങ്കിലും പോയി വാങ്ങിക്കോ.
0: പൊടു അല്ല എന്താ ആടുന്ന് വാങ്ങണ്ടെന്ന്? ആടുന്ന് പ്രശ്നമുണ്ടോ?
2: ആടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്ന ശേഷം വലിയ അഹങ്കാരം, നമ്മളെ ഒരു മൈൻഡില്ല. ഓനങ്ങനെ നല്ല സ്ഥലത്ത് നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
0: അതാ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
1: ശേഷേട്ടാ നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ, ഞാൻ കുറേ നാളെ അവരെ കണ്ടിട്ട്.
2: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി AK മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിയിട്ട്
0: പോകണം. നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു.
2: അല്ല ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനമേ കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് വാങ്ങട്ടെ, അതിന് നിനക്കെന്താ പ്രശ്നമുണ്ടാ?
0: ഏയ് എനിക്കെന്ത് പ്രശ്നം?
2: ആ പിന്നെന്നാ?
3: പെട്രോൾ ഇലക്ട്രിക് TVS വാഹനങ്ങൾക്ക് AK മോട്ടോഴ്സ് കൊതേരി മട്ടന്നൂർ. ഫോൺ 8281481555, 8281483555, 8547173810.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ് എക്കോ, TMT, ഗാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 04972 762400.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.

സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.

0: അമ്മേ, ഞാൻ ഇന്ന് സ്കൂളിൽ പോകുന്നില്ലേ?
1: നീ കളിക്കലേ?
0: പോകുന്നില്ല എന്ന് പറഞ്ഞാ പോകുന്നില്ല.
2: ആനാട് ഒരു ഒച്ചപ്പാടലും കേക്കുന്നു.
1: മോള് സ്കൂളിൽ പോകുന്നില്ല പോലും.
2: പോകുന്നില്ലേ? എന്തിട്ട്?
1: ഇന്നലെ പരീക്ഷ പേപ്പറെല്ലാം കിട്ടി. ഓക്കാണെങ്കിൽ എല്ലാത്തിലും മാർക്കും കുറവ്.
2: പരീക്ഷന്റെ തലേന്നല്ല മോള് കുത്തിരുന്ന് പഠിക്കുന്നുണ്ടല്ലോ, പിന്നെന്നാ?
1: അതന്നെ ഞാനും വിചാരിക്കുന്നേ. പിന്നെ എന്നാന്നോളെ പ്രശ്നം?
2: നീ വിഷമിക്കാണ്ടിരിക്കേ, അതിനെല്ലാം പരിഹാരം കാണാം.
1: എന്ത്?
2: മോളെയും കൂട്ടിയിട്ട് നാളെ നമുക്കൊന്ന് സമർത്ത് പോവാം. പഠനത്തിലുള്ള മോളെ എല്ലാ വിഷമങ്ങളും കണ്ടെത്തി അവര് പരിഹാരം നിർദ്ദേശിച്ചോളൂ.
1: ശരിക്കു
2: ആന്ന്.
3: സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഒക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400 1 3030 9496 974 141.

ഒരൊറ്റ ചോദ്യം, നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക് ആക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിങ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച് വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836.

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സിഎം വിസ്താര നെല്ലൂന്നി.
1: സിഎം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്.
0: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ. അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
1: ഫോൺ 9496420880
0: 8111933600.
1: സിഎം വിസ്താര,
0: സിഎം വിസ്താര നെല്ലൂന്നി.

ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BIS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.

ഡോർസ്, എല്ലാവിധ ഡോർസ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവീ സ്റ്റീൽ ഡോർസ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോർസ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോർസ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോർസ്, എഫ് ആർ പി ഡോർസ്, പി വി സി ആൻഡ് യു പി വി സി ഡോർസ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോർസ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. SK Doors, Talasheri Road, Mattanur.

മിലൻ ഓപ്റ്റിക്കൽസ്, മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. മിലൻ ഓപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ, കണ്ണടകൾക്ക് മിലൻ ഓപ്റ്റിക്കൽസ്, മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഫോൺ 9747018037.

റേഡിയോ മലബാർ, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. 89.6 MHz ഞങ്ങളുടെ ഭൂതല സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി.

0: കേൾവിയുടെ കേളിക്കുട്ടിനെ ശബ്ദവീജികളാൽ സർഗഭാവനയുണർത്തി ജനഹൃദയങ്ങളെ കീഴടക്കുവാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.
1: ईश्वर के दरबार में मैं महात्मा हूँ कि मैं दुष्ट आदमी हूँ वो तो कोई नहीं जान सकता है, मुझको भी बुरा पता नहीं चलेगा कि मेरे में दुष्टता कितनी भरी है या तो मेरे में साधुता कितनी भरी है। वो तो साधु हृदय ही दुष्ट हृदय वो जानने वाला तो राम जी पड़ा है।
2: സഹസ്രാബ്ദത്തിന്റെ മഹാപുരുഷൻ ജീവിതം സന്ദേശമാക്കി ലോകത്തിന് സമർപ്പിച്ച മഹാത്മജി.
3: ഗാന്ധി ചിന്തയുടെ നേർവഴി, ഗാന്ധിലയം.
2: റേഡിയോ മലബാർ 89.6 FM, സരിൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ.

0: ഗാന്ധിജിയുടെ വാക്കുകൾ.
1: ഖേര സത്യാഗ്രഹ സമരം അപ്രതീക്ഷിതമായ നിലയിൽ അവസാനിച്ചു. ജനങ്ങൾ ക്ഷീണിച്ചു കഴിഞ്ഞു എന്ന് വ്യക്തമായി. നിശ്ചലരായി സമരം തുടർന്നു വരുന്നവർക്ക് തീരെ നാശമണയ്ക്കാൻ ഞാൻ മടിക്കുകയും ചെയ്തു. ഒരു സത്യാഗ്രഹിക്ക് സ്വീകാര്യമായ നിലയിൽ ഭംഗിയായ സമരം കലാശിപ്പിക്കാൻ വല്ല വഴിയുമുണ്ടോ എന്ന് ഞാൻ ആരായുകയായിരുന്നു. അപ്രകാരമുള്ള ഒരു ഉപായം അവിചാരിതമായി കൈവന്നു. നികുതി അടയ്ക്കാൻ കഴിവുള്ള പട്ടീദാർമാർ അതടക്കുന്ന പക്ഷം സാധുക്കളിൽ നിന്നുള്ള പിരിവ് നിർത്തിവെക്കാമെന്നും നടിയാട് താലൂക്കിലെ മാംലദ്ദാർ എന്നെ അറിയിച്ചു. ഈ സംഗതിക്ക് ഞാൻ രേഖാമൂലമുള്ള വാഗ്ദാനം ആവശ്യപ്പെടുകയും അത് കിട്ടുകയും ചെയ്തു. എന്നാൽ മാംലദ്ദാരുടെ ഉത്തരവാദിത്വം അദ്ദേഹത്തിൻ്റെ താലൂക്കിനെ സംബന്ധിച്ചു മാത്രമാകയാൽ ആ വാഗ്ദാനം ജില്ലയെ മുഴുവൻ സംബന്ധിച്ചും ശരിയാണോ എന്ന് ഞാൻ ജില്ലാ കലക്ടറോട് അന്വേഷിച്ചു. മാംലദ്ദാരുടെ എഴുത്തിലെ നിശ്ചയങ്ങൾക്കനുസരിച്ച് പിരിവ് നിർത്തിവെച്ചതായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള കൽപ്പന അതിനു മുമ്പ് തന്നെ അയച്ചു കഴിഞ്ഞിരിക്കുന്നുവെന്ന് കലക്ടർ മറുപടി അയച്ചു. അത് ഞാൻ അറിഞ്ഞിരുന്നില്ല. എന്നാൽ അത് ശരിയാണെങ്കിൽ ജനങ്ങളുടെ പ്രതിജ്ഞ സഫലമായി കഴിഞ്ഞിരുന്നു. പ്രതിജ്ഞയുടെ ഉദ്ദേശം ഇതുതന്നെ ആയിരുന്നുവല്ലോ. അതുകൊണ്ട് ഞങ്ങൾ ഈ കൽപ്പനയിൽ തൃപ്തി പ്രദർശിപ്പിച്ചു. എങ്കിലും ഈ കലാശം എൻ്റെ മനസ്സിന് സുഖം നൽകിയില്ല. ഏതൊരു സത്യാഗ്രഹത്തിൻ്റെയും കാലത്തിൽ സഹജമായി കാണേണ്ടുന്ന മധുരഭാവം ഇതു സംബന്ധിച്ച് കണ്ടില്ല. കലക്ടർ താൻ ഒരു തീർപ്പെന്ന നിലയിൽ യാതൊന്നും ചെയ്തിട്ടേ ഇല്ലെന്ന വിധം ഭാവിച്ചു വന്നു. സാധുക്കളിൽ നിന്ന് പിരിവ് നിർത്തിവെക്കുമെന്നായിരുന്നു നിശ്ചയം. എന്നാൽ ഇതുകൊണ്ടുള്ള ഗുണം മിക്കവർക്കും അനുഭവപ്പെട്ടില്ല. ആരാണ് സാധു എന്ന് നിർണയിക്കുവാൻ ജനങ്ങൾക്കാണ് അധികാരം. എന്നാൽ അവർക്ക് ഈ അധികാരം ഉപയോഗിക്കുവാൻ കഴിഞ്ഞില്ല. അവർക്കതിന് തക്ക ബലമില്ലാതിരുന്ന സംഗതിയെപ്പറ്റി ഞാൻ വിഷാദിച്ചു. അതുകൊണ്ട് ആ കലാശം സത്യാഗ്രഹത്തിൻ്റെ ഒരു വിജയമെന്ന നിലയിൽ കൊണ്ടാടിയെങ്കിലും ഒരു പൂർണ്ണ വിജയത്തിൻ്റെ അവശ്യ ലക്ഷണങ്ങൾ അതിനല്ലാതിരുന്നതിനാൽ എനിക്കതിൽ ആഹ്ലാദിക്കുവാൻ കഴിഞ്ഞില്ല. സത്യാഗ്രഹികൾ ആരംഭത്തിലേക്കാളുമധികം ശക്തരും ധീരരുമായി തീരുന്നുവെങ്കിൽ മാത്രമേ ഒരു സത്യാഗ്രഹ സമരത്തിൻ്റെ കലാശം ശ്രേഷ്ഠമാണെന്ന് പറയാൻ പാടുള്ളൂ. ഏതു വിധത്തിലും ഇന്നും നാം അനുഭവിച്ചു വരുന്ന ദൃഢവും സ്ഥായിയുമായ ചില ഗുണങ്ങൾ ഈ സമരം കൊണ്ട് ഉണ്ടായിട്ടില്ലെന്ന് പറഞ്ഞുകൂടാ. ഈ സത്യാഗ്രഹം ഗുജറാത്തിലെ കർഷകരുടെ ഇടയിൽ ഒരു ഉണർച്ചയുടെ ആരംഭം കുറിക്കുന്നു. അവരുടെ ശരിയായ രാഷ്ട്രീയ വിദ്യാഭ്യാസം തുടങ്ങിയത് ഇതോടുകൂടിയാണ്. ഡോക്ടർ ബസന്തിൻ്റെ ഉജ്ജ്വലമായ ഹോം റൂൾ പ്രക്ഷോഭം തീർച്ചയായും കർഷകരെ സ്പർശിച്ചിട്ടുണ്ട്. എന്നാൽ യഥാർത്ഥ കർഷക ജീവിതവുമായി ബന്ധം സ്ഥാപിക്കുവാൻ വിദ്യാഭ്യാസം ശ്രദ്ധിച്ച പൊതുപ്രവർത്തകരെ നിർബന്ധരാക്കിയത് ഖേര സത്യാഗ്രഹമാണ്. തങ്ങളുടെയും കർഷകരുടെയും കാര്യങ്ങൾ ഒന്നാണെന്ന് അവർ മനസ്സിലാക്കാൻ തുടങ്ങി. തങ്ങളുടെ ശരിയായ പ്രവൃത്തി രംഗം ഏതെന്ന് അവർ കണ്ടു. ത്യാഗത്തിനുള്ള അവരുടെ ശക്തി വർദ്ധിച്ചു. താൻ എന്തിന് പോരുമെന്ന് സ്വയം കണ്ടറിയാൻ ഈ സമരമധ്യത്തിൽ വല്ലഭായിക്ക് സാധിച്ചു എന്നതുതന്നെ ലഘുവായൊരു നേട്ടമല്ല. അതെത്ര വലിയൊരു നേട്ടമാണെന്ന് കഴിഞ്ഞ കൊല്ലത്തെ വെള്ളപ്പൊക്കം സംബന്ധിച്ച സങ്കട നിവാരണ പരിശ്രമം കൊണ്ടും ഇക്കൊല്ലത്തെ ബാർഡോളി സത്യാഗ്രഹം കൊണ്ടും നമുക്ക് ഗ്രഹിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഗുജറാത്തിലെ പൊതുജീവിതത്തിൽ ഒരു പുതിയ ചൈതന്യവും ഉത്സാഹവും ആവേശിച്ചു. തൻ്റെ ശക്തിയെപ്പറ്റി പാട്ടീദാർ കർഷകന് അവിസ്മരണീയമായൊരു ബോധമുളവായി. ജനങ്ങളുടെ മോചനം അവരെ തന്നെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. സഹനത്തിനും ത്യാഗത്തിനുമുള്ള അവരുടെ ശക്തിയെയാണ് ആശ്രയിച്ചിരിക്കുന്നത് എന്ന പാഠം പൊതുജന ഹൃദയത്തിൽ അഗാധമായി പതിഞ്ഞു. ഖേര സമരം വഴിക്ക് സത്യാഗ്രഹം ഗുജറാത്ത് ഭൂമിയിൽ നല്ലവണ്ണം വേരൂന്നി. അതുകൊണ്ട് സത്യാഗ്രഹത്തിൻ്റെ കലാശം എനിക്ക് ആഹ്ലാദപ്രദമായെങ്കിലും തങ്ങളുടെ പരിശ്രമത്തിൻ്റെ ഒത്ത നേട്ടം അതിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടെന്നറിഞ്ഞ ഖേര കർഷകന്മാർ അതുകൊണ്ട് ഉത്സാഹഭരിതരായി. തങ്ങളുടെ സങ്കടങ്ങൾക്ക് വിഹിതവും അമോഘവുമായ ഒരു നിവാരണ മാർഗം അവരിപ്പോൾ കണ്ടു. ഇതുതന്നെ അവരുടെ ആഹ്ലാദത്തിന് മതിയായ ന്യായമായിരുന്നു. എന്നിരിക്കലും സത്യാഗ്രഹത്തിൻ്റെ ആന്തരമായ അർത്ഥം ഖേര കർഷകന്മാർ പൂർണ്ണമായി ഗ്രഹിച്ചിരുന്നില്ല. അത് അവർക്ക് തന്നെ തീവ്രമായി അനുഭവപ്പെട്ടുവെന്ന് ഇനിയത്തെ അധ്യായങ്ങളിൽ കാണാം.
0: ഗാന്ധിഗീതം.

ആയിത്തത്തെക്കുറിച്ച് ഗാന്ധിജിയുടെ അഭിപ്രായം. നാം ഈ നിർഭാഗ്യരായ സഹോദരന്മാരോട് പെരുമാറിയിട്ടുള്ളത് രാക്ഷസനായി തീർന്ന ഒരുവൻ തൻ്റെ സഹോദരനോട് പെരുമാറുന്നതിനേക്കാളും ഒട്ടും തന്നെ ഭേദപ്പെട്ട നിലയിലല്ല. നാം നമ്മുടെ മുമ്പാകെ വച്ചിട്ടുള്ള ഈ ഐത്തോച്ചാടന പരിപാടി രാക്ഷസീയമായ ആ അപരാധത്തിനുള്ള ചുരുങ്ങിയ ഒരു പ്രായശ്ചിത്തം മാത്രമാണ്. കോൺഗ്രസ് പരിപാടിയുടെ മുൻപന്തിയിലേക്ക് ഈ ഇനം തള്ളിക്കയറ്റിയത് ഞാനാണെന്ന് ഞാൻ സമ്മതിക്കുന്നു. അതിനാൽ എന്നെ ശകാരിക്കാൻ പുറപ്പെട്ട ആർക്കും പറയാം, ഇത് ഞാൻ ഐത്തക്കാർക്ക് സൂത്രത്തിൽ എറിഞ്ഞുകൊടുത്ത ഒരു പ്രലോഭനമാണെന്ന്. ആ ആക്ഷേപം നിരർത്ഥകമാണെന്ന് ഞാൻ ഇതാ പറഞ്ഞുകൊള്ളട്ടെ. ഹിന്ദുക്കളെന്ന് സ്വയം വിശ്വസിക്കുന്നവർക്ക് ഹിന്ദുമതത്തെപ്പറ്റി അഭിമാനിക്കുവാൻ കഴിയണമെങ്കിൽ ഈ കളങ്കം തീർക്കുകയെന്ന പ്രായശ്ചിത്തം അവർ ചെയ്യണമെന്ന് ചെറുപ്പത്തിലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. കോൺഗ്രസ്സുകാരിൽ ഭൂരിപക്ഷവും ഹിന്ദുക്കളായതുകൊണ്ടും അന്ന് രാജ്യത്തിൻ്റെ മുമ്പാകെ വച്ച പരിപാടി ആത്മശുദ്ധീകരണത്തിന് വേണ്ടിയുള്ള ഒന്നല്ലാതിരുന്നതുകൊണ്ടും ഞാനത് കോൺഗ്രസ് പരിപാടിയുടെ മുൻപന്തിയിൽ വെച്ചു. ഈ കളങ്കം നീക്കം ചെയ്യാൻ ഹിന്ദുക്കൾ സന്നദ്ധരല്ലെങ്കിൽ സ്വരാജിന് അർഹരായ തങ്ങളെ കരുതുവാൻ അവർക്ക് നിവൃത്തിയില്ലെന്ന വിശ്വാസം കൊണ്ട്. ആ വിശ്വാസം എന്നിലുദിച്ചത് സ്വയം വ്യക്തമായ ഒരു പ്രമേയമെന്ന നിലയ്ക്കാണ്. ഐത്തം നീക്കം ചെയ്യപ്പെടാതെ നാം അധികാരത്തിൽ വന്നാൽ ഐത്തക്കാരുടെ നില ആ സ്വരാജ്യത്തിന് കീഴിൽ ഇന്നത്തേക്കാൾ വളരെയധികം മോശമാകുമെന്ന് എനിക്കുറപ്പുണ്ട്. അധികാരപ്രാപ്തി കൊണ്ട് നമ്മുടെ കഴിവുകേടും കൊള്ളരുതായ്മകളും സുരക്ഷിതങ്ങളായി തീരും എന്നതുതന്നെ കാരണം. ചുരുക്കത്തിൽ അതാണ് എൻ്റെ നില. അതിനാൽ ഈ ആത്മശുദ്ധീകരണം സ്വരാജ്യത്തിൻ്റെ അനുപേക്ഷണീയമായ ഒരു ഉപാധിയാണെന്ന് ഇന്നും ഞാൻ വാദിച്ചു പോന്നിട്ടുണ്ട്. ഇത് ഞാൻ ഇന്ന് എത്തിച്ചേർന്ന ഒരു നിലപാടല്ല. സ്വരാജ്യത്തെപ്പറ്റി ഞാൻ ആലോചിക്കാൻ തുടങ്ങിയ കാലത്തോളം പഴക്കമുണ്ട് അതിന്.

0: ഇന്നത്തെ ഗാന്ധിലേയം ഇവിടെ സമാപിക്കുന്നു. റേഡിയോ മലബാറിന്റെ ജനപ്രിയ നാടകം നെല്ലിക്കയ്ക്ക് സംസ്ഥാന ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ അഭിനന്ദനം.
1: മയക്കുമരുന്ന് റാക്കറ്റിനെ തേടി ഇറങ്ങിയ രാഘവൻ സാർ കടലിൽ വെച്ച് അവളെ കണ്ടത് ഹൈലി റിസ്ക് ആണ്. മംഗലാപുരം കടലിലാണ് കപ്പൽ. സാറ് റോജയെയും മറ്റൊരാളെയും നാളെ രാത്രി കൊണ്ടുവരും സാറിന്റെ വീട്ടിലേക്ക്. ഞാൻ അറേഞ്ച് ചെയ്ത് കൊടുത്ത വീട്ടിലേക്ക്.
0: ശ്രീ രമേശ് ചെന്നിത്തലയുടെ വാക്കുകൾ.
2: കണ്ണൂരിലെ മട്ടന്നൂരിനടുത്ത് പ്രവർത്തിക്കുന്ന റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷൻ ലഹരിക്കെതിരെയുള്ള ശക്തമായ സന്ദേശം ഉൾക്കൊള്ളിച്ചുകൊണ്ട് നെല്ലിക്ക എന്ന പേരിൽ നാടകം രചിച്ച് അവതരിപ്പിച്ചതായി അറിയുന്നു. ലഹരി മാഫിയയുടെ പിടിയിൽ അകപ്പെട്ടുപോയ ഒരു പെൺകുട്ടിയെ രക്ഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെയും ലഹരി മാഫിയക്കെതിരെ നടത്തുന്ന പോരാട്ടത്തിന്റെ കഥയാണ് ഈ നാടകത്തിന്റെ ഇതിവൃത്തമെന്ന് മനസ്സിലാക്കുന്നു. സമൂഹത്തെ ലഹരിയുടെ വിപത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിനായി ആരംഭിച്ച ഓപ്പറേഷൻ തുഫാൻ വിവിധ ഘട്ടങ്ങളിലൂടെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ റേഡിയോ മലബാർ പോലെയുള്ള സ്ഥാപനങ്ങളുടെ ഇത്തരം സാമൂഹ്യ ഇടപെടലുകൾ ഏറെ പ്രശംസനീയമാണ്. ജയ് ഹിന്ദ്.
0: ഇപ്പോൾ ആർദ്രഗീതങ്ങൾ കേൾക്കാം.

0: ആർദ്രഗീതങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
2: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.

റേഡിയോ മലബാറിൽ ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. 6:20 സംസ്കൃതത്തിലും 6:30 പ്രാദേശിക വാർത്തകളും കേൾക്കാം ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ, രാത്രി 7 ഹരിത സമൃദ്ധി. 7:25 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. 7:35 സർഗജാലകം. 8 ചലച്ചിത്ര ഗാനങ്ങൾ. 8:30 റേഡിയോ എറ്റ് സ്കൂൾ. 9 ഗാനലയം. 10 മധുരഗീതങ്ങൾ. റേഡിയോ മലബാറിൽ നാളെ രാവിലെ 5:05 പ്രഭാത ഗീതങ്ങൾ, തുടർന്ന് പ്രഭാത ചിന്ത. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബീന അനന്തപുരി. 6:10 മലബാർ ഡയറിയിൽ റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പിന് ശേഷം കാവ്യധാര. കാവ്യധാരയിൽ കേൾക്കാം ONV കുറുപ്പിന്റെ കവിത മുത്തച്ഛൻ, ആലപിക്കുന്നത് നിത്യാനാഥ് കൊതേരി. തുടർന്ന് ചരിത്രപഥം, വചനാമൃതം, സ്റ്റിച്ചുവൽ, ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ, പത്രവിശേഷം. 6:45 പ്രാദേശിക വാർത്തകളും 6:55 സംസ്കൃതത്തിൽ വാർത്തകളും കേൾക്കാം ആകാശവാണി റിലേ. 7 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിലറിയിപ്പുകൾ, നാട്ടുവിശേഷം. 7:10 പാട്ടും പൊരുളും. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8 സിനി സ്റ്റുഡിയോ ആഴ്ച വൃത്താന്തം. 8:30 ഗാനതരംഗം. 9 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. 9:05 സ്റ്റിച്ച്വെൽ, ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ, പത്രവിശേഷം. 9:30 താരസ്വരം. 10 വളയം. ഉച്ചയ്ക്ക് 12 സർഗജാലകം. 12:30 ആകാശവാണിയിൽ നിന്നും പ്രാദേശിക വാർത്തകൾ. 12:40 അറിയിപ്പുകൾ. 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. 1 പ്രിയരാഗം. 2 അതിഥിഭാഷാ ഗാനങ്ങൾ. വൈകിട്ട് 5 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 പാട്ടും പൊരുളും. 5:45 നാടൻ പാട്ടുകൾ. 6 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. 6:05 ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിലും 6:30 പ്രാദേശിക വാർത്തകളും കേൾക്കാം ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8 ആഴ്ച വൃത്താന്തം. 8:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9 ചാരുകസേര. 10 മധുരഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: റേഡിയോ മലബാറിന്റെ നാടകത്തിന് ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ അഭിനന്ദനം. റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്ത നെല്ലിക്ക തുടർനാടകത്തിന് സംസ്ഥാന ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ രമേശ് ചെന്നിത്തലയുടെ അഭിനന്ദനം. ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ശബ്ദ സന്ദേശത്തിൽ നിന്ന്.
1: കണ്ണൂരിലെ മട്ടന്നൂരിനടുത്ത് പ്രവർത്തിക്കുന്ന റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷൻ ലഹരിക്കെതിരെയുള്ള ശക്തമായ സന്ദേശം ഉൾക്കൊള്ളിച്ചുകൊണ്ട് നെല്ലിക്ക എന്ന പേരിൽ നാടകം രചിച്ച് അവതരിപ്പിച്ചതായി അറിയുന്നു. ലഹരി മാഫിയയുടെ പിടിയിൽ അകപ്പെട്ടുപോയ ഒരു പെൺകുട്ടിയെ രക്ഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെയും ലഹരി മാഫിയക്കെതിരെ നടത്തുന്ന പോരാട്ടത്തിന്റെ കഥയാണ് ഈ നാടകത്തിന്റെ ഇതിവൃത്തമെന്ന് മനസ്സിലാക്കുന്നു. സമൂഹത്തെ ലഹരിയുടെ വിപത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിനായി ആരംഭിച്ച ഓപ്പറേഷൻ തുഫാൻ വിവിധ ഘട്ടങ്ങളിലൂടെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ റേഡിയോ മലബാർ പോലെയുള്ള സ്ഥാപനങ്ങളുടെ ഇത്തരം സാമൂഹ്യ ഇടപെടലുകൾ ഏറെ പ്രശംസനീയമാണ്. ജയ് ഹിന്ദ്.

0: प्रवाचकः पुरुषोत्तम शर्मा। अथ मुख्यवार्ताः। प्रधानमंत्री नरेन्द्र मोदी अद्य भारतीय विमान चालकेन कैप्टन स्मिथ मच्छार इत्यनेन सह दूरभाष माध्यमेन संवादं कृतवान्। शीघ्र स्वास्थ्य लाभाय च तस्मै शुभकामनाः अयच्छत्। वाणिज्य उद्योग मंत्री पीयूष गोयलः अमेरिका देशस्य मिल्वोकी नगरे आयोजितस्य G20 व्यापार मंत्रिणां सम्मेलनं पृथक् फ्रांस कनाडा सऊदी अरेबिया दक्षिण कोरिया देशानां स्वसमकक्षैः सह द्विपक्षीय वार्ताम् अकरोत्। कृतज्ञ राष्ट्रम् अद्य महात्मा गांधिने पूर्व प्रधानमंत्रिणे लाल बहादुर शास्त्रिणे च तयोः जन्म जयन्त्यवसरे श्रद्धांजलिम् अर्पयति। अपि च एशियन गेम्स क्रीडा महोत्सवे अद्य भारतीय मुष्टामुष्टि क्रीडकैः मल्लस्पर्धिभिः धनुर्धरैः च स्वर्ण पदकानि विजितानि। पदकताल्यां भारतं 75 पदकानि अर्जित्य पञ्चमस्थाने विद्यते। अथ वार्ताः विस्तरेण। प्रधानमंत्री नरेन्द्र मोदी अद्य भारतीय विमान चालकेन कैप्टन स्मिथ मच्छार इत्यनेन सह दूरभाष माध्यमेन संवादं कृतवान्। सहचालकेन कृतस्य आक्रमणस्य प्रतिरोधं कुर्वता तेन फ्लाई दुबई विमाने दुबईतः तेल अवीव नगरं प्रति गच्छताम् 80+ यात्रिणां प्राणाः रक्षिताः। कैप्टन मच्छार इत्यनेन प्रधानमंत्रिणे स्वस्य अनुभवस्य विस्तृतं विवरणं प्रदत्तम्। सममेव घटनाक्रमे तस्मै साहसः कुतः प्राप्तमिति अपि कथितम्। प्रधानमंत्री तस्य साहसं प्रशंसितवान्। तस्य शीघ्रस्वास्थ्यलाभाय शुभकामनाः च अयच्छत्। श्रीमोदी अवदत् यत् सम्पूर्णं राष्ट्रं तस्य स्वास्थ्यलाभाय प्रार्थनां करोति। प्रधानमंत्री अवोचत् यत् कैप्टन स्मितः साहसेन यथासमयम् उचितनिर्णयेन क्षमतया धैर्येण च जनानां प्राणान् अरक्षत्। प्रधानमंत्री नरेन्द्र मोदी स्मितस्य साहसस्य प्रशंसां कुर्वन् अवदत् यत् देशः गर्वेण वक्तुं शक्नोति यत् भारतीयाः प्राणान् रक्षितुं स्वजीवनं संकटे स्थापयितुं सज्जाः भवन्ति। वार्तालापसमये भावुकः स्मितः अवदत् यत् प्रधानमंत्री नरेन्द्र मोदी तस्य सर्वाधिकः आदर्शः अस्ति। अथ च प्रधानमंत्रिणः दूरभाष संवादं प्रति गौरवानुभूतिः अपि तेन प्रकटिता।
1: आपकी हिम्मत ने, आपके धैर्य ने और आपकी सूझबूझ ने, यानी फ्रिक्शन ऑफ सेकंड में इतने निर्णय कर लिए आपने और इतने लोगों की जान बचाई और आज पूरा देश गर्व से कह सकता है कि हम हिंदुस्तानी जान लेने वाले लोग नहीं है, जान बचाने वाले लोग। और आपने अपने शरीर पे इतना बड़ा घाव हुआ, आप स्वयं जीवन और मृत्यु की लड़ाई लड़ रहे, उस समय भी आपने अपने जीवन की परवाह नहीं की, सभी यात्रियों के जीवन की परवाह की। और सबसे बड़ी बात, 140 करोड़ देशवासियों का आपने मान बढ़ाया और इसलिए मैं हृदय से गर्व अनुभव करता हूँ। मैं तब मैं आपसे सुनना चाहूंगा।
2: सर, मेरे लिए मैं सर से भी बोल रहा था, आप मेरे सबसे बड़े एक्ट्रेस और मेरे को इसे कॉल करके मेरी फ्रेंड कर रहे, मुझे बहुत बहुत बहुत गर्व फील हो रहा है।
0: कैप्टन स्मिथ मच्छारस्य उपरि आक्रमणस्य अभियुक्तः सहचालकः अबुधाबिरी नगरं प्रति स्थान्तरितः। सऊदी प्रेस एजेंसी इत्यनेन सऊदी गृहमन्त्रालयस्य अधिकारिक श्रोतस्य उद्धरणं कुर्वता सूचितं यत् चिकित्सकीय अनुमतिं प्राप्य उभौ विमानचालकौ अबुधाबी नगरात् देशं त्यक्तवन्तौ। अबुधाबी स्थितः भारतीय दूतावासः ह्यः सूचितवान् यत् कैप्टन मच्छारः संयुक्त अरब अमीरात देशं प्राप्तः, अथ च स्मितः शीघ्रम् अनारोग्यं प्राप्नोति। राष्ट्रम् अद्य राष्ट्रपितुः महात्मा गांधिनः 75+ जन्मजयन्त्यां तस्मै श्रद्धांजलिं समर्पयति। राष्ट्रीय राजधान्यां नवदिल्ल्यां राजघाटस्थले महात्मा गांधिनः समाधिस्थले सर्वधर्म प्रार्थना सभा आयोजिता। राष्ट्रपतिः द्रौपदी मुर्मुः प्रातः सर्वधर्म प्रार्थना सभायां भागं गृहीत्वा महात्मा गांधिने समाधौ पुष्पांजलिं समर्पितवती। उपराष्ट्रपतिः सीपी राधाकृष्णनः, प्रधानमंत्री नरेन्द्र मोदी च महात्मा गांधिनः समाधौ श्रद्धांजलिं समर्पितवन्तौ। विश्वस्य विभिन्नेषु भागेषु स्थितैः भारतीय राजनैकैः अपि अद्य महात्मा गान्धिनः जन्म जयन्त्यवसरे सत्यस्य अहिंसायाः शाश्वत शान्तेः च स्मरणं विधाय तस्मै पुष्पाञ्जलिः समर्पिता। राष्ट्रम् अद्य पूर्व प्रधानमन्त्रिणः लालबहादुर शास्त्री वर्यस्य 22-तम जन्म जयन्त्यां तस्मै अपि श्रद्धाञ्जलिं समर्पयति। तस्य जन्म गतशताब्दस्य चतुर्थे वर्षे अक्टूबर मासस्य द्वितीये दिने उत्तरप्रदेशस्य पण्डित दीनदयाल उपाध्याय नगरे अभवत्, यत् पूर्वं मुगलसराय इति नाम्ना प्रसिद्धम् आसीत्। किशोरावस्थायामेव सः भारतीये स्वतन्त्रता संग्रामे संघर्षे सम्मिलितः अभवत्, तथा च 21-1900 वर्षे असहयोग आन्दोलने भागं गृहीतवान्। स्वातन्त्र्यप्राप्तेः अनन्तरं शास्त्री महोदयः उत्तरप्रदेशे ततः परं केन्द्रसर्वकारे च अनेकानि महत्वपूर्णपदानि अलङ्कृतवान्। प्रधानमन्त्री नरेन्द्रमोदी अद्य प्रातः राष्ट्रिय राजधान्यां विजयघाट स्थिते स्मारके पूर्व प्रधानमन्त्रिणे लालबहादुर शास्त्रिणे पुष्पाञ्जलिं समर्पितवान्। संस्कृतवार्तायाः संस्करणम् इदम् इदानीम् आकाशवाणीतः प्रसार्यते। सममेव अयं कार्यक्रमः आकाशवाण्याः अन्तर्जालपटले www.newsonair.in/gov.in इत्यत्र अथ newsonair चलदूरभाषीयतन्त्रांशे अपि उपलब्धो भविष्यति। वाणिज्य उद्योग मंत्री पीयूष गोयल अमेरिका देशस्य मिल्वोकी नगरे आयोजितस्य G20 व्यापार मंत्रिणां सम्मेलने फ्रांस, कनाडा, सऊदी अरब, दक्षिण कोरिया देशानां स्वसमकक्षैः सह द्विपक्षीय वार्ताः अकरोत्। चर्चायाः मुख्य विषयः संबंधितैः देशैः सह द्विपक्षीय व्यापार संबंधानां सुदृढीकरणम् आसीत्। फ्रांस देशस्य विदेश व्यापार विषयक प्रतिनिधि मन्त्रिणा निकोलस फोरिसियस इत्यनेन सह गोयलः व्यापार निवेश संबंधानां विस्तारस्य उपायान्, भारत यूरोपीय संघस्य मुक्त व्यापार संधेः शीघ्र संपादनस्य उपायान्, विनिर्माणं, UPI एकीकरणं, संयुक्त नवाचार उपक्रमाः च इत्यादिषु क्षेत्रेषु सहयोगस्य घनतां चर्चितवान्। श्रीगोयलः कनाडादेशस्य अन्ताराष्ट्रिय व्यापार मन्त्रिणा मनिन्दर सिन्धु इत्यनेन सह अपि सफलं संवादं कृतवान्। उभौ मन्त्रिणो भारत कनाडा व्यापक आर्थिक सन्धेः शीघ्र सम्पादनाय स्वप्रतिबद्धतां पुनः दृढीकृतवन्तौ। मार्चमासे प्रधानमन्त्रिणा नरेन्द्रमोदिना कनाडादेशस्य प्रधानमन्त्रिणा मार्के कानी इत्यनेन च आरब्धः अयं प्रकल्पः 30-2000 द्वयोः देशयोः द्विपक्षीय व्यापारं 500 अर्बुद अमेरिकी डॉलर पर्यन्तं नेतुम् उद्दिश्यते। संयुक्तराष्ट्रसंघेन भारतस्य 87.1 लक्ष कोटि रूप्यकाणां हरितोर्जसः तृतीयचरणस्य अनुमोदनस्य स्वागतं कृतम्। विद्युज्जाल सुदृढीकरणम्, ऊर्जासञ्चयन योजना च देशस्य अर्थव्यवस्थायै महत्वपूर्णं लाभं प्रदास्यतः। संयुक्तराष्ट्रसंघस्य जलवायु परिवर्तन विषय कार्यकारी सचिवः साइमन स्टील इत्यसौ अवदत् यत् एषः उपक्रमः भारतं वर्धमानस्य नवीकरणीयोर्जा सामर्थ्यस्य उपयोगे, वर्धमानं विद्युत् आवश्यकतानां पूर्तौ च सौरोर्जसा क्षेत्रे वैश्विक नेतृत्वस्य स्थितेः अधिकं सुदृढीकरणे साहाय्यम्। प्रचंड वृष्टेः पूर्वानुमानं कृतम्। उक्तं यत् आगामिषु 24 होरासु पंजाब, हरियाणा, राजस्थान, उत्तरप्रदेश राज्यानां केषुचित् भागेषु, गुजरातस्य, मध्यप्रदेशस्य च अधिकांश भागेषु दक्षिण पश्चिम प्राविड् निवृत्त्यर्थं स्थितेः अनुकूला अस्ति। एशियन गेम्स इति क्रीडा महाकुम्भे अद्य भारतीय मुष्टामुष्टि क्रीडकैः, मल्लस्पर्धिभिः, धनुर्धरैः च 6 स्वर्णपदकानि विजितानि। 16 स्वर्णपदकानि समेत्य 67 पदकैः भारतं 5 पदकतालिकायां पञ्चमे स्थाने विद्यते।
3: സമയമിപ്പോൾ 6:30 അല്പസമയത്തിനകം പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
4: Less premium, more bonus. Most suitable for your loved ones. RPLI.
5: Nothing better than this.
6: Give your family a secure life with Rural Post Life Insurance. RPLI Life Insurance Policies. Contact your nearest post office today or log on to indiapost.gov.in.
7: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കാർത്തിക വിശംഭരൻ. പ്രധാന വാർത്തകൾ. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെയും മുൻ പ്രധാനമന്ത്രി ലാൽ ബഹാദൂർ ശാസ്ത്രിയുടെയും ജന്മവാർഷികത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാജ്യം. രാജ്ഘട്ടിൽ വൈകുന്നേരം നടന്ന പ്രാർത്ഥനാ യോഗത്തിൽ പങ്കെടുത്ത് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും. കേരളത്തെ പൂർണ്ണമായും മാലിന്യമുക്ത സംസ്ഥാനമാക്കി മാറ്റാൻ ലക്ഷ്യമിട്ടുള്ള നിർമ്മലം പുതിയുഗ ശുചിത്വ കേരളം പ്രചാരണ പരിപാടിക്ക് തുടക്കമായി. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കായി പ്രത്യേക ഭവന പദ്ധതി നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്തെ ഏകാധ്യാപക വിദ്യാലയങ്ങൾ ഇനി ചരിത്രം. 8 സ്കൂളുകളെ ലോവർ പ്രൈമറി സ്കൂളുകളായി ഉയർത്തി. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ഇന്ന് സ്വർണ്ണത്തിളക്കം. ഹോക്കി, ഗുസ്തി, ബോക്സിംഗ്, അമ്പെയ്ത്ത് മത്സരങ്ങളിൽ 6 സ്വർണം. വാർത്തകൾ വിശദമായി. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ 157 ജന്മവാർഷികത്തിൽ പ്രണാമമർപ്പിച്ച് രാജ്യം. ഡൽഹിയിലെ രാജ്ഘട്ടിൽ രാവിലെ സർവധർമ്മ പ്രാർത്ഥനായോഗം സംഘടിപ്പിച്ചു. രാഷ്ട്രപതി ദ്രൗപദി മുർമു, ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ പുഷ്പാർച്ചന നടത്തി. രാജ്ഘട്ടിൽ അല്പം മുൻപ് നടന്ന പ്രാർത്ഥനാ യോഗത്തിൽ ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. ഗാന്ധിജിയോടുള്ള ആദരസൂചകമായ ഇന്ന് അന്താരാഷ്ട്ര അഹിംസാ ദിനമായും ആചരിക്കുന്നു. മുൻ പ്രധാനമന്ത്രി ലാൽ ബഹാദൂർ ശാസ്ത്രിയുടെ 122 ജന്മവാർഷിക ദിനാചരണവും ഇന്ന് നടന്നു. ഡൽഹിയിലെ വിജയ്ഘട്ടിലുള്ള സ്മൃതി മണ്ഡപത്തിൽ ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി തുടങ്ങിയവർ പുഷ്പാർച്ചന നടത്തി. ഗാന്ധിജയന്തി ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം ഗാന്ധി പാർക്കിൽ മന്ത്രി കെ മുരളീധരൻ നിർവഹിച്ചു. മന്ത്രി സി പി ജോൺ, മേയർ വി വി രാജേഷ് എന്നിവർ മുഖ്യാതിഥികളായി. ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായി ചിത്രരചനാ മത്സരവും നടന്നു. എല്ലാ ജില്ലകളിലും ഗാന്ധിജയന്തി ദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. കേരളത്തെ സീറോ വേസ്റ്റ് സംസ്ഥാനമാക്കി മാറ്റുമെന്നും രാജ്യത്തിനാകെ മാതൃകയായി മോഡൽ പ്ലാന്റുകൾ സ്ഥാപിക്കുമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ. നിർമ്മലം പുതിയുഗ ശുചിത്വ കേരളം സംസ്ഥാനതല ക്യാമ്പയിൻ എറണാകുളത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിദേശ രാജ്യങ്ങളിലെ പോലെ ശുചിത്വ സംസ്കാരം നമ്മുടെ നാട്ടിലും ശീലമായി മാറണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.
8: ഒരു സീറോ വേസ്റ്റ് ഇതിലേക്ക് പോകണം. ഒരു സ്ഥലത്തും നോക്കിയാൽ ഒന്നും കാണരുത്. അപ്പൊ നമ്മൾ ഇതൊരു കൾച്ചർ കൂടിയാണ്, നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗം കൂടിയാണ്. പിന്നെ അതിന് ഇന്നത്തെ കാലത്തെ വേസ്റ്റിന് മാറ്റങ്ങൾ ഉണ്ടാവുകയാണ്. പുതിയ വേസ്റ്റുകൾ വരികയാണ്, ഈ വേസ്റ്റ് ഉണ്ടാവുകയാണ്, ധാരാളം വേസ്റ്റുകൾ ഉണ്ടാവുകയാണ്. ആ വേസ്റ്റുകളെല്ലാം ശാസ്ത്രീയമായി സംസ്കരിക്കുന്നത് എങ്ങനെയാണ്, ജനങ്ങൾക്ക് അതിനെക്കുറിച്ച് ബോധ്യം ഉണ്ടാവണം.
7: 2031 March 30 കേരളത്തെ പൂർണ്ണമായും മാലിന്യമുക്ത സംസ്ഥാനമാക്കി മാറ്റാൻ തദ്ദേശ സ്ഥാപനങ്ങൾ, സർക്കാർ വകുപ്പുകൾ, പൊതുജനങ്ങൾ എന്നിവരെ ഏകോപിപ്പിച്ചുകൊണ്ട് മികച്ച മാലിന്യ സംസ്കരണ രീതികൾ ഉറപ്പാക്കാനും പരിപാടി ലക്ഷ്യമിടുന്നു. SAR നടപടികൾക്ക് ശേഷം വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാത്ത അർഹരായവരെയും പുതിയ വോട്ടർമാരെയും ചേർക്കുന്നതിനായി പ്രത്യേക പ്രചാരണ പരിപാടി സംഘടിപ്പിക്കാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകി. സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ചീഫ് ഇലക്ടറൽ ഓഫീസർമാർക്കാണ് കമ്മീഷന്റെ നിർദ്ദേശം. പുതിയ പട്ടികയിൽ ഉൾപ്പെടാതെ പോയ വോട്ടർമാരെ കണ്ടെത്തി പ്രത്യേക പട്ടിക തയ്യാറാക്കും. ഇങ്ങനെ കണ്ടെത്തുന്ന വോട്ടർമാരുടെ വീടുകൾ BLOമാർ നേരിട്ട് സന്ദർശിച്ച് വിവരങ്ങൾ ശേഖരിക്കും. സംസ്ഥാനത്തെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കായി പ്രത്യേക ഭവന പദ്ധതി നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഭൂരഹിതരായ പട്ടിക വിഭാഗക്കാർക്ക് ഭൂമി ലഭ്യമാക്കുന്നതിനായി വരുന്ന നിയമസഭാ സമ്മേളനത്തിൽ ആവശ്യമായ നിയമനിർമ്മാണം നടത്തുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സാമൂഹ്യ ഐക്യദാർഢ്യ പക്ഷാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം എറണാകുളത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. വയനാട് കേന്ദ്രമാക്കി ഗോത്ര സർവകലാശാല യാഥാർത്ഥ്യമാക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് അർബുദവും ഹൃദ്രോഗവും ഉൾപ്പെടെയുള്ള ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ ശക്തമായ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ലോക ഹൃദയ ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം അയ്യങ്കാളി ഹാളിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. മാറിയ ഭക്ഷണ സംസ്കാരവും അനാരോഗ്യകരമായ ജീവിതരീതിയുമാണ് രോഗങ്ങൾ വർദ്ധിക്കാൻ പ്രധാന കാരണമെന്ന് മന്ത്രി പറഞ്ഞു. ചിട്ടയായ ജീവിതശൈലിയും വ്യായാമവും എല്ലാവരും ശീലമാക്കണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. ഹൃദയാഘാതം മുൻകൂട്ടി കണ്ടെത്താൻ സഹായിക്കുന്ന ട്രോപോണിൻ ടെസ്റ്റ് നവംബർ മുതൽ സംസ്ഥാനത്തെ BPL വിഭാഗക്കാർക്ക് സൌജന്യമായി നൽകുമെന്നും മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്തെ 8 ഏകാധ്യാപക വിദ്യാലയങ്ങളെ LP സ്കൂളുകളാക്കി ഉയർത്തി. സംസ്ഥാനതല ഉദ്ഘാടനം മലപ്പുറം കിഴിശ്ശേരിയിൽ വിദ്യാഭ്യാസ മന്ത്രി N. ശംസുദ്ദീൻ നിർവഹിച്ചു. അരിമംഗലം, താനൂർ കാളംതുരുത്തി, വണ്ടൂർ അരിമണൽ, മഞ്ചേരി തരികുളം എന്നിങ്ങനെ 5 ബദൽ സ്കൂളുകളും കാസർഗോഡ് ജില്ലയിലെ ആലൂർ, ഇടുക്കി കുറത്തിക്കുടി, കണ്ണൂർ കോലാങ്കി എന്നിവയെയാണ് LP സ്കൂളുകളാക്കി ഉയർത്തിയത്. പൊതുവിദ്യാഭ്യാസ രംഗത്ത് വലിയ നവീകരണ പ്രവർത്തനങ്ങളാണ് നടന്നുവരുന്നതെന്ന് മന്ത്രി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
9: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR News_ TVM X ഹാൻഡിലും ലഭ്യമാണ്.
7: പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനമെന്ന പ്രത്യേക പരമ്പരയിൽ അടൽ ടണലിനെക്കുറിച്ചാണ് ഇന്ന്. ലോകപ്രശസ്തമായ റോഹ്താങ് ചുരത്തിൽ അതീവ ദുഷ്കരമായ ഭൂമിശാസ്ത്ര സാഹചര്യങ്ങളിൽ നിർമ്മിച്ച അടൽ ടണൽ ആധുനിക എഞ്ചിനീയറിംഗിന്റെയും ബോർഡർ റോഡ് ഓർഗനൈസേഷന്റെ സാങ്കേതിക വൈദഗ്ധ്യത്തിന്റെയും മികച്ച ഉദാഹരണമാണ്. മേഖലയുടെ വികസനം, ടൂറിസം, തന്ത്രപ്രധാനമായ ഗതാഗത ബന്ധം എന്നിവയിൽ പ്രധാന നാഴികക്കല്ലായി മാറിയ അടൽ ടണൽ 2020 ഒക്ടോബർ 3 പ്രധാനമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്തത്. ഗാന്ധിജയന്തി ദിനത്തോടനുബന്ധിച്ച് കൽപ്പറ്റ നഗരസഭയുടെ നേതൃത്വത്തിൽ ശുചിത്വ സന്ദേശ റാലിയും ശുചീകരണ യജ്ഞവും സംഘടിപ്പിച്ചു. നഗരസഭ അധ്യക്ഷൻ P. വിശ്വനാഥൻ ഉദ്ഘാടനം ചെയ്തു. പത്തനംതിട്ട ജില്ലാ ഭരണകൂടവും ശുചിത്വ മിഷനും ചേർന്ന് കത്തോലിക്കേറ്റ് കോളേജ് NSS യൂണിറ്റുമായി സഹകരിച്ച് ശുചീകരണ റാലി സംഘടിപ്പിച്ചു. ജില്ലാ കളക്ടറേറ്റിൽ നിന്ന് ആരംഭിച്ച റാലി കളക്ടർ A. നിസാമുദ്ദീൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. ദക്ഷിണ റെയിൽവേ തിരുവനന്തപുരം ഡിവിഷന്റെ ആഭിമുഖ്യത്തിൽ വിപുലമായ ശുചിത്വ റാലിയും ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിച്ചു. ഡിവിഷണൽ റെയിൽവേ മാനേജർ ദിവ്യകാന്ത് ചന്ദ്രാകർ റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. ക്യാമ്പയിനിൽ ഇതുവരെ 13,000+ വോളണ്ടിയർമാർ പങ്കെടുത്തതായി DRM അറിയിച്ചു. ഇതിലൂടെ 32 മെട്രിക് ടണ്ണിലധികം മാലിന്യം നീക്കം ചെയ്തു. കുട്ടനാട്ടിലെ 2 കൃഷിയിൽ ചില പാടശേഖരങ്ങളിൽ മുഞ്ഞയുടെ സാന്നിധ്യം കണ്ടെത്തിയ സാഹചര്യത്തിൽ നെൽ കർഷകർ ജാഗ്രത പാലിക്കണമെന്ന് കേരള സെന്റർ ഫോർ പെസ്റ്റ് മാനേജ്മെന്റ് അറിയിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി R. രവികുമാർ.
10: പകൽ സമയത്തെ അതീവ ചൂടും രാത്രിയിലെ തണുപ്പും മുഞ്ഞയുടെ വ്യാപനത്തിന് വഴിതെളിക്കുന്നു. മുഞ്ഞയുടെ മുട്ടകളെ ആഹാരമാക്കുന്ന മിരട് ചാഴികളുടെ സാന്നിധ്യം മിക്ക പാടശേഖരങ്ങളിലും കണ്ടെത്തിയിട്ടുണ്ട്. അതിനാൽ കർഷകർ പ്രത്യേക ജാഗ്രത പുലർത്തണമെന്ന് കൃഷിവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മുഞ്ഞ കൂടുതലായി കാണുന്ന പാടങ്ങളിൽ വെള്ളം കയറ്റി ഇറക്കിയ ശേഷം നീരൂറ്റി കുടിക്കുന്ന മുഞ്ഞകളെ മാത്രം നശിപ്പിക്കുന്ന കീടനാശിനികൾ ഉപയോഗിക്കണമെന്നാണ് നിർദ്ദേശം. മിത്രകീടങ്ങളെ നശിപ്പിക്കുന്ന വിധത്തിൽ അനാവശ്യമായി കീടനാശിനി പ്രയോഗിക്കുന്നത് മുഞ്ഞബാധ രൂക്ഷമാകാൻ കാരണമാകുമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്.
7: സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മറ്റന്നാൾ 4 ജില്ലകളിൽ മഞ്ഞജാഗ്രത നൽകി. ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കണ്ടുകഴിഞ്ഞാൽ ഉടൻ തന്നെ സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്കിന്നും സ്വർണ്ണത്തിളക്കം. ഗുസ്തി, ബോക്സിംഗ്, അമ്പെയ്ത്ത്, ഹോക്കി മത്സരങ്ങളിൽ നിന്നായി ഇന്ന് 6 സ്വർണ്ണ മെഡലുകളാണ് ഇന്ത്യൻ താരങ്ങൾ സ്വന്തമാക്കിയത്. വനിതാ ഹോക്കിയിൽ ചൈനയെ പരാജയപ്പെടുത്തി. 44 വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യയുടെ സ്വർണ്ണ നേട്ടം. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെയും മുൻ പ്രധാനമന്ത്രി ലാൽ ബഹാദൂർ ശാസ്ത്രിയുടെയും ജന്മവാർഷികത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാജ്യം. രാജ്ഘട്ടിൽ വൈകിട്ട് നടന്ന പ്രാർത്ഥനാ യോഗത്തിൽ പങ്കെടുത്ത് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും. കേരളത്തെ പൂർണ്ണമായും മാലിന്യമുക്ത സംസ്ഥാനമാക്കി മാറ്റാൻ ലക്ഷ്യമിട്ടുള്ള നിർമ്മലം പുതിയുഗ ശുചിത്വ കേരളം പ്രചാരണ പരിപാടിക്ക് തുടക്കമായി. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കായി പ്രത്യേക ഭവന പദ്ധതി നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. സംസ്ഥാനത്തെ ഏകാധ്യാപക വിദ്യാലയങ്ങൾ ഇനി ചരിത്രം. 8 സ്കൂളുകളെ ലോവർ പ്രൈമറി സ്കൂളുകളായി ഉയർത്തി. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ഇന്ന് സ്വർണ്ണത്തിളക്കം. ഹോക്കി, ഗുസ്തി, ബോക്സിംഗ്, അമ്പെയ്ത്ത് മത്സരങ്ങളിൽ 6 സ്വർണം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:45.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 04972 762400.

0: ചേട്ടാ മട്ടന്നൂരിൽ താമസിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം പറഞ്ഞുതരുമോ?
1: സ്ഥലം മാത്രമല്ല സർ, നല്ലൊരു അനുഭവം തന്നെ പറഞ്ഞുതരാം. ഒരൊറ്റ രാത്രി താമസിക്കാനാ പോയത്, പക്ഷേ ഒരായുസിന്റെ ഓർമ്മകളാ അരോമ സമ്മാനിച്ചത്.
2: കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും മട്ടന്നൂർ ടൗണിലൂടെ വെറും 10 മിനിറ്റ്. നിങ്ങളെ വരവേൽക്കുന്നത് അരോമ ആയുർ ഹെറിറ്റേജ് പ്രീമിയം റൂമുകൾ, ആഡംബര ബാങ്കറ്റ് ഹാളുകൾ, മൾട്ടി ക്വിസിൻ റെസ്റ്റോറന്റ്, ഗ്രിൽ നേഷൻ, ആയുർവേദിക് സ്പാ, ഹൈടെക് ജിം, വിശാലമായ പാർക്കിംഗ്. കണ്ണൂരിന്റെ ആതിഥേയത്വത്തിന് ഇനി പുതിയ നാമം അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോടുമ്പുന്ന് മട്ടന്നൂർ. ഫോൺ 0490247140, 7225900180.

0: ബിജുട്ടാ നീ എങ്ങോട്ടാ?
1: ഞാൻ TVSന്റെ ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ AK മോട്ടോഴ്സ് പോന്നിയാ.
2: ഏയ് ആടന്ന് വാങ്ങണ്ടേ, വേറെ എവിടെങ്കിലും പോയി വാങ്ങിക്കോ. ഓട്
0: അല്ല, എന്താ ആടന്ന് വാങ്ങണ്ടെന്ന്? ആടൊന്നും പ്രശ്നമുണ്ടോ?
2: ആടൊന്നും പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം വലിയ അഹങ്കാരം, നമ്മളെ ഒരു മൈൻഡില്ല. ഓനങ്ങനെ നല്ല സ്ഥലത്ത് നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
0: അതാ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
1: ശശി ചേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറേ നാളെ അവരെ കണ്ടിട്ട്.
2: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി AK മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിയിട്ട്
0: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു.
2: അല്ല, ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനമേ കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
0: ഏയ് എനിക്കെന്താ പ്രശ്നം?
2: ആ പിന്നെന്നാ?
3: പെട്രോൾ ഇലക്ട്രിക് TVS വാഹനങ്ങൾക്ക് AK മോട്ടോഴ്സ് കൊതേരി മട്ടന്നൂർ. ഫോൺ 8281481555, 8281483555, 8547173810.

0: സന്ധ്യാഗീതങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സിഎം വിസ്താര നെല്ലൂന്നി.
2: സിഎം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്,
1: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ, അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
2: ഫോൺ 9496420880 8119336000. സിഎം വിസ്താര.
1: സിഎം വിസ്താര നെല്ലൂന്നി.
0: കേൾവിയുടെ സുഗന്ധം റേഡിയോ മലബാർ 89.9.

0: ഹരിത സമൃദ്ധി.
1: ഗ്രാമസമൃദ്ധിയുടെ കൃഷിഗാഥ.

0: ഏവർക്കും റേഡിയോ മലബാറിന്റെ ഹരിത സമൃദ്ധിയിലേക്ക് സ്വാഗതം. റേഡിയോ മലബാർ 89.6 FM ഇത് കേൾവിയുടെ വസന്തം. ഹരിത സമൃദ്ധിയിലേക്ക് ഏവർക്കും സ്വാഗതം. റബ്ബർ ടാപ്പിംഗ് തൊഴിലാളികളും ഒപ്പം തന്നെ കർഷകരുമായ പടിയൂരുള്ള ജയകൃഷ്ണൻ, ഭാസ്കരൻ എന്നിവരുടെ കാർഷിക വിശേഷങ്ങൾ കേൾക്കാൻ നിങ്ങൾ കാത്തിരിക്കുകയാണെന്നറിയാം. തുടർഭാഗം കേൾക്കാം ഇപ്പോൾ.
1: മീനിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ പച്ചക്കറിയുടെ കാര്യവും മാർക്കറ്റ് വലിയൊരു പ്രശ്നമാണല്ലോ.
2: പച്ചക്കറി മറ്റു സംസ്ഥാനത്തു നിന്ന് വരുന്നതെല്ലാം വിഷമടിച്ചിട്ടല്ലേ, അതാത് ആൾക്കാരും പിന്നെ സ്വന്തം വീട്ടുവളപ്പിലേയും അത് ഉണ്ടാക്കുക, അവനവൻ്റെ ആവശ്യത്തിനെങ്കിലും ഉണ്ടാക്കണം എന്നുള്ള അഭിപ്രായമാണ് നമുക്ക്. എനിക്കവിടെ ചീരയും പയറും എല്ലാം ഉണ്ട്, പിന്നെ പച്ചമുളക് ഇഷ്ടം പോലെ ഉണ്ട്.
1: പക്ഷെ നമ്മളെ
2: ആ രീതിയിൽ എല്ലാവരും ചെയ്യണം.
1: നമ്മുടെ നാട്ടിലെ കർഷകരെ പറ്റി രണ്ടഭിപ്രായമുണ്ട്. നിങ്ങളിപ്പോൾ പറഞ്ഞ പോലെ പുറമേ നിന്ന് വരുന്നത് വിഷമടിച്ചതും നാട്ടിലത് വിഷമില്ലാത്തതും എന്ന് പൂർണ്ണാർത്ഥത്തിൽ പറയാൻ കഴിയില്ല. നാട്ടിൽ കൃഷി ചെയ്യുന്നവർ തന്നെ രണ്ട് രീതിയിൽ കൃഷി ചെയ്യുന്നവരുണ്ട്. ഒന്ന് വീട്ടാവശ്യത്തിന് വേണ്ടിയുള്ള കൃഷിയും വിൽപ്പനക്കുള്ള കൃഷിയും. ഇതിൽ വിൽപ്പനയ്ക്ക് വേണ്ടി കൃഷി ചെയ്യുന്നവർ കൂടുതൽ വിഷം ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള അഭിപ്രായക്കാരുണ്ട്.
2: അല്ല, അത് ഇവിടെ നമ്മളെ നാട്ടിലെ സംബന്ധിച്ചിടത്തോളം ആകുന്നില്ല. നമ്മളൊന്നും ഒരു വിഷമോ ഇതുവരെ അടിച്ചിട്ടില്ല. ഒരു പുകയില കഷായം വരെ അല്ലേ മുളകിനോ ഇതിനൊന്നും അടിച്ചിട്ടില്ല. വലിയ ചിലതെല്ലാം കേടുണ്ടാവും, നല്ല നോക്കി എടുത്തങ്ങ് തിന്നും. അപ്പം നല്ലതാണെന്നുള്ള ധാരണയിൽ തിന്നാം. അപ്പം മറ്റൊരു അനുരോഗങ്ങളൊന്നും ഇല്ലാതിരിക്കും എന്നുള്ള ഒരു അഭിപ്രായമാണ്.
1: അതിന് കൂടുതൽ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ സർക്കാർ ഇടപെടേണ്ടതുണ്ട്.
2: അതുണ്ട്.
1: പിന്നെ നിങ്ങൾ നേരത്തെ പറഞ്ഞു തൊഴിലാളിയുടെ കൂലി കൂടുതലാണ്. മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുമ്പോൾ ഏറ്റവും അധികം പ്രയാസം അനുഭവിക്കുന്ന ഒരു വിഭാഗം സാധാരണക്കാരായ തൊഴിലാളികളാണ്. ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ കൊറോണ വന്നാലും ശരി മറ്റെന്ത് പ്രയാസങ്ങൾ നേരിടുമ്പോഴും അത് നേരിട്ട് അവരെ ബാധിക്കുന്നില്ല. അവരുടെ ശമ്പളം കൃത്യമായി അവർക്ക് കിട്ടുന്നവരാണ്. അതേസമയത്ത് ഒരു തൊഴിലാളിയെ സംബന്ധിച്ചിടത്തോളം പ്രകൃതിയുടെ പ്രശ്നങ്ങൾ, ഇപ്പോൾ കാലാവസ്ഥയിൽ പെട്ടെന്നൊരു മഴ വരുമ്പോൾ അവർക്ക് പണിയില്ലാതാവും, മറ്റു രീതിയിലുള്ള പണി തൊഴിൽ നഷ്ടം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള നഷ്ടങ്ങൾക്കിടയിൽ അവർ മറ്റ് സ്റ്റേറ്റിനെ താരതമ്യം ചെയ്യുമ്പോൾ നിങ്ങൾ പറഞ്ഞ ശരിയായിരിക്കാം, പക്ഷെ ഇവിടുത്തെ ഒരു ജീവിത സാഹചര്യത്തിൽ ഒത്തുപോകണമെങ്കിൽ അവർക്കും വേതനം ആവശ്യമല്ലേ?
2: ഞാൻ അവർക്ക് വേതനം വേണ്ട, കുറവാണ്, അല്ല കൂടുതലാണ് എന്നല്ല പറഞ്ഞത്. പക്ഷെ അത് കർഷകൻ ഈ രീതിയിലുള്ള ആദായം കിട്ടാതെ വരുമ്പോൾ കൃഷിക്കാരൻ കൂലിപ്പണിക്കാരനെ വിളിക്കാതെ അവസ്ഥ വരുന്ന, അങ്ങനെയാണ് വരുന്നത്.
1: അതാണ് ആ രീതിയിൽ അതിന് വിളവിന് കിട്ടുന്ന ആദായവും അതിന് ചെലവ് ചെലവാക്കിയതും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ വരുന്ന നഷ്ടം.
2: അപ്പം പണിയെടുപ്പിക്കാതിരിക്കുകയാണെങ്കിൽ അത് നഷ്ടമില്ലാത്ത രീതിയിൽ എന്തെങ്കിലും കിട്ടിയാൽ ലാഭം എന്നുള്ള രീതിയിൽ കൃഷിക്കാരൻ എത്തിപ്പെടുക.
1: സ്വന്തമായി ചെയ്താലേ രക്ഷയുള്ളൂ.
2: സ്വന്തമായി ചെയ്താൽ മതി.
1: വീട്ടിൽ എങ്ങനെയാ പശു ആട്? അങ്ങനെ
3: പശു ആടൊക്കെ ഉണ്ടായിരുന്നു വർഷങ്ങൾക്ക് മുന്നേ. ഇപ്പൊ പിന്നെ അതിനെ സംരക്ഷിക്കാൻ ആരുമില്ല. ഞാൻ ടാപ്പിംഗ് ആയിട്ട് ഇങ്ങനെ പോകുന്നോണ്ട് പറ്റുന്നില്ല. വീട്ടില് നല്ല സാഹചര്യം ഇല്ലാതായി. ഇപ്പൊ
1: ടാപ്പിംഗ് ശരിക്കും പറഞ്ഞാല് മറ്റ് മേഖലയെ അപേക്ഷിച്ച് കുറച്ചുകൂടി റിസ്ക് ഉള്ള ഒരു
3: മേഖലയാണ്.
1: ഉറക്കം വലിയ പ്രശ്നമല്ലേ? എത്ര മണിക്കാ രാവിലെ ടാപ്പ് ചെയ്യുന്നത്?
3: ഇപ്പൊ 3:30 4 ടാപ്പിങ്ങിന് ഇറങ്ങും.
1: എത്ര മണിക്കാ ഉറങ്ങുക?
3: ഉറങ്ങുന്നത് 9 ആകുമ്പോഴേക്കെല്ലാം ഇപ്പം ഉറങ്ങണം. എന്നാലേ
1: ക്ഷീണം,
3: ചൂട് കൂടുതലുള്ളതുകൊണ്ട് ഉറക്കം കുറവ്. നന്നായിട്ട് ഉറങ്ങിയില്ലെങ്കിൽ രാവിലെ ഭയങ്കര ക്ഷീണമായിരിക്കും.
1: ഈ 3:30 എഴുന്നേറ്റ് ഈ പണി തുടങ്ങിക്കഴിഞ്ഞാൽ എത്ര മണിക്ക് ഫ്രീ ആകാൻ പറ്റും? ഒരു ദിവസത്തെ പണി എത്ര മണിക്കാ തീരുക?
3: 11:30 നമുക്ക് പണിയല്ല തീരാം, തീർക്കാം
1: തീർക്കാം.
3: പിന്നെ കുറച്ച് റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് ഉച്ചയ്ക്ക് ഷീറ്റ് അടിച്ച് കഴിഞ്ഞാൽ അന്നത്തെ പണി തീർന്നു.
1: ബാക്കി സമയം എന്താ ചെയ്യാ?
3: ബാക്കി സമയം റേഡിയോ. ഇപ്പൊ അതൊരു വിനോദോപാധിയാണ്. മൊബൈൽ ഉപയോഗിക്കാം, വാർത്തയൊക്കെ കാണാം മൊബൈൽ ഉപയോഗിക്കാം, റേഡിയോ.
1: നാട്ടിൽ തന്നെ നിൽക്കുമ്പോൾ നാട്ടിലെ നാട്ടുകാരുമായിട്ട് കൂടുതൽ ബന്ധം, ഈ പറഞ്ഞ പോലെ നേരത്തെ സൂചിപ്പിച്ച പോലെ വായനശാല, ക്ലബ്ബ്, മറ്റ് സാമൂഹ്യ പ്രവർത്തനങ്ങളൊക്കെ നടക്കുമല്ലോ. ഇപ്പം അതൊക്കെ വിട്ടതായി തോന്നുന്നുണ്ടോ? ഒരു പ്രയാസം തോന്നുന്നുണ്ടോ?
3: പ്രയാസം ഉണ്ടോയെന്ന് വെച്ചാൽ കൂടുതൽ നാട്ടുകാരായിട്ട് കൂടുതൽ ബന്ധപ്പെടാൻ പറ്റുന്നില്ല. അതൊരു പ്രയാസം തന്നെയാണ്. സ്വന്തം കാര്യമായിട്ട് ഇങ്ങനെ പോകുന്നതുകൊണ്ട് പിന്നെ നാട്ടിലെ ഉത്സവങ്ങളിലൊന്നും ചേരാൻ പറ്റുന്നില്ല.
1: ഏറ്റവും അധികം ആകർഷിക്കപ്പെട്ട ഒരു കാര്യം ജേട്ടാ ഭാസ്കരേട്ടൻ പറഞ്ഞ മകളുടെ കല്യാണക്കാര്യാണ്. അതൊരു ഒരു വ്യത്യസ്തമായ ഒരു കല്യാണമായിട്ട് തോന്നുന്നു അല്ലേ? മനസ്സിൽ കാണാൻ പറ്റുന്നു ആ കല്യാണം.
3: പങ്കെടുത്തിട്ടുണ്ട്.
1: അപ്പൊ ജനങ്ങൾക്കിടയിലും അതൊരു പുതുമയായിരിക്കും.
3: നല്ല ഒരു അറ്റ്മോസ്ഫിയർ സ്ഥലം കാണുന്നത്.
2: മഴക്കാലാവുമ്പോൾ ഭയങ്കര സീനറിയാണ്. ഈ വെള്ളം കയറിക്കഴിഞ്ഞാല് ഒരുപാട് പുൽപ്രദേശവും കാര്യങ്ങളും പിന്നെ മരങ്ങളും പുഴ നടക്കേ കൂടി അങ്ങ് പോകും. എന്നാലും ഒരുപാട് ആൾക്കാർ വന്ന് വരുന്ന സമയമാണ്. ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്.
1: അല്ല ശരിക്കും ഇപ്പോൾ ഭാസ്കരേട്ടൻ പറയുമ്പോൾ മഴക്കാലത്ത് വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ എന്ന് പറയുന്നു. അപ്പൊ ശരിക്കും നിങ്ങളുടെ നാട്ടില് മഴക്കാലത്തേക്കാൾ കൂടുതൽ വെള്ളം ഉള്ളത് വേനൽക്കാലത്തായിരിക്കും.
2: അന്നേരം പിന്നെ ഈ ഇറങ്ങി നടക്കാൻ അധികം സ്ഥലം ഇല്ലല്ലോ. ഈ ഇറിഗേഷൻ അക്വയർ ചെയ്ത സ്ഥലം വെച്ചും വെള്ളം ഇറങ്ങുമല്ലോ മഴക്കാലവും.
1: ഇപ്പൊ നിലവില് ആ സ്ഥലം മുഴുവൻ വെള്ളം മഴക്കാലത്ത് ഡാമിൽ നിന്ന് വെള്ളം തുറന്നു വിടുന്നത് കൊണ്ട് പുഴയിൽ മാത്രമായിട്ട്
2: പിന്നെ പശുക്കളെ നോക്കാനാളുണ്ടാവും. ഒരുപാട് നല്ല ഒരുപാട് കമ്പനിയുടെ കഴിഞ്ഞ വർഷം വിരാജ്പേട്ടയിൽ നിന്ന് വരെയാണ് ആള് വന്നത്. ഇവിടെ ഒരു നല്ല സ്ഥലം ഉണ്ടല്ലോ എന്ന് ചോദിച്ചു.
1: പടിയൂര് ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലം കൂടിയാണ്,
2: ടൂറിസ്റ്റ് കുറച്ച് അപ്പുറത്തുണ്ട്. പിന്നെ സർക്കാരിന്റെ വകയിലുള്ള
3: വിനീതിന്റെ ഒരു സിനിമ ഷൂട്ട് ചെയ്തു, പുതിയ സിനിമ വിനീത് സംവിധാനം ചെയ്ത്. പിന്നെ അതിനു മുന്നേ ആസിഫ് അലി നായകനായ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞു, രണ്ടോ മൂന്നോ സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞു അവിടെ തന്നെ.
1: അപ്പൊ കൂടുതൽ ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന സ്ഥലമാണ്, കൂടുതൽ അറിഞ്ഞു വരുമ്പോ കൂടുതൽ ആള്, അങ്ങനെ ഒരു സാധ്യത കൂടി നിങ്ങളെ നാടിനുണ്ട്.
3: ഇപ്പൊ ഇക്കോ ടൂറിസം പദ്ധതി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അത് ഉദ്ഘാടനം ചെയ്തു.
1: ശരിക്ക് നമ്മള് ഇപ്പോൾ ഉള്ള തലമുറയിലെ കർഷകരിൽ ഭൂരിഭാഗം ആളുകളും സ്വന്തം മക്കളെ ഈ കാർഷിക മേഖലയിലേക്ക് വിടാൻ താല്പര്യമില്ലാത്തവരാണ്. അതായത് അതേസമയത്ത് നിങ്ങൾക്ക് മുന്നേ ഉള്ളവര് ആ മേഖലയിലേക്ക് വരാൻ ആഗ്രഹിച്ചവരാണ്. ഈ വ്യത്യാസത്തിന്റെ കാരണം എന്താ? ഇപ്പൊ ജേട്ടന്റെ അച്ഛൻ ജേട്ടനെ കാർഷിക മേഖലയിലേക്ക് തന്നെ നിർബന്ധിച്ചു, പക്ഷെ ജേട്ടൻ ഒരിക്കലും മക്കളെ കാർഷിക മേഖലയിൽ അയക്കാൻ താല്പര്യമില്ല.
3: അല്ല, അച്ഛന്റെ നിർബന്ധത്തിന് വന്നതല്ല, ഞാൻ എന്റെ ഇഷ്ടത്തിന് വന്നതല്ല. ജീവിത സാഹചര്യം കൊണ്ട് അങ്ങനെ സംഭവിച്ചു പോയത്. പിന്നെ ഇപ്പൊ എന്റെ മോൻ പഠിക്കുന്നുണ്ട് ബി എസ് നഴ്സിംഗിന് പഠിക്കുന്നുണ്ട്, അവനാ ആ വഴിക്ക് പോട്ടെ.
1: പക്ഷെ എല്ലാരും ഇങ്ങനെ ചിന്തിച്ചാ കാർഷിക മേഖല പ്രതിസന്ധിയിലാവില്ലേ?
3: പ്രതിസന്ധി എല്ലാരും അങ്ങനെയല്ലല്ലോ.
1: അതിന് പരിഹാരം ഭാസ്കരട്ടം പറഞ്ഞതുപോലെ ഈ മേഖലയെ സംരക്ഷിക്കുന്ന ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടതുണ്ട് അല്ലെ? ശരിക്കും കുറെ കൂടി ആ മേഖലയിൽ ശാസ്ത്രീയമായ കൃഷി രീതികളും
2: അല്ല, ഇത് എല്ലാവർക്കും തിന്നണ്ടേ? തിന്നണ്ടതാര കർഷക, ഈ പണിയെടുക്കുന്ന കർഷക തൊഴിലാളികളും കർഷകരും അല്ലേ ഇത്
1: ഉണ്ടാക്കേണ്ടത്?
2: അപ്പൊ ജയ് ജവാൻ ജയ് കിസാൻ എന്ന് പണ്ടേ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ആ കിസാനെ സംരക്ഷിക്കുന്ന രീതിയിലേക്ക് വേണ്ട വിധത്തിൽ ചെയ്യുന്നില്ല. ആവശ്യത്തിന് കിട്ടാനില്ല, ഒരുപാട് വിഷമങ്ങളുണ്ട്.
1: ഇത്തരത്തിലുള്ള പ്രതിസന്ധികളാണ് ഇപ്പോ കാർഷിക മേഖലയിൽ പ്രധാനമായിട്ടും അനുഭവിക്കുന്നത്. അതേപോലെ തന്നെ മാർക്കറ്റിംഗിന്റെ കാര്യവും.
3: ആ, മാർക്കറ്റിംഗ് ഒരു വിഷയമാണ്. ഇപ്പൊ റബ്ബറിന്റെ അംശം പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പൊ തന്നെ ഈ യുദ്ധത്തിന്റെ പേര് പറഞ്ഞേ ഉള്ളൂ, റബ്ബറിന്റെ വില പൊട്ടിപ്പാളിസായി എന്നുള്ള അവസ്ഥയിലുള്ള, അത്രയും വില കുറഞ്ഞിട്ടുണ്ട്.
1: ശരി,
3: ഇനിയിപ്പോ എന്താവും എന്ന് പറയാൻ പറ്റില്ല. യുദ്ധം നീണ്ടു നിൽക്കുന്ന നീണ്ടു പോകുന്നതിനനുസരിച്ചിട്ട് വില താഴ്ന്ന് വരും, അത് കർഷകർ വല്ലാതെ ബാധിക്കും. കുറഞ്ഞൊരു 250 രൂപയെങ്കിലും ഒരു കിലോന് റബ്ബറിന് കിട്ടണം, എന്നാലേ സാധാരണക്കാരന് രക്ഷപ്പെട്ടു പോകും. കൂലി കൂടുതല്.
1: നേരത്തെ ഒരു ഒറ്റ മഴ കൊണ്ട് തന്നെ പാല് കുറഞ്ഞു എന്ന് പറഞ്ഞു, പിന്നെ എന്തൊക്കെ സാഹചര്യങ്ങളാ ഈ നിങ്ങൾക്ക് പ്രതിസന്ധിയായി നിൽക്കുന്നത്?
3: കാലാവസ്ഥ തന്നെയാണ് അതിന് മുഖ്യമായത്. ഒരു ദിവസം സൂര്യൻ മേഘാവൃതമായ കാലാവസ്ഥയാണെങ്കിൽ വളരെ മോശമായിരിക്കും.
1: അങ്ങനെയാ
3: കാലാവസ്ഥ അനുകൂലമായിരിക്കണം.
2: മരങ്ങൾക്കെല്ലാം
1: വെയിൽ വേണം,
3: വെയിലെന്നല്ല നല്ല പ്രസന്നമായ
1: കാലാവസ്ഥയായിരിക്കണം. മുടികെട്ടി
3: അന്തരീക്ഷത്തിൽ വളരെ
1: കുറവായിരിക്കും.
2: അത് തെങ്ങിയെത്തുന്നവർക്കെല്ലാം കള്ളു കുറയില്ലേ?
1: അപ്പൊ നിങ്ങള് കാലാവസ്ഥയെ ആശ്രയിച്ചാണ് ഇതിന്റെ എല്ലാം കിടപ്പ് അല്ലേ? അപ്പൊ പെട്ടെന്ന് ഒരു പ്രവചനം അസാധ്യമാണ്. എന്തും സംഭവിക്കാം. അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് വളയിച്ചെടുത്ത് മാർക്കറ്റിലേക്ക് എത്തുമ്പോൾ മറ്റു പ്രതിസന്ധികളും നേരിടുന്നു. അപ്പോ ശരിക്കും അത്രയും കഠിനാധ്വാനം ചെയ്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം മടുപ്പായിരിക്കും അല്ലേ ഫലം?
3: അതുകൊണ്ടാണല്ലോ ഇപ്പം കാർഷിക മേഖലയിലേക്ക് ജനങ്ങൾക്ക് വരാൻ തന്നെ ഒരു വിമുക്തി കാണിക്കുന്നത് കൊണ്ടല്ലേ.
2: ആളെ കിട്ടുന്നില്ല, ഇല്ല, ആരും പുതിയ തലമുറയൊന്നും
3: ആരും ഇല്ല. അതുകൊണ്ടാണ് ഇപ്പോൾ കൂടുതൽ ആൾക്കാരും പാട്ടവും പാട്ടും കൊടുത്തിട്ട് പോകുന്നത്, പിന്നെ പകുതി കൊടുക്കുന്നതും അതുകൊണ്ടാണ്. പുതിയ ആൾക്കാർ ആരും ഈ മേഖലയിലേക്ക് വരുന്നില്ല.
0: പടിയൂരുള്ള ഭാസ്കരൻ, ജയകൃഷ്ണൻ എന്നിവരുമായുള്ള ഹരിത സമൃദ്ധിയിലെ അഭിമുഖ പരമ്പര ഇവിടെ തീരുകയാണ്. എന്നാൽ പുതിയൊരതിഥിയുടെ വിശേഷങ്ങൾ അടുത്ത ദിനം ഹരിത സമൃദ്ധിയിലൂടെ തുടരുന്നതായിരിക്കും.

0: കടുത്ത വേനലിൽ കർഷകർ ഒട്ടേറെ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കാറുണ്ട്. മറ്റു മാസങ്ങളെ അപേക്ഷിച്ച് കാർഷിക വിളകൾക്ക് കൂടുതൽ ശ്രദ്ധയും പരിചരണവും ആവശ്യമുള്ള സമയമാണ് വേനൽക്കാലം. കഠിനമായ ചൂടും മഴയുടെ അഭാവവും വിളകളിൽ ഡ്രൗട്ട് സ്ട്രെസ് അഥവാ വരൾച്ചാ സമ്മർദ്ദം സൃഷ്ടിക്കുന്നു. സസ്യങ്ങളുടെ ഇലകൾ വാടാനും പൂക്കൾ കൊഴിയാനും വിളനഷ്ടം സംഭവിക്കാനും ഇടയാക്കുന്ന ഈ സാഹചര്യത്തെ ശാസ്ത്രീയമായ കൃഷിരീതികളിലൂടെയും കൃത്യമായ പരിചരണത്തിലൂടെയും ഒരു പരിധിവരെ പ്രതിരോധിക്കാൻ സാധിക്കും. ഡ്രൗട്ട് സ്ട്രെസ് സസ്യങ്ങളുടെ എല്ലാ ജീവൽ പ്രവർത്തനങ്ങളെയും മന്ദഗതിയിലാക്കും. ഇലകൾ വാടുക, പൂക്കൾ കൊഴിയുക, വിളനഷ്ടം തുടങ്ങിയവയെല്ലാം വരൾച്ചാ സമ്മർദ്ദത്തിന്റെ ഫലമാണ്. ശാസ്ത്രീയ മാർഗങ്ങൾ അവലംബിച്ച് ഒരു പരിധിവരെ ചെടികളെ വരൾച്ചയിൽ നിന്നും സംരക്ഷിക്കാം. തമിഴ്നാട് അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി വികസിപ്പിച്ച PPFM അഥവാ പിങ്ക് പിഗ്മെന്റഡ് ഫാക്കൽറ്റീവ് മെഥിലോട്രോഫ്സ് മെഥിലോബാക്ടീരിയം SPP പോലുള്ള ഗുണകരമായ ബാക്ടീരിയകൾ ഇക്കാര്യത്തിൽ ശ്രദ്ധേയമാണ്. ഇലകളുടെ പുറത്തു വളരുന്ന ഈ മിത്ര ബാക്ടീരിയ സസ്യങ്ങളിൽ ഓക്സിൻ, സൈറ്റോക്കിനിൻ എന്നീ വളർച്ചാ ഹോർമോണുകളുടെ ഉൽപ്പാദനം ഉത്തേജിപ്പിക്കുകയും പ്രവർത്തനം ക്രമീകരിച്ച് ജലനഷ്ടം കുറയ്ക്കുകയും ചെയ്യുന്നു. കൂടാതെ ഇത് പ്രയോഗിച്ച ചെടികളിൽ ക്ലോറോഫിൽ അളവും ഫോട്ടോസിന്തസിസ് കാര്യക്ഷമതയും ഉയർന്ന അളവിൽ നിലനിൽക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. ഇതോടെ വരൾച്ചാ സമ്മർദ്ദം ചെറുക്കാനുള്ള സസ്യങ്ങളുടെ ആന്തരിക പ്രതിരോധ ശേഷി വർദ്ധിക്കും. 10 മില്ലി ലിറ്റർ ഒരു വെള്ളത്തിൽ 1 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് വൈകുന്നേരം 4 മണിക്ക് ശേഷം സ്പ്രേ ചെയ്യണം. ഇലയുടെ ഇരുവശങ്ങളും നന്നായി നനയാൻ ശ്രദ്ധിക്കണം. കഠിനമായ വേനലിൽ 10 മുതൽ 15 ദിവസത്തെ ഇടവേളയിൽ ആവർത്തിക്കാം. മറ്റ് രാസകീടനാശിനികളുമായി കലർത്താതിരിക്കാൻ ശ്രദ്ധിക്കണം. കുറഞ്ഞത് 4 മുതൽ 5 ദിവസത്തെ ഇടവേളയെങ്കിലും നൽകുക. ഉൽപ്പന്നത്തിന്റെ നിലവാരവും മേന്മയും ഉറപ്പുവരുത്തണം. മൾച്ചിംഗ് വഴി മണ്ണിലെ ഈർപ്പം സംരക്ഷിക്കൽ, ജൈവവളങ്ങൾ ചേർത്ത് മണ്ണിന്റെ ജൈവികത വർദ്ധിപ്പിക്കൽ, ഡ്രിപ്പ് ഇറിഗേഷൻ പോലുള്ള ജലസംരക്ഷണ സാങ്കേതിക വിദ്യകൾ നടപ്പിലാക്കൽ, കടുത്ത ചൂട് സമയത്ത് രാസവളം ഒഴിവാക്കൽ, രാവിലെ 6 മണിക്ക് മുൻപോ വൈകിട്ട് 5 മണിക്ക് ശേഷമോ മാത്രം നനയ്ക്കുക എന്നിവയെല്ലാം ശാസ്ത്രീയമായി അംഗീകരിച്ച വരൾച്ചാ പ്രതിരോധ മാർഗങ്ങളാണ്. മൈക്രോബിയൽ ടെക്നോളജിയും മണ്ണു സംരക്ഷണവും ചേർന്ന ഈ സമഗ്ര സമീപനം വേനൽ കൃഷിയിൽ സ്ഥിരതയും വിളവും ഉറപ്പാക്കാൻ സഹായിക്കുന്നു. നെല്ലിൽ പുഞ്ചകൃഷിയുടെ കാര്യത്തിൽ ആദ്യം നടീൽ പൂർത്തിയാക്കിയ പാടങ്ങളിൽ കതിരുവരാൻ സമയമായാൽ ജലക്രമീകരണം വളരെ പ്രധാനമാണ്. വയലിൽ 3 മുതൽ 5 സെന്റിമീറ്റർ ജലനിരപ്പ് നിലനിർത്തണം. ഈ ഘട്ടത്തിൽ മേൽവളമായി യൂറിയ നൽകണം. പൊട്ടാഷ് ആവശ്യമായ അളവിൽ നൽകുന്നത് നെന്മണികളുടെ മുഴുപ്പും വരൾച്ചാ പ്രതിരോധ ശേഷിയും വർദ്ധിപ്പിക്കും. വളം നൽകിയ ശേഷം ലഘുവായി വെള്ളം ഉറപ്പാക്കണം. കടുത്ത് ചൂടനുഭവപ്പെട്ടാൽ 1% നേരത്തെ പറഞ്ഞ PPFM സ്പ്രേ ചെയ്ത് നൽകാം. ലായനി തളിച്ചു നൽകുന്നതും വരൾച്ചാ സമ്മർദ്ദം കുറയ്ക്കാൻ സഹായകമാണ്. തണ്ടുതുരപ്പൻ, വേനലിൽ ഓലച്ചുരുട്ടി എന്നിവയുടെ ആക്രമണ സാധ്യത കൂടുതലാണ്. ഇവയെ നിയന്ത്രിക്കാൻ 7-10 ദിവസം ഇടവിട്ട് ട്രൈക്കോ കാർഡുകൾ പാടത്തു നാട്ടണം. വയൽ പൂർണ്ണമായും വരണ്ടു പോവാൻ അനുവദിക്കരുത്. വരമ്പുകളിലൂടെ ജലം ചോർന്നു പോവാത്ത തരത്തിൽ ബലപ്പെടുത്തണം. കുളങ്ങളും ചാലുകളും ശുദ്ധീകരിച്ച് ജലലഭ്യത ഉറപ്പാക്കുക. BPH അഥവാ ബ്രൗൺ പ്ലാന്റോപ്പറിന്റെ ആക്രമണമുണ്ടായാൽ മാത്രം 2 മുതൽ 3 ദിവസം വെള്ളമൊഴുക്കി വയൽ വരണ്ട നിലയിൽ വയ്ക്കുക. ചില പ്രദേശങ്ങളിൽ ഉപ്പിന്റെ സാന്നിധ്യം കൂടാനിടയുണ്ട്. അത്തരം പ്രദേശങ്ങളിൽ ഇടയ്ക്കിടെ വെള്ളം കയറ്റിയിറക്കുന്നത് ഉപ്പിന്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കും. തെങ്ങിന്റെ കാര്യത്തിലും വേനൽ പരിചരണം പ്രധാനമാണ്. ഉയർന്ന താപനിലയും മഴയുടെ അഭാവവും മണ്ണിലെ ഈർപ്പം വേഗത്തിൽ കുറയ്ക്കാൻ കാരണമാകും. ഇത് ഉൽപ്പാദനത്തെ നേരിട്ട് ബാധിക്കുന്നതിനാൽ ഇത്തരം സമയങ്ങളിൽ കൃത്യമായ പരിചരണം നിർണായകമാണ്. ഓരോ തെങ്ങിനും ആഴ്ചയിൽ 2 മുതൽ 3 തവണ ജലസേചനം നൽകണം. തുള്ളിനന സമ്പ്രദായമുണ്ടെങ്കിൽ ദിവസേന 40 മുതൽ 50 ലിറ്റർ വെള്ളം നൽകാം. തെങ്ങിന് ചുറ്റും വൃത്താകൃതിയിൽ തടം തുറന്ന് തെങ്ങോല, കരിയില, മറ്റു പാഴ്വസ്തുക്കൾ എന്നിവയുപയോഗിച്ച് മൾച്ചിങ് ചെയ്യണം. ഇത് മണ്ണിലെ ഈർപ്പം നിലനിർത്തുകയും താപനില കുറയ്ക്കുകയും ചെയ്യും. കൂടാതെ കളവളർച്ച കുറയ്ക്കാനും സഹായിക്കും. ജലസേചനം നൽകുന്ന തോട്ടങ്ങളിൽ തെങ്ങൊന്നിന് കാലിവളം, കമ്പോസ്റ്റ് 20 മുതൽ 25 കിലോഗ്രാം ചേർക്കുന്നത് മണ്ണിൽ ജൈവാംശം വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കും. കൂടാതെ ശുപാർശ പ്രകാരമുള്ള രാസവളത്തിന്റെ 2ാം ഘട്ടം ജലസേചനം ഉറപ്പാക്കി നൽകാവുന്നതാണ്. യൂറിയ, രാജ്ഫോസ്, മ്യൂറേറ്റ് ഓഫ് പൊട്ടാഷ് എന്നിവ യഥാക്രമം 350 ഗ്രാം, 650 ഗ്രാം, 670 ഗ്രാം എന്നിങ്ങനെ നൽകാം. വളം നൽകിയ ശേഷം നന്നായി നനയ്ക്കണം. കൊമ്പൻചല്ലി, ചെമ്പൻചല്ലി, തെങ്ങോലപ്പുഴു എന്നിവയുടെ ആക്രമണത്തിനെതിരെ ജാഗ്രതയുണ്ടാവണം. ചെമ്പൻചല്ലിയുടെ ആക്രമണം തടയാൻ മരത്തിൽ മുറിവുണ്ടാക്കുന്നത് ഒഴിവാക്കുക. പച്ചമടലുകൾ തടിയിൽ നിന്ന് 120 സെന്റിമീറ്റർ അകലത്തിൽ വെട്ടണം. കൊമ്പൻചല്ലി മുട്ടയിട്ട് പെരുകുന്ന ചാണകക്കുഴികൾ, കമ്പോസ്റ്റ് കുഴികൾ എന്നിവ കൃത്യമായ ഇടവേളകളിൽ വൃത്തിയാക്കുക. പൊടി രൂപത്തിലുള്ള മെറ്റാറൈസിയും 1 കിലോഗ്രാം 20 മുതൽ 25 കിലോഗ്രാം ചാണകവുമായി നന്നായി ഇളക്കി കുഴിയുടെ മുകളിലും ഉള്ളിലും സമമായി വിതറണം. ഈർപ്പം നിലനിർത്തുകയും വേണം. 10 മുതൽ 15 ദിവസത്തിൽ ഒരിക്കൽ കുഴി നന്നായി ഇളക്കുക. കൊമ്പൻചല്ലിയെ നിയന്ത്രിക്കാൻ ഇത് വളരെ ഫലപ്രദമാണ്. തെങ്ങിന്റെ ഏറ്റവും ഉള്ളിലെ 3 ഓലക്കവിളുകളിൽ നാഫ്തലിൻ ബോളുകൾ ഇടുന്നത് ചെല്ലികളുടെ ആക്രമണം തടയാൻ സഹായിക്കും. വിത്തുതേങ്ങപ്പാകാൻ മാതൃവൃക്ഷം തിരഞ്ഞെടുക്കുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. 20 മുതൽ 40 വർഷം പ്രായമുള്ള തെങ്ങുകളാണ് തിരഞ്ഞെടുക്കേണ്ടത്. ഇവ സ്ഥിരമായി കായ്ക്കുന്നതും വർഷത്തിൽ ഉയർന്ന വിളവും നൽകുന്ന തെങ്ങുകളായിരിക്കണം. വിടർന്ന 30-ൽ പരം ഓലകൾ, ബലമുള്ള മടലുകൾ, കരുത്തുള്ള കുലഞ്ഞിട്ടുകൾ, ഇടത്തരം വലിപ്പമുള്ള തേങ്ങ, കീടരോഗബാധയില്ലാത്തത് തുടങ്ങിയ ഗുണങ്ങൾ മാതൃവൃക്ഷത്തിന് ഉണ്ടായിരിക്കണം. പൂർണമായി പാകമായ കുലകളാണ് വിത്തിനായി തിരഞ്ഞെടുക്കേണ്ടത്. വിത്തുതേങ്ങ തെങ്ങിൽ നിന്ന് കയറിൽ കെട്ടിയിറക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ശേഖരിച്ച തേങ്ങ 2 മാസം വരെ സൂക്ഷിക്കാം. വിത്തുതേങ്ങ സൂക്ഷിക്കുന്ന സ്ഥലത്ത് തണലും വായുസഞ്ചാരവും ഉറപ്പാക്കണം. സംഭരണ കാലയളവ് കൂടിയാൽ വിത്തുതേങ്ങകളുടെ അങ്കുരണശേഷി കുറയാം. സംഭരിച്ച വിത്തുതേങ്ങ 7 മുതൽ 10 ദിവസത്തിലൊരിക്കൽ പരിശോധിക്കേണ്ടതാണ്. വിണ്ടുകേറിയതും കുമിൾ രോഗബാധ ഉള്ളതുമായവയെ ഒഴിവാക്കണം. വിത്തുതേങ്ങ അടുക്കുകളായി സൂക്ഷിക്കുന്നുവെങ്കിൽ 3 ഇഞ്ച് കനത്തിൽ മണൽ വിരിച്ച് തേങ്ങയുടെ ഞെട്ടറ്റം മുകളിൽ വരത്തക്ക വിധം നിരത്തി ശുദ്ധമായ മണലിലിട്ട് മൂടണം. തേങ്ങയിലെ വെള്ളം വറ്റിപ്പോവാതിരിക്കാൻ ഇത് സഹായിക്കും. 1 ന് മീതെ 1 എന്ന ക്രമത്തിൽ 3 അടുക്ക് വിത്തുതേങ്ങ ഇപ്രകാരം സംഭരിക്കാം. മുകളിൽ ഉണങ്ങിയ ഓലകൾ വിരിച്ച് സംരക്ഷണവും നൽകാം. ജലക്ഷാമമുണ്ടായാൽ മച്ചിങ്ങ കൊഴിയൽ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. സ്ഥിരമായ നനയും പുതിയിടിയിലും ഉറപ്പാക്കണം. ബോറോൺ, മഗ്നീഷ്യം എന്നിവയുടെ അഭാവമുണ്ടായാൽ ഇലകളിൽ തളിച്ചു കൊടുക്കാം. കർഷകർക്ക് കൂട്ടായി കാർഷിക വിശേഷങ്ങളുമായി ഹരിത സമൃദ്ധി അടുത്ത ദിവസങ്ങളിൽ തുടരുന്നതായിരിക്കും. അതുവരെ കേൾക്കൂ, ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ.
1: ഹരിത സമൃദ്ധി.
2: ഗ്രാമസമൃദ്ധിയുടെ കൃഷിഗാഥ.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
2: ജോലി ടെൻഷൻ ഉറക്കൂല, എനിക്കിനി ഒന്ന് റിലാക്സ് ചെയ്യണം.
3: മാഡം, അരോമ ആയുർ ഹെറിറ്റേജിലേക്ക് സ്വാഗതം. ശരീരത്തിന്റെ ക്ഷീണത്തിനും മനസ്സിന്റെ സമ്മർദ്ദത്തിനും ആയുർവേദത്തിന്റെ കരുതൽ. അഭ്യംഗം, ശിരോധാര, ഡീപ് ടിഷ്യൂ മസാജ്, ഫുഡ് തെറാപ്പി, ഫേസ് മസാജ്, സ്റ്റീം ബാത്ത്, ഓരോ ട്രീറ്റ്മെന്റും നിങ്ങളെ പുതുജീവനിലേക്ക് നയിക്കുന്നു. റിലാക്സ്, ഹീൽ, റിജുവനേറ്റ്. അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ. ഫോൺ 0490247140072590051818.
0: മിലൻ ഓപ്റ്റിക്കൽസ്, മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. മിലൻ ഓപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ കണ്ണടകൾക്ക് മിലൻ ഓപ്റ്റിക്കൽസ്, മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. ഫോൺ 9747018037.
3: ലഹരി വിമുക്ത സമൂഹത്തിന്റെ സൃഷ്ടിക്കായി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ഓപ്പറേഷൻ തൂഫാന് ഐക്യദാർഢ്യം. ലഹരി വിരുദ്ധ പ്രമേയം ഇതിവൃത്തമാക്കിയ റേഡിയോ മലബാർ നെല്ലിക്ക നാടകത്തിന് ആഭ്യന്തര വകുപ്പിന്റെ അഭിനന്ദനം.
4: മുരുകന്റെ ഒരു ബാഗിൽ മയക്കുമരുന്ന്.
5: സർ, ഈ നാർക്കോട്ടിക് റാക്കറ്റ് വലിയതല്ലേ, ഇത്ര ഈസിയായി?
4: ഇറ്റ്സ് നോട്ട് ഈസി മിസ്റ്റർ സുരേഷ്. ഞങ്ങളൊരു 50 നമ്പർ ടീം ഇറങ്ങിയിട്ടുണ്ട്. എല്ലാം കോർഡിനേറ്റ് ചെയ്യാൻ ഹെഡ്ക്വാർട്ടേഴ്സ് ഉണ്ട്.
5: ഓ,
3: ശ്രീ രമേശ് ചെന്നിത്തലയുടെ വാക്കുകൾ.
6: കണ്ണൂരിലെ മട്ടന്നൂരിനടുത്ത് പ്രവർത്തിക്കുന്ന റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷൻ ലഹരിക്കെതിരെയുള്ള ശക്തമായ സന്ദേശം ഉൾക്കൊള്ളിച്ചുകൊണ്ട് നെല്ലിക്ക എന്ന പേരിൽ നാടകം രചിച്ച് അവതരിപ്പിച്ചതായി അറിയുന്നു. ലഹരി മാഫിയയുടെ പിടിയിൽ അകപ്പെട്ടുപോയ ഒരു പെൺകുട്ടിയെ രക്ഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെയും ലഹരി മാഫിയക്കെതിരെ നടത്തുന്ന പോരാട്ടത്തിന്റെ കഥയാണ് ഈ നാടകത്തിന്റെ ഇതിവൃത്തമെന്ന് മനസ്സിലാക്കുന്നു. സമൂഹത്തെ ലഹരിയുടെ വിപത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിനായി ആരംഭിച്ച ഓപ്പറേഷൻ തുഫാൻ വിവിധ ഘട്ടങ്ങളിലൂടെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ റേഡിയോ മലബാർ പോലെയുള്ള സ്ഥാപനങ്ങളുടെ ഇത്തരം സാമൂഹ്യ ഇടപെടലുകൾ ഏറെ പ്രശംസനീയമാണ്. ജയ്.

0: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാന വാർത്തകൾ. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെയും മുൻ പ്രധാനമന്ത്രി ലാൽ ബഹാദൂർ ശാസ്ത്രിയുടെയും ജന്മവാർഷികത്തിൽ പ്രണാമമർപ്പിച്ച് രാജ്യം. ഇന്ത്യയുടെ ഹരിത ഊർജ്ജ ഇടനാഴി പദ്ധതി സൌരോർജ്ജ മേഖലയിൽ രാജ്യത്തിന്റെ ആഗോള നേതൃത്വം ശക്തമാക്കുമെന്ന് ഐക്യരാഷ്ട്രസഭ. ആഗോള വ്യാപാര തടസ്സങ്ങൾ പരിഹരിക്കാൻ ലോക വ്യാപാര സംഘടനയുടെ നിയമങ്ങൾക്ക് വിധേയമായ സമീപനം ആവശ്യമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. കേരളത്തെ മാലിന്യമുക്ത സംസ്ഥാനമാക്കി മാറ്റുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. നിർമ്മലം പുതുയുഗ ശുചിത്വ കേരളം പ്രചാരണ പരിപാടിക്ക് തുടക്കമായി. സംസ്ഥാനത്ത് ജീവിതശൈലീ രോഗങ്ങൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ ശക്തമായ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ കുതിപ്പുമായി ഇന്ത്യ. ഹോക്കി, ഗുസ്തി, ബോക്സിംഗ്, അമ്പെയ്ത്ത് മത്സരങ്ങളിൽ ഇന്ന് 6 സ്വർണം. വാർത്തകൾ വിശദമായി. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ 157-ാം ജന്മവാർഷിക ദിനത്തിൽ അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമമർപ്പിച്ച് രാജ്യം. ദിനാചരണത്തിന്റെ ഭാഗമായി ഡൽഹി രാജ്ഘട്ടിൽ സർവധർമ്മ പ്രാർത്ഥനാ സഭ സംഘടിപ്പിച്ചു. രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള പ്രമുഖർ രാജ്ഘട്ടിലെത്തി രാഷ്ട്രപിതാവിന് പുഷ്പാഞ്ജലി അർപ്പിച്ചു. വൈകുന്നേരം നടന്ന പ്രാർത്ഥനാ യോഗത്തിൽ ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും അടക്കമുള്ള പ്രമുഖർ പങ്കെടുത്തു. മുൻ പ്രധാനമന്ത്രി ലാൽ ബഹാദൂർ ശാസ്ത്രിയുടെ 122-ാം ജന്മവാർഷിക ദിനാചരണവും ഇന്ന് നടന്നു. ഡൽഹിയിലെ വിജയ്ഘട്ടിലുള്ള സ്മൃതി മണ്ഡപത്തിൽ ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി തുടങ്ങിയവർ പുഷ്പാർച്ചന നടത്തി. ഗാന്ധിജിയോടുള്ള ആദര സൂചകമായി ലോകം ഇന്ന് അന്താരാഷ്ട്ര അഹിംസാ ദിനമായും ആചരിച്ചു. സമാധാനത്തിന്റെയും അഹിംസയുടെയും സന്ദേശം ഉയർത്തിപ്പിടിച്ച് ലോകമെമ്പാടുമുള്ള ഇന്ത്യൻ എംബസികളിലും നയതന്ത്ര കാര്യാലയങ്ങളിലും 157-ാം ഗാന്ധി ജയന്തി സമുചിതമായി ആഘോഷിച്ചു. ചൈനയിലെ ബീജിംഗിൽ നടന്ന ചടങ്ങിൽ ഇന്ത്യൻ അംബാസിഡർ വിക്രം ദുരൈസ്വാമിയും പ്രവാസി പ്രതിനിധികളും മഹാത്മാഗാന്ധിക്ക് പുഷ്പാർച്ചന നടത്തി. ജപ്പാനിലെ ടോക്കിയോയിലുള്ള ഗാന്ധി പ്രതിമയിൽ അംബാസിഡർ നഗുമ മല്ലിക്കും ഇന്ത്യൻ സമൂഹവും പ്രണാമമർപ്പിച്ചു. പാകിസ്ഥാൻ, നേപ്പാൾ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, ബഹ്റൈൻ, ദക്ഷിണ കൊറിയ, മംഗോളിയ, സൌദി അറേബ്യ, ദക്ഷിണാഫ്രിക്ക, തുർക്കി എന്നീ രാജ്യങ്ങളിലെ ഇന്ത്യൻ എംബസികളിലും വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചു. ദുബായ് ടെല്ലവീവ് ഫ്ളൈ ദുബായ് വിമാനത്തിലെ കോ പൈലറ്റിന്റെ അക്രമശ്രമം തടഞ്ഞ് 180 യാത്രക്കാരുടെ ജീവൻ രക്ഷിച്ച ധീരനായ പൈലറ്റ് ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ടെലിഫോൺ സംഭാഷണം നടത്തി. സംഭവത്തിന്റെ വിശദാംശങ്ങളും അനുഭവവും ക്യാപ്റ്റൻ സ്മിത്ത് പ്രധാനമന്ത്രിയുമായി പങ്കുവച്ചു. ക്യാപ്റ്റന്റെ അസാമാന്യ ധൈര്യത്തെയും സമയോചിതമായ ഇടപെടലിനെയും പ്രധാനമന്ത്രി പ്രശംസിച്ചു. രാജ്യം മുഴുവൻ അദ്ദേഹത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണെന്നും ഇന്ത്യക്കാർ മറ്റുള്ളവരുടെ ജീവനെടുക്കുന്നവരല്ല, മറിച്ച് മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കാൻ സ്വന്തം ജീവൻ തൃണവത്കരിക്കുന്നവരാണ് എന്നതിന്റെ തെളിവാണിതെന്നും അദ്ദേഹം പറഞ്ഞു.
1: देखिए पूरा देश आपके लिए प्रार्थना कर रहा है. महामृत्युंजय का जाप सब दूर चल रहे हैं. आपकी हिम्मत ने, आपके धैर्य ने और आपकी सूझबूझ ने यानी फ्रिक्शन ऑफ सेकंड में इतने निर्णय कर लिए आपने और इतने लोगों की जान बचाई और आज पूरा देश गर्व से कह सकता है कि हम हिंदुस्तानी जान लेने वाले लोग नहीं है, जान बचाने वाले लोग.
0: പ്രധാനമന്ത്രിയിൽ നിന്ന് നേരിട്ട് ഫോൺ കോൾ ലഭിച്ചതിൽ ഏറെ സന്തോഷവും അഭിമാനവുമുണ്ടെന്ന് ക്യാപ്റ്റൻ സ്മിത്ത് പ്രതികരിച്ചു. SIR നടപടികൾക്ക് ശേഷം വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാത്ത അർഹരായവരെയും പുതിയ വോട്ടർമാരെയും ചേർക്കുന്നതിനായി പ്രത്യേക പ്രചാരണ പരിപാടി സംഘടിപ്പിക്കാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകി. സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ചീഫ് ഇലക്ടറൽ ഓഫീസർമാർക്കാണ് കമ്മീഷന്റെ നിർദ്ദേശം. ഇതിന്റെ ഭാഗമായി ബൂത്ത് ലെവൽ ഓഫീസർമാർ നിലവിലെ വോട്ടർ പട്ടിക മുൻപത്തെ പട്ടികയുമായി താരതമ്യം ചെയ്യും. പുതിയ പട്ടികയിൽ ഉൾപ്പെടാതെ പോയ വോട്ടർമാരെ കണ്ടെത്തി പ്രത്യേക പട്ടിക തയ്യാറാക്കും. ഇങ്ങനെ കണ്ടെത്തുന്ന വോട്ടർമാരുടെ വീടുകൾ BLOമാർ നേരിട്ട് സന്ദർശിച്ച് വിവരങ്ങൾ ശേഖരിക്കും. ഇന്ത്യയുടെ ഗ്രീൻ എനർജി കോറിഡോർ പദ്ധതിയുടെ 3-ാം ഘട്ടത്തെ ഐക്യരാഷ്ട്രസഭ സ്വാഗതം ചെയ്തു. കേന്ദ്ര സർക്കാർ അനുമതി നൽകിയ 1.86 ലക്ഷം കോടി രൂപയുടെ പദ്ധതി പവർ ഗ്രിഡ് കൂടുതൽ ശക്തമാക്കാനും ബാറ്ററി സ്റ്റോറേജ് സംവിധാനങ്ങൾ വികസിപ്പിക്കാനും ലക്ഷ്യമിടുന്നു. പുനരുപയോഗ ഊർജ്ജശേഷി കാര്യക്ഷമമായി ഉപയോഗിക്കാനും രാജ്യത്തെ വൈദ്യുത ആവശ്യങ്ങൾ നിറവേറ്റാനും

0: ഒരു സാധാരണക്കാരൻ ചെയ്ത മികച്ച കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുകയും ശുചിത്വം, ജലസംരക്ഷണം, സ്വയം പര്യാപ്തത തുടങ്ങിയ വിഷയങ്ങളിൽ ജനങ്ങളുടെ സഹകരണം പ്രധാനമന്ത്രി അഭ്യർത്ഥിക്കുകയും ചെയ്യുന്ന പരിപാടിയാണ് ആകാശവാണിയിലെ മൻ കി ബാത്.
1: आपने मुझे मन की बात के 100वें एपिसोड पर बधाई दी है, लेकिन मैं सच्चे दिल से कहता हूँ, दरअसल बधाई के पात्र तो आप सभी मन की बात के श्रोता हैं, हमारे देशवासी हैं। मन की बात कोटि कोटि भारतीयों के मन की बात है, उनकी भावनाओं का प्रकटीकरण है.
0: കേരളത്തെ സീറോ വേസ്റ്റ് സംസ്ഥാനമാക്കി മാറ്റുമെന്നും രാജ്യത്തിനാകെ മാതൃകയായി മോഡൽ പ്ലാന്റുകൾ സ്ഥാപിക്കുമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ. നിർമ്മലം പുതുയുഗ ശുചിത്വ കേരളം സംസ്ഥാനതല ക്യാമ്പയിൻ എറണാകുളത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിദേശ രാജ്യങ്ങളിലെ പോലെ ശുചിത്വ സംസ്കാരം നമ്മുടെ നാട്ടിലും ശീലമായി മാറണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. 2031 മാർച്ച് 30 കേരളത്തെ പൂർണ്ണമായും മാലിന്യമുക്ത സംസ്ഥാനമാക്കി മാറ്റാൻ തദ്ദേശ സ്ഥാപനങ്ങൾ, സർക്കാർ വകുപ്പുകൾ, പൊതുജനങ്ങൾ എന്നിവരെ ഏകോപിപ്പിച്ചുകൊണ്ട് മികച്ച മാലിന്യ സംസ്കരണ രീതികൾ ഉറപ്പാക്കാനാണ് പരിപാടി ലക്ഷ്യമിടുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ആഗോള വ്യാപാര തടസ്സങ്ങൾ പരിഹരിക്കാൻ ലോക വ്യാപാര സംഘടനയുടെ നിയമങ്ങൾക്ക് വിധേയമായ സമീപനമാണ് ആവശ്യമെന്ന് കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ അമേരിക്കയിലെ മിൽവാക്കിയിൽ നടന്ന G20 വ്യാപാരമന്ത്രിമാരുടെ യോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഏഷ്യൻ ഗെയിംസിൽ സ്വർണമെഡൽ കുതിപ്പുമായി ഇന്ത്യ. ഗുസ്തി, ബോക്സിംഗ്, അമ്പയത്ത് എന്നിവയിലായി 6 സ്വർണമെഡലുകൾ സ്വന്തമാക്കിയാണ് ഇന്ത്യ ഇന്ന് സുവർണ നേട്ടം കൈവരിച്ചത്. ഇതോടെ 16 സ്വർണവും 25 വെള്ളിയും 35 വെങ്കലവും ഉൾപ്പെടെ 76 മെഡലുകളുമായി മെഡൽ പട്ടികയിൽ ഇന്ത്യ 5 സ്ഥാനത്തേക്ക് ഉയർന്നു. വിശദാംശങ്ങളിലേക്ക്.
2: ഏഷ്യൻ ഗെയിംസിന്റെ 13 ദിനം ഹോക്കിയിലും ഗോതയിലും അമ്പെയ്ത്തിലും മിന്നും പ്രകടനം കാഴ്ചവെച്ച ഇന്ത്യ 6 സ്വർണ പതക്കങ്ങളാണ് സ്വന്തമാക്കിയത്. വനിതകളുടെ ഹോക്കിയിൽ ചൈനയെ എതിരില്ലാത്ത ഒരു ഗോളിന് പരാജയപ്പെടുത്തി ഇന്ത്യ സ്വർണം നേടി. 44 വർഷത്തിനു ശേഷമാണ് വനിതാ ഹോക്കിയിൽ ഇന്ത്യയുടെ സ്വർണ നേട്ടം. പുരുഷന്മാരുടെ 65 കിലോഗ്രാം ഫ്രീ സ്റ്റൈൽ ഗുസ്തിയിൽ സുജീത് കൽക്കൽ സ്വർണ മെഡൽ നേടി. വനിതകളുടെ 65 കിലോഗ്രാം വിഭാഗം ബോക്സിംഗിൽ പർവീൻ ഹൂഡ സ്വർണം സ്വന്തമാക്കിയപ്പോൾ പുരുഷന്മാരുടെ 80 കിലോഗ്രാം ബോക്സിംഗിൽ അങ്കുഷ് പങ്കൽ സ്വർണം കരസ്ഥമാക്കി. നേരത്തെ വനിതകളുടെ 75 കിലോഗ്രാം വിഭാഗം ബോക്സിംഗിൽ ലവ്ലിന ബോർഗോഹെയ്നും സ്വർണ മെഡൽ നേടിയിരുന്നു. അമ്പെയ്ത്തിൽ ഇന്ത്യയുടെ വനിതാ റീകർവ് ടീമും സ്വർണ മെഡൽ സ്വന്തമാക്കി. ഞായറാഴ്ചയാണ് ഗെയിംസിന്റെ സമാപനം. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഞായറാഴ്ച നടക്കുന്ന ഏഷ്യൻ ഗെയിംസ് സമാപന ചടങ്ങിൽ ട്രാപ്പ് ഷൂട്ടർ നീരു ധണ്ട ഇന്ത്യയുടെ വനിതാ പതാക വാഹകയാകും. ഗെയിംസിൽ 2 സ്വർണവും 1 വെള്ളിയും നേടി നീരു മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. സംസ്ഥാനത്ത് അർബുദവും ഹൃദ്രോഗവും ഉൾപ്പെടെയുള്ള ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ ശക്തമായ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ലോക ഹൃദയ ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം അയ്യങ്കാളി ഹാളിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഹൃദയാഘാതം മുൻകൂട്ടി കണ്ടെത്താൻ സഹായിക്കുന്ന ട്രോപോണിൻ ടെസ്റ്റ് നവംബർ മുതൽ സംസ്ഥാനത്തെ BPL വിഭാഗക്കാർക്ക് സൌജന്യമായി നൽകുമെന്നും മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മറ്റന്നാൾ 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെയും മുൻ പ്രധാനമന്ത്രി ലാൽ ബഹാദൂർ ശാസ്ത്രിയുടെയും ജന്മവാർഷികത്തിൽ പ്രണാമമർപ്പിച്ച് രാജ്യം. ഇന്ത്യയുടെ ഹരിത ഊർജ്ജ ഇടനാഴി പദ്ധതി സൌരോർജ്ജ മേഖലയിൽ രാജ്യത്തിന്റെ ആഗോള നേതൃത്വം ശക്തമാക്കുമെന്ന് ഐക്യരാഷ്ട്രസഭ. ആഗോള വ്യാപാര തടസ്സങ്ങൾ പരിഹരിക്കാൻ ലോക വ്യാപാര സംഘടനയുടെ നിയമങ്ങൾക്ക് വിധേയമായ സമീപനം ആവശ്യമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. കേരളത്തെ മാലിന്യമുക്ത സംസ്ഥാനമാക്കി മാറ്റുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. നിർമ്മലം പുതുയുഗ ശുചിത്വ കേരളം പ്രചാരണ പരിപാടിക്ക് തുടക്കമായി. സംസ്ഥാനത്ത് ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ ശക്തമായ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ കുതിപ്പുമായി ഇന്ത്യ. ഹോക്കി, ഗുസ്തി, ബോക്സിംഗ്, അമ്പെയ്ത്ത് മത്സരങ്ങളിൽ ഇന്ന് 6 സ്വർണം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.

സർഗജാലകത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. സർഗജാലകത്തിൽ ആദ്യം നമുക്ക് കേൾക്കാം രമ്യശ്രീ പ്രജിത്ത് എഴുതിയ കഥ എന്നിലേക്കൊരു യാത്ര, അവതരിപ്പിക്കുന്നത് രജനി.

0: ഓർമ്മകൾ അയവിറക്കി കിളികളോട് കഥ പറഞ്ഞും കാറ്റിനൊപ്പം നൃത്തം വെച്ചും ഞാൻ പതിയെ നടന്നു നീങ്ങുകയായിരുന്നു. കാലിലൊന്ന് തട്ടിയപ്പോൾ നീറ്റലുണ്ടാക്കുന്ന മുള്ളുകളും അവിടെവിടെയായി ഉരുണ്ടുപോകാൻ തയ്യാറായ പാറകളും കടന്ന് പടർന്ന് പന്തലിച്ച കൂറ്റൻ വൃക്ഷങ്ങളെയും മറികടന്ന് പുത്തൻ അനുഭവങ്ങളിലേക്കാണ് യാത്ര. പച്ചപ്പുല്ലിലൂടെ തഴുകിത്തലോടി തെളിനീരുമായി ഒഴുകുന്ന ആ പുഴയുടെ ഭംഗി ഞാൻ ആസ്വദിച്ചു. അതിൻ്റെ ഒഴുക്കിനൊപ്പം എൻ്റെ മനസ്സിലെ അഴുക്കു പിടിച്ച ചിന്തകളും ഒഴുകിപ്പോയിരുന്നു. പുഴവക്കിലെ പടർന്നു പന്തലിച്ച മരത്തിൻ്റെ പ്രത്യേകതയിലേക്കായി എൻ്റെ ശ്രദ്ധ. കാക്കകളും കുരുവികളും അവിടെ ഇരുന്ന് കഥ പറയുന്നുണ്ടായിരുന്നു. ആര് വന്നാലും അവിടെ ഒരു അഭയസ്ഥാനമുണ്ടായിരുന്നു, ചില മനുഷ്യരെ പോലെ. സങ്കടം വന്നാൽ ഓടിച്ചെന്നിരിക്കാൻ വിരിമാറ് കാണിച്ചു തരുന്ന ആ വലിയ മനുഷ്യൻ നന്മയുടെ ഉറവിടമായി എന്നും കൂടെയുണ്ടായിരുന്നു. എന്റെ യാത്രയിൽ കണ്ടപ്പോൾ അത്ഭുതം തോന്നിയത് ഓലമേഞ്ഞ കൊച്ചു വീടിന്റെ ഉമ്മറത്ത് ഊന്നുവടിയുമായിരിക്കുന്ന മുത്തശ്ശിയാണ്. കൂട്ടിന് ആരുമില്ലാതെ നാട് കടന്നുപോയ മക്കളുടെ തിരിച്ചുവരവും കാത്ത് പ്രതീക്ഷയോടുള്ള കാത്തിരിപ്പ്, അതും ഒരു ഊർജമാണ്. എന്നെങ്കിലും ഒരിക്കൽ എന്നെ കാണാനായി തിരികെ എത്തുമെന്നത് നാളെ എന്നതിന് പ്രതീക്ഷയാണ്. യാത്രകൾ അങ്ങനെ തുടരുന്നതിനിടയിൽ ഞാനും ചിന്തിച്ചു. പലവർക്കൊപ്പം നടന്നു നീങ്ങി സന്തോഷത്താൽ തുള്ളിച്ചാടി നടന്നിരുന്ന വായാടിയായ ഞാൻ ഇന്ന് എവിടെയാണ്? കണ്ടെത്തണം എനിക്ക്. കൂടെയിരുന്ന് കഥ പറഞ്ഞും എൻ്റെപ്പം നടന്നവർ ഇന്നിതാ പുതുമയുടെ ലോകത്ത് സ്വാർത്ഥ ചിന്താഗതികളുമായി എന്നിൽ നിന്നും അകന്നു പോയിരിക്കുന്നു. എന്നിലേക്ക് കയറി വന്നവർക്കായി എന്നെ സമർപ്പിച്ച എനിക്കത് സഹിക്കാൻ കഴിയുന്നതിനപ്പുറമായിരുന്നു. സമനില തെറ്റിയ ചിന്തകളും കലങ്ങി മറിഞ്ഞ മനസ്സുമായി മൗനത്തിന്റെ പാതയിലെത്തി. അതെന്നെ വീർപ്പുമുട്ടിച്ചു കൊണ്ടിരുന്നു. തിരിച്ചു കൊണ്ടുവരണം എനിക്ക് ആ പഴയ എന്നെ. പ്രകൃതിയിലേക്ക് ഇറങ്ങിച്ചെന്ന് കാറ്റിനൊപ്പം കഥ പറഞ്ഞ് പുൽത്തകിടുകളോട് കിന്നാരം പറഞ്ഞ് തുള്ളിച്ചാടി നടക്കുന്ന കൊച്ചുകുട്ടിയാവണം. നിഷ്കളങ്കരായ അവർക്കൊപ്പം കളിക്കണം. എന്റെ ജീവിതം ഞാൻ ചിന്തിക്കുന്ന ഇടമാണെന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രമേ വിജയിക്കൂ. എനിക്ക് വിജയിച്ചേ തീരൂ. ചുറ്റുമുള്ളവർക്ക് തണലേകിയ ആ വൃക്ഷത്തെപ്പോലെ സാന്ത്വനത്തിന്റെ വിരിമാറുമായി ഞാനും മാറും. പുതിയ ചിറകുകളുമായി ആകാശത്തിൻ്റെ അനന്തതയിലേക്ക് പറന്നുയരണം. ഓർമ്മകളിലൂടെയുള്ള യാത്രക്കിടയിൽ പലപ്പോഴും പലയിടത്തായി ചിതറിപ്പോയ എന്നെയും ഞാൻ തിരയുന്നുണ്ടായിരുന്നു. അനിയത്തിമാർക്കൊപ്പം ഓടിക്കളിച്ചിരുന്ന ഞാൻ, സുഹൃത്തുക്കളാണ് എൻ്റെ എല്ലാം എന്ന് പറയുന്നത് ഞാൻ, കുടുംബത്തിൻ്റെ ഇഷ്ടങ്ങൾക്ക് സ്വന്തം ഇഷ്ടങ്ങൾ മാറ്റിവെച്ച ഞാൻ, ആരും കാണാതെ മൂലയിലേക്ക് ഒതുങ്ങുന്ന ഇന്നത്തെ ഞാൻ തിരയുന്നതും ആ പഴയ എന്നെയായിരുന്നു. അകത്തെ മൂലയിൽ നിന്നും പതിയെ ഞാനിന്ന് പുറത്തേക്ക് നോക്കി. ജനൽക്കമ്പികൾക്കിടയിലൂടെ ആ കാറ്റിൻ്റെ തഴുകലിൽ പൂന്തോട്ടത്തിൽ പാറിക്കളിക്കുന്ന പൂമ്പാറ്റയെ കണ്ടു. പല നിറത്തിലുള്ള പൂക്കൾ, വർണ്ണച്ചിറവുള്ള പൂമ്പാറ്റ മാറി മാറി പൂക്കളിൽ നിന്ന് തേൻ കുടിക്കുന്നു, സന്തോഷത്തോടെ പറന്നുയരുന്നു. പുതിയ പൂന്തോട്ടത്തിലേക്ക് യാത്രയാകുന്നു. അത് കൊള്ളാലോ എന്നെ തിരയുന്ന എനിക്ക് അതൊരു പ്രോത്സാഹനമായി മാറി. അന്നൊരിക്കൽ പറക്കാൻ മറന്നുപോയ എനിക്കിന്ന് സന്തോഷത്തോടെ പറന്നുയരാനുള്ള വർണ്ണച്ചിറവുകളും കിട്ടി. ഓർമ്മകളിലൂടെയുള്ള യാത്രകൾക്ക് വിടയേകി പുത്തൻ പ്രതീക്ഷയുമായി പുതിയ ചിന്തകളുമായി ഞാൻ എന്നിലേക്കുള്ള യാത്ര തുടരുന്നു. ശുഭയാത്ര.
1: രമ്യശ്രീ പ്രജിത്ത് എഴുതിയ എന്നിലേക്കൊരു യാത്ര എന്ന കഥയാണ് ഇപ്പോൾ കേട്ടത്. അവതരിപ്പിച്ചത് രജനി. സർഗജാലകത്തിൽ അടുത്തതായി വി ബൈജു കുറഞ്ഞാലിയോട് എഴുതിയ കവിത ആരും അന്യരല്ല, ആലപിക്കുന്നത് പി കെ കൃഷ്ണദാസ്.

0: വി ബൈജു കുറിഞ്ഞാലിയോട് എഴുതിയ ആരും അന്യരല്ല എന്ന കവിതയാണ് ഇപ്പോൾ കേട്ടത്. അവതരിപ്പിച്ചത് പി കെ കൃഷ്ണദാസ്. സർഗജാലകത്തിൽ ഇനിയൊരു കഥയാണ്, സത്യഭാമ ഈശാനമംഗലം എഴുതിയ ഒരു ഹർത്താൽ ദിനത്തിൽ, അവതരിപ്പിക്കുന്നത് ഷീന നന്ദൻ കൊതേരി.
1: അന്ന് ഒരു ഹർത്താൽ ദിനത്തലേന്ന്. അന്ന് എന്ന് വെച്ചാൽ പഞ്ചായത്ത് വാർഡുകൾ തോറും അങ്കണവാടി തുടങ്ങിയ കാലം, ഒരു ഉത്രാട നാളിൻ്റെ തലേ ദിവസം. അംഗൻവാടി ടീച്ചർമാർക്കുള്ള ഓണറേറിയം വാങ്ങിക്കുവാൻ വരിയായി നിന്നു. അത് വാങ്ങിക്കഴിയുമ്പോൾ സമയം ഏറെ വൈകും, ചിലപ്പോൾ സന്ധ്യയാകും. ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്കെത്താൻ വേണ്ടി ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലേക്ക് എത്തവേ ആരോ പറഞ്ഞു കേട്ടു നാളെ ഹർത്താലാണെന്ന്. ഭഗവാനെ, നാളെ എങ്ങനെ നമ്മൾ ഓണം ആഘോഷിക്കും? സമയം 6 മണിയോളമായി. വീട്ടിലാണെങ്കിൽ അടുക്കളയിൽ ഒരു സാധനവും ഇല്ല. നാളേക്ക് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ വാങ്ങിക്കണം. നാളെ കഴിഞ്ഞാൽ തിരുവോണമാണല്ലോ, ഇനി എന്തു ചെയ്യും? കുഷിച്ച രാഷ്ട്രീയത്തിൻ്റെ കുടിപ്പകയാൽ ആരോ ആരെയോ കൊന്നു. കൊലയാളികൾക്ക് എന്ത് ശനിയും സംക്രാന്തിയും? കൊട്ടേഷനായ അവനും കിട്ടണം പണം. വെറും കൂലിക്കാരനായിരിക്കില്ലേ അവനും? കൊലയാളിയെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ അവനും ഉണ്ടാവില്ലേ ഓണം? കുഞ്ഞുകുട്ടി പ്രാരബ്ധങ്ങളൊക്കെ അവനും ഉണ്ടാവുമല്ലോ. അപ്പോൾ കൊല നടത്തിയാലല്ലേ അവൻ്റെ കയ്യിലും പണം വന്നു ചേരും. ഇന്ന് രാത്രി അവന് സാധനങ്ങളൊക്കെ വാങ്ങാം, നമ്മളെപ്പോലെയല്ലോ അവൻ എന്ന് ചിന്തിക്കെ ബസ് വന്ന് നിന്നു. നല്ല തിരക്കുണ്ടായിരുന്നെങ്കിലും അതിൽ ഒരാളായി ഞാനെന്ന ഒരു അംഗൻവാടി ടീച്ചറും കയറി. കവലയിലെത്തിയപ്പോൾ ഇറങ്ങി. സാധനങ്ങൾ വാങ്ങിപ്പോയാലോ എന്ന് ചിന്തിച്ചു. വേണ്ട, വൈകിയത് കാരണം കുട്ടികൾ കണ്ടില്ലെങ്കിൽ പരിഭ്രമിക്കും. അതുകൊണ്ട് നേരെ വീട്ടിലേക്ക് തന്നെ വിട്ടു. വീട്ടിലെത്തി. ഓ, അയാൾ അവിടെ തന്നെയുണ്ട്. അയാൾ കണ്ട് ഉടനെ അവൾ പറഞ്ഞു, ഉടനെ കടയിൽ പോയി ഓണത്തിന് വേണ്ടുന്ന സാധനങ്ങൾ വാങ്ങി വാ, നാളെ ഹർത്താലാണ് പോലും. ആരോ ആരെയോ കൊന്നു എന്ന് പറഞ്ഞു തീരുമ്പോഴേക്കും അയാൾ, സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ട്, നീ അകത്ത് കയറി നോക്ക്. അവൾ അന്തം വിട്ടു, അയാളെ തന്നെ നോക്കി നിന്നു. ജോലിയും കൂലിയും ഒന്നുമില്ലാതെ തേരാപ്പാര തെക്ക് വടക്ക് നടക്കുന്ന ഇയാൾക്ക് ഇത്രയധികം പണം എങ്ങനെ സാധനങ്ങൾ വാങ്ങുവാൻ കിട്ടും? അവൾ തിരിച്ചു നിന്നുപോയി. എവിടുന്ന് കിട്ടി മനുഷ്യ അതിനുള്ള പണം? അവൾ ചോദിച്ചു. അപ്പം തിന്നാൽ മതി, കുഴിയെണ്ണണ്ട, അതും പറഞ്ഞ് അയാൾ പുറന്തിരിഞ്ഞ് നടന്നു. അല്ല, നിങ്ങൾ വല്ല കൊട്ടേഷൻ പണിക്കും പോയോ? അവൾ അറിയാതെ പറഞ്ഞുപോയി. അപ്പോൾ അയാൾ യാതൊരു ഭാവമാറ്റമില്ലാതെ പറഞ്ഞു, ആ പോയി. പിന്നെ ജോലിയൊന്നുമില്ലാത്തവൻ ചെയ്യുന്ന ജോലിയല്ലേ കൊട്ടേഷൻ? ഒരാളെ കൊന്നാൽ കാലങ്ങളോളം സുഖമായി കഴിയാനുള്ള വക കിട്ടും. ഇന്ന് സാധാരണക്കാരനല്ലേ പണമില്ലാതുള്ളൂ. പണമുള്ളവൻ കിടക്കുന്നത് പോലും കിടക്കയിൽ പണം നിറച്ച്. രാഷ്ട്രീയക്കാരനാണ് ഇന്ന് നാട് നിയന്ത്രിക്കുന്നത്. ഇവിടെ ആരു വാഴണം, ആരു വാഴണ്ട എന്ന് തീരുമാനിക്കുന്നതും അവർ തന്നെ. അതെ, ഇവിടെ നടക്കും. ഒരു പൂസലുമില്ലാതെ അയാൾ പാചകമടിച്ചുകൊണ്ടിരുന്നു. അവൾക്ക് തല കറങ്ങുന്നത് പോലെ തോന്നി. പിന്നെയൊന്നും അറിഞ്ഞില്ല. ഓർമ്മ വരുമ്പോൾ ആശുപത്രി കിടക്കയിലായിരുന്നു. ഉണർന്നപാടെ അവൾ അയാളുടെ കണ്ണുകളിൽ തന്നെ നോക്കി നിന്നു. പിന്നെ തൊണ്ടയിൽ ഉറഞ്ഞുപോയ ശബ്ദം വീണ്ടെടുത്തു. ഇടറിയ ശബ്ദത്തിൽ പതുക്കെ ചോദിച്ചു, ഇന്നത്തെ ഹർത്താലിൻ്റെ ഉത്തരവാദി നിങ്ങളാണോ? അയാൾ അവളുടെ ശബ്ദം പുറത്തു വരാതിരിക്കാൻ പായ കൈകൊണ്ട് അമർത്തിപ്പിടിച്ചു.
0: സത്യഭാമ ഈശാനമംഗലം എഴുതിയ ഒരു ഹർത്താൽ ദിനത്തിൽ എന്ന കഥയാണ് ഇപ്പോൾ കേട്ടത്. അവതരിപ്പിച്ചത് ഷീന നന്ദൻ കൊതേരി. സർഗജാലകത്തിൽ ഇനി ഇന്ദിര എസ് പിള്ള വള്ളിക്കുന്നം എഴുതിയ കവിത സ്നേഹിത, ആലപിക്കുന്നത് ഉമാശങ്കർ.

ഇന്ദിര എസ് പിള്ള വള്ളിക്കുന്നം എഴുതിയ സ്നേഹിത എന്ന കവിതയാണ് ഇപ്പോൾ കേട്ടത്. അവതരിപ്പിച്ചത് ഉമാശങ്കർ. സർഗജാലകത്തിൽ വീണ്ടും ഒരു കവിതയാണ് പത്മിനി ടീച്ചർ എഴുതിയ മണ്ണമ്മയെ നമിച്ചിടാം. ആലപിക്കുന്നത് ചന്ദ്രമതി ടീച്ചർ.

0: പത്മിനി ടീച്ചർ എഴുതിയ മണ്ണമ്മയെ നമിച്ചിടാം എന്ന കവിതയാണ് ഇപ്പോൾ കേട്ടത്. ആലപിച്ചത് ചന്ദ്രമതി ടീച്ചർ. ഇന്നത്തെ സർഗജാലകം ഇവിടെ പൂർണ്ണമാകുന്നു. സർഗജാലകം.
1: ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ പറ്റി ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിലിതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
2: ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
1: നിങ്ങൾ കേരളത്തിൽ എവിടെയായാലും ഒരു ഫോൺ കോളിൽ ഞങ്ങൾ വാഹന ആരോഗ്യ ഇൻഷുറൻസ് ചെയ്തു നൽകുന്നു.
2: സ്റ്റാർ ഹെൽത്ത്, കെ ഹെൽത്ത്, ടാറ്റ, നിവബുപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങി എല്ലാവിധ ഗവൺമെന്റ് പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഗുണനിലവാരത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു.
1: ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
2: ഫോൺ 9961004648,
1: 9656948321.
3: അമ്മേ, ഞാൻ സ്കൂളിൽ പോകുന്നില്ലേ?
4: നീ കളിക്കല്ലേ?
3: പോകുന്നില്ല എന്ന് പറഞ്ഞാ പോകുന്നില്ല.
5: ആനാട് ഒരു ഒച്ചപ്പാടെല്ലാം കേക്കുന്നു.
4: മോള് സ്കൂളിൽ പോകുന്നില്ല പോലും.
5: പോകുന്നില്ലേ? എന്തിട്ട്?
4: ഇന്നലെ പരീക്ഷ പേപ്പറെല്ലാം കിട്ടി. ഓക്കാണെങ്കിൽ എല്ലാത്തിലും മാർക്കും കുറവ്.
5: പരീക്ഷന്റെ തലേന്നെല്ലാം മോള് കുത്തിരുന്ന് പഠിക്കുന്നുണ്ടല്ലോ. പിന്നെന്നാ?
4: അതന്നെ ഞാനും വിചാരിക്കുന്നേ. പിന്നെ എന്നാന്നോളെ പ്രശ്നം?
5: നീ വിഷമിക്കാണ്ടിരിക്കേ, അതിനെല്ലാം പരിഹാരം കാണാം.
4: എന്ത്?
5: മോളെയും കൂട്ടിയിട്ട് നാളെ നമുക്കൊന്ന് സമർത്ത് പോവാം. പഠനത്തിലുള്ള മോളെ എല്ലാ വിഷമങ്ങളും കണ്ടെത്തി അവര് പരിഹാരം നിർദ്ദേശിച്ചോളൂ.
4: ശരിക്കോ?
5: ആന്ന്.
2: സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഒക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ
4: 9
6: നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല. ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
4: അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതെന്തൊരു അത്ഭുത.
6: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറുമില്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷനായിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നെന്ന് അറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
4: അതെന്താ?
6: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
2: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്. പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റു ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.
1: സ്വന്തം വാഹനത്തിന്റെ പുകപരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുകപരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം, ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
7: ഈ തോട് ഇന്നോണ്ട് വൃത്തിയാക്കി തീരുവാ എന്റെ ശാന്തെ.
8: യമണി ഇന്നെന്നെ തീർക്കണോ?
7: അല്ലപ്പാ, കഴിഞ്ഞ മാസത്തെ തൊഴിലുറപ്പിന്റെ കൂലി കിട്ടി നിങ്ങക്കല്ലോ?
8: എനിക്ക് കിട്ടിയില്ലല്ലോ, എന്റെ ബാങ്കിൽ വന്നിട്ടുണ്ട്. നീ നോക്ക് പോയിട്ട്, ബാങ്കിൽ പോയിട്ട്
7: എന്നാ പോയി നോക്കാം.
8: ഒന്നും കൂടി പോയി നോക്ക്.
7: അല്ല പങ്കെ, എന്റെ മോളെ പാട്ട് ഇന്നലെ ആ റേഡിയോ കേട്ടിനല്ലോ, അയ്യല്ലൂരിലെ റേഡിയോല്.
9: ഓളെ മോളെ പാട്ട് മാത്രമൊന്നുമല്ല, മുരളിയിലെ ചെക്കന്റെയും കൂട്ടരെല്ലാം പാട്ടുണ്ടേലും പോലും റേഡിയോല്.
8: ഇപ്പൊ നാട്ടിലെല്ലാവർക്കും പാടാൻ പറ്റും പോലും.
7: അതാരെ വരുന്നത് അതിലേക്ക് കൂടി ആ ഒരു ബാഗെല്ലെടുത്തിട്ട്?
8: മോളെടുന്നാ,
10: ഞാൻ അയ്യല്ലൂരെ റേഡിയോ സ്റ്റേഷനിന്നാ.
9: ഓ, റേഡിയോന്റെ കാര്യം പറയുമ്പോഴത്തേക്ക് അവരിങ്ങെത്തിയല്ല.
10: നിങ്ങളെ പരിപാടികളൊക്കെ കേൾക്കാറുണ്ടോ?
7: കേക്കലുണ്ട്, കേക്കലുണ്ട്.
10: പാട്ട് പാടാറുണ്ടോ? പാട്ടൊക്കെ ഇഷ്ടാണോ?
9: പാട്ട് ഇഷ്ടാന്ന്, പാട്ട് കേക്കലെല്ലാം ഉണ്ട്. പങ്കല്ലാണ് പാടുവപ്പ.
8: പണ്ട് ഞാൻ നാട്ടിക്ക് പോകുമ്പോ പാടുന്ന പാട്ടല്ലാണ്ട് വേറെ എന്ത് പാട്ടാടോ ഞാൻ പാടല്?
7: പങ്കെ വെറുതെ പറയല്ലേ, നീ കഴിഞ്ഞ ആഴ്ചയും കൂടി പാടുന്ന ഞാൻ കേട്ടു.
8: ഏ, ഞാൻ നാട്ടിക്കുള്ള പാട്ടും അല്ലാണ്ട് വേറെ എങ്ങനെയൊന്നും പാടില്ലപ്പ.
7: എന്നാ നാട്ടിക്കുള്ള പാട്ട് പാടി കൊടുക്കണ്ട പങ്കെ.
8: നമുക്ക് പാടാൻ തോന്നില്ലേ രമണി?
7: ആ, എല്ലാവർക്കും കൂടെ അങ്ങ് പാടാ.

0: ഓർമ്മയില്ല.
1: നാട്ടീരം പൊട്ടിച്ച് കൊറേ ആയില്ലേ. നമ്മളെ മധുവിന്റെ വീട്ടിലെ പണി കഴിഞ്ഞില്ലാന്നൊന്ന് ആശാരി ഇങ്ങനെ മുട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ.
0: അതേത് നേരം മുട്ടലും തട്ടലും തന്നെയല്ലപ്പാ, ഇതെത്ര രസമായി തുടങ്ങിട്ട്.
2: മോളെ ഈ പങ്കപാടി പാട്ടിപ്പാ നമ്മളെ റേഡിയോയിൽ കേൾക്കുക.
3: വേഗം തന്നെ വരെ
0: നമുക്ക് ഇഷ്ടമുള്ള പാട്ട് വെച്ചു തരും.
3: ഏച്ചിക്ക് ഇഷ്ടമുള്ളൊരു പാട്ട് പറയോ, വെച്ചു തരാലോ.
0: അന്നേരം ഗൾഫിലുള്ള എന്റെ മോനെല്ലാം കേൾക്കാൻ പറ്റും പാട്ട്?
3: ഓ പിന്നെ, ലോകത്തുള്ള എല്ലാവർക്കും കേൾക്കാൻ പറ്റും.
0: ഓ അങ്ങനെയുണ്ടല്ലേ.
1: രമണി ഒരു പാട്ട് പറ.
2: രമണി, ആ കഴിഞ്ഞ ദിവസം നിങ്ങളെ ക്ലബിൽ പാടിയ പാട്ടില്ലേ,
1: ചെമ്മീലെ പാട്ടേക്കൂ.
0: ആ കൊറേ കയ്യടി കിട്ടിയ നമ്മള് കഴിഞ്ഞ സാ രാത്രിയാ
1: പെണ്ണാളേ പെണ്ണാ
0: പങ്ക് പാടുന്ന ആ പാട്ട് തന്നെ അങ്കെ പാടിക്കൊടുക്കും.

0: പാടാനൊരുങ്ങിക്കോളൂ, പാട്ടു കേൾക്കാനും. നാട്ടിടവഴികളിലേക്ക് ഞങ്ങൾ വരുന്നു, നാട്ടിലെ പാട്ടു തേടി.
1: എല്ലാവിധ ഡോർസ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം ടാറ്റ പ്രവേ സ്റ്റീൽ ഡോർസ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോർസ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോർസ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോർസ്, എഫ് ആർ പി ഡോർസ്, പി വി സി ആൻഡ് യു പി വി സി ഡോർസ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോർസ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000 9446242000 SK Doors, Talasheri Road, Mattanur.
2: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BAS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
3: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
4: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
3: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
4: യെസ്
3: യെസ്, നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
4: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
3: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7999447-6836,
4: 9447-371-836,
3: 8078-502-836.
1: ലഹരി മാഫിയയുടെ പിടിയിലകപ്പെട്ട ഒരു പെൺകുട്ടിയുടെ മോചനം, ലഹരി മാഫിയയുടെ ശൃംഖല തകർക്കുന്ന പോലീസ് ഓഫീസറുടെ പോരാട്ടം, ജനപ്രിയ നാടകം നെല്ലിക്ക, ആഭ്യന്തരമന്ത്രിയുടെ ആശംസകൾ ഏറ്റുവാങ്ങുന്നു.
5: പേടിക്കണ്ട, നമ്മുടെ നാട്ടിലുള്ള അതിഥി തൊഴിലാളികൾക്കിടയിൽ വ്യാപകമായ മയക്കുമരുന്ന് ഉപയോഗമുണ്ട്. ഇൻഡിഫറൻറ്റ് ഫോംസ്, അതാണ് അന്വേഷണം.
6: സാർ, പക്ഷെ എന്റെ വർക്കേഴ്സൊന്നും.
5: സുരേശൻ പേടിക്കണ്ട, ഓവർ വർക്ക് ചെയ്യുന്ന തൊഴിലാളികൾ പല തരത്തിലുള്ള ലഹരിയും യൂസ് ചെയ്യുന്നുണ്ടെന്ന സത്യമാണ്. ബട്ട് ലുക്ക്, അവരല്ല എന്റെ ടാർഗറ്റ്. അവരുടെ സോഴ്സ് അതാണ് കണ്ടെത്തേണ്ടത്.
1: ശ്രീ രമേശ് ചെന്നിത്തലയുടെ വാക്കുകൾ.
7: കണ്ണൂരിലെ മട്ടന്നൂരിനടുത്ത് പ്രവർത്തിക്കുന്ന റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷൻ ലഹരിക്കെതിരെയുള്ള ശക്തമായ സന്ദേശം ഉൾക്കൊള്ളിച്ചുകൊണ്ട് നെല്ലിക്ക എന്ന പേരിൽ നാടകം രചിച്ച് അവതരിപ്പിച്ചതായി അറിയുന്നു. ലഹരി മാഫിയയുടെ പിടിയിൽ അകപ്പെട്ടുപോയ ഒരു പെൺകുട്ടിയെ രക്ഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെയും ലഹരി മാഫിയക്കെതിരെ നടത്തുന്ന പോരാട്ടത്തിന്റെ കഥയാണ് ഈ നാടകത്തിന്റെ ഇതിവൃത്തമെന്ന് മനസ്സിലാക്കുന്നു. സമൂഹത്തെ ലഹരിയുടെ വിപത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിനായി ആരംഭിച്ച ഓപ്പറേഷൻ തുഫാൻ വിവിധ ഘട്ടങ്ങളിലൂടെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ റേഡിയോ മലബാർ പോലെയുള്ള സ്ഥാപനങ്ങളുടെ ഇത്തരം സാമൂഹിക ഇടപെടലുകൾ ഏറെ പ്രശംസനീയമാണ്. ജയ് ഹിന്ദ്.
1: മാറ്റങ്ങളുടെ മാറ്റുകൂട്ടാൻ റേഡിയോ മലബാർ 89.6 FM.

0: റേഡിയോ ആറ്റ് സ്കൂൾ.
1: പ്രിയ ശ്രോതാക്കളെ, റേഡിയോ മലബാർ 89.6 FM അവതരിപ്പിക്കുന്ന റേഡിയോ ആറ്റ് സ്കൂൾ പരിപാടിയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് ഗാന്ധി ജയന്തി, മഹാത്മാഗാന്ധിയുടെ ജന്മദിനം. സത്യം, അഹിംസ, സ്നേഹം, സഹിഷ്ണുത, ലാളിത്യം, സേവനം തുടങ്ങിയ മഹത്തായ ജീവിത മൂല്യങ്ങളെ ഓർമ്മിക്കാനുള്ള ദിനം. ഗാന്ധിജിയുടെ ആശയങ്ങൾ ഇന്നത്തെ തലമുറയിലെ കുട്ടികൾക്ക് എത്രത്തോളം പ്രസക്തമാണ്? അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് എന്തെല്ലാം പഠിക്കാനുണ്ട്? സത്യവും അഹിംസയും നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ പ്രാവർത്തികമാക്കാം? ഈ ചിന്തകളുമായി ഗാന്ധിജിയെ അനുസ്മരിച്ചുകൊണ്ടുള്ള ഈ ചർച്ചയിൽ ശ്രീകൃഷ്ണകുമാർ കണ്ണോത്തിനൊപ്പം പങ്കെടുക്കുന്നു ശിവപുരം ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വോളണ്ടിയർമാരായ അന്വന്ത്, നവജ്യോത്, ശിവപ്രിയ, അൻഹ. കുട്ടികളുടെ ചിന്തകളും ഗാന്ധിജിയുടെ ജീവിതവും ആശയങ്ങളും ചേർന്ന ഈ സംവാദത്തിലൂടെ നമുക്കും മഹാത്മാവിന്റെ സന്ദേശങ്ങളെ ഒന്നുകൂടി ഓർമ്മിക്കാം.
2: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഗാന്ധിജയന്തിയാണ്. ഗാന്ധിജയന്തി ദിനത്തിൽ നമ്മോടൊപ്പം കുറച്ച് കൂട്ടുകാരെത്തിച്ചേർന്നിട്ടുണ്ട്. ശിവരം ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥികളാണല്ലേ എല്ലാവരും? ഏതാണ്, ഹ്യൂമാനിറ്റീസ് ആണോ കൊമേഴ്സ് ആണോ?
3: കമ്പ്യൂട്ടർ സയൻസ്.
4: കമ്പ്യൂട്ടർ സയൻസ്.
2: എല്ലാവരും കമ്പ്യൂട്ടർ സയൻസ് ആണ്. അപ്പം ഗാന്ധിയുടെ വിഷയങ്ങൾ പറയാൻ നമ്മൾ കമ്പ്യൂട്ടർ സയൻസ് ആണ്, ഒരു ടെക്നിക്കൽ കോഴ്സാണ്. സന്തോഷം. നമുക്കൊന്ന് പരിചയപ്പെടാം.
3: എൻ്റെ പേര് അന്വന്ത്.
2: അന്വന്തിൻ്റെ വീട് എവിടെയാ?
3: എൻ്റെ വീട് അയലൂർ.
2: അയലൂർ അല്ലേ.
5: എൻ്റെ പേര് നവജ്യോത്, വീട് അയലൂർ.
2: അയലൂർ തന്നെ.
6: ശിവപ്രിയ, മട്ടന്നൂർ.
2: മട്ടന്നൂരാണ്.
7: അൻഹ, അയലൂർ.
2: അയലൂരാണ്. ഗാന്ധിജയന്തിയാണ്, നമ്മൾ ലോകമെമ്പാടും സഹസ്രാബ്ദത്തിൻ്റെ മഹാപുരുഷൻ എന്നാണ് നമ്മൾ ഗാന്ധിജി പറയല്ലേ. ഒരുപാട് അനുസ്മരണങ്ങൾ വിദ്യാലയങ്ങളിലും മറ്റൊക്കെ ആയിട്ട് നടത്തുന്നത്. നിങ്ങൾ NSS-ലുണ്ട്
3: എല്ലാവരും?
2: എല്ലാവരും NSS-കാരാണോ? അപ്പോൾ തീർച്ചയായിട്ടും ഗാന്ധിയോട് കൂടുതൽ എടുത്തൊരു പ്രസ്ഥാനമാണല്ലോ NSS. എന്താണ് ബന്ധം? ഗാന്ധി ജയന്തി ദിനത്തിൽ പിറവി കൊണ്ട ഒരു പ്രസ്ഥാനമാണല്ലേ. ശരി, നമുക്ക് അന്വന്തോട് ചോദിക്കാം. അന്വന്ത്, എന്താണ് ഗാന്ധിജിയെക്കുറിച്ച് മനസ്സിലാക്കിയത്? ഇപ്പം ഒരു പ്രസംഗിക്കാൻ വേണ്ടി അന്വന്തോട് പറയുന്നു. ഗാന്ധിയെക്കുറിച്ച്, ഗാന്ധി ജയന്തി ദിനത്തിൽ കുറച്ച് സംസാരിക്കാൻ വേണ്ടി പറഞ്ഞു, എന്തൊക്കെ പറയും?
3: ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത
2: പ്രധാനപ്പെട്ട ഒരു നേതാവാണ് ഗാന്ധിജി. ഓക്കെ, നമുക്ക് ഒരു സെന്റൻസ് പറയാം അല്ലേ. നവജ്യോതിൻ എന്ത് പറയും? നിങ്ങൾ ഓർമ്മിച്ച് വെച്ചോളേ ഒരു സെന്റൻസ്. നമുക്ക് തൽക്കാലം ശിവപ്രിയുടെ കേട്ടിട്ട് തിരിച്ചു വരാം അല്ലേ. ശിവപ്രിയ പറ,
7: തൻ്റെ എല്ലാവർക്കും ബാക്കിയുള്ളവരെയും ഒരുപോലെ കാണണം എന്നുള്ളൊരു,
2: എല്ലാവരെയും ഒരുപോലെ കാണണം എന്നുള്ളൊരു മാനസിക നിലയുള്ള ഒരാളായിരുന്നു
7: ഗാന്ധിജി.
2: ഗുഡ്. അൻഹ പറയാ, നമുക്ക് നവജ്യോതിൻ എന്തോ കിട്ടിയിട്ടുണ്ടല്ലേ. അവ വരട്ടെ.
5: അഹിംസയിലൂടെയാണ്
2: അതെ, അഹിംസയാണ് ഗാന്ധിജിയുടെ പ്രധാനപ്പെട്ട സമരായുധം. സ്വാതന്ത്ര്യ സമരം നയിച്ചത് അഹിംസയിലൂടെയാണ്. ഇനി അനഹ മാത്രമേ ബാക്കിയുള്ളൂ.
7: തന്റെ ജീവിതം മറ്റുള്ളവർക്കായിട്ട് ഒഴിഞ്ഞു വെച്ച,
2: തന്റെ ജീവിതമാണ് എന്ത്, എന്റെ ജീവിതമാണ് ഗാന്ധിജിയുടെ പ്രധാനപ്പെട്ട ഒരു ക്വട്ടേഷൻ അല്ലേ.
7: സന്ദേശം,
2: എന്റെ ജീവിതമാണ് സന്ദേശം എന്ന് പറഞ്ഞ ഒരു മഹാനാണ് ഗാന്ധിജി. നമ്മുടെ ഗാന്ധിജിയെ നിങ്ങൾ പറഞ്ഞൊക്കെ ശരിയാണ്, സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒരുപാട് പ്രയത്നിച്ച ആളാണ്. അഹിംസ ഒരു സമരായുധമായിരുന്നു. തന്നെ പോലെ മറ്റുള്ളവരെയും ഒരുപോലെ കാണാൻ ശ്രമിച്ച ആളാണ്. അങ്ങനെയാണ് നമ്മുടെ ശിവപ്രിയ പറഞ്ഞത്. അൻഹ പറഞ്ഞതും ശരിയാണ്. പക്ഷേ ഗാന്ധിജി എന്നൊക്കെ ഒരു പ്രത്യേക ബഹുമതി കൊടുത്തിട്ടല്ലേ നമ്മൾ വിളിക്കുന്നത്. ആരാണ് ഗാന്ധിജി?
7: രാഷ്ട്രപിതാവാണ്.
2: എന്താണ് രാഷ്ട്രപിതാവ് എന്ന് പറയാൻ കാരണം? എന്തുകൊണ്ടായിരിക്കും? രാഷ്ട്രപതി നമ്മൾ കേട്ടു അല്ലേ, പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. രാഷ്ട്രപിതാവ് എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ, ഇന്ത്യയുടെ ഏറ്റവും ഉന്നതമായ ഒരു സ്ഥാനം നമ്മൾ അദ്ദേഹത്തിന് കൊടുക്കുകയാണ്. നമ്മുടെ രാജ്യത്തിന് വേണ്ടി അങ്ങേയറ്റം ശ്രമിച്ച ഒരാളാണ് അല്ലേ. ഗാന്ധി ജയന്തി എപ്പോഴാണ്?
7: ഒക്ടോബർ 2 ആയതുകൊണ്ടാണ്
2: നമ്മൾ ഇന്നിരിക്കുന്നത് അല്ലേ. ഏത് വർഷം? ഗാന്ധി ജനിച്ച വർഷം അറിയില്ലേ? 1868 ഗാന്ധിജിയുടെ ജനനം. ഒക്ടോബർ 2 എല്ലാ വർഷവും നമ്മൾ അഹിംസാ ദിനമായിട്ടും സേവന ദിനമായിട്ടും സേവന വാരമായിട്ടൊക്കെ ആചരിക്കുന്നുണ്ട്, ഇന്ത്യയിൽ മാത്രമല്ല ലോകമെമ്പാടും. കാരണം ശുചിത്വം, പ്രത്യേകിച്ചും പുതിയ കാലത്ത് നിങ്ങൾ NSS-കാരൊക്കെ അത് ചെയ്യുന്നില്ലേ, പരിസര ശുചിത്വമുണ്ട്. വിദ്യാലയത്തിനും ചുറ്റുവട്ടം ഒരുപാട് മാലിന്യ നിർമ്മാർജ്ജനം. മാത്രമല്ല, നമ്മളിപ്പോൾ ഒരു പ്രധാനപ്പെട്ട മാലിന്യം എന്താണ്, ലഹരിയാണ്. ലഹരിക്കെതിരെയൊക്കെ മുന്നേറാൻ നമുക്ക് ഗാന്ധിജിയുടെ ഒരു പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾസ് നമ്മളെ സഹായിക്കുന്നുണ്ട്. ഗാന്ധി അദ്ദേഹത്തിൻ്റെ 7 sins എന്ന് പറയും, 7 പാപങ്ങളെക്കുറിച്ച് ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയെന്നറിയാം? നമ്മൾ ചെയ്തുകൂടാത്ത അല്ല ചില പ്രധാനപ്പെട്ട പാടില്ലാത്ത 7 കാര്യങ്ങൾ, അത് 7 sins എന്നാണ് പറയുക. സോഷ്യൽ സിൻസ്. സിൻ എന്ന് പറഞ്ഞാൽ പാപം, സാമൂഹിക തിന്മകൾ. ഒന്ന്, പൊളിറ്റിക്സ് വിത്തൗട്ട് പ്രിൻസിപ്പിൾസ്. കമ്പ്യൂട്ടർ സയൻസിൽ പൊളിറ്റിക്സ് ഒരു വിഷയം ഇല്ല അല്ലേ. ഉണ്ടോ?
3: ഇല്ല.
2: ഹ്യൂമാനിറ്റീസിലുണ്ടല്ലേ. കൊമേഴ്സിലുണ്ടോ? കൊമേഴ്സിൽ ഇല്ല, ഹ്യൂമാനിറ്റീസിലൊരു വിഷയമാണ് പൊളിറ്റിക്സ്. പക്ഷെ ആ പൊളിറ്റിക്കൽ സയൻസ് അല്ല. എന്താ പൊളിറ്റിക്സ് പറഞ്ഞാൽ?
7: രാഷ്ട്രീയം.
2: രാഷ്ട്രീയം നമുക്കറിയാം, രാഷ്ട്രീയ പാർട്ടികൾ, നമ്മുടെ പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി, മന്ത്രിമാർ, എം എൽ എമാർ, എം പിമാരൊക്കെ പൊളിറ്റിക്കൽ പാർട്ടിയുടെ ആളുകളാണല്ലേ. കാരണം ഇന്ത്യ എന്താണ്? ഒരു ഡെമോക്രാറ്റിക് കൺട്രിയാണ്. എന്താ അതിന് മലയാളം പറയാം? അന്നത്തെ
3: ജനാധിപത്യ
2: രാജ്യം. ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് ആധിപത്യം. അതിന് ഒരു അബ്രഹാം ലിങ്കന്റെ ഒരു ഡെഫിനിഷൻ ഇല്ലേ? ഫോർ ദ പീപ്പിൾ. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാലുള്ള ജനങ്ങളുടെ ഭരണകൂടമാണ്. അപ്പം അതുകൊണ്ട് അത് നിർവഹിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളാണ്. ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് എന്ത് നിർബന്ധമാണ്? പ്രിൻസിപ്പിൾസ്. എന്താ പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ? പ്രിൻസിപ്പാളല്ല, ചില പ്രിൻസിപ്പിൾസ് ഉണ്ടാവില്ല ജീവിതത്തിൽ നമുക്ക്, ചില തത്വങ്ങൾ, തത്വശാസ്ത്രങ്ങൾ അല്ലേ, ഫിലോസഫികൾ. അപ്പോൾ തത്വശാസ്ത്രങ്ങളില്ലാത്ത, ആദർശങ്ങളില്ലാത്ത രാഷ്ട്രീയം ഒരു മഹാപാപമാണ്. അപ്പോൾ നോക്ക്, നമ്മൾ ഇന്ന് ഗാന്ധിജി മരിച്ചത് 1948 ഇത് വർഷം 2026 ഒരുപാട് വർഷങ്ങളായി. അപ്പോൾ എന്നിട്ടും ഗാന്ധിജിയുടെ ഈ ഫിലോസഫിക്ക് ഒരു റിലവൻസ് ഉണ്ടല്ലേ. രാഷ്ട്രീയം, തത്വശാസ്ത്രമില്ലാത്ത, ആദർശബോധമില്ലാത്ത രാഷ്ട്രീയമാണ് ഒരു പക്ഷേ നമുക്ക് ചുറ്റുമുള്ളത്. അത് പാടില്ല. രാഷ്ട്രീയക്കാരാണ് ആരായിട്ട് മാറുക? നമ്മുടെ ജനങ്ങളെ ഭരിക്കുന്ന എം എൽ എമാരും എം പിമാരായിട്ടും മന്ത്രിമാരൊക്കെ ആയിട്ട് മാറുക. അവർക്ക് എന്ത് വേണം നിർബന്ധമായിട്ടും? പ്രിൻസിപ്പിൾസ് വേണം, ആദർശം വേണം. രണ്ടാമത്തെ വെൽത്ത് വിത്തൗട്ട് വർക്ക്. എന്താ അതിനർത്ഥം? വെൽത്ത് വിത്തൗട്ട് വർക്ക്. വെൽത്ത് എന്ന് പറഞ്ഞാൽ എന്താ?
7: സമ്പത്ത്.
2: ഗുഡ്. വർക്കില്ലാത്ത വെൽത്ത്. വർക്ക് എന്ന് പറഞ്ഞാലോ
3: ജോലി.
2: ജോലി. ജോലി ചെയ്യാതെ സമ്പാദിക്കുന്നത് മഹാപാപമാണ്. അങ്ങനെ ചിലരുണ്ടല്ലേ, ജോലിയൊന്നും പണിയൊന്നും എടുക്കാണ്ട് കുറേ സമ്പാദിക്കും. എങ്ങനെയാണ് പണിയെടുക്കാതെ സമ്പാദിക്കുന്നതിന് ഒറ്റ വാക്ക് എന്താണ്?
7: തെറ്റായ
2: മാർഗം. പിന്നെ മോഷണം അല്ലേ. അതൊന്നും പാടില്ലല്ലോ. ഇല്ല, ഗാന്ധി തൻ്റെ 78 ഉപവാസം ഇരുന്നിരുന്നു. 78 ഗാന്ധിജി മരിക്കുന്നത്. ആ ദിവസം ഗാന്ധിജി ചില സ്ലോഗൻസ്, ചില സൂക്തങ്ങൾ ഇങ്ങനെ തൻ്റെ അനുയായികളായ മനുവോടും ആഭയോടും പറയാൻ പറയും. അതിലൊന്നിതായിരുന്നു, അധ്വാനിക്കാതെ കഴിക്കുന്ന ആഹാരം മോഷ്ടിക്കപ്പെട്ടതാണ്. ഒരു ബൈബിൾ വചനം. എന്താണ്? അധ്വാനിക്കാതെ കഴിക്കുന്ന ആഹാരം മോഷ്ടിക്കപ്പെട്ടതാണ്. ഇനി നമ്മളത് സ്വയം ഒന്ന് ജീവിതത്തിലേക്ക് പറഞ്ഞു വെക്കട്ടെ. നമ്മൾ കഴിക്കുന്ന ആഹാരം നമ്മുടെ അധ്വാന ഫലമാണോ? അല്ല. ആരുടേതാണ്? അത് തെറ്റില്ല. നമ്മുടെ രക്ഷിതാക്കൾ അധ്വാനം നമുക്ക്, കാരണം നമ്മൾ നാളെ രക്ഷിതാക്കളാകുമ്പോൾ ആ അധ്വാന ഫലമാണ് നമ്മുടെ മക്കൾ അനുഭവിക്കുക അല്ലേ. അതിൽ തെറ്റില്ല. പക്ഷെ അതിനപ്പുറം, അതിനപ്പുറം ആരുടെയെങ്കിലും സൗജന്യങ്ങൾ നമ്മൾ ഭുജിക്കരുത്. നമ്മൾ അധ്വാനിക്കണം. ഗാന്ധിജി അദ്ദേഹത്തിൻ്റെ അവസാന മിനിറ്റുകൾ 1948 ജനുവരി 30 വൈകിട്ട് 5:15 അദ്ദേഹം അന്ന് 12 അഭിമുഖങ്ങളാണ് അനുവദിച്ചത്. അതിൽ 4 നമ്മുടെ സർദാർ വല്ലഭായ് പട്ടേൽ ബിർള ഹൗസിൽ വരുന്നത്. അദ്ദേഹമായിട്ട് നീണ്ട സംസാരമാണ്, കോൺഗ്രസിൻ്റെ ഭരണഘടന, മറ്റൊരുപാട് കാര്യങ്ങളാണ്. അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ ഗാന്ധിജി വെറുതെ ഇങ്ങനെ കൈയും കെട്ടിയിരിക്കലാണോ? എന്താ ചെയ്യുന്നത്? ചർക്കയിൽ നൂൽ നൂൽക്കലാണ്. വെറുതെ ഇരിക്കുന്നതേ ഇല്ല. അപ്പോൾ ആ സമയം പോലും ഗാന്ധിജി കർമ്മനിരതനായിരുന്നു. അപ്പോൾ നമ്മൾ എവിടെ നിന്നെങ്കിലും ആരെങ്കിലും വാങ്ങിച്ച് ആഹാരമൊക്കെ കഴിക്കും, അങ്ങനെ പാടുണ്ടോ? നമ്മൾ അധ്വാനിക്കണം. നമുക്ക് അധ്വാനിക്കേണ്ട പ്രായമാകുമ്പോൾ നമ്മൾ അധ്വാനിക്കണം. അധ്വാനിക്കാതെ ലഭിക്കുന്ന സമ്പത്ത് അതെന്തിനു തുല്യമാണ്? മോഷ്ടിക്കപ്പെട്ടതിന് തുല്യമാണ്. ഇതാണ് രണ്ടാമത്തെ സോഷ്യൽ സിൻസ്. മൂന്നാമത്തെ പ്ലഷർ വിത്തൗട്ട് കോൺഷ്യൻസിൻസ്. കോൺഷ്യൻസ് ഇല്ലാതെ, സന്തോഷമില്ലാതെ, അല്ലെങ്കിൽ സിൻസിയറിറ്റി, ആത്മാർത്ഥതയില്ലാത്ത പ്ലഷർ, സന്തോഷം. നമ്മൾ ചിരിക്കും ചിലരോട് അല്ലേ, അകത്ത് കത്തിയും പുറത്ത് പത്തിയും എന്ന് പറയും, കേട്ടില്ലേ? പുഞ്ചിരിഹ കുലീനമാം കള്ളം, നെഞ്ചു കീറി ഞാൻ നേരിനെ കാട്ടമെന്നൊക്കെ കവിതയുണ്ട്. നിങ്ങളിപ്പോൾ എന്നോട് ചിരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഉള്ളറിഞ്ഞിട്ടാണോ ചിരിക്കുന്നത്? ഒരു സംശയം ഉണ്ടാവും ചിലപ്പോൾ അല്ലേ. വെറുതെ നമ്മളൊന്ന് ചിരിച്ചു കൊടുക്കൂലേ. അപ്പോൾ ഉള്ളറിഞ്ഞുകൊണ്ടുള്ള ആത്മാർത്ഥമായ സന്തോഷം. നമ്മൾ സന്തോഷങ്ങളൊക്കെ വെറുതെ പ്രകടിതമാവാനല്ല, ഉള്ളറിഞ്ഞിട്ടാണ് സന്തോഷിക്കേണ്ടത്, ഉള്ളറിഞ്ഞിട്ടാണ് ദുഃഖിക്കേണ്ടത്. കാരണം മുഖം എന്തിൻ്റെ? മനസ്സിൻ്റെ
7: കണ്ണാടിയാണ്.
2: മനസ്സിൻ്റെ കണ്ണാടിയാണ് മുഖം. അങ്ങനെയല്ലേ പഴമൊഴി അല്ലേ? അതുകൊണ്ട് ഒരു കോൺഷ്യസ് നമുക്ക് വേണം, ആത്മാർത്ഥത വേണം. നോളജ് വിത്തൗട്ട് ക്യാരക്ടർ. ഇതാണ്. നിങ്ങളിപ്പോൾ പ്ലസ് ടു കഴിഞ്ഞു, പിന്നെ ഡിഗ്രിക്ക് പോകും. കമ്പ്യൂട്ടർ സയൻസ് ആയതുകൊണ്ട് ഒരുപാട് ചാൻസ് ഉണ്ട്. കൊമേഴ്ഷ്യൽ സി എ അല്ലേ, എം പി ഇ, അങ്ങനെയൊക്കെ ഒരുപാട് കമ്പ്യൂട്ടർ ടെക്നീഷ്യൻസൊക്കെ ആയിട്ട് വലിയ വലിയ ഉയരങ്ങളിലേക്ക് എത്താം. ഒരുപാട് അറിവ് നമുക്ക് നേടാം, പക്ഷേ ആ അറിവ് കൊണ്ട് മാത്രം കാര്യമുണ്ടോ?
3: ഇല്ല.
2: സ്വഭാവ ഗുണമില്ലെങ്കിൽ കാര്യമുണ്ടോ? ഇല്ല. നമ്മുടെ നോളജ്, നമ്മുടെ അറിവ് നമ്മളെ ഉയരങ്ങളിലേക്ക് എത്തിക്കും. പക്ഷേ ആ ഉയരം നമുക്ക് നിലനിർത്തണമെങ്കിൽ എന്ത് വേണം? നമുക്ക് നല്ല സ്വഭാവം വേണം. നമുക്ക് നല്ല സ്വഭാവമില്ലേ? കൂട്ടുകാരോടും രക്ഷിതാക്കളോടും അധ്യാപകരോടൊക്കെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം. അതാണ് ഗാന്ധിജി പറഞ്ഞത്, അറിവുള്ളവർക്ക് അഹങ്കാരം ഉണ്ടാവും ചിലപ്പോഴല്ലേ, അത് പാടുണ്ടോ?
3: ഇല്ല.
2: അറിവ് വർദ്ധിക്കും തോറും നമ്മൾ അഹങ്കാരമുള്ളവരാവരുത്. അതിന് ഗാന്ധിജി ചില ചെടികളെയാണ് ഉദാഹരിക്കുന്നത്. നമ്മളിപ്പം ചില കതിർക്കുലകൾ കണ്ടില്ലേ, നെൽക്കതിർക്കുലകൾ, അതിങ്ങനെ കുനിഞ്ഞു നിൽക്കും. എന്തുകൊണ്ടാണ്? ആ കതിരിനുള്ളിൽ നിറച്ചും നെല്ലാം പതിരാണെങ്കിലോ കുത്തനില നിൽക്കുക. അപ്പം കതിര് താഴോട്ട് കുനിയാൻ കാരണം അതിൻ്റെ നിറയെ നെല്ലുള്ളത് കൊണ്ടാണ്. ഒരു മരത്തിൽ നിറയെ പഴങ്ങളുണ്ടെങ്കിൽ അത് കുനിയും അല്ലേ. അപ്പോൾ അറിവുള്ളവരുടെ തലയാണ് കുനിയ, അല്പം അറിയുന്നവർ വലിയ അഹങ്കാരികളായിട്ട് മാറും. അപ്പം ഗാന്ധിജി പറഞ്ഞു, അറിവ് എന്ത് ക്യാരക്ടർ, സ്വഭാവ വിശുദ്ധി ഇല്ലാത്ത അറിവ് മഹാപാപമാണ്. നമ്മൾ നിങ്ങൾ പഠിച്ച് വലിയ ആളാകുമ്പോൾ കുടുംബത്തിന് മാത്രമല്ല, നിങ്ങൾക്ക് മാത്രമല്ല, സമൂഹത്തിനും വേണ്ടേ? ഇപ്പം മെഡിക്കൽ മേഖലയൊക്കെ ഒരുപാട് പേര് പഠിക്കുന്നു, ഒരുപാട് പൈസയൊക്കെ ചിലവാക്കും. പക്ഷെ അത് അവനവന് വേണ്ടി മാത്രം പ്രയോജനപ്പെടുത്തുമ്പോൾ അവിടെ ഒരു നല്ല സ്വഭാവം അല്ല അത്. അതാണ് ഗാന്ധിജി പറഞ്ഞ മറ്റൊരു സോഷ്യൽ, നമ്മളിപ്പോൾ സാമൂഹിക തിന്മകൾ, ഗാന്ധിജി കണ്ടെത്തിയ സാമൂഹിക തിന്മകളെ കുറിച്ചാണ് പറയുന്നത്. ഒന്നാമത്തെ ഏതായിരുന്നു? പ്രിൻസിപ്പിൾസ്. രണ്ടാമത്തെ? മൂന്നാമത്തെ?
3: പ്ലഷർ വിത്തൗട്ട് കോൺഷ്യൻസ്.
2: നാലാമത്തെ ആണ് നോളജ് വിത്തൗട്ട് ക്യാരക്ടർ. അഞ്ചാമത്തെ കൊമേഴ്സ് വിത്തൗട്ട് മൊറാലിറ്റി. കൊമേഴ്സ്, നമ്മളൊരു കൊമേഴ്സ് മെയിൻ അല്ല അല്ലേ, കമ്പ്യൂട്ടർ സയൻസ് ആണ്. പക്ഷെ കൊമേഴ്സിൻ്റെ ഒരു ബന്ധുവാണ്, അടുത്ത ബന്ധുവാണ് കമ്പ്യൂട്ടർ സയൻസും അല്ലേ. അതിലും ടാലിയും മറ്റു കാര്യങ്ങളൊക്കെ, കണക്കുകളും കച്ചവട കണക്കുകളൊക്കെ അതിൽ വരുന്നുണ്ട്. ഈ വാണിജ്യം, കച്ചവടം, അതിന് മൊറാലിറ്റി വേണം. എന്താ മൊറാലിറ്റി എന്ന് പറഞ്ഞാൽ?
7: ധാർമ്മികത.
2: ധാർമ്മികത വേണം അല്ലേ. കച്ചവടം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ വേദന അല്ലെങ്കിൽ മറ്റുള്ളവരെ നശിപ്പിച്ചുകൊണ്ടായിരിക്കണോ കച്ചവടം? നമ്മളിപ്പോൾ ഒരു സ്ഥാപനം വരുമ്പോൾ ആ സ്ഥാപനം വളരണം, പക്ഷെ മറ്റൊരു സ്ഥാപനത്തിന് തളർത്താൻ പാടുണ്ടോ? ഇല്ല. നമ്മുടെ ഉയർച്ച മറ്റുള്ളവൻ്റെ തളർച്ചയിലൂടെ ആവരുത്. അതാണ് ഗാന്ധിജി വിവക്ഷിക്കുന്നത്. അപ്പം കൊമേഴ്സ് വിത്തൗട്ട് മൊറാലിറ്റി അതൊരു പാപമാണ്. മൊറാലിറ്റി ഇല്ലാത്ത കൊമേഴ്സ്, ധാർമ്മികത ഇല്ലാത്ത ഒരു കച്ചവടവും ഒരു വാണിജ്യവും ശരിയല്ല. നമ്മൾ ഇന്ന് കച്ചവടത്തെ നോക്കിയാട്ടെ, അങ്ങനെയാണോ? ആരെങ്കിലും എന്തെങ്കിലും ധാർമ്മികത ചെയ്യുന്നുണ്ടോ? ഒരുപാട് വിൽപ്പന നടത്താൻ വേണ്ടി മായം ചേർക്കും അല്ലേ. പരസ്യത്തിലൊക്കെ അവർ ഡ്യൂപ്ലിക്കേഷനൊക്കെ ഉണ്ടാവും. അവർക്ക് ജനങ്ങളുടെ ആരോഗ്യം എന്നൊരു വിഷയമല്ല, അങ്ങനെ പാടുണ്ടോ? അപ്പോൾ ധാർമ്മികത, മാനുഷികത വേണം ഏതൊരു കച്ചവടത്തിനും എന്ന് ഗാന്ധിജി ആഗ്രഹിച്ചു. അടുത്ത വർഷിപ്പ് വിത്തൗട്ട് സാക്രിഫൈസ്. വർഷിപ്പ്, എന്താ വർഷിപ്പ് എന്ന് പറഞ്ഞാൽ?
3: ആരാധന.
2: ആരാധന. നമ്മളെല്ലാവരും വിശ്വാസികളാണ് എല്ലാവരും അല്ലേ. പല ദൈവം, ഓരോരുത്തരും അവരുടേതായ ദൈവങ്ങളൊക്കെ വിശ്വസിക്കും. ഈ ആരാധനയും അല്ലെങ്കിൽ അമിതമായ വിശ്വാസവും മാത്രം മതി ഒരാൾക്ക്? എന്തുകൂടി അതിൻ്റെ കൂടെ വേണം? സാക്രിഫൈസ് വേണം, ത്യജിക്കണം അല്ലേ. നമ്മൾ മറ്റുള്ളവരെ ഒന്നും സഹായിക്കാൻ തയ്യാറാവാതെ, നമ്മുടെ സുഖങ്ങളോ അല്പം പോലും ത്യജിക്കാൻ തയ്യാറാവാതെ വലിയ ഭക്തന്മാരായിട്ട് കാര്യമുണ്ടോ? ഗാന്ധിജി ഒരു ഭക്തനാണ് അല്ലെ, ഈശ്വര വിശ്വാസിയാണ്. പക്ഷേ സത്യമാണ് ദൈവമെന്ന് വിശ്വസിച്ചാലാണ്, ദൈവമാണ് സത്യമെന്നല്ല. അതായിരുന്നു ഗാന്ധിജിയുടെ ആദ്യത്തെ ഒരു സങ്കല്പം. എന്താണ് വ്യത്യാസം? ട്രൂത്ത് ഈസ് ഗോഡ് ആൻഡ് ഗോഡ് ഈസ് ട്രൂത്ത്. എന്താണ് വ്യത്യാസം? ഗോഡ് ഈസ് ട്രൂത്ത് എന്ന് പറയുമ്പം അവിടെ ഏറ്റവും വലുത് ആരാണ്? ദൈവമാണ്. പക്ഷെ ട്രൂത്ത് ഈസ് ഗോഡ് എന്ന് പറയുമ്പോഴോ? ട്രൂത്താണ്. നമ്മൾ സാധാരണ ദൈവം എന്ന് പറഞ്ഞാൽ ദൈവത്തിന് മേലെ ഒന്നുമില്ല അല്ലേ. അപ്പം ഏറ്റവും മേലെ ഉള്ളത് സത്യമാണ്. അപ്പം സത്യസന്ധതയ്ക്ക് വലിയ വില കൽപ്പിച്ചു ഗാന്ധിജി. അപ്പം നമ്മൾ സാക്രിഫൈസ് ചെയ്യണം, നമ്മൾ എന്തെങ്കിലുമൊക്കെ ത്യജിക്കണം, നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി, അടുത്തുള്ള ആളുകൾക്കൊക്കെ വേണ്ടി, നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവർക്ക് വേണ്ടി, മുതിർന്നവർക്ക് വേണ്ടി, അതുപോലെ അനാഥർക്ക് വേണ്ടിയൊക്കെ എന്തെങ്കിലും സാക്രിഫൈസ് ചെയ്തിട്ടുള്ള വർഷിപ്പാണ് ഏറ്റവും നല്ല വർഷിപ്പ്. ഗാന്ധിജി ഒരുപാട് യുദ്ധങ്ങളിലൊക്കെ ശുശ്രൂഷകനായിട്ട് പോയിട്ടുണ്ട്, ആംബുലൻസിന് സഹായികളായിട്ട് പോയിട്ടുണ്ട്. രോഗം വന്ന ആളുകളെ ശുശ്രൂഷിക്കും ഗാന്ധിജി പോകും. നമ്മുടെ നാട്ടിൽ നിങ്ങൾ NSS ഒക്കെ ചെയ്യുന്നില്ലേ, പാലിയേറ്റീവ് പ്രവർത്തനങ്ങളൊക്കെ ഇല്ലേ അല്ലേ, പല സ്ഥലങ്ങളിലും പോകും അല്ലേ. അത് വളരെ ശയ്യാവലംബിയായ ആളുകളെ സഹായിക്കാനുള്ളൊരു മനസ്സ് കൂടി വേണം. അത്തരം മനസ്സില്ലാത്ത ആരാധന കൊണ്ട് കാര്യമൊന്നുമില്ല. നമ്മൾ മനുഷ്യസ്നേഹികളാവണം. അവസാനത്തെ സയൻസ് വിത്തൗട്ട് ഹ്യൂമാനിറ്റിയാണ്. എന്താണ് അർത്ഥം? ശാസ്ത്രം ആവശ്യമുണ്ട്, പക്ഷെ അതിനെന്ത് നിർബന്ധമാണ്?
3: മനുഷ്യത്വം
2: വേണം. ഇന്ന് മനുഷ്യത്വം ഉണ്ടോ? നമ്മളിപ്പോൾ AI പുതിയൊരു കാലത്തല്ലേ അല്ലേ, മനുഷ്യത്വമൊന്നും നമ്മൾ നോക്കുന്നേയില്ല. എല്ലാവരും നമ്മൾ ഫോൺ, ഒരുപാട് ആൻഡ്രോയിഡ് ഫോണുകൾ വരുമ്പോൾ നമ്മുടെ വീട്ടിലുള്ള മറ്റുള്ളവരോടോ കൂട്ടുകാരോടൊന്നും സംസാരമൊന്നും ഇപ്പം വരുന്നില്ല. ഇപ്പം ശാസ്ത്രത്തിൻ്റെ നേട്ടങ്ങളൊക്കെ നമുക്ക് നല്ലതാണ്, പക്ഷേ അത് എന്ത് കൈമോശം വെച്ചുകൊണ്ടാവരുത്, മനുഷ്യത്വം. ഇപ്പോൾ സയൻസ് വിത്തൗട്ട് ഹ്യൂമാനിറ്റി അതൊരു വലിയ സിന്നാണ്. ഇപ്പം നമ്മുടെ സെവൻ സിൻസിനെ കുറിച്ച് പറഞ്ഞു, എന്തൊക്കെയാണെന്നും കൂടി പറയാം.
5: പൊളിറ്റിക്സ് വിത്തൗട്ട് വെൽത്ത്,
4: പൊളിറ്റിക്സ് വിത്തൗട്ട് പ്രിൻസിപ്പിൾ.
2: ഓക്കെ, അടുത്ത ഗേൾസ് പറയൂ.
4: പ്ലഷർ വിത്തൗട്ട് കോൺഷ്യൻസ്.
2: യെസ്.
7: നോളജ് വിത്തൗട്ട് ക്യാരക്ടർ.
2: ഇനി അടുത്തത്
4: കൊമേഴ്സ് വിത്തൗട്ട് മൊറാലിറ്റി.
7: വർഷിപ്പ് വിത്തൗട്ട് സാക്രിഫൈസ്.
4: സയൻസ് വിത്തൗട്ട് ഹ്യൂമാനിറ്റി.
2: ഈ ഏഴ് കാര്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ, പഠിച്ചാൽ മാത്രം മതിയാ, നമ്മൾ എന്ത് വേണം? പ്രാവർത്തികമാക്കണം നമ്മുടെ ജീവിതത്തിലും. നിങ്ങൾ NSS എന്നുള്ളൊരു സന്നദ്ധ സംഘടനയുടെ പ്രവർത്തകരാണ്, മറ്റുള്ളവരിലേക്കും ഇത് പ്രാവർത്തികമാക്കുമ്പോഴാണ് ഗാന്ധിജിയുടെ സ്വപ്നം സഫലമാവുക. അതുകൊണ്ടാണ് ഗാന്ധിജി തൻ്റെ ജീവിതമാണ് സന്ദേശമെന്ന് പറഞ്ഞത്. നമുക്ക് ഗാന്ധിജി അനുകരിക്കുക എന്ന് പറയുമ്പോൾ ഗാന്ധിജിയുടെ ജീവിതം അതേപോലെ അനുകരിക്കലാണോ? അദ്ദേഹം 13-ാമത്തെ വയസ്സിൽ കസ്തൂർബ ഗാന്ധി വിവാഹം കഴിച്ചു, അങ്ങനെ ചെയ്യാനാണ് നമ്മൾ വേണ്ടത്? അല്ല. അദ്ദേഹത്തിൻ്റെ നല്ല വശങ്ങൾ ഗാന്ധിജി എന്നോണ പറഞ്ഞിട്ടുണ്ട് അല്ലേ, മാംസാഹാരം കഴിച്ചിട്ടുണ്ട്, അദ്ദേഹം പുകവലിച്ചിട്ടുണ്ട്. പക്ഷേ എന്താണ് വ്യത്യാസം? ആ ചെയ്ത കാര്യങ്ങളൊക്കെ തെറ്റാണെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെടുകയും അത് തിരുത്താൻ തയ്യാറാവുകയും ചെയ്തു, പശ്ചാത്തപിക്കുകയും ചെയ്തു അല്ലേ. അദ്ദേഹത്തിന് ഓർമ്മയില്ലേ സ്കൂൾ ദിവസങ്ങളിൽ ഒരു ഇൻസ്പെക്ടർ വന്നപ്പോൾ മറ്റുള്ള ആളുടെ പേപ്പർ നോക്കി എഴുതാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഗാന്ധിജി തയ്യാറായില്ല അല്ലേ, ചെറിയ കുട്ടി ഗാന്ധി. നമ്മളെന്താ ഗാന്ധിയെ വിളിക്കുക? സ്നേഹത്തോടെ ബാപ്പുജി എന്ന് വിളിക്കും. അപ്പോൾ കുട്ടിക്കാലത്തെ നമ്മൾ ശീലിക്കേണ്ട ഒരുപാട് ഗുണങ്ങൾ ഗാന്ധിജിയിലുണ്ട്. അദ്ദേഹം രണ്ടായുധങ്ങളാണ് അദ്ദേഹത്തിന്, അമ്പവില്ലോ വാളും കുന്തോ. എന്തൊക്കെയാണ്?
4: അഹിംസ,
7: സത്യസന്ധത.
2: അഹിംസയും സത്യവും രണ്ട് സമരായുധങ്ങളാക്കിക്കൊണ്ടാണ് നമ്മൾ പൊതുവെ പറയില്ലേ സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ പടപൊരുതി ജയിച്ചത്. അദ്ദേഹം സൗത്ത് ആഫ്രിക്കയിൽ ഒരുപാട് കാലം പ്രവർത്തിച്ചു, ലണ്ടനിൽ പഠിച്ചു, ബാരിസ്റ്ററാണ്, വക്കീലാണ്. പക്ഷേ വക്കീൽ എന്നുള്ള നില അദ്ദേഹം ഒരു പരാജയമായിരുന്നു. പക്ഷേ ആഫ്രിക്കയിലെ ഒരുപാട് വർണ്ണവിവേചനത്തിനെതിരെ അദ്ദേഹം പ്രവർത്തിച്ചു. ഗാന്ധിജി എങ്ങനെയാണ് ഒരു മഹാത്മാവായിട്ട് മാറുന്നത്? അദ്ദേഹം ദക്ഷിണാഫ്രിക്കയിലൊരു

0: ും ദോഷമുള്ളൂ. അങ്ങനെ കാണാൻ പോലും പാടില്ല. ഗാന്ധിജിയെ റെയിൽവേ സ്റ്റേഷനിലേക്ക് തള്ളിയിട്ടു. എന്നിട്ട് ആ രാത്രി മുഴുവൻ ഗാന്ധിജി അവിടെ ഉറങ്ങാതെ മനസ്സിലാലോചിച്ച് എന്ത് വേണം, ഈ വിവേചനത്തിന് എതിരെ പ്രവർത്തിക്കണോ അല്ലെങ്കിൽ അത് അനുഭവിച്ചുകൊണ്ട് വിധേയനായിട്ട് കഴിയണം. വിധേയനായിട്ട് കഴിഞ്ഞ കുഴപ്പമൊന്നുമില്ല, പക്ഷെ എതിർത്താലോ? കുഴപ്പമുണ്ടോ? അവിടുത്തെ വള്ളപ്പട്ടാളക്കാർ പിടിക്കും, അടിക്കും, പോലീസ് അറസ്റ്റ് ചെയ്യും. ഒടുവിൽ ഗാന്ധിജി എന്താ തീരുമാനിച്ചത്?
1: എതിർക്കാൻ
0: തന്നെ അല്ലേ. അനീതിയാണ്, മനുഷ്യത്വരഹിതമാണ്, വർണ്ണവിവേചനം, അതിനെ എതിർക്കുക തന്നെ ചെയ്യും. അങ്ങനെ ആ രാത്രിയാണ് നമുക്ക് ലോകത്തിനൊരു മഹാത്മാവിനെ ലഭിക്കുന്നത്. അദ്ദേഹം ഇന്ത്യയിലേക്ക് വന്നപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങളിൽ വ്യാപൃതനാവുകയും സ്വാതന്ത്ര്യ സമരങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം. നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ വിവരിക്കുന്നില്ല, ഒരുപാട് സമയം വേണം. ചമ്പാരൻ സത്യാഗ്രഹം, നിസ്സഹകരണ പ്രസ്ഥാനം, അതിലൊക്കെ സജീവമായിട്ട് പങ്കെടുത്തു അല്ലേ. ഏറ്റവും പ്രധാനപ്പെട്ട സമരം ഏതായിരുന്നു? ഡു ഓർ ഡൈ എന്ന് പറഞ്ഞ ക്വിറ്റ് ഇന്ത്യ. ഏതാണ് വർഷം?
1: 1942.
0: 1942 ക്വിറ്റ് ഇന്ത്യ സമരത്തോടുകൂടി ഇംഗ്ലീഷുകാർ ഏതാണ്ട് തീരുമാനിച്ചു. ഗാന്ധിജി അന്ന് ആഗാഖാൻ കൊട്ടാരത്തിലാണ് അറസ്റ്റിൽ. അദ്ദേഹത്തിനോട് അദ്ദേഹത്തിൻ്റെ ഭാര്യയും അറസ്റ്റ് ചെയ്തു. ഭാര്യയുടെ പേരെന്താണ്? കസ്തൂർബാ ഗാന്ധി. രോഗിയായിരുന്നു. പക്ഷേ ഗാന്ധിജി ഉപവസിച്ചു. ഗാന്ധിജി ഉപവസിച്ചപ്പോൾ നിരാഹാരം നടന്നപ്പോൾ ഇംഗ്ലീഷുകാരെന്താ ചെയ്യുന്നറിയാം? കുറേ വിറകുകൾ സംഘടിപ്പിച്ചു. കാരണം ഗാന്ധിജി മരിച്ചാൽ ചിതി ഒരുക്കണമല്ലോ. പക്ഷേ ആ ചിത ഗാന്ധിജിക്ക് വേണ്ടിയായിരുന്നില്ല പ്രയോജനപ്പെടുത്തിയത്, കസ്തൂർബാ ഗാന്ധിക്കായിരുന്നു. കസ്തൂർബാ ഗാന്ധി രോഗം മൂർച്ഛിച്ച് മരിക്കാനുണ്ടായത്. ആഗാഖാൻ കൊട്ടാരത്തിൽ നിന്നാണ് ഗാന്ധിജി തൻ്റെ ഭാര്യയുടെ ഭൗതിക ശരീരം കാണാൻ വരുന്നത്. അങ്ങനെ ത്യാഗപൂർണമായ ജീവിതം നയിച്ച ഒരാളാണ് നമ്മുടെ ഗാന്ധിജി. ഒരുപാട് ദിവസങ്ങളോളം, ഏതാണ്ട് 2338 ദിവസം അദ്ദേഹം ജയിലിലാണ്. എല്ലാ സ്ഥലങ്ങളും സ്വാതന്ത്ര്യത്തിന് ശേഷവും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളുണ്ടായിരുന്നു. ഇന്ത്യ വിഭജിച്ചപ്പോൾ നമ്മുടെ വർഗീയ സമുദായിക്ക് കലാപം ഉണ്ടായപ്പോൾ അവിടെയൊക്കെ ഗാന്ധിജി സമാധാന ദൂതനായിട്ട് എല്ലാ ഇന്ത്യയിലെല്ലാവിടെയും പോയി. ഗാന്ധിജി എവിടെയാണോ അവിടെയായിരുന്നു ഇന്ത്യ ഒരുപാട് കാലത്ത്. നമ്മളിപ്പോൾ വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പിൻ്റെ ഒരു കവിതയുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അടികൊണ്ടാൽ ചിരിക്കുന്നോൻ, കുടിൽ കൊട്ടാരമാക്കിയോൻ, മകനെ ഗാന്ധിയപ്പൂപ്പൻ, അത്ഭുതങ്ങളിൽ അത്ഭുതം. കേട്ടണി കവിത? ആ, വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പാണ് കവി. എന്താണ്? അടികൊണ്ടാൽ ചിരിക്കും, ഒരു കവിളിന് അടികിട്ടിയാൽ മറ്റേ കവിൾ കാണിച്ചു കൊടുക്കും. അഹിംസയാണല്ലോ ഗാന്ധിജിയുടെ സിദ്ധാന്തം. അതുപോലെ കുടിൽ കൊട്ടാരമാക്കിയോൻ, ഗാന്ധിജി കഴിയുന്ന വലിയ കൊട്ടാരത്തിലാണോ? ചെറിയ ഓലമേഞ്ഞ കുടിലിൽ മറ്റൊക്കെയാണ്. ആശ്രമങ്ങൾ എന്നാണ് പറയുക, വാർദ്ധാശ്രമം, സബർമതി ആശ്രമം, അവിടെയാണ് കഴിയുക. അങ്ങനെയുള്ള ഒരാളാണ് ഗാന്ധിയപ്പൂപ്പൻ. അതെങ്ങനെയാണ്? അത്ഭുതങ്ങളിൽ അത്ഭുതമാണ്. നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അങ്ങനെയല്ലേ ഐൻസ്റ്റീൻ പറഞ്ഞത്? എന്താണ്? മജ്ജയും മാംസവുമുള്ളൊരു മനുഷ്യൻ ഈ ഭൂമുഖത്ത് ജീവിച്ചിരുന്നോ എന്ന് വരും തലമുറ ഒരുപക്ഷെ സംശയിക്കും. അങ്ങനെ അത്ഭുതങ്ങളിൽ അത്ഭുതമാണ് നമ്മുടെ പ്രിയപ്പെട്ട ബാപ്പുജി, മഹാത്മജി. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒരുപാട് പോരാട്ടം നടത്തി, അതും അഹിംസാധിഷ്ഠിതമാണ്. 200 കൊല്ലക്കാലം നമ്മുടെ നാട് ഭരിച്ച രാജ്യമാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഗാന്ധിജിയുടെ കോൺഗ്രസിൻ്റെ ആദ്യത്തെ കാലഘട്ടം മിതവാദികളുടെ കാലമാണ്, പിന്നെ തീവ്രവാദികളുടെ കാലം, പിന്നീട് ഗാന്ധിജിയുടെ കാലം വരുന്നത്. സ്വാതന്ത്ര്യം വരെ ഗാന്ധിജി തന്നെയാണ്. പക്ഷേ അധികാരത്തിൻ്റെ സ്ഥലങ്ങളിലേക്കൊന്നും ഗാന്ധിജി വരുന്നേയില്ല. അദ്ദേഹം 1948 ഉപവസിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഇന്ത്യ വിഭജന കരാറ് അനുസരിച്ച് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്ത്യയിൽ രണ്ട് സമൂഹം, ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ ഒരു സ്പർദ്ധയും ഉണ്ടാവരുത്, ഒരു എതിർപ്പും ഉണ്ടാവരുത്, സമാധാനത്തിന് വേണ്ടി അദ്ദേഹം പട്ടിണി കിടന്നു. എപ്പോഴാണ് ഗാന്ധിജി വധിക്കപ്പെടുന്നത്? നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു
1: 1948
0: ജനുവരി 30. നമുക്ക് ചെറിയൊരു കാര്യം കൂടി പറഞ്ഞിട്ട് ഇന്നത്തെ ചർച്ച ഇവിടെ നിർത്താം അല്ലേ. ഗാന്ധിജിയെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. എല്ലാവർക്കും അറിയുന്ന കാര്യം നമ്മൾ കൂടുതൽ പറയേണ്ട കാര്യമില്ലല്ലോ അല്ലേ. 1948 ജനുവരി 30 ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരുപാട് തിരക്കുള്ള ദിവസമായിരുന്നു. 5 മണിക്കാണ് പ്രാർത്ഥനാ യോഗം. അല്പം വൈകി സംസാരിക്കുന്നത് ഇന്ത്യയുടെ ഉപപ്രധാനമന്ത്രിയായ സർദാർ വല്ലഭായ് പട്ടേലുമായിട്ടാണ്. അങ്ങനെ ഇവരെ ഉണർത്തേണ്ടത്, ഈ സമയത്തെ സൂചിപ്പിക്കേണ്ട രണ്ട് പേരുണ്ട് ഗാന്ധിജിയുടെ അസിസ്റ്റൻറ്റുമാരായിട്ട്, തൻ്റെ ജ്യേഷ്ഠൻ്റെ മക്കളായ മനു മാഭയും. അവരോട് പറഞ്ഞു, അവർ അവസാനം സൂചിപ്പിച്ചു. അങ്ങനെ അവരെ സഹായിച്ചുകൊണ്ട് പോകുന്ന പോക്കിലാണ് നാഥുറാം വിനായക് ഗോഡ്സെ ഗാന്ധിജിയെ വെടിവെച്ച് കൊല്ലുന്നത്. ബിർള ഹൗസിൽ ഗാന്ധിജിയുടെ ഭൗതിക ശരീരം അവിടെ കിടത്തിയപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി ആരായിരുന്നു?
1: ജവഹർലാൽ
0: നെഹ്റു അവിടെ എത്തി. തൊട്ട് മുമ്പ് സംസാരിച്ചു പോയ സർദാർ വല്ലഭായ് പട്ടേൽ അവിടെ എത്തി. ഉരുക്കു മനുഷ്യനല്ലേ. പിന്നെ നെഹ്റു കരയുന്നതാണ്, ലോകം മുഴുവനും പൊട്ടിക്കരയുന്നതാണ് ഗാന്ധിജിയുടെ വധ വാർത്ത അറിഞ്ഞിട്ട്. ഈ സമയത്ത് നമ്മുടെ ഗവർണർ ജനറൽ വൈസ്രോയി ആയിരുന്നു ലൂയി മൗണ്ട് ബാറ്റൻ. സ്വാതന്ത്ര്യത്തിന് ശേഷവും ആദ്യത്തെ നമ്മുടെ ഇന്നത്തെ രാഷ്ട്രപതിക്ക് തുല്യമായ പദവിയാണ്. അദ്ദേഹം വന്നു രണ്ട്

0: ഇവരും ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. കോൺഗ്രസിൻ്റെ പാർട്ടിക്കുള്ളിൽ രണ്ട് ഗ്രൂപ്പുണ്ടായിരുന്നു, അന്ന് നെഹ്റുവിൻ്റെ ഗ്രൂപ്പും പട്ടേലിൻ്റെ ഗ്രൂപ്പും. രണ്ട് പ്രധാനപ്പെട്ട ഗാന്ധിജിയുടെ ശിഷ്യന്മാരാണ്, ഒന്നാമത്തത് നെഹ്റു, രണ്ടാമത്തത് പട്ടേൽ. അപ്പോൾ കോൺഗ്രസ്സിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ രാജ്യത്തെ വിഭജിച്ചേക്കുമെന്ന് ആര് ഭയന്നിരുന്നു? മഹാത്മാഗാന്ധി പേടിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ മൗണ്ട് ബാറ്റൻ പറഞ്ഞു, ബാപ്പുജി എന്നോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, നിങ്ങളത് അനുസരിക്കണം. അനുസരിക്കാൻ ചോദിച്ചു. ആരോടൊക്കെ? നെഹ്റുവോടും പട്ടേലിനോടും. അപ്പോൾ അവർ, കാരണം അവിടെ ആര് കിടക്കുന്നുണ്ട്, ഭൗതിക ശരീരം അവിടെ കിടക്കുന്നില്ലേ, വളരെ ഇമോഷണലായ രംഗല്ലേ, ഞങ്ങൾ അനുസരിക്കുന്നു പറഞ്ഞു. എന്താണ് കാര്യം പറഞ്ഞത്? നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം മഹാത്മജിയെ വല്ലാതെ വേദനിപ്പിച്ചിരുന്നു, അത് തുടർന്നാൽ രാജ്യത്തിന് അത് ദോഷമായിട്ട് വരും, അതുകൊണ്ട് നിങ്ങളിന്ന് ഗാന്ധിജിയുടെ ഭൗതിക ശരീരം സാക്ഷി നിർത്തിക്കൊണ്ട് പ്രതിജ്ഞ എടുക്കണം എന്ന് പറഞ്ഞു. ഉടനെ അവർ രണ്ടുപേരും എഴുന്നേറ്റ് ഗാന്ധിജിയുടെ ശവശരീരം സാക്ഷി നിർത്തിക്കൊണ്ട് പ്രതിജ്ഞ എടുത്തു, ഞങ്ങൾ ഇന്ത്യക്ക് വേണ്ടി ഒറ്റക്കെട്ടായി പൊരുതു. നോക്കൂ, നമ്മൾ ഗാന്ധിജിയുടെ ചേതനയേറ്റ ശരീരം പോലും ഇന്ത്യയുടെ അഖണ്ഡതയ്ക്ക് വേണ്ടിയാണ് പ്രവർത്തിച്ചത് അല്ലേ. അപ്പോൾ രാജ്യത്തിൻ്റെ എല്ലാത്തിന് ഓരോ ജീവവായുവും ഗാന്ധിജിയുടെ സ്വപ്നമായിരുന്നു. ആ സ്വപ്നം സഫലമാക്കേണ്ട ചുമതല ആർക്കുണ്ടെന്ന്? പുതിയ തലമുറയായ നമുക്കുണ്ട്. നമ്മളാരും ഗാന്ധിജിയെ കണ്ടിട്ടില്ല, നിങ്ങളും കണ്ടിട്ടില്ല, ഞാനും കണ്ടിട്ടില്ല അല്ലേ, കേട്ടിട്ടേ ഉള്ളൂ. അപ്പോൾ ഓരോ വർഷവും ഗാന്ധിജിയെക്കുറിച്ച് നമ്മൾ കൂടുതൽ കൂടുതൽ കേൾക്കുക, ഗാന്ധിജിയെക്കുറിച്ച് കൂടുതൽ കൂടുതൽ പഠിക്കുക. അങ്ങനെ നമ്മൾ രാജ്യത്തിന്, രാജ്യത്തോട് മാത്രമല്ല നമ്മുടെ സഹജീവികളോട്, നമ്മുടെ മുതിർന്ന ആളുകളോട്, രക്ഷിതാക്കളോട്, അതുപോലെ അധ്യാപകരോട്, അയൽവാസികളോട്, സമൂഹത്തോട്, രാജ്യത്തോടൊക്കെ സ്നേഹമുള്ളവരായിട്ട് മാറുക. അതിന് നമ്മൾ നേരത്തെ പറഞ്ഞ പാപങ്ങളെല്ലാം ഓർക്കണം അല്ലേ. കൈവശം എന്തായുധമായിട്ട് പോകണം നമ്മൾ? അഹിംസയും സത്യസന്ധതയും. അപ്പോൾ നമ്മൾ അങ്ങനെ പോവല്ലോ അല്ലേ. നമുക്ക് ഈ ചർച്ച ഇവിടെ നിർത്താം അല്ലേ. സൂപ്പർക്ക് എന്തെങ്കിലും പറയണ്ടോ?
1: നല്ലൊരു പരിപാടിയായിരുന്നു.
0: ഗാന്ധിജിയെ കുറിച്ച് നമുക്കിനിയും ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷെ അത് ഈ കാര്യങ്ങൾ കേട്ടിട്ട് നമ്മുടെ കൂട്ടുകാരൊക്കെ ഗാന്ധിജിയെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ നമ്മുടെ ചെറിയ ചർച്ച ഉപകരിക്കട്ടെ, നമുക്ക് ആശംസിക്കാം. ശരിയല്ലേ? അപ്പം നമുക്ക് ഇന്ന് ഈ പരിപാടി ഇവിടെ ഉപസംഹരിക്കാം. നന്ദി, നമസ്കാരം.
2: സത്യം പറയാനും അഹിംസയെ ജീവിതത്തിൽ പകർത്താനും മറ്റുള്ളവരെ സ്നേഹിക്കാനും സമൂഹത്തിന് നന്മ ചെയ്യാനും നമ്മെ ഓർമ്മിപ്പിക്കുന്നതാണ് ഗാന്ധിജിയുടെ ജീവിതം. ഗാന്ധിജിയെ അനുസ്മരിച്ചുകൊണ്ടുള്ള ഈ ചെറിയ ചർച്ചയിൽ പങ്കെടുത്തത് ശ്രീകൃഷ്ണകുമാർ കണ്ണോത്ത്, ഒപ്പം ശിവപുരം ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വോളണ്ടിയർമാരായ അന്വന്ത്, നവജ്യോത്, ശിവപ്രിയ, അനഹ. പരിപാടിയിൽ പങ്കാളികളായ എല്ലാ കുട്ടികൾക്കും റേഡിയോ മലബാറിന്റെ ഹൃദയം നിറഞ്ഞ നന്ദി. ഗാന്ധിജയന്തി ഒരു ദിനാചരണം മാത്രമാകാതെ ഗാന്ധിജിയുടെ മൂല്യങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാകട്ടെ.

ഇതോടുകൂടി ഇന്നത്തെ റേഡിയോ എറ്റു സ്കൂൾ ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ഈ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം തിങ്കളാഴ്ച രാവിലെ 7:35 കേൾക്കാം.

0: റേഡിയോ ആറ്റ് സ്കൂൾ.
1: ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM.

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഇത് ഗാനലയത്തിന്റെ നേരമാണ്. ഇന്ന് കൂടെയുള്ളത് ഞാൻ അശ്വിനി.
1: ഞാൻ സൂര്യ.
0: ഞങ്ങൾ രണ്ടുപേരും എന്ന് പറയുമ്പോൾ ഏതാണ് ടോപ്പിക് എന്നുള്ളത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടെന്ന് തോന്നുന്നില്ലേ?
1: അതെ, ഏതിനെ കുറിച്ചാണ് പറയേണ്ടത്, ഏത് വിഷയത്തെ കുറിച്ചാണ് പറയേണ്ടത് ഒന്നും ആവശ്യമില്ല അശ്വിനി.
0: കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കേട്ടു, ചില സിനിമകൾക്ക് വേണ്ടി മാത്രം സംവിധായകർ സൃഷ്ടിച്ചെടുത്ത ചില സാങ്കല്പിക ഗ്രാമങ്ങളുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഗാനങ്ങളായിരുന്നു കഴിഞ്ഞ ആഴ്ചയിൽ ഒരു മണിക്കൂർ ഗാനലയത്തിലൂടെ നിങ്ങൾ എല്ലാവരും കേട്ടത്. ഇന്ന് അതിന്റെ തുടർഭാഗമാണ്. ഇനിയും മലയാള സിനിമയിൽ സൃഷ്ടിച്ചെടുത്ത ഒരുപാട് സാങ്കല്പിക ഗ്രാമങ്ങളുണ്ട്, അതുമായി ബന്ധപ്പെട്ട ഗാനങ്ങളുണ്ട്. നമുക്കതിലേക്കൊക്കെ കടക്കാം. ആദ്യത്തെ സിനിമ
1: 1989 പുറത്തിറങ്ങിയ കെ ടി കുഞ്ഞുമോൻ നിർമ്മിച്ച ഒരു ഹാസ്യ പ്രേമ ചിത്രമുണ്ട്.
0: ഹാസ്യ പ്രേമ ചിത്രം? ഹാസ്യം പ്രേമം മാത്രമേ ഉള്ളൂ?
1: ഹാസ്യം പ്രേമം ലാസ്റ്റ് തൊട്ട് അടി പിടി ഒക്കെ ഉണ്ട്. ഒരു ക്ലൂ തരാം. ജയറാമും പാർവതിയാണ് അതിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ജയറാമിന്റെയും പാർവതിയുടെയും ആദ്യകാലഘട്ടത്തിലെ ചിത്രമാണിത്.
0: ജയറാമും പാർവതിയും ഒരുമിച്ച് അഭിനയിച്ച ഒരുപാട് സിനിമകളുണ്ട്.
1: പിന്നെ ഒരു ക്ലൂ തരട്ടെ, മോഹൻലാല് അതിഥിയായി എത്തുന്ന ഒരു വേഷമുണ്ട് അതില്.
0: ആ സ്ഥലത്തിന്റെ പേര് കുറച്ച് വലിയ പേരാണ്. അപ്പൊ
1: കുറച്ച് വലിയ പേരാണ്,
0: കുറച്ച് വണ്ണം കൂടുതലാ.
1: കുറച്ച് വണ്ണം കൂടുതലാണ്.
0: ഇനി കൂടുതലൊന്നും പറയാനില്ല. പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ?
1: അത് തന്നെ. പെരുവണ്ണാപുരം എന്നത് ഒരു സാങ്കല്പിക ഗ്രാമം മാത്രമാണ്.
0: എളുപ്പത്തില് നമുക്ക് സാങ്കല്പിക ഗ്രാമങ്ങൾ ഉണ്ടാക്കാം അല്ലേ. പെരുവണ്ണാപുരം എന്ത് മനോഹരമായ പേരാണ്. അശ്വിനി എന്നൊക്കെ പറയുന്നത് പോലെ അല്ലേ?
1: അശ്വിനി എന്ന് പറയുന്ന പോലെയല്ല, പെരുവണ്ണാപുരം കേൾക്കാൻ തന്നെ ഒരു ഇമ്പമുണ്ട് അല്ലേ.
0: അശ്വിനി എന്ന് പറയുന്ന പോലെ ഒരു,
1: അതെ അതെ
0: അത് തന്നെ.
1: ഒറ്റ ഷോട്ട് പറഞ്ഞാലേ, വലിയൊരു തറവാട്, പിന്നെ കുറച്ച് ഘടോൽഘടന്മാരായ കുറച്ച് ആങ്ങളമാരുണ്ട്. ആങ്ങളമാർക്ക് ഒറ്റ പെങ്ങൾ, അതാണ് പാർവതി.
0: അല്ല, കുഞ്ഞുലക്ഷ്മി.
1: കുഞ്ഞുലക്ഷ്മി അവരുടെ പേര്.
0: അവരുടെ പെങ്ങള് കുഞ്ഞുലക്ഷ്മി.
1: കുഞ്ഞുലക്ഷ്മി
0: ഈ കഥാപാത്രത്തെ അവതരിപ്പിച്ചത്
1: പാർവതി.
0: ഇത്രയും ആങ്ങളമാരുടെ പെങ്ങൾ എന്ന് പറയുമ്പോൾ, വാത്സല്യം കൊണ്ട് താഴെ വെച്ചാൽ ഉറുമ്പരിക്കും, തലയിൽ വെച്ചാൽ പേനരിക്കും എന്ന് പറയുന്ന പോലെ കൊണ്ടു നടന്ന പെങ്ങളായിരിക്കും.
1: കൊണ്ടു നടന്ന പെങ്ങളാണെങ്കിലും അഹങ്കാരവും മഹന്തിയും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു കഥാപാത്രമാണ് കുഞ്ഞുലക്ഷ്മിക്ക്.
0: ഈ സിനിമ എഴുതുന്ന മുന്നേ തിരക്കഥാകൃത്ത് നിങ്ങളെ കണ്ടിട്ടുണ്ടേനോ?
1: എന്നെ കണ്ടിട്ടില്ല, പക്ഷെ ആ കാലഘട്ടത്തെ കുറിച്ചാണ് നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. വാക്കുകൾ കിട്ടുന്നില്ല അശ്വിനിക്ക്. പിന്നെ നിങ്ങൾക്ക് ശ്രോതാക്കളെ അറിയില്ല, എനിക്ക് എന്തും വാക്കുകൾ കൊണ്ട് അമ്മാനമാടാൻ പറ്റുന്ന ഒരു ഇതായത് കൊണ്ട് ഞാൻ കൂടുതൽ അവളെ വിഷമിപ്പിക്കുന്നില്ല. പറഞ്ഞോളൂ അശ്വിനി.
0: അതന്നെ, കാലഘട്ടത്തെ കുറിച്ച് കൂടുതൽ പഠിച്ചതുകൊണ്ട് ആ കഥാപാത്രത്തെ മികച്ച രീതിയിൽ സ്ക്രീനിലെത്തിക്കാൻ സംവിധായകന് കഴിഞ്ഞിട്ടുണ്ട്, എഴുത്തുകാരനെ പറ്റിയിട്ടുണ്ട്.
1: ഈ ആങ്ങളമാർക്ക് ഒരു കോളേജ് ഉണ്ട്, അവിടത്തേക്ക് ക്ലർക്കായിട്ടാണ് ജയറാമ വരുന്നത്. ആദ്യമായിട്ട് കുഞ്ഞുലക്ഷ്മിയോട് സംസാരിക്കുമ്പോൾ അവൾക്ക്
0: അകൽച്ച, പിന്നെ അടുപ്പം.
1: അടുപ്പം
0: ഇതാണല്ലോ അതിന്റെ ഇത്.
1: താഴെ തട്ടിൽ ജീവിക്കുന്ന ഒരാളാണ് ജയറാമ്. അപ്പൊ ഞാൻ വലിയ ഒരാളാണ്, തറവാട്ടുകാരിയാണ് എന്നൊക്കെ ചിന്തയായിരുന്നു പാർവതിക്ക്. ഞങ്ങളെ മാർക്കൊണ്ട് അടുപ്പിക്കാനും ഒക്കെ പോകുന്നുണ്ട്. ആ

0: വർഷമൊക്കെ കഴിഞ്ഞേരം എന്ത് തോന്നും?
1: ഇഷ്ടം തോന്നണല്ലോ. ഇതിനൊക്കെ ശേഷമാണ് മോഹൻലാലിന്റെ എൻട്രി. അച്ചു എന്നാണ് കഥാപാത്രത്തിന്റെ പേര്.
0: അതെ,
1: പണ്ട് അമ്മയെ തറവാട്ടിൽ നിന്ന് പുറത്താക്കിയതാണ്.
0: ആ അമ്മയുടെ മകനാണ് ജയറാം എന്നാണ് ആദ്യം എല്ലാവരും വിചാരിച്ചത്. പിന്നീടാണ് നീ പറഞ്ഞതുപോലെ മോഹൻലാലിന്റെ എൻട്രി ഇതാണ് ശരിക്കും പെങ്ങളുടെ കുട്ടി എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ അങ്ങനെ കാര്യങ്ങൾ പോകുന്നു.
1: മോഹൻലാലിന്റെ കഥാപാത്രത്തെ കൊണ്ട് അച്ചുവിനെ കൊണ്ട് കുഞ്ഞുലക്ഷ്മിയെ വിവാഹം കഴിപ്പിക്കാനുള്ള ആലോചന ഒക്കെ നടക്കുന്നുണ്ടായി. പക്ഷേ ജയറാം അവതരിപ്പിക്കുന്ന ശിവശങ്കരൻ എന്ന കഥാപാത്രവുമായിട്ട് അച്ചു ആണ് കുഞ്ഞുലക്ഷ്മിയുടെ കല്യാണം നടത്തി കൊടുക്കുന്നത്. ഇത്രയേ ഉള്ളൂ കഥ എന്ന് പറയുന്നത്. ഒരു ഗ്രാമത്തിൽ നടക്കാൻ സാധ്യതയുള്ള കഥയെ ലളിതമായും മനോഹരമായും നല്ല നല്ല പാട്ടുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടും പ്രേക്ഷകന് മുന്നിലേക്ക് എത്തിച്ച ഒരു സിനിമയായിരുന്നു അത്. നേരത്തെ നമ്മൾ പറഞ്ഞു പാർവതി, ജയറാം, മോഹൻലാല് ഒക്കെ ഈ സിനിമയിലുണ്ട്. കൂടെ തന്നെ കബീർ പൊന്നമ്മ, സിദ്ധിക്ക്, ജഗദീഷ്, ജഗദീഷ് ശ്രീകുമാർ, ഇന്നസെന്റ്, കുതിരവട്ടം പപ്പു, മാമുക്കോയ, ഒടുവിലുണ്ണി കൃഷ്ണൻ,
0: പറവൂർ ഭരതൻ, കെ പി സി ലളിത, ബോബി കൊട്ടാരക്കര, പി സി ജോർജ്, കുണ്ടറ ജോണി, സന്തോഷ് കെ നായർ, ഒരുപാടുണ്ട്.
1: അതെ, ഫിലോമിന, കൽപ്പന, ഇടവേള, ബാബു, എല്ലാവരും ഒരുമിച്ച മലയാളത്തിലെ ഒരു മാന്ത്രിക സിനിമ തന്നെയാണ് പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ എന്ന് പറയാം. ഇതിൽ മൂന്ന് പാട്ടുകളുണ്ട്. അവൈലബിൾ ആയിട്ടുള്ളത് രണ്ടെണ്ണമാണ്. ഒന്ന് കതിരോല പന്തലൊരുക്കി, മറ്റൊന്ന് പുൽക്കൊടിതൻ.
0: പി കെ ഗോപിയുടെ വരികൾക്ക് ജോൺസൺ മാഷാണ് സംഗീതം നൽകിയത്. എം ജി ശ്രീകുമാറും ചിത്രയുമാണ് നേരത്തെ അശ്വിനി പറഞ്ഞ പോലെ ഈ രണ്ട് പാട്ടുകളും പാടിയിരിക്കുന്നത്. ഏത് പാട്ടാണ് നമ്മൾ ഇന്ന് കൊടുക്കാൻ പോകുന്നത്?
1: ഏത് കേൾപ്പിക്കുന്ന ഇങ്ങനെ ആലോചിച്ചപ്പോ ശിവശങ്കരനും കുഞ്ഞുലക്ഷ്മിയും പ്രണയിക്കുന്ന അവരുടെ പ്രണയാതുരമായ നിമിഷങ്ങൾ ഉൾക്കൊള്ളിച്ച ഒരു ഗാനമുണ്ട്. അതിൽ പെരുവണ്ണാപുരത്തിന്റെ ചില സവിശേഷതകളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ആവേശം തരുന്ന ഡാൻസ് ഒക്കെ ചെയ്യാൻ തോന്നുന്ന ഒരു പാട്ടാണ്.
0: കതിരോല പന്തലൊരുക്കി എന്ന ഗാനമായിരിക്കും അല്ലെ?
1: അതെ, എം ജി ശ്രീകുമാറും ചിത്രയും ചേർന്നിട്ടാണ് പാടിയിട്ടുള്ളത്. കേൾക്കാം. ഇത് റേഡിയോ മലബാർ 89.6 FM.
0: കേട്ടുകൊണ്ടിരിക്കുന്നത് ഗാനലയം.

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ ഗാനലയമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്.
1: കൂടെയുള്ളത് ഞാൻ അശ്വിനി,
0: ഞാൻ സൂര്യ.
1: അപ്പോ സാങ്കല്പിക ഗ്രാമങ്ങളിലൂടെ നമുക്ക് ഇങ്ങനെ നടന്നും പറന്നും ഇരുന്നും കിടന്നും
0: ഒക്കെ പോകാം അല്ലേ?
1: പരാതി ഉണ്ടോ?
0: പരാതിയും പരിഭവം ഒന്നുമില്ല. ഇനി അടുത്ത ചിത്രത്തിന്റെ ക്ലൂ ആണ് നീയാണ് എനിക്ക് തരേണ്ടത്.
1: ഒരു ക്രിസ്തുമസ് കാലം.
0: ഓ ഓക്കെ.
1: തണുപ്പുള്ള,
0: അതെ, നല്ല അന്തരീക്ഷമായിരിക്കും.
1: ജിംഗിൾ ബെൽസും മുഴങ്ങും,
0: കേക്കുകൾ കിട്ടും, നല്ല പാട്ടുകൾ കേൾക്കാം.
1: അത് മറക്കരുത്. ഉള്ളിലോട്ടേക്ക്.
0: പിന്നെ അതാണല്ലോ നമ്മുടെ ശക്തി എന്ന് പറയുന്നത്. ഭക്ഷണം ഇല്ലാണ്ട് പിന്നെ എന്താ അശ്വിനി?
1: അതിനുവേണ്ടിയാണല്ലോ ജീവിക്കുന്നത്.
0: പിന്നെ എന്താ പറഞ്ഞാൽ മതി, നമ്മൾ ഭക്ഷണത്തിന് വേണ്ടിയിട്ടല്ലേ ജീവിക്കുന്നത്. എല്ലാരും നെട്ടോട്ടം ഓടുന്നത് എന്തിനാണ്?
1: ഭക്ഷണത്തിന്.
0: ആ
1: അപ്പോ അതുപോലൊരു ക്രിസ്മസ് കാലം അന്ന് പ്രദർശനം തുടങ്ങി അടുത്ത ക്രിസ്തുമസ് കാലം വരെ 366 ദിവസങ്ങൾ തുടർച്ചയായി തിയേറ്ററിൽ പ്രദർശിപ്പിച്ചു ഒരു മലയാള സിനിമ.
0: എനിക്ക് തോന്നുന്നു മോഹൻലാലിന്റെ ഏതെങ്കിലും നല്ലൊരു സിനിമയായിരിക്കാൻ സാധ്യത.
1: ഇത്തരം ബ്ലോക്ക് ബസ്റ്റർ സിനിമകൾ മോഹൻലാലിന്റെ ഇത് മാത്രമാണെന്നാണോ പറഞ്ഞു വരുന്നത്?
0: അല്ല, അങ്ങനെയല്ല പറഞ്ഞു വരുന്നത്. ഇത് ഏത് വർഷമാണ്?
1: അതൊന്നും പറയൂല.
0: അതൊന്നും പറയൂലേ?
1: ഇല്ല, ആകെ ഉള്ള ക്ലൂ, ഒരു ക്രിസ്തുമസ് കാലത്ത് പ്രദർശനം തുടങ്ങി അടുത്ത ക്രിസ്തുമസ് കാലം വരെ 366 ദിവസങ്ങൾ പ്രദർശിപ്പിച്ച ബോക്സ് ഓഫീസ് ചരിത്രം തിരുത്തിക്കുറിച്ച ഒരു സിനിമയാണ്. കാവ്യാത്മകമായിട്ടൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ സിനിമയ്ക്ക് മുൻപും പിൻപുന്നൊക്കെ കൊമേഴ്ഷ്യൽ മലയാള സിനിമയെ വിഭജിക്കാവുന്നതാണ്.
0: ഇങ്ങനെ പറയുകയാണെങ്കിൽ ഇത് മോഹൻലാലിന്റെ സിനിമ മാത്രമാണ്, കാരണം നിന്റെ ആ ശൈലിയിൽ അങ്ങനെ കാണുന്നുണ്ട് ഞാൻ.
1: എന്റെ സംസാരത്തിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അല്ലേ?
0: അതെ അതെ, ആ തുടക്കം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷെ അത് ഏത് സിനിമയാണെന്നും ചിന്തിക്കുന്നത്, കാരണം ആ സമയത്ത് വന്ദനം, ചിത്രം, മുകുന്ദേട്ട, സുമിത്ര വിളിക്കുന്നു, അങ്ങനത്തെ ഒരുപാട് സിനിമകൾ ബ്ലോക്ക് ബസ്റ്റർ ചലച്ചിത്രമായിരുന്നു മോഹൻലാലിന്റെ ഇത്. അപ്പൊ അതിലേത്? അതാണ് എന്റെ ചോദ്യം.
1: അങ്ങനെ പറയുമ്പോ
0: അല്ല, ആ കാലഘട്ടത്തിൽ തന്നെയാണ് ഇറങ്ങിയതെന്നും കൂടിയുണ്ട്.
1: അതെ, ആ കാലഘട്ടത്തിൽ തന്നെയാണ് ഇറങ്ങിയിട്ടുള്ളത്.
0: പോരട്ടെ,
1: ഞാൻ അന്നത്തെ ചരിത്ര രേഖകളൊക്കെ പരിശോധിച്ച സമയത്ത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് 16 തിയേറ്ററുകളിൽ 50 ദിവസം, 6 തിയേറ്ററുകളിൽ 100 ദിവസം, 5 തിയേറ്ററുകളിൽ 150 ദിവസം, 4 തിയേറ്ററുകളിൽ 200 ദിവസം, 3 തിയേറ്ററുകളിൽ 225 ദിവസം, 1 തിയേറ്ററിൽ 366 ദിവസം.
0: അശ്വിനി കുറച്ച് വെള്ളം കുടിക്കുന്നു.
1: അതെ, അതാണ് പ്രശ്നം. ഇത്തരത്തിൽ ശ്വാസം എടുക്കാൻ നേരമില്ലാതെ പ്രദർശിപ്പിച്ച ഒരു സിനിമയായിരുന്നു അത്.
0: എനിക്ക് തോന്നുന്നു ഈ ഒരു തിയേറ്റർ എവിടെയായിരുന്നു?
1: അത് ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്, പക്ഷേ അങ്ങനെ വെളിപ്പെടുത്താൻ പറ്റൂല.
0: ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ആ തിയേറ്ററിന്റെ പേര് മാത്രം എന്താ വെളിപ്പെടുത്താത്തത്?
1: എല്ലാ കാര്യങ്ങളും നമ്മൾ അങ്ങനെ പറയാൻ പാടില്ല എന്ന്. ഇനി ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞു എന്നിരിക്കട്ടെ, ആ ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് റെക്കോർഡ് തകർക്കാൻ മറ്റൊരു സിനിമയ്ക്ക് കഴിയുമെന്ന് ചോദിച്ചാൽ സംശയമാണ്.
0: ഇതിലൊരുപാട് നല്ല നല്ല പാട്ടുകളുണ്ടോ?
1: നല്ല നല്ല പാട്ടുകളുള്ള പ്രിയദർശൻ ലാൽ കൂട്ടുകെട്ടിന്റെ ഒരു മനോഹരമായ സിനിമ.
0: ചിത്രം
1: ചിത്രം ആ ചിത്രം ഏതാണെന്ന് പറയൂ.
0: അല്ല, സിനിമയുടെ പേരാണ് ഞാൻ പറഞ്ഞത്.
1: ചിത്രം
0: ചിത്രം
1: അതെ, ചിത്രം
0: അതെ.
1: ഓ മൈ കല്യാണിക്കുട്ടി,
0: നീ കണ്ടോ എന്റെ വിവരത്തിന്റെ ഇത് കണ്ടോ?
1: കടുപ്പം
0: കടുപ്പം, കാരണം നീ പറയുമ്പോഴേക്കും ചിത്രം ചിത്രമായി മാറിയില്ലേ?
1: അതെ അതെ, ചിത്രം ചിത്രമായിട്ട് മാറി. ഇതിലെ സാങ്കല്പിക ഗ്രാമത്തിന്റെ പേര്?
0: ആർക്കാശ്വിനി അറിയാത്തത്? മംഗല്യപ്പുഴ. ഇത് എത്ര തവണ കണ്ടു എന്ന് ചോദിക്ക അശ്വിനി, എത്ര തവണ കേട്ടു എന്ന് ചോദിക്ക. പിന്നെ ഈ മംഗല്യപ്പുഴയെ നമുക്ക് മറക്കാൻ പറ്റുമോ?
1: ഇല്ല, മംഗല്യപ്പുഴ എന്ന് പറയുന്ന അതിമനോഹരമായ സാങ്കല്പിക ഗ്രാമം, അവിടെ ഒരു തമ്പുരാനുണ്ട്. തമ്പുരാന് അവസാനമായിട്ട് നാട്ടിലേക്ക് വരികയാണ്. അദ്ദേഹത്തിന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു,
0: മകളോടും മരുമകനോടൊപ്പം ആഘോഷിക്കുക. ഏത്? വെക്കേഷൻ.
1: അച്ഛനോട് മോള് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരാൾ ഇഷ്ടമാണെന്നൊക്കെ. അയാള് കല്യാണിക്കുട്ടീനെ
0: നൈസായിട്ട് ഒഴിവാക്കി. അവളുടെ സ്വത്ത് കണ്ടിട്ടാണ് അവനെ സ്നേഹിച്ചത്. അല്ല, ഞാൻ നിന്റെ കൂടെ ഇറങ്ങി വരുവാണ്, എനിക്ക് സ്വത്തും ഇതൊന്നും ആവശ്യമില്ല എന്ന് കല്യാണിക്കുട്ടി പറഞ്ഞപ്പോഴാണ് നൈസായിട്ട് അങ്ങ് തേച്ചത്.
1: അന്നത്തെ കാലത്ത് ഈ തേപ്പ് എന്ന് പറയുന്ന വാക്കൊന്നും ഇല്ല, ഇപ്പോഴാണ് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത്. അന്നൊക്കെ ഈ വാക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഈ സിനിമയിലൊക്കെ ആ വേർഡ് ധാരാളം ഉപയോഗിച്ചിട്ടുണ്ടാവുമായിരുന്നു.
0: തേപ്പ് കിട്ടാത്ത മനുഷ്യന്മാർ ഇപ്പൊ ആരും ഇല്ലാന്ന് തോന്നുന്നില്ല ശനി.
1: എക്സെപ്ഷൻസ് ആർ ദർ. ഓക്കെ, അപ്പോ 15 ദിവസത്തേക്ക് ഭർത്താവായിട്ട് ഒരാളെ കൂട്ടിക്കൊണ്ട് വരികയാണ്. കൊരങ്ങെ, കഴുതേ
0: എന്നൊക്കെ വിളിക്കാൻ വേണ്ടിയിട്ട്.
1: ഓർമ്മയില്ല ഡയലോഗ്?
0: ഓർമ്മയുണ്ട് ഓർമ്മയുണ്ട്. പിന്നീട് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, അദ്ദേഹത്തെ കൂടെ വിളിച്ചോളൂ.
2: അങ്കിൾ ഊണുകാലായി വരും, ആ കഴുതെ കൂടെ വിളിച്ചോളൂ. അങ്കിൾ ഊണുകാലായി വരും.

അയാളെ കൂടെ വിളിച്ചോളൂ. അങ്കിൾ ഊണുകാലായി വരൂ. ദേ മറ്റയാളെ കൂടെ വിളിച്ചോളൂ. അങ്കിൾ ഊണുകാലായി വരൂ. ദേ വിഷ്ണുവിനെ കൂടെ വിളിച്ചോളൂ. അങ്കിൾ ഊണുകാലായി വരൂ. ദേ പുള്ളിക്കാരനെ കൂടെ വിളിച്ചോളൂ.

0: വിളിച്ചോളൂ കേട്ടോ.
1: അദ്ദേഹത്തെ കൂടി വിളിച്ചോളൂ എന്ന് പറയുന്ന സ്ഥിതിയിലെത്തി ആര്, കല്യാണിക്കുട്ടിയും വിഷ്ണു.
0: 15 ദിവസത്തേക്ക് വാടക എടുത്ത്
1: ഒടുവിൽ ഇഷ്ടത്തിലേക്ക് വരുന്ന ഒരു ചിത്രമായിരുന്നു ചിത്രം.
0: തുടക്കത്തില് സിനിമയുടെ ഓരോ മിനിറ്റിലും കോമഡിയാണ്, അത് എത്തി പകുതി എത്തുമ്പോഴേക്ക് കംപ്ലീറ്റ് പ്രണയമാണ്. കോമഡി ഇച്ചിരി പുറകോട്ടേക്ക് മാറും. എൻഡിലേക്ക് എത്തുമ്പോ കോമഡിയും പോയി പ്രണയവും പോയി,
1: സങ്കടായി.
0: ഏറ്റവും വിഷ്ണു തൂക്കുകാരിലേക്ക് നടന്നു പോവാണ് എന്ന് കല്യാണിക്കുട്ടിക്കും മനസ്സിലാവുകയാണ്. പക്ഷെ തന്റെ ബാക്കിയുള്ള ജീവിതം അദ്ദേഹത്തിന്റെ വിധവയായിട്ട് ജീവിക്കാൻ തീരുമാനിക്കുന്നു.
1: അദ്ദേഹത്തിന്റെ കുട്ടിയുടെ അമ്മയായിട്ട് ജീവിച്ചോളാം എന്ന് പറയുന്നുമുണ്ട്. അപ്പോ കല്യാണിക്കുട്ടിയും വിഷ്ണുവും തമ്മിലുള്ള ബോണ്ട് മനസ്സിലായല്ലോ.
0: ഇതിലെ കഥ സത്യത്തിൽ ലോകത്ത് എവിടെയും നടക്കാൻ സാധ്യതയില്ലാത്ത, ആരോടെങ്കിലും പറഞ്ഞാൽ ഒരിക്കലും വിശ്വസിക്കാൻ കഴിയാത്ത ഒരു കഥയാണ്. എന്നിട്ട് കൂടി ഇത്തരത്തിലുള്ള ഒരു സ്റ്റോറി ഇത്രയും മനോഹരമായിട്ട് അവതരിപ്പിക്കാൻ, പ്രേക്ഷകന്റെ ഇഷ്ട സിനിമയാക്കാൻ, മലയാള സിനിമാ ചരിത്രത്തിൽ ഏറ്റവും വലിയ സാമ്പത്തിക വിജയ സിനിമയാക്കാൻ കഴിഞ്ഞു എങ്കിൽ അത് പ്രിയദർശൻ എന്ന് പറയുന്ന സംവിധായകന്റെ മിടുക്ക് കൂടിയാണ്.
1: തീർച്ചയായിട്ടും, കാരണം പ്രിയദർശന്റെ സിനിമകൾ എന്ന് പറയുമ്പോൾ
0: പ്രിയദർശൻ മോഹൻലാൽ
1: കൂട്ടുകെട്ട് അങ്ങനെയാണ് പറയാറുള്ളത്. അതുപോലെ തന്നെ സിനിമയായിരുന്നു വന്ദനം, ഓർമ്മയുണ്ടോ? ക്ലൈമാക്സ് സീൻ ഇതായിരുന്നു. രണ്ടുപേരും ഇഷ്ടത്തിലായി രണ്ടു വഴിയിലേക്ക് പിരിഞ്ഞു പോകുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നുണ്ട്, ഈശ്വര ഇവർ കണ്ടിരുന്നെങ്കിൽ, ഒന്നിച്ചിരുന്നെങ്കിൽ നമ്മൾ ചിന്തിച്ചിരുന്നില്ലേ? അതുപോലെ തന്നെയാണ് ചിത്രവും ഉണ്ടായത്.
0: പ്രേക്ഷകന്റെ പൾസ് അറിഞ്ഞുകൊണ്ട് സിനിമ നിർമ്മിക്കാൻ ഒരു യഥാർത്ഥ സംവിധായകന് മാത്രമേ കഴിയുള്ളൂ. മാത്രമല്ല, മോഹൻലാലിനെ പ്രേക്ഷകർക്ക് എങ്ങനെയാണ് സ്ക്രീനിൽ കാണാൻ ഇഷ്ടമെന്ന് വ്യക്തമായിട്ട് അറിയാവുന്ന സംവിധായകരിൽ ഒരാളാണ്
1: പ്രിയദർശൻ.
0: അതിലൊരു സംശയവും
1: എന്താ പറയണ്ട, അത് കണ്ടിരിക്കാൻ തന്നെ നല്ല രസമാണ് അല്ലെ. സിനിമ മാത്രമല്ല, അതിലെ പാട്ടുകളും ഓരോന്നായിട്ട് വ്യത്യസ്തമായ നല്ല നല്ല പാട്ടുകളും ആയിരിക്കും.
0: ചിത്ര സിനിമയെ പറ്റിയാണല്ലോ പറയുന്നേ.
1: അതെ,
0: അതിലെ ചില സീൻസ് ഇമോഷണലി വളരെയധികം കണക്ട് ചെയ്യാൻ പറ്റുന്ന രംഗങ്ങളാണ്. ആരെങ്കിലും ഒരാൾ ചോദിക്കുകയാണ് ചിത്രം സിനിമയിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട രംഗം ഏതാണെന്ന്, അതിൽ സൂര്യേച്ചയ്ക്ക് ഏതെങ്കിലും സ്പെഷ്യൽ ഒപ്പീനിയൻ ഉണ്ടോ?
1: അങ്ങനെ പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സീൻ എന്ന് പറയുമ്പോൾ അശ്വിനി നമ്മുടെ ശ്രീനിവാസനെ തമ്പുരാനായിട്ട്
0: സ്വയം വിശേഷിപ്പിക്കുന്നുണ്ട്.
1: അതെ, സ്വയം വിശേഷിപ്പിക്കുന്നുണ്ട്. അപ്പോ ശ്രീനിവാസൻ വന്നിട്ട് തമ്പുരാനോട് പറയാണ്, കല്യാണിക്കുട്ടിയുടെ മാല എവിടെ എന്ന് വെക്കുന്നുണ്ട്. അപ്പൊ ഓടി വന്നിട്ട് മോഹൻലാൽ എന്ത് ചെയ്യുന്നുണ്ട്, കല്യാണിക്കുട്ടിക്ക് ആ മാല ഇട്ടുമ്പോ കല്യാണിക്കുട്ടി വരെ അടിയടിക്കുന്നുണ്ട് മുഖത്ത് നോക്കിയിട്ട്.
0: അത് മാത്രല്ല, ഒരു ഇത് പറയുന്നില്ലേ, ഇതൊരാനയല്ല തേങ്ങയല്ല ഒലക്കയുമല്ല.
1: അതെ, അത് കോമഡി സീന്.
0: രംഗങ്ങൾ മാത്രല്ല, ചില ഡയലോഗുകളും മോഹൻലാൽ പറയുന്നില്ലേ, കല്യാണക്കുട്ടീന്റെ അച്ഛന്റെ നിർബന്ധമാണ് അവിടെയുള്ള ചടങ്ങുകൾ എന്താണോ അത് കൃത്യമായി ഫോളോ ചെയ്യണം. കോവിലിൽ പോയിട്ട് ചില ആചാരങ്ങള് ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പൊ പറയുന്നൊരു ഡയലോഗില്ലേ,
1: കല്യാണിയെ വടികൊണ്ടടിച്ച ശേഷം എത്ര മനോഹരമായ ആചാരങ്ങൾ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ.
0: അതെ,
1: പിന്നീട് മോഹൻലാൽ അതായത് വിഷ്ണു കർപ്പൂരം കയ്യിൽ വെച്ച് കത്തിക്കുന്ന ഒരു സീനും കൂടി ഉണ്ടായിരുന്നു.
2: എത്ര മനോഹരമായ ആചാരങ്ങൾ, ഇങ്ങനെ മനോഹരമായ ആചാരങ്ങൾ വൈകിട്ടും ഉണ്ടാവുമോ എന്തോ.
3: இந்த கற்பூரம் கையில வச்சு கத்திக்கணும், அப்புறம் இந்த அம்மா உங்க காலு வேண்டு இழிச்சாலே எங்களுக்கு நீங்க கல்யாணம் கழிச்ச மாதிரி.
2: கையில வச்சா இது பொண்ணு
4: யார விட எழுதிட்டு உடனே களையாமல்லோ
2: எனக்கு வையம். மதி மதி மதி
4: மதி மலை மதி
3: நிர்பந்தம் பிடிக்க கூடாது, இந்த அம்மா எழுந்திருக்கு அப்புறம் தான் கிளப்பணும்.
2: എനിക്ക്

0: എത്ര മനോഹരമായ ആചാരം.
1: മനോഹരം നിന്റെ
2: ഇവര് രണ്ടുപേരും അഭിനയിക്കുകയാണെന്ന് ശ്രീനിവാസന്റെ കഥാപാത്രം പലപ്പോഴും തമ്പുരാനോട് പറയാൻ നോക്കുന്നുണ്ട്.
3: കാരണം കണ്ടുപിടിക്കുന്നുണ്ട് ശ്രീനിവാസൻ.
2: ഏറ്റവും ഒടുവില് ഇത് സംശയം തീർക്കാൻ വേണ്ടി വാതിലിന്റെ അടുത്ത് പോയി ചെവി വെക്കുന്ന സമയത്ത് എന്റെ കരളേ ഓമനെ തങ്കക്കുടേ ഞാനൊരു
3: ഉമ്മ തരട്ടെ
2: ഇത്തരത്തിലുള്ള ഡയലോഗ് വാങ്ങി നല്ല രസമായിരുന്നു അല്ലേ കേൾക്കാൻ.
3: പിന്നെ സുകുമാരിയുടെ കഥാപാത്രത്തോട് മോഹൻലാൽ പറയുന്നുണ്ട് യു ആർ ലുക്കിംഗ് ബ്യൂട്ടിഫുൾ, നിങ്ങൾ സുമുഖിയാണ്, സുന്ദരിയാണ്, സുഭാഷിണിയാണ്, സുഭദ്രയാണ് എന്ന്.
2: അത് കഴിഞ്ഞിട്ട് കല്യാണിക്കുട്ടീൻ്റെ അടുത്ത് പോകുന്നുണ്ട്. എന്റെ കല്യാണിക്കുട്ടി,
3: പൂമത്തയിൽ കിടന്നുറങ്ങേണ്ട നിനക്ക് ഈ തറ പറ്റിയതല്ല, ഞാനാണ് തറയിൽ കിടക്കേണ്ടവൻ, ഞാനാണ് തറ എന്നും പറഞ്ഞ് കല്യാണി പൊക്കിയെടുത്ത് കട്ടിലിരുത്തുന്ന ഒരു രംഗം കൂടി ഉണ്ട്.
2: അതെ,
4: മൈ ഡിയർ കല്യാണി, എന്റെ കല്യാണിക്കുട്ടി പൂമത്തയിൽ കിടന്നുറങ്ങേണ്ട നിനക്ക് ഈ തറ പറ്റിയതല്ല, ഞാനാണ് തറയിൽ കിടക്കേണ്ടവൻ, ഞാനാണ് തറ. എന്റെ ഹൃദയത്തിലെ സ്നേഹപ്പൂക്കൾ മുഴുവൻ വാരി കളഞ്ഞ മഹാറാണി, ഞാൻ നിനക്ക് വേണ്ടി എന്റെ മെച്ച ഒഴിഞ്ഞു തരുന്നു. യു ആർ ദ ലൈറ്റ് ഓഫ് മൈ ലോൺലിനെസ്, ലവ് ഓഫ് മൈ ഹാർട്ട്, ട്യൂൺ ഓഫ് മൈ ഡെസേർട്ട്, ട്യൂൺ ഓഫ് മൈ സോങ്, ട്യൂൺ ഓഫ് മൈ കിംഗ്ഡം.
2: സിനിമയെ പറ്റി പറഞ്ഞാൽ ഒരുപാട് പറയാനുണ്ട്, പക്ഷെ നമ്മുടെ ജോലി പാട്ട് കേൾപ്പിക്കുക എന്നുള്ളതാണല്ലോ.
3: പറഞ്ഞു പറഞ്ഞ് നമ്മൾ സത്യം പറഞ്ഞാൽ അശ്വിനി ചിത്രം മൊത്തം പറഞ്ഞു കൊടുത്തു. പക്ഷെ എങ്കിലും എനിക്ക് തോന്നുന്നു മലയാളി പ്രേക്ഷകർ ഒന്നടങ്കം കണ്ടൊരു സിനിമയാണിത്. ചിത്രം ഒന്നുകൂടി കണ്ടാലോ എന്ന് എന്തായാലും ആഗ്രഹിക്കുന്നുണ്ടാവും അല്ലേ.
2: അതെ, മറ്റൊരു പ്രത്യേകത ആ കാലഘട്ടത്തിലൊക്കെ സിനിമ റിലീസാവുന്നതിന് മുന്നേ പാട്ടുകള് ഹിറ്റായിട്ടുണ്ടാവും, പക്ഷെ ചിത്രം എന്ന സിനിമയിലെ പാട്ടുകൾ സിനിമയ്ക്ക് മുന്നേ അത്ര കണ്ട് ശ്രദ്ധിക്കപ്പെട്ടിരുന്നില്ല. സിനിമ റിലീസായതിനു ശേഷമാണ് ഇതിലെ ഓരോ പാട്ടുകളും ഓരോരുത്തരും ഏറ്റെടുക്കാൻ തുടങ്ങിയത്.
3: രണ്ടെണ്ണം ക്ലാസിക്കൽ സോങ്സ് ആണ്, ബാക്കിയെല്ലാം റൊമാന്റിക് പാട്ടുകളാണ്.
2: മലയാള സിനിമാ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഓഡിയോ കാസറ്റ് വിറ്റുപോയിട്ടുള്ളത് ചിത്രത്തിന്റേതാണ്. ഏകദേശം 500,000 ഓഡിയോ കാസറ്റ് വിറ്റുപോയിട്ടുണ്ടെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. രണ്ടു പാട്ട് ക്ലാസിക്കൽ ആണെന്ന് പറഞ്ഞല്ലോ, പലരും ചർച്ച ചെയ്തൊരു കാര്യമാണ് ഹ്യൂമർ ടച്ച് ഉള്ള ഒരു കൊമേഴ്ഷ്യൽ സിനിമയിൽ രണ്ട് ക്ലാസിക്കൽ പാട്ടുകൾ, ആ പാട്ട് സിനിമയിലെ മറ്റു പാട്ടുകൾ പോലെ തന്നെ പ്രേക്ഷകനെ ഏറ്റെടുത്തിട്ടുണ്ട്.
3: അതെ, ഇപ്പോഴും നമ്മളെ ഏറ്റവും കൂടുതൽ ശാസ്ത്രീയ സംഗീതത്തിനൊക്കെ പാടുന്ന ഒരു പാട്ടുണ്ട് നഗുമോ, സ്വാമിനാഥ പരിപാലന.
2: സാധാരണക്കാർ വരെ ആ ക്ലാസിക്കൽ പാട്ടുകളുടെ വരികൾ ഏറ്റു പാടുന്നുണ്ടെങ്കിൽ അത് ചിത്രം എന്നുള്ള സിനിമയ്ക്ക് അവകാശപ്പെടാൻ കഴിയുന്ന ഒരു കാര്യമാണ്.
3: ഞാൻ രണ്ടു വരി പാടണോ നഗുമോ അശ്വിനി?
2: പാടിക്കോളൂ.
3: ഇല്ല അങ്ങനെയല്ല, ഞാൻ
2: ഓളത്തിനെ ചോദിച്ചത്. പാട്ട് കേൾപ്പിച്ചൂടെ
3: അശ്വിനി? നമ്മൾ പാട്ട് കേൾപ്പിക്കുന്നതിന് മുൻപേ ഒരു കാര്യം കൂടി പറയണ്ടേ?
2: ഉണ്ടായിരുന്നു അല്ലേ,
3: അതെ,
2: പറഞ്ഞു പറഞ്ഞു വിട്ടുപോയി. അതായത് എം ടി ഒരു കഥ എഴുതിയിട്ടുണ്ടായിരുന്നു, ശത്രു. അദ്ദേഹത്തിന്റെ ഒരു അനുഭവത്തിൽ നിന്നാണ് ആ കഥ എഴുതിയെന്ന് പറയുന്നത്. ഒരിക്കൽ എം ടിയും ടി ദാമോദരനും പ്രമുഖ നേതാവായിട്ടുള്ള ഒരു സുഹൃത്തിനെ തൂക്കിക്കൊല്ലുന്നതിന് മുൻപ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പോയി. തൂക്കുമരത്തിന്റെ നിഴലിൽ ദൈന്യതയോടെ നിന്ന ആ സുഹൃത്തിന്റെ കാഴ്ച, മനസ്സിൽ നിന്ന് മായാത കാഴ്ച, അതിനെ ബേസ് ചെയ്തിട്ടാണ് ശത്രു എന്ന് പറയുന്ന കഥ എഴുതിയിട്ടുള്ളത്.
3: ആ കഥയിൽ നിന്നാണ് പ്രിയദർശൻ ഈ സിനിമ രൂപപ്പെടുത്തിയിരിക്കുന്നത്.
2: ഈ കാര്യം കൂടെ പറയാതെ പോകുന്നത് ശരിയല്ലല്ലോ.
3: അപ്പൊ നമ്മൾ ഏത് പാട്ടാ കൊടുക്കുന്നത്?
2: ഈറൻ മേഘം.
3: ഇത് മധ്യമാവധി രാഗത്തിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. എം ജി ശ്രീകുമാറാണ് പാടിയിരിക്കുന്നത്.
2: ഷിബു ചക്രവർത്തിയുടെ വരികൾ കീണം കൊടുത്തത് കണ്ണൂർ രാജനാണ്. കേൾക്കൂ തിരിച്ചു വരൂ, ഗാനലയമാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് ഞാൻ അശ്വിനി,
3: ഞാൻ സൂര്യ.

0: റേഡിയോ മലബാറിലൂടെ ഗാനലയമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത്
1: സമയം രാത്രി ഏറെ വൈകിട്ടുണ്ടായിരുന്നു.
0: ആ
1: മഴ വന്നുപോയ രാത്രിയിൽ ആകാശത്ത് പൂർണ്ണ ചന്ദ്രന്റെ നിറച്ചിരി.
0: അശ്വിനി
1: ഒരു മിനിറ്റ്. ബാൽക്കണിയിലെ രാത്രിമുല്ലകളിലേക്ക് നിലാവ് വന്നു വീഴുന്നത് നോക്കിയിരുന്നപ്പോ എന്തൊരു സുഖായിരുന്നു.
0: നിനക്ക് എന്തേലും പറ്റിയോ? നമ്മുടെ ചിത്രത്തിന്റെ കാര്യമല്ലേ പറഞ്ഞത്, അത് നല്ലൊരു കോമഡി സിനിമയായിരുന്നു, പിന്നെ എന്തു പറ്റി?
1: ഇപ്പോ ഞാനൊരു കാര്യം കേൾപ്പിച്ചുതരാം, കേൾക്കൂലേ?
0: എന്താപ്പാ കേൾക്കാണ്ട്?
2: ഞാൻ ഗന്ധർവൻ. ചിത്രസലഭമാകാനും മേഘമാലകളാകാനും പാവയാകാനും പറവയാകാനും മാലാവാനും മനുഷ്യനാവാനും നിന്റെ ചുണ്ടിന്റെ മുത്തമാവാനും നിമിഷാർത്ഥം പോലും ആവശ്യമില്ലാത്ത ഗഗനചാരി. ഈ ഭൂമുഖത്തെ പൂക്കളും ഈ ഭൂമിയുടെ തേനും മാത്രം നുകർന്നു കഴിയാൻ അനുമതി കിട്ടിയ അരൂപിയായ ഒരു വർണ്ണശല ഞാൻ ഗന്ധർവൻ.
1: അതെ സൂര്യേച്ചി, ഞാൻ ആലോചിച്ചത് ആ സുന്ദര ഗന്ധർവനെ കുറിച്ചായിരുന്നു.
0: ഞാൻ ഗന്ധർവന്റെ കാര്യമാണോ നീ പറഞ്ഞു വരുന്നത്?
1: രാത്രിയുടെ 17-ാമത്തെ കാറ്റ് വീശാൻ തുടങ്ങിയപ്പോൾ മാഞ്ഞുപോയ ആ ഗന്ധർവനെ കുറിച്ച് തന്നെ.
0: നിന്നോട് സംസാരിക്കാനല്ലെങ്കിൽ എനിക്ക് ശബ്ദം എന്തിനാണെന്ന് കാമുകിയോട് പറഞ്ഞ ആ അനുരാഗിയെ കുറിച്ചാണോ നീ പറയുന്നത്?
1: അത് തന്നെ. ഭൂമിയിൽ നിന്നും എന്നേക്കുമായി മാഞ്ഞുപോയ ആ ഗന്ധർവന്റെ മുഖം ഒരിക്കൽ കൂടി കാണാൻ, ആ ഗന്ധർവന്റെ സ്വരം ഒരിക്കൽ കൂടി കേൾക്കാൻ, ആ പ്രണയം ഒരിക്കൽ കൂടി അനുഭവിച്ചറിയാൻ ഭാമയെ പോലെ നമ്മളിൽ പലരും ആഗ്രഹിച്ചിട്ടുണ്ടാവും അല്ലേ സുരീച്ചി?
0: ഉണ്ടാവുമായിരിക്കും അല്ലേ?
1: കാരണം പഴയ കാലത്ത് മുത്തശ്ശിമാരുടെ കഥകളിലെ മെയിൻ ക്യാരക്ടറാണ് ആര്?
0: ഗന്ധർവൻ.
1: ഇത് കേൾക്കുന്ന ആൾക്കാരുടെ മനസ്സിലെ ക്യൂരിയോസിറ്റി ഉണ്ടാവൂലേ?
0: പക്ഷേ നീ പറഞ്ഞ ആ കഥകളിൽ കേൾക്കുമ്പോഴേ എനക്കാദ്യം ഗന്ധർവനെ കാണുമ്പോഴും കേൾക്കുമ്പോഴും പേടിയായിരുന്നു, പിന്നീടാണ് ഞാൻ ഗന്ധർവൻ എന്ന സിനിമ വന്നത്.
1: മുത്തശ്ശി കഥകളിലൊക്കെ ഗന്ധർവൻ സന്ധ്യയാവുമ്പോ പാലമരച്ചൂട്ടിലേക്ക് വരുന്നു, പെൺകുട്ടികളെ വശീകരിക്കുന്നു, തിരിച്ചു പോകുന്നു, ഇതാണ് നമ്മുടെ മൈൻഡിലുള്ള
0: ഗന്ധർവൻ.
1: പക്ഷെ ഞാൻ ഗന്ധർവൻ പുറത്തിറങ്ങിയപ്പോഴാണ് ഏറ്റവും മനോഹരമായി പ്രണയിക്കാൻ പറ്റുന്ന ആ രൂപത്തിന് കൊടുത്ത പേരാണ്
0: ഗന്ധർവൻ
1: എന്ന് മനസ്സിലായത്.
0: പ്രണയത്തിനും സ്വപ്നത്തിനും മായിക ലോകത്തിനും ഒരുപോലെ ചിറക് നൽകിയ മലയാള സിനിമയായിരുന്നു ഞാൻ ഗന്ധർവൻ. പി പത്മരാജൻ രചനയും സംവിധാനവും നിർവഹിച്ച ഈ ചിത്രം 1991 ജനുവരി 11 റിലീസ് ചെയ്തത്.
1: അതെ, ദേവലോകത്തിന്റെ നിയമങ്ങൾ തെറ്റിച്ചതിന്, ഒരു മനുഷ്യ സ്ത്രീയുമായി പ്രണയത്തിലായതിന് ഇപ്പോഴും ആ ഗന്ധർവൻ ഭൂമിയിലല്ലാത്ത ഏതോ ഒരിടത്ത് ശിക്ഷകൾ ഏറ്റുവാങ്ങിക്കഴിയുകയായിരിക്കും അല്ലേ?
0: അതെ.
1: ആലോചിക്കുമ്പോ സങ്കടം തോന്നില്ലേ?
0: സങ്കടം ഉണ്ടോന്ന് അശ്വിനി, ലാസ്റ്റ് വിട പറഞ്ഞ് പോകുമ്പോഴുണ്ടാകുന്ന ഒരു ഇതുണ്ടായിരുന്നല്ലോ,
1: ഇമോഷൻ.
0: പോകണ്ട പോകണ്ട എന്റെ മനസ്സ് എത്ര പറഞ്ഞെന്ന് അറിയോ?
1: നേരത്തെ പറഞ്ഞല്ലോ, പണ്ട് മുത്തശ്ശിമാര് പറയുന്ന ഗന്ധർവനെ വിശ്വസിക്കാൻ പറ്റില്ല എന്നൊക്കെ. ഇന്നത്തെ കാലത്തെ കമ്പയർ ചെയ്യുമ്പോൾ ഗന്ധർവന്റെ പ്രണയം അത്രയും ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച മറ്റൊരു കാമുകനെ എവിടെ കാണാൻ കഴിയും ചോദിച്ചാൽ ഉത്തരവില്ല.
0: ഇല്ല, കാരണം ഭാമ പറയുന്നുണ്ട് എനിക്ക് നേരിട്ട് കാണണം നേരിട്ട് കാണണം. ആ സമയത്തൊക്കെ നിയമം ലംഘിച്ചിട്ടാണ് നിന്റെ അടുത്ത് വരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഭാമയുടെ അരികിൽ നേരിട്ടെത്തുന്നത്. പകുതി ആയുസ് കുറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ഗന്ധർവന്.
1: എത്ര തവണയാണോ ഭാമയെ കാണുന്നത് അവരൊന്നു ചേരുന്നത്, അത്രത്തോളം പീഡകൾ അനുഭവിക്കാനായിരുന്നു ഗന്ധർവന്റെ വിധി. അതറിഞ്ഞിട്ടുകൂടെ തന്റെ പ്രണയിനിക്ക് വേണ്ടി, തന്റെ പ്രണയത്തിന് വേണ്ടി ആ പീഡകളെല്ലാം ഏറ്റുവാങ്ങാൻ സ്വയം സന്നദ്ധനായിരുന്നു നമ്മുടെ ഗന്ധർവൻ.
0: അശ്വിനി, ഞാൻ ഗന്ധർവൻ എന്ന സിനിമയെ കുറിച്ചല്ലേ പറഞ്ഞത്, നമ്മളിപ്പോ ഇല്ലാത്ത സ്ഥലങ്ങളെ കുറിച്ചല്ലേ പറയുന്നത്, പിന്നെ എന്തിനാ ഈ ഒരു സിനിമയെ തെരഞ്ഞെടുത്തു?
1: സിനിമയ്ക്ക് വേണ്ടി സൃഷ്ടിച്ച സാങ്കല്പിക ഗ്രാമങ്ങൾ അതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആ സിനിമയിലെ പാട്ടുകളാണ് ഗാനലയത്തിൽ ഉൾക്കൊള്ളിക്കുന്നത്. ഗന്ധർവ ലോകം നമ്മൾ കണ്ടിട്ടുണ്ടോ?
0: നമ്മൾ കണ്ടിട്ടില്ല.
1: സാങ്കല്പികമായിട്ടുള്ള എന്തും, ഒരു നാട്, ഒരു പ്രദേശം, ഒരു ലോകം, എന്തു ആവാം, ഗന്ധർവ ലോകം നമ്മൾ കണ്ടിട്ടുണ്ട്. ഏതിലൂടെ?
0: നമ്മുടെ സിനിമയിലൂടെ.
1: അങ്ങനെയൊന്നും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആർക്കെങ്കിലും ഉത്തരം ഉണ്ടോ?
0: ഇല്ല, ഗന്ധർവ ലോകം എന്ന് പറയുമ്പോൾ എന്റെ മനസ്സിലാദ്യം വരുന്നത് നമ്മുടെ ഇന്ദ്രന്റെ ഒക്കെ ഒരു ഇതുണ്ടല്ലോ, അതാണ് ആദ്യം വരുന്നത്. ഒരുപാട് നർത്തകിമാർ ഇങ്ങനെ ഡാൻസ് കളിക്കുന്നു, ഫ്രൂട്ട്സ് ഒക്കെ അവരിങ്ങനെ വായിൽ വെച്ച് കഴിക്കുന്നു, ഇതൊക്കെയാണ് ഞാൻ കണ്ടത്.
1: നമ്മള് ഭക്ഷണമാണല്ലോ മെയിൻ.
0: അതെ അതെ അതെ,
1: സ്വർഗം പോലെ മനോഹരമായിട്ടുള്ള ഒരു ലോകം, അതാണ് കൺസെപ്റ്റ്.
0: അതെ,
1: ഇനി ഒരു ഗന്ധർവ ലോകം ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ്, ഇതിങ്ങനെയാണ് എന്ന് പറയാനൊന്നും നമ്മൾ ആളല്ല, കണ്ടിട്ടില്ലല്ലോ. അതുകൊണ്ടാണ് ഈ സിനിമയിലെ പാട്ടുകൂടെ നമ്മുടെ ഗാനലയത്തിൽ ഉൾപ്പെടുത്താം എന്ന് വിചാരിച്ചത്. അതിലെ നായിക നായകന്മാരെ കുറിച്ച് പറയണ്ടേ?
0: തീർച്ചയായിട്ടും. കാരണം എന്ന് വെച്ചാൽ അവര് മലയാളികളല്ലായിരുന്നു.
1: നിതീഷ് ഭരദ്വാജും സുബർണയും.
0: അതെ,
1: സുബർണയെ കണ്ട് പരിചയമുണ്ട് വൈശാലിയിലൂടെ.
0: അതെ,
1: ഇവരുടെ കൂടെ ഗണേഷ് കുമാറും ഫിലോമിനി എം ജി സോമനും ഒക്കെ മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട്. പാട്ട് എടുത്തു പറയാതിരിക്കാൻ പറ്റില്ല. എല്ലാ പാട്ടുകളും എന്താ രസം, എന്താ ഭംഗി, എന്താ ആസ്വാദനം. പാടാൻ കഴിവില്ലാതുകൊണ്ട് നമുക്ക് ആസ്വദിക്കാൻ എനിക്കാണ് എന്റെ കാര്യം.
0: അല്ല, ഞാൻ പാടിയ ശരിയാവില്ല, കാരണം തൊണ്ടക്ക് സ്ട്രെയിൻ ചെയ്ത് കൊടുക്കരുത്, സ്ട്രെയിൻ ആവണ്ടെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടല്ലോ.
1: അതെ അതെ, സൂര്യയുടെ മധുരമായ കിളിനാദം ഇതുപോലെ നിലനിർത്താൻ സൂര്യ കൂടുതൽ സ്ട്രെയിൻ ചെയ്യരുതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് ആ കിളിനാദത്തിലൂടെ ഈ പാട്ടുകൾ കേൾക്കാൻ പറ്റുന്നില്ല. അതിൽ എനിക്കും നിങ്ങളെ പോലെ തന്നെ വിഷമമുണ്ട് ശ്രോതാക്കളെ. നമുക്ക്
0: ഒരു വിഷമം ഉണ്ടെങ്കിലും ഞാൻ രണ്ടുപേരും പാടിത്തരാം.
1: അല്ല അല്ല നിങ്ങളുടെ ശബ്ദത്തെ
0: വേണ്ടിക്ക് പാലപ്പൂ വെച്ച് ഇത്രയുടെ അടുത്ത് തന്നെ ഞാൻ പാടണോ രണ്ടുപേരും?
1: അല്ല, സൂര്യച്ചിയുടെ ആ മനോഹരമായ ശബ്ദത്തെ ട്രെയിനിലേക്ക് കടത്തിവിടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അല്ല, വേണ്ട വേണ്ട,
0: അങ്ങനെയല്ല. മനസ്സത്തട്ട്
1: എന്റെ മനസ്സിലുണ്ട്, നിങ്ങൾ പണ്ട് പാടുന്നൊക്കെ എന്റെ മനസ്സിലുണ്ട്.
0: പറഞ്ഞു തന്നെയാണ്,
1: മനസ്സിൽ തട്ടിയിട്ട്
0: ആക്കിയതല്ലേ?
1: അയ്യേ, ഞാനോ? അപ്പോ ഒറിജിനൽ ആയിട്ട് പാട്ട് കേൾപ്പിക്കണമല്ലോ.
0: ഇന്ന് ഏതാണ് ഒറിജിനൽ ആയിട്ട് പാട്ട് കേൾപ്പിക്കാൻ പോകുന്നത്?
1: ഇതിലേത് പാട്ടാന്ന് ചോദിക്കുമ്പം മൂന്ന് പാട്ടുകൾ, മൂന്ന് പാട്ടും പ്രിയപ്പെട്ടതിൽ പ്രിയപ്പെട്ട പാട്ടുകൾ.
0: ഒന്ന് പാലപ്പൂവേ, പിന്നെ ദേവാംഗണങ്ങൾ, പിന്നെ ദേവി
1: ആത്മരാഗം.
0: അതെ,
1: കാപ്പിരാഗം, രാഗമാലിക, മിയാൻ കി മൽഹർ, ഈ മൂന്ന് പാട്ടുകളും ഈ മൂന്ന് രാഗങ്ങളിലാണ് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. സ്ഥലത്തിനെ പരാമർശിക്കുന്ന പാട്ടുകൾ ഇല്ല, പക്ഷേ ഗന്ധർവനെ പറ്റി പരാമർശിക്കുന്ന ഒരു പാട്ടുണ്ട്, ദേവാംഗണങ്ങൾ കൈയൊഴിഞ്ഞ താരകം.
0: കെ ജെ യേശുദാസ് പാടി മനോഹരമാക്കിയ ഗാനം. കൈതപ്രത്തിന്റെ വരികൾക്ക് ജോൺസൺ മാഷാണ് ഈണം നൽകിയത്.
1: കേൾക്കാം, കേട്ടുതിരിച്ചു വരൂ. റേഡിയോ മലബാറിലൂടെ ഗാനലയമാണ് നിങ്ങൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മലബാർ 89.6 FM. ഇത് മലബാറിന്റെ മധുരസ്വരം.
1: ഗാനലയത്തിലൂടെ അടുത്ത പാട്ട് കേൾക്കണ്ടേ?

0: Hodder.
1: ഞാൻ ഞെട്ടിപ്പോയല്ലേ അശ്വിനി, അന്നെ ഇവിടുന്ന് ഓടിക്കേണ്ട പരിപാടിയാണോ നിനക്ക്?
2: ഓടിക്കാനോ?
1: നീ എന്തിനാ ചിരി കേൾപ്പിച്ച്?
2: ഇതാണ് ക്ലൂ.
1: ഓ, അടുത്ത ചിത്രത്തിന്റെ ക്ലൂ.
2: അടുത്ത ചിത്രത്തിന്റെ ക്ലൂ.
1: ഈ ചിരി ഞാൻ എത്ര കേട്ടിട്ടുണ്ട്, എത്ര സിനിമയിലുണ്ട്, അപ്പൊ അത് പറയാൻ പറ്റില്ലല്ലോ. അടുത്ത ക്ലൂ താ,
2: യക്ഷിക്കഥ പറയുന്ന സിനിമ.
1: യക്ഷികള് കുറേയുണ്ട് മലയാള ചലച്ചിത്രത്തില്. യക്ഷിക്കഥകൾ പറയുന്ന ഒരുപാട് സിനിമയുണ്ട്.
2: എന്റെ മുന്നിൽ ഇരിക്കുന്നുണ്ട് ഒരു യക്ഷി.
1: എന്റെ മുന്നിൽ ഇരിക്കുന്നുണ്ട് ഒരു യക്ഷി.
2: ഇത് ഞാൻ പറഞ്ഞ ഡയലോഗിന്റെ റിപ്പീറ്റേഷൻ അല്ലേ?
1: അതെ, എന്റെ മുന്നിലും ഇരിക്കുന്നുണ്ട് യക്ഷി.
2: ഈ ഗ്ലാസ്സിലൂടെ നിങ്ങളെ കാണുന്നുണ്ട്.
1: ഈ ഗ്ലാസ്സിലൂടെ നിന്നെ ഞാൻ കാണുന്നുണ്ട്.
2: ഈ യക്ഷിക്ക്, ഞാൻ പറയാൻ പോകുന്ന യക്ഷിക്ക് ബ്രഹ്മദേശത്തെ യക്ഷിയ.
1: ബ്രഹ്മദേശോ?
2: ഈ യക്ഷിക്കൊരു ചിലമ്പുണ്ട്,
1: അതായത് കൽച്ചിലങ്ക.
2: ആ, അതന്നെ.
1: അടുത്ത ക്ലൂ പോരട്ടെ.
2: ഇത്രയൊന്നും കിട്ടിയിട്ട് യക്ഷിനെ പിടിച്ചില്ലേ?
1: ഇല്ല, ഞാൻ ഈ സിനിമ അത്ര കണ്ടിട്ടില്ലാന്ന് തോന്നുന്നു. എന്റെ മനസ്സിൽ അങ്ങനെ ഒരു സിനിമയും വരുന്നില്ല. എനിക്ക് സിനിമ എന്ന് പറയുമ്പോഴേ, യക്ഷി സിനിമ എന്ന് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് ആകാശഗംഗ, ഇന്ദ്രിയം, ഭാർഗവീ നിലയം, ഇങ്ങനത്തെയൊക്കെ സിനിമയാണ് ഓർമ്മ വരുന്നത്. അതൊന്നും അല്ലല്ലോ സമ്മർ പാലസ്. ആകാശഗംഗയിൽ ചിലമ്പില്ല.
2: സിനിമയുടെ പേരിന് തൃശൂർ പൂരമായിട്ട് ഒരു ബന്ധമുണ്ട്.
1: പകൽപൂരം എന്ന ചിത്രത്തിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്.
2: പകൽപൂരം,
1: ആഹാ, ആ സിനിമ ഞാൻ കണ്ടിട്ടുണ്ട്.
2: കോമഡി ഉണ്ട്, ഹൊറർ ഉണ്ട്, ഇമോഷണൽ സിറ്റുവേഷൻസ് ഉണ്ട്, സുന്ദരി ഒരു യക്ഷിയുണ്ട്.
1: ആ, നമ്മുടെ ഗീതു മോഹൻദാസ് ആണ് ആ യക്ഷി അവതരിപ്പിച്ചിരിക്കുന്നത്.
2: അതെ, ബ്രഹ്മദേശത്താണ് ഈ യക്ഷി ഉള്ളത്. ഈ യക്ഷിന് ആദ്യം പണ്ട് കാലത്ത് സൂര്യമംഗലം മനയിലെ ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട്.
1: ഋഷഭാവി അല്ലേ ആ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്?
2: അതെ, അദ്ദേഹം തളയ്ക്കുന്നുണ്ട്. പക്ഷെ ഏറ്റവും ഒടുവിൽ ബ്രഹ്മദത്തനോട് അയാളുടെ സന്തതി പരമ്പരകളോട് പ്രതികാരം ചെയ്തിട്ടേ ഞാൻ മടങ്ങിപ്പോവുന്ന് യക്ഷി ശപിക്കുന്നുണ്ട്.
1: ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാടിന്റെ മകൻ തന്നെയാണ് ഈ യക്ഷി മോചിപ്പിക്കുന്നത്. എന്നിട്ടാണ് ഈ നമ്പൂതിരിപ്പാടിന്റെ കൂടെ തന്നെ മനയിലേക്ക് ഈ യക്ഷി കടന്നു വരുന്നത്, അതായത് മുകേഷിനോടൊപ്പം.
2: തളച്ചതിന് ശേഷം, ഒരുപാട് കാലത്തിന് ശേഷമുള്ള കാര്യമാണ് ഇപ്പൊ പറഞ്ഞത്. ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാടിന് രണ്ട് മക്കളുണ്ട്. വിഭിന്ന ജാതിയിൽപ്പെട്ട രണ്ട് സ്ത്രീകളുള്ള
1: രണ്ട് മക്കള്, മുകേഷും സലീം കുമാറും.
2: മുകേഷിന്റെ പേര് ഗൗരീദാസൻ,
1: സലീം കുമാറും മാണിക്കൻ.
2: രണ്ടുപേരും ഏറ്റവും ഒടുവില് പല പല കാരണങ്ങൾ കൊണ്ട് സൂര്യമംഗലം മനയിൽ എത്തുന്നുണ്ട്. യാത്രക്കിടയിലാണ് സീമന്തിനി എന്ന് പറയുന്ന പെൺകുട്ടി മുകേഷിന്റെ കൂടെ കൂടുന്നത്. ആ കഥാപാത്രമാണ് നേരത്തെ പറഞ്ഞ ഗീതു മോഹൻദാസ് അവതരിപ്പിച്ചത്. അതാണ് യഥാർത്ഥ യക്ഷി. പക്ഷെ ആരും ആദ്യം തിരിച്ചറിയുന്നില്ല. മുകേഷ് മനയിലെ അവകാശിയാണെന്ന് അവസാനം എല്ലാവരും തിരിച്ചറിയുന്നുണ്ട്. അവിടെ ഒരു മുറപ്പെണ്ണ് കൂടിയുണ്ട് അദ്ദേഹത്തിന്. മുകേഷിനും മുറപ്പെണ്ണിനോടല്ല, സീമന്തിനിയോടാണ് ഇഷ്ടം, യക്ഷിയാണെന്ന് അറിയില്ലല്ലോ. അങ്ങനെ മുറപ്പെണ്ണും യക്ഷിയും തമ്മില് ഗംഭീരമായൊരു നൃത്ത സീനൊക്കെ ഉണ്ട്. അതില് വിജയിക്കുന്നത് യക്ഷിയായിരിക്കും. ഏറ്റവും ഒടുവില് സത്യം തിരിച്ചറിഞ്ഞപ്പോ യക്ഷിയെ തളക്കാൻ മുകേഷ് ഗൗരീദാസൻ മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിക്കണമായിരുന്നു. എന്നാൽ മാത്രമേ യക്ഷിക്ക് ഇയാളോടുള്ള വികാരം മാറുള്ളൂ. അങ്ങനെ മുറപ്പെണ്ണിനെ കല്യാണം കഴിക്കും, ചിലമ്പണിയിച്ച് അവളെ വീണ്ടും ബന്ധനസ്ഥയാക്കും.
1: അതാണ് ഒടുവില് സംഭവിക്കുന്നത്. സൂര്യമംഗലം മന എന്ന് പറയുന്നത് സാങ്കല്പിക മന മാത്രമാണ് എന്നാണോ പറഞ്ഞു വരുന്നത്?
2: ബ്രഹ്മദേശം സാങ്കല്പികമാണ്.
1: ബ്രഹ്മദേശം,
2: സൂര്യമംഗലം മന ഉണ്ടാവുമായിരിക്കാം, ഇല്ലായിരിക്കാം, പക്ഷെ ബ്രഹ്മദേശം സാങ്കല്പിക ഗ്രാമമാണ്.
1: മുകേഷിനെയും സലീം കുമാറിനെയൊന്നും കൂടാതെ ജഗതി ശ്രീകുമാർ, ഹരിശ്രീ അശോകൻ, ബാബു നമ്പൂതിരി, സലീം കുമാർ, ഋഷഭാവ, ഇന്ദ്രൻസ് എന്നിവരാണ് ഇതിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ബാബു നമ്പൂതിരിപ്പാടാണ്, അദ്ദേഹമാണ് ഇതിലെ മെയിൻ വില്ലൻ. സൂര്യമംഗലം മന തന്റെ കാൽക്കീഴിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന ആർക്കും സ്വത്തൊന്നും ഭാഗിച്ചു കൊടുക്കാതെ എല്ലാം കീഴ്പ്പെടുത്തി വെച്ചിരിക്കുന്നത് നമ്മുടെ ബാബു നമ്പൂതിരിപ്പാടാണ്. അപ്പൊ അദ്ദേഹത്തിന് ഈ പ്രേതം കൊല്ലുന്നുണ്ട്.
2: ഇതിലെ എസ് രമേശൻ നായർ വരികൾ എഴുതി, രവീന്ദ്രൻ മാ ക്ഷീണം കൊടുത്ത ഒരു ഗാനം, യക്ഷി ഡാൻസ് കളിക്കുന്ന പാട്ട്.
1: മായം ചൊല്ലും മൈനേ നിന്നുടെ മാരനെ കണ്ടു നീ.
2: ആദ്യമായിട്ട് സീമന്തിനീന ഗൗരീദാസൻ കാണുമ്പോൾ ഉള്ള
1: കേൾക്കുന്ന ഒരു പാട്ടാണിത്.
2: ഇത് കേൾപ്പിക്കല്ലേ?
1: ചിത്രയാണ് പാടിയിരിക്കുന്നത്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ആമി എന്ന ചിത്രത്തിനായി ശ്രേയ ഘോഷാൽ, വിജയ് യേശുദാസ് എന്നിവരാലപിച്ച ഗാനമാണ് അടുത്തത്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എം ജി ശ്രീകുമാറും ചിത്രയും ആലപിച്ച ഗാനം, ചിത്രം ചൈന ടൗൺ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഹരിശങ്കർ, നിത്യമാമൻ എന്നിവരാലപിച്ച ഗാനം. ചിത്രം എടക്കാട് ബറ്റാലിയൻ.

മൗനം എന്ന വാക്കുൾപ്പെടുന്ന ഗാനങ്ങളാണ് ശ്രോതാക്കൾ മധുരഗീതങ്ങളിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം എം ജി ശ്രീകുമാർ പാടിയ ഗാനം കേൾക്കാം. ചിത്രം എൻ്റെ എൻ്റേതു മാത്രം. ആർ കെ ദാമോദരൻ്റെ വരികൾക്ക് ജോൺസൺ മാസ്റ്ററാണ് ഈണം നൽകിയത്.

യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. മധുരഗീതങ്ങളിൽ അടുത്തതായി ചിത്രം ആയുഷ്കാലം, രചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, സംഗീതം ഔസേപ്പച്ചൻ. ഈ ചിത്രം പുറത്തിറങ്ങിയത് 1992 ആണ്.

കുറിഞ്ഞു പൂക്കുന്ന നേരത്ത് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത് രചന ബിച്ചു തിരുമല, സംഗീതം കണ്ണൂർ രാജൻ. ഈ ചിത്രം പുറത്തിറങ്ങിയത് 1992 ആണ്.

0: മൗനം എന്ന വാക്കുൾപ്പെടുന്ന ഗാനങ്ങളാണ് ശ്രോതാക്കൾ മധുരഗീതങ്ങളിൽ ഇതുവരെ കേട്ടത്.
1: മധുരഗീതങ്ങൾ

ഇത് റേഡിയോ മലബാർ 89.6 FM സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, ഞങ്ങളുടെ ഇന്നത്തെ ഭൂതല പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത ഭൂതല പ്രക്ഷേപണം നാളെ രാവിലെ 5 മണിക്ക് ആരംഭിക്കും. അല്പസമയത്തിനുള്ളിൽ ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കാം. നമസ്കാരം, ശുഭരാത്രി.

കെ എസ് ചിത്ര ആലപിച്ച ഗാനം ചിത്രം പ്രണയവർണ്ണങ്ങൾ. ഈ ഗാനത്തിനു വേണ്ടി വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. ഈണ നൽകിയിരിക്കുന്നത് വിദ്യാസാഗർ.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രഥോത്സവം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ബേണി ഇഗ്നീഷ്യസ് ഈണം നൽകിയിരിക്കുന്നു. കെ ജെ യേശുദാസ്, കെ എസ് ചിത്ര എന്നിവരാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച മിന്നാരം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഈ ഗാനത്തിന് ഈണം നൽകിയിരിക്കുന്നത് എസ് പി വെങ്കിടേഷ്. എം ജെ ശ്രീകുമാറും സുജാത മോഹനുമാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്വപ്നക്കൂട് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്രം, സംഗീതം നൽകിയിരിക്കുന്നത് മോഹൻ സിതാര, ആലാപനം ജ്യോത്സ്ന രാജേഷ്.

സ്പീഡ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ദീപക് ദേബ്, ആലാപനം വിനീത് ശ്രീനിവാസൻ, റിമി ടോമി.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ബ്ലാക്ക് എന്ന ചിത്രത്തിനു വേണ്ടി രഞ്ജിത്ത് രചിച്ച് അലക്സ് പോൾ ഈണം നൽകി MG ശ്രീകുമാർ ആലപിച്ച ഗാനം.

ഒരു മറവത്തൂർ കനവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചന, വിദ്യാസാഗറിന്റെ ഈണം, കെ ജെ യേശുദാസും കുപ്പസ്വാമി, സുജാത മോഹൻ എന്നിവർ ചേർന്ന് ആലപിച്ചിരിക്കുന്നു.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അഫ്സലും സുനിതാ സാരഥിയും ആലപിച്ച ഗാനം ചിത്രം റൺവേ. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം സുരേഷ് പീറ്റേഴ്സ്.

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ. ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത് പി ജയചന്ദ്രൻ, ഗായത്രി അശോകൻ. ഈ ഗാനത്തിന് വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം വിദ്യാസാഗർ.
1: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത്

സമ്മരൻ ബത്ലഹേം എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസും കെ എസ് ചിത്രയും പാടിയ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം കാറ്റ് വന്ന് വിളിച്ചപ്പോൾ എന്ന ചിത്രത്തിലേതാണ്. ആലാപനം എം ജി ശ്രീകുമാർ, രചന ONV കുറുപ്പ്, സംഗീതം MG രാധാകൃഷ്ണൻ.

സർഗജാലകങ്ങൾ തുറന്നിടാം, ശബ്ദവീചികൾ പറന്നുയരട്ടെ. ഇത് കേൾവിയുടെ സുഗന്ധം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

സന്തോഷ് കേശവ് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഡാർലിംഗ് ഡാർലിംഗ്. സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

ഇന്റർനെറ്റ് പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം മേഘമൽഹാർ എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രനും കെ എസ് ചിത്രയും പാടിയത്. സംഗീതം രമേശ് നാരായണൻ, വരികൾ ONV കുറുപ്പ്.

അനിയത്തിപ്രാവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം കെ ജെ യേശുദാസ്, സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

കണ്ണകി എന്ന ചിത്രത്തിനുവേണ്ടി കെ ജെ യേശുദാസ് ആലപിച്ച ഗാനമാണ് അടുത്തത്. സംഗീതം കൈതപ്രം വിശ്വനാഥൻ, രചന കൈതപ്രം.

മീശമാധവൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം വി ദേവാനന്ദ്, സുജാത മോഹൻ. വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

സ്വപ്നക്കൂട് എന്ന ചിത്രത്തിനുവേണ്ടി വിധു പ്രതാപ് ആലപിച്ച ഗാനം കേൾക്കാം ഇനി. സംഗീതം മോഹൻ സിത്താര, വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്രം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം തച്ചോളി വർഗീസ് ചേകവർ എന്ന ചിത്രത്തിനായി ചിത്ര ആലപിച്ചേക്കാം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്നേഹിതൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ആശാ മേനോൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസും സുജാതയും ചേർന്ന് ആലപിച്ച ഗാനം ചിത്രം ആകാശഗംഗ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഊമപ്പെണ്ണിന് ഉരിയാടാ പയ്യൻ എന്ന ചിത്രത്തിൽ കെ ജെ യേശുദാസ്, സുജാത എന്നിവരാലപിച്ച ഗാനം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മേഘം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് കെ ജെ യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നയൻറ്റീൻ എയ്റ്റി ത്രീ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ജയചന്ദ്രനും വാണിജ്യ

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം മഴത്തുള്ളിക്കിലുക്കം എന്ന ചിത്രത്തിനായി ജയചന്ദ്രൻ ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ചിത്രയാലപിച്ച ഗാനം കേൾക്കാം. ചിത്രം പ്രണയവർണ്ണങ്ങൾ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഇന്ത്യൻ പ്രണയകഥ എന്ന ചിത്രത്തിനായി ചിത്രി ആലപിച്ച ഗാനമാണ് അടുത്തത്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജയചന്ദ്രനും ചിത്രയും ചേർന്നാലപിച്ച ഗാനം, ചിത്രം മേഘമൽഹാർ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കാർത്തിക്കും ചിത്രയും ചേർന്ന് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഉദയനാണ് താരം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം വാർ ആൻഡ് ലവ് എന്ന ചിത്രത്തിലേത്. ആലപിച്ചത് യേശുദാസും ചിത്രയും.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസും സുജാതയും ചേർന്ന് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഗ്രാമഫോൺ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രസികൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ദേവാനന്ദും സുജാത.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജയചന്ദ്രനും സുജാതയും ആലപിച്ച ഗാനം കേൾക്കാം, ചിത്രം നിറം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങളിൽ ആദ്യം ഉയരെ എന്ന ചിത്രത്തിൽ വിജയ് യേശുദാസും സിതാരയും ആലപിച്ച ഗാനം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഹരിശങ്കർ, നിത്യാമാമൻ എന്നിവരാലപിച്ച ഗാനം. ചിത്രം എടക്കാട് ബറ്റാലിയൻ.

റേഡിയോ മലബാർ, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഇന്ന് കൊല്ലവർഷം 1202, കന്നി 16, ഹിജ്റ വർഷം 1448, റബിയുൽ ആഖിർ 21, ശകവർഷം 1948, ആശ്വനം 11, 2026 ഒക്ടോബർ 3 ശനിയാഴ്ച. ഏവർക്കും ശുഭദിനാശംസകൾ നേർന്നുകൊണ്ട് FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതലാ പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 4 മിനിറ്റ്.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇപ്പോൾ പ്രഭാത ഗീതങ്ങൾ കേൾക്കാം.